ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 17, കൊല്ലവർഷം 1201, എടവം 24, 2026 ജൂൺ 7 ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53:45. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി കൊച്ചി FM നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം

0: സുഭാഷിതം.
1: ജീവിതത്തിൽ ചില ആളുകളെ നാം കാണാറുണ്ട്. അവർ എവിടെ എത്തിയാലും ആദ്യം കാണുന്നത് കുറവുകളും കുറ്റങ്ങളുമാകും. മനോഹരമായ ചിത്രത്തിൽ പോലും ചെറിയൊരു കറുത്ത പാടാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുക. ഒരു നല്ല ദിവസത്തിലും അന്ന് സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുക. ഒരു മനുഷ്യനിൽ 100 ഗുണങ്ങളുണ്ടായാലും അയാളിലെ ഒറ്റ ദൗർബല്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുക. ഇത് ചിലപ്പോൾ അങ്ങനെ ഒരു ശീലമായി മാറും. അറിഞ്ഞോ അറിയാതെയോ മനസ്സ് നെഗറ്റീവുകളിലേക്ക്, കുറ്റം പറയുന്നതിലേക്ക്, പരിഹാസങ്ങളിലേക്ക് പരിശീലിക്കപ്പെടും. അതിലൊരു പ്രത്യേക ആനന്ദം അവർ കണ്ടെത്തും. തെറ്റുകൾ മാത്രം കണ്ടെത്തുന്ന ജീവിത രീതി മനുഷ്യനെ മാനസികമായി മോശമാക്കുന്നുണ്ട്. പ്രൂഫ് റീഡർമാരെക്കുറിച്ച് അങ്ങനെ ഒരു തമാശ പറയാറുണ്ട്. അവർ പുസ്തകങ്ങളിൽ തെറ്റുകൾ കണ്ടെത്തുന്നത് പോലെ ജീവിതത്തിലും മറ്റുള്ളവരിലെ തെറ്റുകൾ മാത്രം കാണുമെന്ന്. പക്ഷെ അത് മുഴുവനും സത്യമല്ല. കാരണം ഒരു നല്ല പ്രൂഫ് റീഡർ തെറ്റുകൾ കണ്ടെത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു എഴുത്തിനെ കൂടുതൽ മനോഹരമാക്കുകയാണ് അവരുടെ കർമ്മലക്ഷ്യം. അതുപോലെ ജീവിതത്തിലും നമുക്കൊരു ബാലൻസ് വേണം. തെറ്റുകൾ തിരിച്ചറിയണം, അതിനൊപ്പം സൗന്ദര്യവും കാണണം, കുറവുകൾ മനസ്സിലാക്കണം. പക്ഷേ ചെറിയ തെറ്റുകളിന്മേൽ ആരെയും പൂർണ്ണമായി തള്ളിക്കളയരുത്, പരിഹസിച്ച് ഇല്ലാതാക്കരുത്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ വീഴും. അവൻ്റെ അമ്മ ആ വീഴ്ചകൾ മാത്രം നോക്കിയിരുന്ന് അവനെ കുറ്റപ്പെടുത്തി കളിയാക്കിയെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും നടക്കാൻ പഠിക്കുമായിരുന്നില്ല. വീണതിലും കൂടുതൽ അമ്മ ശ്രദ്ധിച്ചത് അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. നമ്മൾ നിത്യജീവിതത്തിലും അതുപോലെ തന്നെയാകണം. ബന്ധങ്ങളിൽ ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടാകും, സ്വാഭാവികം. ചില ദിവസങ്ങളിൽ നിരാശകൾ ഉണ്ടാകും, ചില സ്വപ്നങ്ങൾ പൂവണിയാതെ പോകും. അതുകൊണ്ട് മുഴുവൻ ജീവിതവും പരാജയമാണെന്ന് അർത്ഥമില്ല. ഒരു മേഘം വന്നാൽ ആകാശം മോശമാകില്ല. ഒരു തോൽവി വന്നാൽ മനുഷ്യർ അവസാനിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരാൻ തുടങ്ങുമെന്നതാണ്. അപ്പോൾ ദുഃഖത്തിലേക്ക് മാത്രം നോക്കിയാൽ മനസ്സ് കൂടുതൽ ദുഃഖങ്ങൾ ശേഖരിക്കും. എപ്പോഴും പരാതികൾ മാത്രം പറഞ്ഞാൽ സന്തോഷം അകന്നുപോകും. പക്ഷേ ചെറിയ സന്തോഷങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ജീവിതം പതിയെ പതിയെ പ്രകാശമുള്ളതാകും. രാവിലെ ഉണരുമ്പോൾ ഒരു പക്ഷിയുടെ ശബ്ദം, ഒരു സുഹൃത്തിൻ്റെ സന്ദേശം, ഒരു കുഞ്ഞിൻ്റെ ചിരി, ഒരു കപ്പ് ചായ, ഒരു നല്ല വാക്ക്, ഇവയെല്ലാം ജീവിതത്തെ മനോഹരമാക്കുന്ന ചെറിയ അനുഗ്രഹങ്ങളാണ്. അവയെ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും വലിയ സന്തോഷങ്ങൾക്കായി കാത്തിരുന്ന് ചെറിയ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. പൂർണതയെ തേടുമ്പോൾ ജീവിതത്തിൻ്റെ ലാളിത്യം കാണാതെ പോകുന്നു. ജീവിതത്തെ ചുവപ്പ് മഷി കൊണ്ട് മാത്രം വിലയിരുത്തരുത്. പ്രശംസിക്കാനും പഠിക്കണം. മനുഷ്യരെ ഒട്ടും തിരുത്താതെ അപ്പാടെ ചേർത്ത് പിടിക്കാനും പഠിക്കണം. വീടായാലും തൊഴിലിടമായാലും സ്നേഹവും കരുതലും ലഭിക്കുമ്പോഴാണ് ഏതൊരാളും പൂവായി വിരിയുന്നത്. ഇന്നു മുതൽ ഒരു ചെറിയ ശീലം തുടങ്ങാം. മുന്നിൽ കാണുന്നതിലെ കുറ്റങ്ങൾ എടുത്തു പറയുന്നതിന് മുമ്പ് അതിലെ നല്ല കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാം. ഒരാളുടെ ഒരു ഗുണമെങ്കിലും കണ്ടെത്തി പ്രശംസിക്കാം. സ്വന്തം ജീവിതത്തിലും ചെറിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തുടങ്ങാം. അപ്പോൾ തീവ്രമായ സങ്കടങ്ങളിൽ പോലും മനസ്സിനെ പതിയെ മാറ്റാം. വീട്ടിലായാലും

0: വിസിലായാലും ആദ്യം ആസ്വാദനവും അഭിനന്ദനവും, പിന്നെ മതി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും. അപ്പോൾ ചുറ്റുപാടുകൾ കൂടുതൽ മനോഹരമായി തോന്നും എന്ന് കരുതി തെറ്റുകൾ തിരുത്തേണ്ട എന്നല്ല, എല്ലാം പൂർണ്ണമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, വാശി പിടിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും ക്ഷീണിച്ചു പോകുന്നവർ. ഈ ലോകത്തിൽ ഒന്നും പരിപൂർണമല്ല, ബന്ധങ്ങളും പരിപൂർണമല്ല, ഒരാളുടെയും ജീവിതം പരിപൂർണമല്ല. ചിലപ്പോൾ അപൂർണതകളാണ് മനുഷ്യരെ അത്രയും മനോഹരമാക്കുന്നത്. ചെറിയ തെറ്റുകളുണ്ടെങ്കിലും നല്ല വാക്കുകളുടെ ഓർമ്മകളെയാണ് നമ്മളെന്നും കൂടുതൽ സ്നേഹിക്കുന്നത്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. ഇന്നലെ രാത്രി 10:45 57-കാരനായി അദ്ദേഹത്തിന്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീം കുമാർ. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർ മൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നതിന് പരിഗണനയിലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. തലക്കുളത്തൂർ സ്വദേശിയായ 4-വയസ്സുകാരിയാണ് മരിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, യൂസഫ് അലി കേച്ചേരിയുടെ 1000 നാവുള്ള മൗനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറി ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, 7 വാർത്തകൾ നാട്ടുവിശേഷം, 7:00 മഹിത മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ, 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ്മ, ആരോഗ്യക്കുറിപ്പുകൾ, ദിവസമ മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം: സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കവലം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം, 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: അറിയിപ്പുകൾ തുടരുന്നു. 9:15 അഭിപ്രായവേദി, 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സ്മൃതിരാഗം, 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം, 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന്

പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ലോക ഭക്ഷ്യസുരക്ഷാ ദിനം പ്രത്യേക പരിപാടി, 7:20 വിപണി വാരാന്താവലോകനം, 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ, തുടർന്ന് ഒരിടത്തൊരു

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 24 സെക്കൻഡും. 102.3 MHz ആകാശവാണി കൊച്ചി FM പരിപാടികൾ തുടരുന്നു. ഇപ്പോൾ പ്രഭാതഗീതമാണ്. ഉണ്ണിമേനോൻ പാടിയ ഗാനം ആദ്യം. ഗാനരചന പ്രമോദ് പെരിഞ്ചേരി, സംഗീതം സാംജി ആറാട്ടുപുഴ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ശ്വേത പാടിയ ഗാനം ഇനി രചന ജോൺ ജോസഫ്, സംഗീതം അബി സാൽവിൻ തോമസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി മനോജ് പാടിയത്. വരികൾ ജോയ് ചേരൂക്കാരൻ, സംഗീതം പീറ്റർ ചേരാനല്ലൂർ.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: എടാ, നീ കൈ എഴുകുന്നില്ലേ?
3: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
2: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
3: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
4: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: കാർഷിക വാർത്തകൾ. ചങ്ങനാശ്ശേരി തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിനുമേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ വിതരണം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 97 44 92 75 80 97 44 92 75 80. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9 മണി മുതൽ 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 91 88 24 84 81 91 88 24 81. എറണാകുളം വൈറ്റില ചളിക്കവട്ടം

0: ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നേന്ദ്രൻ, അമ്പല, കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ഫോൺ നമ്പർ 0484280 9963, മറ്റൊരു നമ്പർ 8075220086. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ടു ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0487243-8139. 0487243-8139. മത്സ്യ സംസ്കരണത്തിനും മീൻ ഉണക്കലിനുമുള്ള നവീന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് CIFT പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 15-16 തീയതികളിലാണ് പരിശീലനം നടത്തുന്നത്. പച്ച മത്സ്യം സംസ്കരിക്കാനും ഉണക്കാനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും പരിചയപ്പെടുത്താനാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ പരിപാടിയിൽ ശാസ്ത്രീയമായി സോളാർ ഡ്രയറുകൾ ഉപയോഗിച്ച് മീൻ ഉണക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനവും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മാർഗനിർദ്ദേശവും ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 98-46-07-95-83 98-46-07-95-83. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷികാടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷികാടിസ്ഥാന സൗകര്യ വികസന വായ്പ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭിക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 23,000, കൊപ്ര 13,500, കുരുമുളക് ഗാർബിൾഡ് 71,500, അൺഗാർബിൾഡ് 69,500, റബ്ബർ RSS4 26,500, RSS5 26,200.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രധാന പത്രവാർത്തകൾ. 12-ാം ക്ലാസ്സിലെ പുനർ മൂല്യനിർണയത്തിനായി സ്വകാര്യ കമ്പനിയുടെ ഓൺസ്ക്രീൻ മാർക്കിംഗ് പോർട്ടൽ ഒഴിവാക്കാൻ CBSE തീരുമാനം. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യക്കടലാസും ചോർന്നെന്നും വിൽപ്പന നടക്കുന്നെന്നും അറിയിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വെള്ളിത്തിരയിലും ട്രോളിലും ഒരുപോലെ ചിരി തീർത്ത നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. നോർവേ ചെസിൽ ചാമ്പ്യനായ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ചാണ് വിജയം കൈവരിച്ചത്. ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യയ്ക്ക് 6ാം സാഫ് ഫുട്ബോൾ വനിതാ കിരീടം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO

0: കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് യൂസഫലി കേച്ചേരി എഴുതിയ 1000 നാവുള്ള മൗനം എന്ന കവിത കേൾക്കാം.

കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് യൂസഫ് അലി കേച്ചേരിയുടെ ആയിരം നാവുള്ള മൗനം എന്ന കവിത. ചൊല്ലിയത് ജി ശ്രീറാം.

0: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6:00 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6:00 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
8: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

0: ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനത്തിൽ
1: നല്ല ഭക്ഷണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്, കാരണം അയാളെ പൈസ കൊടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണം.
0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം.
2: പ്രത്യേക പരിപാടി ശബ്ദ സാന്നിധ്യം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
0: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
2: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
0: മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനം.
3: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387, 0484-242-6397, അല്ലെങ്കിൽ 94-46-45-58-88. സമയം നാളെ വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. വാർത്തകൾക്ക് ശേഷം FM ഡയറിയാണ്. 6:55 ആകാശവാണി കൊച്ചി FM 102.3.

0: ഫീസിന്റെ ടെൻഷൻ.
1: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരുരാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരുരാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
7: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്തജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
6: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ്.

0: മൂന്ന് കോളേജിലെയും.
1: ഡോണ്ട് വറി,
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?

സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് എൻടിഎ വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. എൻടിഎ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. സിബിഎസ്ഇ 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4ന് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം.
2027 സെൻസസ് പ്രവർത്തനം

0: പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13-ലേക്ക് മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലിം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 മിനിറ്റും 4 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ദിവസവും പുതിയ ചിന്തയും അറിവുമായി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു FM ഡയറി. സ്വാഗതം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഡയറിയിലേക്ക്.

0: ചിന്താശകലം: സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ് ശുചിത്വം. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ആരംഭിക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലവുമായി ഇന്നത്തെ FM ഡയറി. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ്, ഇതെവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ്, ഇതെവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം FM ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്. 8:30 തൊട്ട് മുൻപാണ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കൂ FM ഡയറി, ആകാശവാണി കൊച്ചി FM 102.3.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
3: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
2: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജ് ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
3: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
2: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
4: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: സേവന വാർത്തകളുമായി തുടരാം. കോട്ടയം ജില്ലയിലെ പല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പാക്കുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരത്തിന് പല ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് 0482 2 20 01 38 0482 2 20 01 38. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി അഡ്മിഷനാണ് നടക്കുന്നത്. പ്ലസ് ടു സയൻസ്, ITI, KGCE ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 92 07 90 42 57. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ഹോണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 00 50 61 85 47 00

0: 0 0 50 61. ഇനി നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാമചന്ദ്ര സ്മൃതി കഥകളി പ്രഹ്ലാദ ചരിതം. കെടാമംഗലം വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 സമാപനം. തെക്കൻ പറവൂർ ശ്രീ യോഗേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകവും ഇളനീർ അഭിഷേകവും രാവിലെ 8 മണി മുതൽ. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനപരിപാടി വൈകിട്ട് 4 മണിക്ക് വായനശാല ഹാളിൽ. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിത മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: ഞാറ്റുവേല. രാശിചക്രത്തിലെ ഒരു നക്ഷത്രഭാഗം കടന്നുപോകാൻ സൂര്യന് വേണ്ട കാലയളവാണ് ഞാറ്റുവേല എന്നറിയപ്പെടുന്നത്. സൂര്യന്റെ സ്ഥാനമാറ്റത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ കാലാവസ്ഥയും കാർഷിക വൃത്തിയും ക്രമീകരിക്കുന്ന പരമ്പരാഗത രീതി കൂടിയാണിത്. ആകെ 27 ഞാറ്റുവേലകളുണ്ട്. അവയ്ക്ക് 27 നാളുകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. സൂര്യൻ ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനെ ഞാറ്റുവേല പകർച്ച അഥവാ ഞാറ്റുവേല പോക്ക് എന്ന് പറയുന്നു. ശരാശരി 13.5 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കാലാവധി. ഏപ്രിൽ 14-15 അഥവാ മേടം 1 അശ്വതി ഞാറ്റുവേലയോടെ ആദ്യത്തെ രാശിക്ക് തുടക്കമാകും. ഞായർ എന്നത് സൂര്യൻ്റെ മറ്റൊരു പേരാണല്ലോ. വേള എന്നാൽ സമയം. ഞായർ വേള എന്നതാണ് ഞായറ്റുവേള എന്നും ഞാറ്റുവേല എന്നുമായി തീർന്നത്. ഞാറ്റില, ഞാറ്റുനില, ഞായറ്റുവേല എന്നിങ്ങനെയും പലയിടങ്ങളിൽ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിശാസ്ത്രത്തിലും കാലാവസ്ഥാശാസ്ത്രത്തിലും അനുഭവജ്ഞാനത്തിലും ഊന്നി ഒരു കൊല്ലം ലഭ്യമാകുന്ന മഴയുടെ വിതരണത്തെ ഏറ്റവും ശാസ്ത്രീയമായി നിർണയിച്ചതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാറ്റുവേല സങ്കല്പം. ഞാറ്റുവേലയിലെ മഴയുടെ പ്രത്യേകതയെ മുൻനിർത്തിയുള്ള പഴഞ്ചൊല്ലുകളുമുണ്ട്. വേനൽ മഴയ്ക്കൊപ്പം ആദ്യ ഞാറ്റുവേലയായ അശ്വതി, ഭരണി ഞാറ്റുവേലകളിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. ഈ സാഹചര്യത്തിലാണ് വിത്ത് ഭരണിയിലിടണം എന്ന ചൊല്ലിന് പ്രസക്തി കൈവരുന്നത്. രണ്ടു രാശികളിലായി ലഭിക്കുന്ന കാർത്തിക ഞാറ്റുവേലയിൽ പൊതുവെ മഴ ഉണ്ടാകാറില്ല. എങ്കിലും കാർത്തിക കാലിൽ കാക്കക്കാൽ നനഞ്ഞാൽ മുക്കാലിൽ മുക്കും എന്ന ചൊല്ലിൽ നിന്ന് മേടം രാശിയിൽ വരുന്ന കാർത്തിക ഞാറ്റുവേലയുടെ കാൽ രാശിയിൽ ചെറിയ മഴ പെയ്താൽ തന്നെ ഇടവം രാശിയിൽ വരുന്ന മുക്കാൽ രാശിയിൽ നല്ല മഴ ലഭിക്കുമെന്ന അറിവ് ലഭിക്കുന്നു. രോഹിണി ഞാറ്റുവേലയുടെ കാലവർഷം വരവായി. രോഹിണിക്കിപ്പുറം അധികം വിത വേണ്ട, മകയീരം മതിച്ചു പെയ്യും, തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ മഴ പെയ്യും എന്നിങ്ങനെയൊക്കെ ചൊല്ലുണ്ട്. തിരുവാതിര ഞാറ്റുവേലയിൽ 101 മഴയും 101 വെയിലുമെന്നും ചൊല്ലുണ്ട്. മിഥുനമാസത്തിലെ തിരുവാതിര ഞാറ്റുവേലയാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി കണക്കാക്കുന്നത്. മഴയും വെയിലും തുല്യമായി ലഭിക്കുന്ന മിഥുനമാസത്തിൽ നട്ടാൽ കുറ്റിയോളം വളരും എന്നത് നാട്ടുചൊല്ലാണ്. കുരുമുളക് നടാനായി കർഷകർ തിരഞ്ഞെടുക്കുന്നത് ഈ സമയമാണ്. ഇതിനെ ആസ്പദമാക്കി ഒരു ഐതിഹ്യവുമുണ്ട്. പണ്ട് സാമൂതിരിയുടെ കാലത്ത് വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കുരുമുളക് തൈകൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകാൻ സാമൂതിരിയോട് അനുവാദം ചോദിച്ചു. സാമൂതിരി അനുവാദം നൽകുകയും ചോദിച്ചത്ര തൈകൾ നൽകുകയും ചെയ്തു. ഇത് കണ്ടുഭയന്ന മങ്ങാട്ടച്ചൻ പോർച്ചുഗീസുകാർ കുരുമുളക് കൊണ്ടുപോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയിച്ചപ്പോൾ അവർ നമ്മുടെ കുരുമുളക് തിരിയൽക്കളെ കൊണ്ടുപോകൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ എന്നായിരുന്നത്രേ സാമൂതിരിയുടെ മറുപടി. ചോതി ഞാറ്റുവേലയിലാണ് മഴ തീരുന്നത്. ചോതി പെയ്താൽ ചോറുറച്ചു എന്നും ചൊല്ലുണ്ട്. ഓരോ വിളയ്ക്കും അനുയോജ്യമായ ഞാറ്റുവേലകളെ കേരളീയ ജനത ഏറ്റവും പ്രായോഗികമായി തിരിച്ചറിഞ്ഞിരുന്നു. ചാമയ്ക്ക് അശ്വതി ഞാറ്റുവേലയും പയർ, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ് എന്നിവയ്ക്ക് രോഹിണി ഞാറ്റുവേലയും എള്ളിന് മകം ഞാറ്റുവേലയും ഉത്തമമാണ്. അത്തത്തിൽ വാഴ നടാം. ഭരണി ഞാറ്റുവേലയിൽ മത്തൻ, കുമ്പളം, കയ്പ, വെണ്ട എന്നിവയുടെ വിത്തുകുത്താം. ഒരു ജനതയുടെ സാമൂഹ്യ പരിതസ്ഥിതികളുമായുള്ള അനുഭവാംശങ്ങൾ പ്രകടമായി കാണുന്ന ഞാറ്റുവേലകൾ കാർഷിക മേഖലയിലെ പാരമ്പര്യ അറിവുകളാണ്.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: അപകടമരണം ഇൻഷുറൻസ് തുക അനുവദിച്ച് ദേശീയ ഉപഭോക്തൃ കോടതി. ലഖ്നൌവിലെ ഉത്തർപ്രദേശ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക

ഉപഭോക്തൃകോടതി. ലഖ്നൌവിലെ ഉത്തർപ്രദേശ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ വാദിയായ പവൻകുമാരി രണ്ട് ഫസ്റ്റ് അപ്പീലുകൾ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഫയൽ ചെയ്തു. പവൻകുമാരിയുടെ ഭർത്താവ് കിഷൻ ബാബു ശിവ്ഹരെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും എടുത്ത 3 ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ തുകയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ അതൃപ്തയായിട്ടാണ് പരാതിക്കാരി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. പവൻകുമാരിയുടെ ഭർത്താവായ കിഷൻ ബാബു ശിവ്ഹരെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ യഥാക്രമം 6 ലക്ഷം, 1 ലക്ഷം, 3 ലക്ഷം രൂപ വരുന്ന 3 പോളിസികൾ എടുത്തിരുന്നു. 1995 കിഷൻ ബാബു ശിവ്ഹരെ തന്റെ പ്രദേശത്തെ ചില വ്യക്തികളുമായുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് കൊല ചെയ്യപ്പെട്ടു. ഇൻഷുറൻസ് തുകയും അപകട ആനുകൂല്യവും ബോണസും ലഭിക്കുന്നതിനായി ഹർജിക്കാരിയായ പവൻകുമാരി തന്റെ ഭർത്താവിന്റെ 3 പോളിസികൾക്ക് കീഴിൽ LIC ക്ലെയിം ഫയൽ ചെയ്തു. LIC ക്ലെയിം തുക നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിൽ പവൻകുമാരി പരാതിയുമായി സമീപിച്ചു. LIC തങ്ങളുടെ രേഖാമൂലമുള്ള സ്റ്റേറ്റ്മെന്റുകൾ കോടതിയിൽ സമർപ്പിച്ചു. പ്രസ്തുത പോളിസികൾക്ക് കീഴിൽ നൽകേണ്ട ബോണസ് സഹിതമുള്ള മരണാനന്തര ക്ലെയിമുകൾ LIC ഇതിനകം അംഗീകരിച്ചിട്ടുണ്ടെന്നും ആ തുക പരാതിക്കാരിക്ക് നൽകാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവർ അത് കൈപ്പറ്റുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു എന്നും പോളിസിയുടമയായ കിഷൻ ബാബു ശിവ്ഹരയുടെ മരണം കൊലപാതകം മൂലമുള്ള മരണമായതിനാലും ഇത് അപകട മരണം അല്ലാത്തതിനാലും പോളിസികൾക്ക് കീഴിലുള്ള അപകട ആനുകൂല്യത്തിന് ക്ലെയിം ഉന്നയിക്കാൻ ഹർജിക്കാരിക്ക് അർഹതയില്ലെന്നും ആയിരുന്നു LIC നിലപാട്. ബോണസ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് തുകയായ 11,26,332 രൂപ ഇൻഷുറൻസ് കമ്പനി ഹർജിക്കാരിക്ക് നൽകിയിട്ടുണ്ടെന്നായിരുന്നു സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിൽ നിരീക്ഷിച്ചത്. നഷ്ടപരിഹാരമായി പ്രത്യേക അപകട ക്ലെയിം ലഭിക്കാൻ ഹർജിക്കാരിക്ക് അർഹതയില്ലെന്നും സംസ്ഥാന കമ്മീഷൻ നിരീക്ഷിച്ചു. ഇതിനെതിരെയുള്ള അപ്പീലുകളാണ് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ പരിശോധിച്ചത്. ഇൻഷുറൻസ് പോളിസിയുടെ നിബന്ധനകളും വ്യവസ്ഥകളും അനുസരിച്ച് കൊലപാതകം എന്നത് അപകടത്തിന്റെ നിർവചനത്തിൽ വരുന്നു എന്നും അതുകൊണ്ട് അപകട ക്ലെയിമിന്റെ ആനുകൂല്യം പവൻകുമാരിക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്നുമായിരുന്നു പവൻകുമാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. തന്റെ വാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി റീതാദേവി വേഴ്സസ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന കേസിലെ സുപ്രീംകോടതി വിധി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഏതെങ്കിലും ഒരു കേസിൽ കൊലപാതകം ഒരു അപകടമാകുമോ? പൊതുവായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് പോലെ കൊലപാതകം എന്നത് മനഃപൂർവ്വ മരണം സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്, അതായത് ഫെലോനിയസ് ആക്ട്. അത്തരം കൊലപാതകം നടത്തുന്നവർക്ക് സാധാരണയായി ഇരയ്ക്കെതിരെ ഒരു ലക്ഷ്യമുണ്ടാകും. എന്നാൽ ചില പ്രത്യേക വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന സന്ദർഭങ്ങളുമുണ്ട്. അപകടമല്ലാത്ത ഒരു കൊലപാതകവും അപകടമായ ഒരു കൊലപാതകവും തമ്മിലുള്ള വ്യത്യാസം ആ കൊലപാതകത്തിന് കാരണമായ സാഹചര്യത്തിന്റെ സാമീപ്യത്തെ, അതായത് പ്രോക്സിമിറ്റി ഓഫ് ദ കോസിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ കുറ്റകൃത്യത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ കൊല്ലുക എന്നതാണെങ്കിൽ അത്തരം കൊലപാതകം ഒരു അപകട മരണമല്ല, മറിച്ച് കേവലം ഒരു കൊലപാതകം മാത്രമാണ്. എന്നാൽ കൊലപാതകത്തിന് കാരണമായ പ്രവൃത്തിക്ക് തുടക്കത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശ്യം ഇല്ലാതിരിക്കുകയും അത് മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിന്റെ തുടർച്ചയായി സംഭവിച്ചതുമാണെങ്കിൽ അത്തരം കൊലപാതകം ഒരു അപകട മരണമാണ് എന്നിങ്ങനെയാണ് പവൻകുമാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ മരണം സംഭവിച്ചത് സ്വത്ത് തർക്കത്തിനിടയിലെ വെടിവെയ്പ്പിലാണെന്നും അതിനാൽ കൊലപാതകം തുടക്കത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നില്ല എന്നും അനുമാനിക്കാമെന്നും അതുകൊണ്ട് ഈ കൊലപാതകം ഒരു അപകട മരണമാണെന്നും കോടതി നിരീക്ഷിച്ചു. അപകട ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് പ്രസ്തുത പോളിസിയുടെ 10B ക്ലോസിൽ പരാമർശിക്കുന്ന നിബന്ധനകളിലേക്ക് അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധ ക്ഷണിച്ചു. പ്രസ്തുത നിബന്ധനകൾ അനുസരിച്ച് മരണപ്പെട്ട ആളുടെ മരണതീയതി മുതൽ പരാതിക്കാരിക്ക് പലിശ കൂടി അനുവദിക്കാമെന്നും അഭിഭാഷകൻ വാദിച്ചു. LIC അഭിഭാഷകൻ പോളിസി ഉടമയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്നും വസ്തുതകളും സാഹചര്യങ്ങളും അതാണ് സൂചിപ്പിക്കുന്നതെന്നും അതിനാൽ ഇത് അപകട മരണത്തിന്റെ നിർവചനത്തിൽ വരില്ലെന്നും അതുകൊണ്ട് പരാതിക്കാരിക്ക് ഇൻഷുറൻസ് ആനുകൂല്യം നൽകാൻ കഴിയില്ല എന്നും കോടതിയിൽ വാദമുന്നയിച്ചു. ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ കേസിലെ മുഴുവൻ വിവരങ്ങളും പരിശോധിച്ചു. ഉന്നയിക്കപ്പെട്ട വാദങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്തു. ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് ബാഹ്യവും അക്രമാസക്തവും ദൃശ്യവുമായ കാരണങ്ങളാൽ ഉണ്ടായ അപകടത്തിൽ നിന്ന് മാത്രം നേരിട്ട് ശരീരത്തിന് പരിക്കേൽക്കുകയാണെങ്കിൽ അപകട ആനുകൂല്യം നൽകേണ്ടതാണ് എന്ന് പോളിസിയുടെ നിബന്ധനകളിൽ പറഞ്ഞിട്ടുള്ളതായി കോടതി നിരീക്ഷിച്ചു. വെടിവയ്പ്

0: സംഭവത്തിലുണ്ടായ പരിക്കുകൾ കാരണമാണ് മരണം സംഭവിച്ചത്. ഇത് ബാഹ്യവും അക്രമാസക്തവും ദൃശ്യവുമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു എന്ന് കോടതി വിലയിരുത്തി. മരണപ്പെട്ട പോളിസി ഉടമയുടെ കൊലപാതകം മുൻകൂട്ടി നിശ്ചയിച്ചതോ ആസൂത്രിതമോ ആയ കൊലപാതകമാണെന്ന് കാണിക്കുന്ന യാതൊരു രേഖയും LIC ഭാഗത്തു നിന്നും ഹാജരാക്കിയിട്ടില്ലെന്നും പരാതിക്കാരിക്ക് വേണ്ടി ഉദ്ധരിച്ച വിധിന്യായങ്ങളുടെ റേഷ്യോ കണക്കിലെടുക്കുമ്പോൾ ഈ കേസിലെ കൊലപാതകം അപകടത്തിന്റെ നിർവചനത്തിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് പരാതിക്കാരിയുടെ ഭർത്താവ് എടുത്ത 3 പോളിസികൾക്ക് കീഴിലുള്ള അപകട ആനുകൂല്യത്തിനായുള്ള ക്ലെയിമുകൾ നൽകാൻ LIC ബാധ്യസ്ഥരാണെന്ന് കോടതി വിധിച്ചു. 1998 മുതൽ പ്രതിവർഷം 9% നിരക്കിൽ സാധാരണ പലിശ കൂടി കോടതി അനുവദിച്ച് ഉത്തരവാക്കുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന FM ഡയറിയിൽ ഇപ്പോൾ
2: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇന്ന് പാട്ടോർമയിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ്.
5: ആക്ച്വലി ഞാന് ഇപ്പം മ്യൂസിക് ഞങ്ങളുടെ ഒരു അങ്കലുണ്ട്, ബൈജുമുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് എനിക്ക് ആക്ച്വലി ബാൻഡ് സീനിലേക്ക് കൊണ്ടുവന്നത്. അന്നത്തെ സമയത്ത് നമുക്ക് മ്യൂസിക് ഒരു പ്രൊഫഷൻ ആക്കണം എന്നുള്ള ഒരാഗ്രഹവും നമുക്ക് ഇല്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാല് അന്ന് നമുക്കറിയാലോ, നമ്മള് ഇന്നത്തെ പോലെ മ്യൂസിക് അത്രയും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ ഫീൽഡായിട്ടൊന്നും ആരും ഒന്നും കണ്ടിട്ടില്ല. ഈ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗാനമേളകളാണ്. ഗാനമേളയ്ക്ക് പോവുക, അങ്ങനത്തെ സംഭവങ്ങളിലോട്ട് നമുക്ക് പണ്ട് മുതലേ ഒരു താല്പര്യക്കുറവെന്നുള്ള അങ്ങനത്തെ ചാൻസ് പണ്ട് മുതലേ കിട്ടിയിട്ടില്ല. അതുപോലെ മ്യൂസിക് പ്രൊഫഷൻ ആക്കണം എന്ന് സത്യം പറഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടാണ്. മ്യൂസിക് പ്രൊഫഷൻ ആക്കണമല്ല, മ്യൂസിക് എപ്പോഴും ഒരു സൈഡായിട്ട്, എന്താണ് ലൈഫിന്റെ ഒരു പോർഷൻ, ഇങ്ങനെ സൈഡായിട്ട് കൊണ്ടു നടക്കണം എന്ന് വിചാരിച്ചാണ് പണ്ട് മുതലേ ഇരുന്നത്. ഇതെപ്പോഴും സൈഡാക്കണം എന്ന് വിചാരിക്കുന്നു, അപ്പോഴെല്ലാം ഇത് ജീവിതത്തിന്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് എന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങളിലേക്ക് എടുത്ത് എപ്പോഴും മ്യൂസിക് നമ്മളെ മാറ്റി നിർത്താം എന്ന് വിചാരിച്ചാലും അത് ഡബിളായിട്ട് തിരിച്ചു വന്ന് ലൈഫിലേക്ക് അങ്ങനെ എഫക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് പിന്നെ പ്രൊഫഷൻ ആക്കാൻ പറ്റി. പിന്നെ ഇത്രയും സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു ഭാഗ്യമൊക്കെ അങ്ങനെ കിട്ടിയതാണ്. പിന്നെ പണ്ട് മുതലേ മ്യൂസിക് കമ്പോസേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറി ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, മനസ്സിൽ അവർ ചെയ്യുന്ന ഒരു പാട്ട് ഇതെങ്ങനെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഫോർമുല എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ രസക്കൂട്ട് എന്താണ്, അതിന്റെ സീക്രട്ട് എന്താണ്, അല്ലെ ജസ്റ്റ് ഒരു 4-5 വരി പാടുമ്പോൾ എന്തുകൊണ്ട് ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഇതെങ്ങനെ ഇത്രയും നോട്ട്സ്, ഇപ്പൊ ചില ആൾക്കാർ അറിയുന്ന നോട്ട്സ് അല്ലെങ്കിൽ ചിലർ പറയുന്ന നോട്ട്സ്, ഇതെങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടം. അങ്ങനെ മ്യൂസിക് കമ്പോസേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പ്രൊഫഷൻ എന്നുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളിലെ ഒരു തിരിച്ചു വരവായിരിക്കാം, നമ്മുടെ മനസ്സിലേക്കായിരിക്കാം.

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ്.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും എല്ലാ ക്യാൻസറിൻ്റെ ഒരു സ്പെസിഫിക് ലക്ഷണം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വേറെ പല അസുഖങ്ങളിലും അതേ ലക്ഷണങ്ങൾ കണ്ടേക്കാം. എന്നിരുന്നാലും ഇപ്പം എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും വരുന്ന മുഴകൾ, സ്ഥിരമായിട്ട് കാണുന്ന മുഴ, എവിടെന്നെങ്കിലുള്ള രക്തസ്രാവം, അതായത് മലത്തിൽ നിന്നായിരിക്കാം, എവിടെന്നെങ്കിലും വായിൽ നിന്നൊക്കെ ആയിരിക്കാം ബ്ലഡ് വരുന്ന അവസ്ഥ, ഇപ്പം ശ്വാസം മുട്ട്, സ്ഥിരമായിട്ടുള്ള ചുമ, നെഞ്ചുവേദന, വോയിസിന് വരുന്ന വ്യത്യാസങ്ങൾ, പിന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും അൾസർ, ഒരു മുറിവ് വരിക, തുടങ്ങാതിരിക്കുക, അപ്പം ഇങ്ങനെ ഇത്ര ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഒരു 3-4 ആഴ്ചയ്ക്ക് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കും. അപ്പൊ മലത്തിലൂടെ ബ്ലഡ് പോവുക, പലരും ഹെമറോയിഡ്സ് പൈൽസിന്റെ ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് കണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും അതൊരു ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കാം. പിന്നെ ഇപ്പൊ അകാരണമായ വെയിറ്റ് കുറയുക, 1-2 കിലോ അല്ല, ഒരു 5-10 കിലോ ഒക്കെ പെട്ടെന്ന് ഒരു 5-6 മാസത്തിനുള്ളിൽ കുറഞ്ഞു വരിക, പിന്നെ വിശപ്പ് വല്ലാതെ കുറയുക, അമിതമായ ക്ഷീണം വരിക, ഇതൊക്കെ ആയിരിക്കാം ഒരു ക്യാൻസറിന്റെ ഒക്കെ ലക്ഷണങ്ങൾ. അപ്പൊ ഇത്ര ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റുട്ടീൻ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പം ക്യാൻസറിന് സർജറി ഉണ്ട്, ചിലർക്ക് റേഡിയേഷൻ എടുക്കുന്നുണ്ട്, ചിലർക്ക് കീമോ എടുക്കുന്നുണ്ട്. അപ്പം ക്യാൻസറിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് ഏത് ചികിത്സകളാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. പലപ്പോഴും ഏർലി സ്റ്റേജ്, 1-2 സ്റ്റേജിൽ ചിലപ്പം സർജറി മാത്രം മതിയാവായിരിക്കും. ഇനി ചില 2-3 സ്റ്റേജുകളിൽ സർജറിക്ക് ശേഷം പിന്നെ ട്യൂമർ വരാതിരിക്കാനാണ് നമ്മൾ കീമോയോ അല്ലെങ്കിൽ ക്യാൻസർ എന്ന സ്ഥലത്ത് റേഡിയേഷനൊക്കെ കൊടുക്കുന്നത്. ഇനി 4-ാമത്തെ സ്റ്റേജിൽ പലപ്പോഴും അസുഖം പൂർണ്ണമായി മാറണം എന്നില്ല, എങ്കിലും ചികിത്സ വഴി അതിനെ ചുരുക്കുന്നു, കൺട്രോൾ ചെയ്ത് നമ്മൾ ലൈഫ് പ്രൊലോങ് ചെയ്യുന്നു. ഈ ആയുസ് നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പണ്ട് ഒരു 6 മാസം ഒരു കൊല്ലൊക്കെ ആയിരുന്നു മാക്സിമം. പക്ഷെ ഇന്നത്തെ നൂതനമായ ചികിത്സാ രീതികൾ വഴി അത് 5-10 കൊല്ലം വരെ, അല്ലെങ്കിൽ ഇവൻ അതിൽ കൂടുതൽ പ്രൊലോങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ഈ ജീവിതശൈലി രോഗമായ ഷുഗറോ പ്രഷറോ ഒക്കെ പോലെ അതിനെ സ്ഥിരം മരുന്ന് കഴിക്കുന്ന പോലെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ട്രീറ്റ്മെന്റുകൾ ഇന്ന് സ്റ്റേജ് 4 അവൈലബിൾ ആണ്. അപ്പൊ അതിൽ വരുന്ന പല ചികിത്സാ രീതികളാണ്. ഇപ്പൊ ഇമ്മ്യൂണോ തെറാപ്പി, അപ്പൊ അതിനകത്ത് കീമോയില് ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഇപ്പൊ മുടി കൊഴിയുന്നു, അല്ലെങ്കിൽ കൗണ്ട് കുറയുന്നു, ക്ഷീണം വരുന്നു, കെടുപ്പിലാവുന്നു, അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇങ്ങനത്തെ ഈ ടാർഗറ്റഡ് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പിയിലോ ഇല്ല. ഇതുപോലെ ചില ക്യാൻസറിന് നമ്മൾ ചില മ്യൂട്ടേഷനുകൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈ ആ മ്യൂട്ടേഷന്റെ ടാർഗറ്റ് അതിന് ഇൻഹിബിറ്റ് ചെയ്യാവുന്ന ടാർഗറ്റഡ് ഗുളികകൾ ഇന്ന് അവൈലബിൾ ആണ്. ചിലപ്പോൾ അതുപോലെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട്.

ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഏഴാം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻ പരിചയവുമുള്ളവർക്ക് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബസ് ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7ാം ക്ലാസ് പാസ്സാകണം. കുറഞ്ഞത് 1 വർഷത്തെ മുൻ പരിചയം ആവശ്യം. വിദ്യാഭ്യാസ യോഗ്യത, മുൻ പരിചയം തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 00 00 64 12 94 00 00 64 12. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും രണ്ടാമത്തത് 23-24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0495 236 50 91 0495 236 50 91.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.

0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
1: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
2: ദീപസ്തംഭം മഹാശ്ചര്യം.
3: തലയിടിക്കരുത്, തലയിടിക്കരുത്.
4: ഓ, ഞാനതൊക്കെ ശ്രദ്ധിച്ചു.
3: പിന്നെ മേലോട്ട് നോക്കി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു.
4: അത് ഞാൻ നക്ഷത്രം നോക്കിയതാ.
3: എന്നിട്ട് കണ്ടായിരുന്നോ?
4: കണ്ടു, എന്നെ നോക്കി ടാറ്റയും കാണിച്ചു.
3: മേലാ നോക്കിപ്പോരുന്നതായിരിക്കും.
4: നക്ഷത്രങ്ങളെ കാണുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്.
3: എന്നാലേ, UN പുറത്തിറക്കിയ പഠന റിപ്പോർട്ട് വായിച്ചായിരുന്നോ?
4: എന്നെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ?
3: അതിന് ലോകത്ത് ബുദ്ധി കുറവുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അല്ല UN പുറത്തുവിട്ടത്.
4: വേറെ എന്നതാ?
3: ഈ കാലാവസ്ഥാ വ്യതിയാനേ, അത് കൊണ്ടുവരാൻ പോകുന്ന ഒരു അവസ്ഥ.
4: പറതങ്കമ്മേ, എന്നാ അവസ്ഥ?
3: കേട്ടോ, കടുത്ത ചൂടും തണുപ്പും. ഇങ്ങനെ പോയാ നമ്മുടെ കുട്ടികളുടെ 1.5 വർഷത്തെ സ്കൂൾ ദിനങ്ങൾ നഷ്ടപ്പെടുവെന്നാ പറയുന്നേ.
4: അത് കറക്റ്റാ കേട്ടോ. മഴ വന്ന് എത്ര ദിവസമാ തങ്കമ്മേ സ്കൂളുകൾ അടച്ചിട്ടത്?
3: ഇവിടെ മാത്രമാണോ? അങ്ങ് ജക്കാർത്തയിലെ സ്കൂളുകൾ പ്രളയത്തിൽ നശിച്ചതും ബാക്കിയുള്ള സ്കൂളുകൾ ക്യാമ്പായി പ്രവർത്തിച്ചതും ഒക്കെ പറയുന്നുണ്ട്.
4: അയ്യോ, അത് കഷ്ടാ കേട്ടോ.
3: ദേ കട്ടം കുടിക്ക്.
4: എനിക്കൊരുപാട് നക്ഷത്രങ്ങളെ കാണണം.
3: പഴംപൊരിയാണെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം.
4: നക്ഷത്രങ്ങളുടെ രാജകുമാരൻ.
3: ആടി ആടി അങ്ങ് പോകുക.
4: നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ.
3: കണ്ണിൽ പൂത്തിരി കത്തിച്ചു വെച്ചേക്കുവാണോ?
4: പറതങ്ങമ്മേ, എനിക്ക് നക്ഷത്രങ്ങളെ കാണണം.
3: അത് വളരെ എളുപ്പമാണ് വർക്കിച്ചായ. കടം വാങ്ങിയ ആൾക്കാരെ എല്ലാം കൂടെ പൈസ തരാമെന്ന് പറഞ്ഞ് കവലയിൽ വിളിക്കണം.
4: എന്നിട്ട്
3: പൈസ നഹീ എന്ന് പറഞ്ഞാ മതി. ഇഷ്ടം പോലെ നക്ഷത്രങ്ങളെ കാണാം. എണ്ണം.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമ്പ്.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് BR വെങ്കടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484 242 63 87, 0484 242 63 97, അല്ലെങ്കിൽ 94 46 45 58 88. സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൌജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 00 50 46 85 47 00 50 46.

പാലക്കാട് ജില്ലയിലെ പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറം ആൻഡ് പെട്രോ പ്രോഡക്ട്സ് ഗ്രിവൻസ് റിഡ്രസൽ ഫോറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10 രാവിലെ 11 യോഗം ചേരും. പരാതികൾ ഈ മാസം 8 വൈകിട്ട് 5 തപാൽ മുഖേനയോ നേരിട്ടോ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സമർപ്പിക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 7:25 വാർത്തകൾ, തിരികെ എത്താം 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നെന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
1: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യനടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൌൺഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്കുമുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന്

0: 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI-ഉം നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. 2026 പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3 തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ് ബർഗ ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവെ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തുപറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.

0: 12:30.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 16 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ, ഇനി എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗമാണ്. സ്വാഗതം എല്ലാവർക്കും.
2: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
4: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
3: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
4: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായി, ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
3: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
5: ആധുനിക യുഗത്തിൽ സ്ത്രീകൾ എല്ലാ മേഖലകളിലും തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ചു മുന്നേറുമ്പോഴും പൊതുവഴികളിലും തൊഴിലിടങ്ങളിലും അവർ നേരിടുന്ന അതിക്രമങ്ങൾ നിരവധിയാണ്. കൊച്ചി കലൂരിൽ കഴിഞ്ഞ ദിവസം വെളുപ്പിനെ ചായ കുടിക്കാനായി പോയ 2 പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമം സ്ത്രീ സുരക്ഷ എന്ന വിഷയം എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ സ്ത്രീ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം എന്നും അതിനായി സ്വീകരിക്കേണ്ട പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കുകയാണ് ഇന്ന് സമകാലികം.
6: ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടും ജനശ്രദ്ധ കിട്ടിയതുകൊണ്ടുമാണ് ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ എറണാകുളത്ത് ഉണ്ടാവുന്നുണ്ട്.
5: സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലെ യാത്ര പെൺകുട്ടികൾക്ക് ഭയാനകമാണ്.
6: ഞാൻ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മള് ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജിനകത്ത് നമ്മൾ സാരിയൊക്കെ ഉടുത്ത് നല്ല മാലയൊക്കെ ഇട്ടായിരിക്കും നിൽക്കുന്നത്. കോളേജിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും മാലയൊക്കെ ഉരുമാറ്റി ഒരു തരത്തിലും അട്രാക്റ്റീവ് അല്ലാത്ത ലുക്കിൽ പുറത്തിറങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്.
5: അലീന,
6: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഉടുത്ത് ഒരു മാലയൊക്കെ ഇട്ട് വരികയാണെങ്കിൽ ഓണം ആയാലും വിഷു ആയാലും നമ്മളുടെ അടുത്ത് വന്നിട്ട് റേറ്റ് ചോദിക്കുന്ന സാഹചര്യം എറണാകുളത്തുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി 24 ഹവർ നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. കോളേജിലെ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 6 മണി സമയമൊക്കെ ആകും. 6 മണിക്ക് നമ്മൾ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. ഈവൻ ദോ നമ്മൾ ഒരു നോർമൽ ഡ്രസ്സിലാണ് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ പോലും സ്വാഭാവികമായിട്ടും നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. 10, 20, 24 വയസ്സുള്ള വളരെ ചെറുപ്പമായിട്ടുള്ള ആൺകുട്ടികളാണ് നമ്മളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാറ്. സ്ഥിരം കാര്യമാണ്. നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകുന്ന ഒരു കടയാണ്, നല്ല തിരക്കുള്ള ഒരു സ്പേസിൽ വന്നിട്ട് അവര് ഭയങ്കര കൂളായിട്ട് വണ്ടി നിർത്തിയിട്ട് വന്ന് റേറ്റ് ചോദിക്കുന്ന ഒരു പരിപാടി. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മള് പുറത്ത് നടക്കുന്ന സമയത്ത് ബൈക്കിൽ വന്ന് നമ്മുടെ പിൻഭാഗത്തടിക്കുക, എറണാകുളത്തുള്ള ചില പ്രത്യേക ആൺകുട്ടികളുടെ വിനോദമാണത്. കൊറേ നാളത്തെ ട്രോമയാണ് പിന്നെ അത്. എറണാകുളം എത്ര നൈറ്റ് ലൈഫ് ഉണ്ട്, എത്ര വളർന്നു എന്ന് പറഞ്ഞാലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആണുങ്ങൾ ഉള്ളത് കൊണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. ഞാനൊക്കെ പെപ്പർ സ്പ്രേയും കൊണ്ടാണ് നടന്നിരുന്നത്. ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ. പാർട്ട് ടൈം വർക്ക് കഴിഞ്ഞ് താമസിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല പേടിയായിരിക്കും. പ്രത്യേകിച്ച് ഉൾവഴികളിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് പേടിക്കാതെ നടക്കാനൊന്നും പറ്റില്ല. നമ്മൾ പെപ്പർ സ്പ്രേയും കൊണ്ട് നടക്കും. പക്ഷെ പല സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയ കുട്ടികളുണ്ട്. ഡ്രസ്സിംഗ് ആണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം കലൂരത്തെ വിഷയത്തിൽ തന്നെ പോലീസ് ആദ്യം വന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ സമയത്ത് പോയി, നിങ്ങൾ എന്തിനാ ആ ഡ്രസ് ഇട്ടു, ഏത് ഡ്രസ് എന്നുള്ളതാണ്. പെൺകുട്ടികൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു സംഗതിയുള്ളത്. ഡ്രസ്സ് സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഇനി ഒരു 2 മുഴം സാരി ഉടുത്ത് നടന്നാലും ഒരു കാര്യമില്ല, സ്വാഭാവികമായിട്ടും ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടും. അത് ഡ്രസ്സൊന്നും അതിലെ മാറ്റർ അല്ല, ഇത് കാണുന്ന ആളുടെ കണ്ണിന്റെ കുഴപ്പമാണത്. ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അതും ആൺകുട്ടികളായിരിക്കും. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ പോലും വളരെ ട്രിഗർ ആകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സദാചാരം പറയുന്നവരെന്നും ആ വിക്ടിമിനെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയുള്ളൂ. കൊച്ചിക്കാരെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കാറുണ്ട്. കൊച്ചി പ്രശ്നമാണെന്നുള്ള പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്, പ്രതികളായി വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ രാത്രി പോലീസ് പെട്രോളിംഗ് ഒക്കെ ഒന്ന് ശക്തമാക്കുക, പിങ്ക് പോലീസ് ഇവരൊക്കെ ഒന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. ഈ പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി രാത്രി മറൈൻ ഡ്രൈവ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടോ ഒന്നും സംഭവിക്കാൻ പോകില്ല. ഈ സ്ട്രീറ്റുകൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. ഇപ്പം ഫൈൻ അടയ്ക്കാൻ വേണ്ടി ക്യാമറ ഒരുപാട് സ്ഥലത്തുണ്ട്, വണ്ടിയുടെ ഫൈൻ പിടിക്കാൻ ഹെൽമെറ്റ് വെക്കാത്തതും. അതേസമയത്ത് എല്ലാ മനുഷ്യരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇതുപോലുള്ള സ്ട്രീറ്റുകളിൽ ക്യാമറ എന്നുള്ള സംവിധാനം ഉറപ്പുവരുത്തുക.
5: ഭയമില്ലാതെ ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ പ്രാഥമിക കടമയാണ്.
0: സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡർ

0: ഡിഫൻഡേഴ്സും മാത്രമല്ല ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും സുരക്ഷിതരായിട്ടിരിക്കേണ്ടതുണ്ട്.
1: സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ.
0: എന്നാൽ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർക്ക് നേരെ അതിക്രമം നടക്കുമ്പോൾ അവര് എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ചു, എന്തിന് അവിടെ പോയി, ഇത്തരത്തിലുള്ള മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സമൂഹം ഈ അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സംരക്ഷണത്തിന് നമ്മൾ പ്രത്യേക പരിഗണനകളും പ്രത്യേക നിയമങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടി വരുന്നത്. അത് യഥാർത്ഥത്തിൽ നടപ്പിലാകണം എന്നുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് സ്വതന്ത്രമായ ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവരെ അക്രമിക്കാനുള്ള റൈറ്റ് നമുക്ക് ഇല്ല എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ ഒരു ബോധത്തിന്റെ നിർമ്മാണമാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നത്, ഒന്ന് അസമയത്ത് പോയിട്ടല്ലേ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഏത് സമയത്തായാലും എവിടെ പോയാലും ഒരാളെ അക്രമിക്കാനുള്ള അവകാശം ഒരാൾക്കും ഇല്ല. അത് തടയാനുള്ള ബാധ്യത ഗവൺമെന്റിനും പൊതുസമൂഹത്തിനും ഉണ്ട്. ഇത്തരത്തിലുള്ള അക്രമത്തിന് ഇതൊരു ബേസിക് ബോധമാണെങ്കിലും മറ്റു പല കാരണങ്ങളും, ഒന്ന് ലഹരിയുടെ ഉപയോഗം, അത് ഇന്ന് വർദ്ധിച്ചു വരികയാണ്. മറ്റൊന്ന് ആർഭാടകരമായ ജീവിതത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളുടെ നേരിൽ വയലൻസ് നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും കാരണമാകാറുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പല പദ്ധതികളും ഉണ്ട്. ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
1: പ്രതികരിക്കാനുള്ള ആർജവം സ്ത്രീകൾ കൈവരിക്കുന്നതുവരെ സ്ത്രീ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.
2: അതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് ആ കുറ്റമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ വേണം, അല്ലാതെ ഇത് കംപ്ലയിന്റ് ചെയ്തിട്ട് കാര്യമില്ല.
1: IMG കോർഡിനേറ്റർ ആയിരുന്ന ഡോക്ടർ നീന ജോസഫ്.
2: പിന്നെ വളരെ പതറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും വയലൻസിന് വിധേയമായിട്ടുള്ള ഒരു സ്ത്രീ. അപ്പൊ അവർക്ക് മനഃശാസ്ത്രപരമായ ഒരു ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യമാണ്. പിന്നെ ലീഗലായിട്ട് എന്ത് നടപടി എടുക്കണം എന്നുള്ളത് ആവശ്യമാണ്. പിന്നെ അവർക്ക് സിസ്റ്റത്തിൽ ഒരു വിശ്വാസം വേണം. ഇന്ന് നമുക്കറിയാം അക്രമത്തിന് വിധേയമായിട്ടുള്ള പല സ്ത്രീകളും കംപ്ലയിന്റ് ചെയ്യാൻ പോലും വരുന്നില്ല. കുറച്ച് വർഷം മുമ്പുള്ള ഒരു കണക്ക് പറയുകയാണെങ്കിൽ 14% സ്ത്രീകളെ കംപ്ലയിന്റ് ചെയ്യുള്ളൂ. കംപ്ലയിന്റ് ചെയ്യുന്നത് ആരോടാണ്? സ്വന്തമായിട്ടുള്ള വീട്ടിലെ മെമ്പേഴ്സിനോടോ സഹോദരിയോടോ അമ്മയോടോ അല്ലെങ്കിൽ മത സ്ഥാപനങ്ങളിലെ ലീഡേഴ്സിനോടൊക്കെ ആയിരിക്കും. ഈ 14% 10% മാത്രമേ നീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കുന്നുള്ളൂ. അപ്പോ ഇവരൊരു വിശ്വാസ്യത ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇത് നടപടിക്രമങ്ങളെ പറ്റി പലർക്കും ഒരു അന്താളിപ്പുണ്ട്. അത് എന്താണെന്നുള്ളതിനെ പറ്റി കേട്ടുകേൾവിയൊക്കെ കാണും, അവിടെ ഇവിടെയൊക്കെ വായിച്ചത് കാണും. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളെ പറ്റി വ്യക്തത കുറവുണ്ട്. അപ്പൊ അവര് വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം വേണം. ഇവരെ കൈപിടിച്ച് അവരുടെ സിറ്റുവേഷനിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുന്ന ആ പ്രക്രിയയിൽ തന്നെ ഈ സ്ത്രീയെ ശാക്തീകരിക്കാനായി സഹായിക്കുന്നവർ ചെയ്യേണ്ടത്.
1: ഇത്തരം പെരുമാറ്റ വൈകല്യത്തിന്റെ മനഃശാസ്ത്ര വശം എന്താണ്?
3: ആൺകുട്ടികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം പെൺകുട്ടികൾ ധരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള തരത്തിൽ ഉള്ള കാലാകാലങ്ങളിൽ നമ്മുടെ സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ള ചില സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ്സ് അനുസരിച്ച് സ്ത്രീകൾ ഇങ്ങനെ പാടുള്ളൂ, പെൺകുട്ടികൾ ഇങ്ങനെ പാടുള്ളൂ, ആൺകുട്ടികൾ ഇങ്ങനെ ആവാം, അത് ആ തരത്തിൽ നമ്മുടെ സമൂഹം പിണഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്.
1: കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ.
3: പക്ഷെ ഇപ്പോ അങ്ങനെയല്ല, പെൺകുട്ടികൾ ഒരുപാട് മുന്നിട്ട് വരുന്നുണ്ട്. എല്ലാവരും തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും തുല്യതയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിൽ പുരുഷന്മാരോടൊപ്പം അവർ വളർന്നു വരണം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ തരത്തിലുള്ള സാഹചര്യവും കിട്ടണം. അപ്പോ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായ സംഭവം, അവരെ ഒരു വെളുപ്പാങ്കാലമായപ്പോ 4:50 ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരൊരു പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും വെളുപ്പാങ്കാലത്ത് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപരാധമായി ചിത്രീകരിച്ച് ആ സമയത്ത് ആൺകുട്ടികൾ അവരോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് എന്നാക്കി തീർക്കുന്നത് വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്ത്രീകൾ ഏത് സമയത്ത് പുറത്തിറങ്ങിയാലും അവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ദൗത്യം നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ സമൂഹവും പരിഷ്കൃത സമൂഹവുമായി വളർന്നു വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സമയത്തിന്റെ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആന്റി സോഷ്യൽ എലമെന്റ്സ് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധത മനസ്സിലുള്ള തലച്ചോറ് ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ 100% എടുത്താൽ ഒരു 6% വരെ ഉണ്ടാകാം ഇത്തരം തലച്ചോറുകൾ പേറുന്നവർ. അപ്പൊ അവർക്ക് സമൂഹത്തോട് തന്നെ ഒരു വിരുദ്ധ മനോഭാവമായിരിക്കും. പ്രായഭേദമോ ജെൻഡറോ ഒന്നും വ്യത്യാസമില്ലാതെ മോശമായിട്ട് പെരുമാറാനും, പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ പെരുമാറാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് ഏത് കാലത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹം ഫേസ് ചെയ്യേണ്ട ഒരു റിസ്ക് ആണ്. അതുകൊണ്ട് ആ തരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് വേണ്ടുന്ന സുരക്ഷ പെൺകുട്ടികൾക്ക് ഉറപ്പാക്കുകയാണ് വേണ്ടത്. പണ്ട് കാലത്ത് പെൺകുട്ടികൾ പുറത്തിറങ്ങില്ലായിരുന്നു. വിദ്യാഭ്യാസം നേടുന്ന

0: കുട്ടികൾ തന്നെ വളരെ അപൂർവമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ആൺകുട്ടികളോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷെ ആൺകുട്ടികളെക്കാട്ടിൽ ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് പെൺകുട്ടികൾക്കുള്ളത്. അപ്പോ ആ തരത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും കൊടുക്കേണ്ടത് ഒരാവശ്യമാണ്. അത് തന്നെയല്ല, അവരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് മറ്റൊരു പ്രധാന ഘടകം തന്നെയാണ്.
1: ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് ടി ബി മിനി.
2: കൊച്ചി എന്ന് പറയുന്നത് ധാരാളം ഐ ടി മേഖലകൾ വികസിച്ചു. രാത്രി ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളെ ഇപ്പോഴും നിയമപ്രകാരം അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. പിന്നെ ജെൻസി എന്ന് വിളിക്കുന്ന ജനറേഷനായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവർക്ക് രാത്രിയും പകലും ഒരേപോലെ അവർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. കാരണം അവർക്ക് രാത്രിയാണ് ജോലി. അവരുടെ സുരക്ഷിതത്വം സർക്കാരിന്റെ ചുമതലയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ മറ്റുള്ള ആളുകൾക്ക് സ്ത്രീകളെ ട്രേഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന അതിന്റെ അപ്പോ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, സ്ത്രീകൾക്ക് രാത്രി നടത്താൻ അവകാശമില്ലേ? ആണുങ്ങൾ എന്തിനാണ് അവരെ പരിഹസിക്കുന്നത്? ആണുങ്ങൾ പരിഹസിക്കുകയല്ല, അവരെ യൂട്ടിലൈസ് ചെയ്യാൻ നിന്ന ആളുകളാണ് ഇന്ന് കൊച്ചി നഗരത്തിൽ 7 മണി കഴിഞ്ഞാൽ കാണുന്നത്. അതേസമയം പുതിയ ജനറേഷനെ സംബന്ധിച്ച് സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന ഒരു കൾച്ചർ അവർക്കില്ല. അവര് ഈക്വലായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് നടക്കുന്ന ആളുകൾ രാത്രിയും പകലും പുരുഷനുള്ളതുപോലെ തന്നെ സ്ത്രീകൾ സുരക്ഷിതത്വം ആവശ്യമാണ്.
3: രാത്രി ആയാലും പകലായാലും നടക്കുന്ന സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള സംസാരം നടത്തിയാൽ അത് ആ സ്ത്രീയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതാണെങ്കിൽ, അന്തസ് മീൻസ് മോഡസ്റ്റി, ആ ഉദ്ദേശമുണ്ട് എന്ന് ആ സ്ത്രീക്ക് തോന്നിയാൽ മതി. അങ്ങനെ നടത്തുന്ന കേസിൽ പുതിയ BNS പ്രകാരം Section 74 പ്രകാരം കേസെടുക്കാനും 5 വർഷം വരെ കഠിന തടവിന് വിധിക്കാനും BNS വകുപ്പുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, രാത്രിയിലൊക്കെ നടത്തുമ്പോൾ അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയോ അസഭ്യം പറയുകയോ അല്ലെങ്കിൽ പിന്തുടരുകയോ അങ്ങനെ ചെയ്യുന്ന കേസുകളിൽ BNS Section 79 പ്രകാരം അവർക്കെതിരെ 3 വർഷം വരെ തടവിന് കേസെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ നഗ്നയാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ, അത് രാത്രി ആയാലും പകലായാലും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ BNS Section 83 പ്രകാരം 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്.
1: ഇതേക്കുറിച്ച് കൊച്ചി സിറ്റി DCP അശ്വതി.
4: കൊച്ചി സിറ്റിനെ സംബന്ധിച്ചിട്ട് ധാരാളം വനിതകളുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവരുണ്ട്, അതുപോലെ ജോലിക്ക് വരുന്നവരുണ്ട്. അപ്പൊ ഇവരുടെ സുരക്ഷയുമായിട്ടനുബന്ധിച്ച് നമുക്ക് സിറ്റിയിൽ പ്രത്യേക തരം പാട്രോളിങ് ഇപ്പൊ തന്നെ നിലവിലുണ്ട്. നമുക്ക് രാവിലെ 8 മുതൽ പിങ്ക് പാട്രോൾ വെഹിക്കിൾസ്, നമുക്ക് സിറ്റിയിൽ മൊത്തം 4 പാട്രോൾ വെഹിക്കിൾസ് ഉണ്ട്. അപ്പോ ഇത് തിരക്ക് വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും കേന്ദ്രീകരിക്കുക. പിന്നെയുള്ളത് നമുക്ക് നൈറ്റ് ആവുമ്പം സ്പെഷ്യൽ പാട്രോളിംഗ് വെഹിക്കിൾസ് ഉണ്ട്, വുമൺ ഓൺലി പാട്രോളിംഗ് വെഹിക്കിൾ ആണത്. അത് സിറ്റിക്ക് മൊത്തം 1 വെഹിക്കിളും എവിടേക്കാണോ തിരക്കുള്ളത് സിറ്റിയുടെ നൈറ്റ് ലൈഫിൽ ഇവിടെയാണ് ആ വെഹിക്കിൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നമുക്കുള്ളത് നിർഭയ നിശ എന്നുള്ള ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ സിറ്റിയില് 5 ട്രോളിംഗ് വെഹിക്കിൾസിൽ ഒരു വനിത പോലീസ് ഉണ്ടാവും. അപ്പം ഈ 5 നമ്മൾ പാട്രോൾ വെഹിക്കിൾസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ നൈറ്റ് ലൈഫ് കൂടുതലായിട്ടുള്ള സ്റ്റേഷൻ പരിധികൾ, ഫോർ എക്സാമ്പിൾ തലൂർ സ്റ്റേഡിയം, ചാത്തിയാത്ത് ജംഗ്ഷൻ, അല്ലെങ്കിൽ ക്വീൻസ് വാക്ക്വേ, മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി, അപ്പൊ ഇങ്ങനെയുള്ള കൺട്രോൾ റൂം വെഹിക്കിൾസിലാണ് നമുക്ക് ഒരു വനിതയുള്ളത്. അപ്പോൾ ഇത്രയും മെഷേഴ്സ് നമുക്ക് ഓൾറെഡി ഇൻ പ്ലേസ് ആണ്. പിന്നെ വനിതാ സെല്ലിൽ നിന്ന് നമുക്ക് ബസ് പാട്രോൾസ്, റാൻഡമായിട്ട് ബസ്സിൽ പാട്രോളിംഗ് ഉണ്ട്, എന്തെങ്കിലും ഒഫൻസസ് അഗൻസ്റ്റ് വുമൻ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കുള്ളത് 112 112 എന്ന് പറഞ്ഞ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, അത് 24/7 ആക്റ്റീവ് ആണ്. നമ്മുടെ 112 ഡയൽ ചെയ്താൽ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഡയൽ ചെയ്താൽ സിറ്റിയിലെ ടൈമിംഗ് അനുസരിച്ച് less than 8 മിനിറ്റ്സിൽ വെഹിക്കിൾ ആ സ്പോട്ടിൽ എത്തും. അപ്പം ഇത്രയും മെഷേഴ്സ് നമുക്ക് സിറ്റിയിലുണ്ട്. കേരള പോലീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്താൽ അതിൽ തന്നെ SOS ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ സിംഗിൾ വുമൻ ലിവിങ് അലോൺ എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, ലോക്ക്ഡ് ഹോം എന്ന ഫെസിലിറ്റി ഉണ്ട്. ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഡേറ്റ നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസിന് കിട്ടും. അതനുസരിച്ച് നമ്മൾ ആ കൺസേൺഡ് ഏരിയാസിൽ പാട്രോളിംഗ് കൂടുതലായിട്ട് ചെയ്യും. നമ്മൾ ഏതെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രേസ് ചെയ്യാനായിട്ടുള്ള വണ്ടിയുടെ നമ്പറും ഒക്കെ നിങ്ങളുടെ ട്രിപ്പ് ട്രാക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റി അതിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് യൂസർ രജിസ്റ്റർ ചെയ്യണം. ബാക്കി നമ്മളിപ്പം ഒരു ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് സിറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും അൺസേഫ് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട്സ് ഉണ്ടോ, അവിടെ നമ്മൾ എന്ത് മെഷേഴ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി വരും. വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ പോണെങ്കിൽ ഒരുപാട് മെഷേഴ്സ് നമ്മൾ എടുക്കണം. കാരണം എല്ലായിടത്തും CCTV വേണം, ഏതൊക്കെ ഹോസ്റ്റൽസ് ആരൊക്കെ താമസിക്കുന്നുണ്ടെന്നുള്ളത് ഓണേഴ്സ് പ്രോപ്പറായിട്ട് റെക്കോർഡ് വേണം. അതുപോലെ ഓണേഴ്സ് വീട് റെന്റിന് കൊടുക്കുമ്പോൾ പോലീസ്

0: ക്ലിയറൻസ് ഉണ്ടോ, ആരെങ്കിലും കേസിലെ പ്രതികളാണോ, ആ സർട്ടിഫിക്കറ്റ് ആദ്യം ഹാജരാക്കിയതിനു ശേഷം മാത്രം ബെഞ്ചിന് കൊടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പം ആലോചിച്ച് വരുന്നുണ്ട്. ഡിസ്കഷൻ ഫേസിലാണ്, നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് സിറ്റിയിലെ റെസിഡൻസിനെയൊക്കെ അറിയിക്കുന്നതായിരിക്കും.
1: സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്നത് നിയമനിർമ്മാണം കൊണ്ടോ പോലീസ് കാവൽ കൊണ്ടോ മാത്രം പൂർണമായി സാധ്യമാകുന്ന ഒന്നല്ല. ശക്തമായ നിയമങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും സുരക്ഷയ്ക്കായി ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം പൂർണ്ണ സുരക്ഷിതത്വം അകലെയായിരിക്കും. അനീതിക്കെതിരെ പ്രതികരിക്കാൻ പൊതുസമൂഹം കാണിക്കുന്ന ആർജവമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഏറ്റവും വലിയ ആയുധം. പരസ്പര ബഹുമാനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെയും ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. പെൺകരുത്ത് എന്നാൽ കേവലം അതിജീവനമല്ല, മറിച്ച് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഇടമൊരുക്കുക എന്നതാണ് ഇവിടെ ആവശ്യം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
4: അടയാളം വെക്കലിനെതിരെ പ്രത്യക്ഷപ്പെട്ട നോട്ടീസുകളെക്കുറിച്ച് നാട്ടിലുയർന്ന സംസാരം തെല്ലൊന്നടങ്ങിയെങ്കിലും രാമറിന്റെ മനസ്സിൽ അത് എരിഞ്ഞുകൊണ്ടിരുന്നു. നോട്ടീസുകൾ നശിപ്പിച്ചുവെന്നല്ലാതെ മറ്റൊരു നീക്കവും വാഴുന്നവരുടെയോ ജന്മിമാരുടെയോ ഭാഗത്തുനിന്നുമുണ്ടായില്ല. ഒരുപക്ഷെ പ്രത്യക്ഷമായി ഇടപെട്ടാൽ ജനങ്ങളുടെ എതിർപ്പ് കൂടുതൽ ശക്തമാവും എന്ന ചിന്തയാവാം അവരുടെ മൗനത്തിന് കാരണം. ചിരികണ്ഠന്റെ മകളുടെ ആത്മഹത്യയോടെ അടയാളം വെക്കൽ രീതിക്കെതിരെ ജനങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. എന്നാൽ പരസ്യമായി അത് പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ പ്രശ്നം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തേക്കുമെന്നും കേട്ടിരുന്നു. അതുകൊണ്ടാകാം നാട്ടുകാരെ പരസ്യമായി നേരിടാൻ ആരും മുതിരാതിരുന്നത്. എങ്കിലും അന്നത്തെ നോട്ടീസ് കനലുകളായി നാടിന്റെ പല ഭാഗത്തും എരിഞ്ഞുകൊണ്ടിരുന്നു. രാമറും അതറിയുന്നുണ്ടായിരുന്നു. കോവിലകത്തിന്റെ പടിപ്പുരയുടെ ചുമരിൽ പോലും നോട്ടീസ് പതിക്കുവാൻ ധൈര്യം കാണിച്ചയാൾ ആരാണ്? കുറേ നാളായി രാമർ അന്വേഷിച്ചത് അതായിരുന്നു. തക്ഷൻകുന്നിന്റെ ഏതോ ഒരിടത്ത് അയാൾ മറഞ്ഞു നിൽപ്പുണ്ട്. ഇതുമാത്രമല്ല, രാത്രിയുടെ അവസാനത്തെ യാമങ്ങളിൽ തക്ഷൻകുന്നിലെയും കീഴൂരിലെയും ഇടനാഴികളിലും കുന്നിൻ മുകളിലും പുഴത്തീരത്തും ചിതറി വീഴുന്ന ഒച്ചയുടെ ഉറവിടവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ സംശയം കുഞ്ഞിക്കേളുവുമായി രാമർ പല പ്രാവശ്യം പങ്കുവച്ചു. നമുക്കറിയാത്ത ആരോ ഒരാൾ ഈ നാട്ടിൽ രാത്രികാലങ്ങളിൽ ചുറ്റിത്തിരിയുന്നു, അയാൾ ആരാണ്? ഒരു തമാശ കേൾക്കുന്ന ലാഘവമായിരുന്നു അപ്പോഴൊക്കെ കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത്. മറുപടിക്ക് പകരം അയാൾ തിരികെ ചോദിച്ചു, പോലർച്ചക്കിങ്ങനെ വിളിച്ചു പറയുന്നതൊക്കെ മനസ്സിലാക്കുക, ഉറക്കമില്ലാത്ത ആർക്കും അത് ചെയ്യാൻ കഴിയും. പക്കെങ്കിലും കൊയിലോത്ത പടിപ്പുരന്റെ ചുമരിൽ നോട്ടീസ് ഒട്ടിക്കാൻ വല്ലാത്ത മനക്കെട്ടി വേണം, ആരായിരിക്കും അത്? രാമറിന്റെ മനസ്സ് വീണ്ടും കുഴപ്പത്തിലകപ്പെട്ടു. തന്റെ സംശയം അതേപോലെ കിടക്കുകയാണ്, അയാൾ വിചാരിച്ചു. കുഞ്ഞിക്കേളു ആ ചോദ്യം ചോദിച്ചതിനു ശേഷം പീടിക അടയ്ക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. മാതാമ്മയുടെ ബസ് പേരാമ്പ്രയിൽ നിന്നുള്ള അവസാനത്തെ ഓട്ടവും കഴിഞ്ഞ് നിർത്തിയിടാൻ പോയ സമയമായിരുന്നു അത്. തക്ഷൻകുന്നങ്ങാടി ശൂന്യമകാൻ തുടങ്ങിയിരുന്നു. കടകളിലെ റാന്തലുകൾ അണഞ്ഞു തുടങ്ങി. കോമപ്പൻ ഒരു കെട്ട് ചൂട്ടുമായി കോടതി കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് പോകുന്നത് കണ്ടു. കറുത്ത വാവിനോട് അടുത്തുള്ള ദിവസമായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാകും. കോമപ്പന് ഇന്ന് നല്ലൊരു കച്ചവടമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കുഞ്ഞിക്കേളു ഓരോ സാധനവും എടുത്ത് അകത്തേക്ക് കൊണ്ടിടുകയാണ്. തുന്നൽ മെഷീൻ അടക്കം എല്ലാം നന്നായി തുടയ്ക്കുകയായിരുന്നു അയാൾ. നിരത്തിലൂടെ ബസ്സോടാൻ തുടങ്ങിയപ്പോൾ പൊടിശല്യം കൂടിയെന്ന് കുഞ്ഞിക്കേളു ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. മുമ്പൊക്കെ വരാന്തയിലിരുന്ന് തുന്നുമ്പോൾ പൊടിയുടെ ഒരു നിഴൽപ്പാട് പോലും അടുത്തേക്ക് വരാറുണ്ടായിരുന്നില്ല. അത്ര ശുദ്ധമായിരുന്നു അന്തരീക്ഷം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ബസ് ഓരോ പ്രാവശ്യം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുമ്പോൾ റോഡിന്റെ ഇരുവശത്തേക്കും ചുവന്ന പൊടി അടിച്ചു കയറും. കോടതിയുടെയും ബാങ്കിന്റെയും മതിലുകൾ ഏതാണ്ട് ചുവന്നു കഴിഞ്ഞു. ചമ്പകപ്പൂക്കളുടെ നിറം പോലും മാറിയിരിക്കുന്നു. തുണികളിലും മണ്ണ് പുരളുമോ എന്നാണെന്റെ പേടി. തുന്നാനുള്ള തുണികൾ ഭദ്രമായി അടുക്കിവെക്കുമ്പോൾ കുഞ്ഞിക്കേളു ഭീതിയുടെ സ്വരത്തിൽ പറഞ്ഞു. രാമർ ഒന്നും പറഞ്ഞില്ല. അയാളുടെ മനസ്സിൽ ചോദ്യം തിളച്ചുകൊണ്ടേയിരുന്നു. ബസ് വന്നാൽ സുഖായിരിക്കുമെന്ന് നമ്മൾ കരുതി, ഇപ്പോളിതാ ഇങ്ങനെയൊരു ഏടാകൂടം. ഇതെവിടെ ചെന്ന് എത്തുമെന്ന് കണ്ടറിയണം. കുഞ്ഞിക്കേ

0: രോഷം പ്രകടിപ്പിച്ചു. എല്ലാം അടുക്കി വെച്ച് മെഷീനകത്തേക്ക് വെച്ച ശേഷം അയാൾ രാമറോടൊപ്പം ഇരുന്നു. രാമറിന്റെ മനസ്സിൽ അപ്പോഴും സംശയമായിരുന്നു. അയാളുടെ മനസ്സിലുള്ളത് വായിച്ചെടുത്തിട്ടെന്നോണം കുഞ്ഞിക്കേള് പറഞ്ഞു, രാമറേ, നമ്മുടെ നാട്ടിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പുറമേ എല്ലാവരും പാവങ്ങളെപ്പോലെ തോന്നിപ്പിക്കും, എന്നാൽ ചിലപ്പോൾ ഓലുടെ മനസ്സിലും തീയായിരിക്കും. അങ്ങനത്തെ ഒരാൾ ചെയ്തതായിരിക്കും ഇതെന്ന് കരുതിയാൽ മതി. അല്ലാതെ അത് ഓർത്ത് ഇനി മനസ്സ് പുണ്ണാക്കണ്ട. ചിലപ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്ന് കരുതി സമാധാനിക്കി. കുഞ്ഞിക്കേളു പിന്നീട് സംസാരിച്ചത് മാതാമ്മയെക്കുറിച്ചായിരുന്നു. ബസ് ഓടിക്കുവാൻ തുടങ്ങിയതോടെ അവർ ആകെ മാറിയിരിക്കുന്നു. മുമ്പ് ഹോട്ടലിന് പുറത്തേക്ക് അങ്ങനെയൊന്നും അവർ പോകാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കുപ്പായം ധരിച്ച് അവർ തക്ഷൻകുന്ന് അങ്ങാടിയിലൂടെ നടക്കും. പലപ്പോഴും തിരക്കുള്ള സമയങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുക. അന്നേരമായിരിക്കും മാതാ ട്രാൻസ്പോർട്ട് ബസ് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അങ്ങാടിയിലൂടെ കടന്നു പോവുക. മാതാമ്മയെ അങ്ങാടിയിൽ കണ്ടാൽ ബസ് അറിയാതെ നിന്നുപോകും. ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്നും ഇറങ്ങി വന്ന് മാതാമ്മയുടെ സമീപത്ത് ഉപചാരത്തോടെ നിൽക്കും. എല്ലാവരും കേൾക്കെ വളരെ ഉച്ചത്തിലായിരിക്കും അപ്പോൾ മാതാമ്മയുടെ സംസാരം. രണ്ടുപേരും അത് വളരെ വിനയത്തോടെ കേട്ടു നിൽക്കും. ബസ് പോയി കഴിയുമ്പോൾ മാതാമ്മ തലയുയർത്തി ചുറ്റും നോക്കും. നാട്ടുകാർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭാവത്തിൽ. എല്ലാവരും തന്നെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് തോന്നിയാൽ മാതാമ്മയ്ക്ക് സന്തോഷമാകും. അവർ കൈവീശി നേരെ ഹോട്ടലിലേക്ക് നടക്കും.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് ഗിരീഷ് എന്നാണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പുറവൂരിൽ വിളിക്കുന്നത്.
2: ചോദ്യം ചോദിക്കാം.
3: ഞാൻ പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ, പ്ലസ് വൺ വരെ പോയിട്ടുള്ളൂ. പ്ലസ് വൺ ഫെയിലാണ്. അപ്പൊ എനിക്കിപ്പോ 35 വയസ്സായി. ഹ്യൂമാനിറ്റീസ് എടുത്താണ് പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഞാൻ അടുത്ത് തന്നെ ഇടയ്ക്ക് ഞാൻ നയോസിൽ പോയി ചേർന്നു. അത് കുറച്ച് കാലം മുമ്പാണ്. അപ്പൊ എനിക്ക് കൊമേഴ്സ് ആണ് എടുത്തത്. അപ്പൊ കൊമേഴ്സ് എടുത്തപ്പോ അത് ഫെയിലായി പോയി. അതിനുശേഷം തുല്യത പഠിക്കാൻ പോയി. തുല്യത ടീച്ചർ തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് ചേർപ്പിച്ചത്. അപ്പൊ എനിക്ക് കൊമേഴ്സ് മറ്റേ ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ടോ എന്നറിയാനാണ്.
2: പ്ലസ് ടു നമ്മൾ ക്ലിയർ ചെയ്യണം മോനെ. ഈ പറഞ്ഞതൊക്കെ തന്നെ വേറെ മെത്തേഡ് ഒന്നും ഇല്ല. NIOS പണ്ടൊക്കെ സിംഗിൾ സിറ്റിംഗ് BA BCOM ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയപ്പോ പ്ലസ് ടു പാസ്സാകണം.
3: പ്ലസ് ടു
2: ഏറ്റവും നല്ല ഓപ്പൺ സ്കൂളാണ്.
3: അതല്ലെങ്കിൽ
2: നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഈ കൊമേഴ്സ് അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ITI സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്.
3: സർട്ടിഫിക്കേഷൻ
2: നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് പഠിക്കാം. സ്വയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പോയി മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും. നമുക്ക് സെർച്ച് ചെയ്താൽ മതി. പ്ലസ് വൺ പറയണ്ട, 10th എന്ന് പറഞ്ഞാൽ 10th കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസ് പറഞ്ഞാൽ ഇതെല്ലാം കിട്ടും. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ കിട്ടും. വേറെ പറയട്ടെ, ഇത്തിരി എന്റർപ്രൈസിംഗ് ആണ് ആൾക്ക് കഴിവൊക്കെ ഉണ്ടെങ്കിൽ കുക്കറി ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്.
3: അടുത്ത് തന്നെ ബ്ലോക്ക് വഴി എനിക്കൊരു 6-മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് വെയിറ്റർ ജോബാണ്. അത് നമുക്ക് മാനേജർ പോസ്റ്റിലോട്ട് കയറാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു അവസരം കിട്ടിയിട്ടുണ്ട്.
2: ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിക്കാം. പ്രൈവറ്റ് ആയിട്ട് കുക്കിംഗ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ഉണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് IHMCTA സർട്ടിഫിക്കറ്റ് കോഴ്സ് 10th കഴിഞ്ഞവർക്കുണ്ട്. നല്ല സ്ഥലത്ത് പഠിക്കാം, അവര് തന്നെ പ്ലേസ്മെന്റ് തരും. ഇങ്ങനെ ഒരു 1.5 കൊല്ലത്തെ സ്കില്ല് കിട്ടിയാൽ ടോപ്പ് മാൻ ആകും. പെട്ടെന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ജോലിക്ക് കയറുക കേട്ടോ.
4: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

0: അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർ മൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജനാഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ രണ്ടു വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാണുക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. അഹമ്മദ് കുട്ടി പുത്തലത്ത് രചിച്ച കനലൂതും കനവുകൾ എന്ന കവിതാ സമാഹാരം കോഴിക്കോട്ട് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. സുപ്രീംകോടതി അഭിഭാഷകൻ ജസ്റ്റിസ് R ബസന്ത് വിശിഷ്ടാതിഥിയായി.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ബിന മാഡം, ബിന മാഡം, എക്സ്ക്യൂസ് മീ.
2: ഓ, ശല്യ എവിടെ ഉണ്ടായിരുന്നു? യെസ് രമേഷ്, വാട്ട് നൗ?
1: അല്ല അല്ല, രമേശ് അല്ല, രമേശ് അല്ല മാഡം, സുമേഷ്, സുമേഷ്. അല്ല ബീന മാഡം, വെരി ഹംഗ്രി, വലിയ ക്യൂ ആണല്ലോ, ഞാൻ ഒന്ന് ഫ്രണ്ടിൽ നിന്നോട്ടെ.
2: ഫ്രണ്ട്? യു മീൻ യു വോണ്ട് ടു ഗോ അഹെഡ് ഓഫ് ദ ലൈൻ?
1: അഹെഡോ?
2: യെസ്, ദാറ്റ്സ് ദ കറക്റ്റ് യൂസേജ്, ഗോ അഹെഡ് ഓഫ് ദ ലൈൻ. ബട്ട് നോ സുമേഷ്, യു കാനോട്ട്.
1: ഓ, ഞാൻ ഓർത്തു കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ കേറ്റുവിടുന്നു.
2: സുമേഷ്, നോ. See, I'm also starving.
1: അയ്യോ മാഡം, ഇത് ഓഫീസ് കാന്റീൻ, ഇവിടെ സ്റ്റാർ ഫിഷ് ഒന്നും കിട്ടൂല, നെയ്ച്ചാള കിട്ടിയാ ഭാഗ്യം.
2: Oh my god, star fish അല്ല, starving. starving, starving. വിശന്ന് കുടൽ കരിയുന്നു എന്ന്.
1: ഓ അങ്ങനെ, വേണമെങ്കിൽ ഈ പാളയും കൂടെ പഴം തിന്നാ മാഡം, എന്റെ വീട്ടിലുണ്ടായതാ.
2: പാള? വാട്ട്, ഗ്രോസ്. I will only eat something made hygienically. Keep it away.
1: Oh, na seri. Madam, madam, de de de de. Donde? Aa meesha vacha sir kutti kara nokkunnundo to.
2: Shh, quiet. He is our general manager. Also, kutti kerunu alla. He is cutting the line. Cutting the line. Understand?
1: Aa cut ayalum illengilum canteen karan shutter ittu. Oonu theernu. Ini ivada ninnittu kaaryilla. Va poga.
2: Kartave, oonu theernu. ിട്ട് കൊടല് കരിഞ്ഞിട്ട് വയ്യ. സുമേഷ് ഡിയർ, ദാറ്റ് പാളയം കോടൻ പഴം, വേർ ഈസ് ഇറ്റ്? ആക്ച്വലി ഐ ലൈക്ക് ഓർഗാനിക് ബനാനാസ്, യു നോ.
1: അയ്യോ, അത് പിന്നെ മാഡം, മാഡത്തിന് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പത്തന്നെ അതങ്ങട്.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കുട്ടികളാണ്. ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ് പാടുന്നവർ. അലോന മേരി മനോജ്, ആരാധ്യ രതീഷ്, ആർദ്രിക രതീഷ്, സൈറ മെർലിൻ പവിൻ, ആഞ്ചലിൻ മരിയ മനോജ്, നൈല മുഹമ്മദ്, അവന്തിക

0: നൂൽ. MIN വല്ലുവൻ തന്ത ഒപ്പക്ഷം, ഒരു പുറമുഖക്ക് മറുപുറം കാപ്പ്യം.
1: ഇനി നമുക്ക് പാർവതി ചൊല്ലുന്ന കുട്ടിക്കവിത കേൾക്കാം.
2: കണ്ണു തിരുമ്മി ഒന്നു ചെണുങ്ങി നിന്നു കുണുങ്ങി കുഞ്ഞാത്തു. കണ്ണു തിരുമ്മി ഒന്നു ചെണുങ്ങി നിന്നു കുണുങ്ങി കുഞ്ഞാത്തു. പാട്ടുപാടിയും അട്ടമാടിയും കൂട്ടുകൂടിയും ഒത്തു പഠിച്ചു. പാട്ടുപാടിയും അട്ടമാടിയും കൂട്ടുകൂടിയും ഒത്തു പഠിച്ചു. ക്ലാസ്സിലെന്നും മിടുമിടുക്കിയായവൾ വന്നു. ക്ലാസ്സിലെന്നും മിടുമിടുക്കിയായവൾ വന്നു. കണ്ണു തിരുമ്മി ഒന്നു ചെണുങ്ങി നിന്നു കുണുങ്ങി കുഞ്ഞാത്തു കുഞ്ഞാത്തു.
1: അടുത്തത് കഥയാണ്. കഥ പറയുന്നത് വൈഗാ സൂരജ്.
3: ലോകപ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അയാളുടെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായൊരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരെ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിൽ അതിമനോഹരമായ കൊട്ടാരം. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതി ദിവ്യനായൊരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ അവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകളും വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അടുത്തും എത്തി. എത്തിയതോടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാനല്ലേ ഇവിടെ വന്നത് അല്ലേ? അവൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിൻ്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൊട്ടാരമൊക്കെ ചുറ്റിക്കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ഇതാ ഈ സ്പൂൺ, ഇത് 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തൊളുമ്പി പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണ പറ്റ കോണിപ്പടികളും വരാന്തകളും കയറിയിറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിൽ തിരിച്ചെത്തി. നീ എല്ലാം കണ്ടു അല്ലേ? നീ എൻ്റെ ആ തിരശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നീട് കൊണ്ടുവന്നതാണ്. അല്ല, നീ എൻ്റെ ആ ഉദ്യാനം കണ്ടില്ലേ? അതീ മട്ടിലാക്കി തീർക്കാൻ 10 വർഷമെങ്കിലും എടുത്തു. അല്ല, നീ എൻ്റെ ആ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലെ ഓരോ തുകൽത്താഴുകളും എത്ര മനോഹരവും ഹൃദ്യവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താനിതൊന്നും കണ്ടില്ലല്ലോ, തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അങ്ങനെ അവൻ നേരെ പറഞ്ഞു, കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടില്ല അല്ലേ? എന്നാലും ഒന്നും കൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവൻ്റെ കയ്യിൽ സ്പൂണും 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. എല്ലാം വിസ്തരിച്ച് കണ്ടു. ഗുരു പറഞ്ഞ ഗ്രന്ഥപുരയും തിരശീലയും ഉദ്യാനവും ഇതെല്ലാം കണ്ട് വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിൽ തിരിച്ചെത്തി. താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഗുരുവിൻ്റെ ചോദ്യം മുറിഞ്ഞത്. അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, തൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണിൽ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമുണ്ട്. ലോകത്തിലെ കാഴ്ചകൾ വേണ്ടുമോളം ആസ്വദിക്കാം, പക്ഷേ കയ്യിലിരിക്കുന്ന സ്പൂണും 2 തുള്ളി എണ്ണയും നീ ഒരിക്കലും കൈവിടരുത്. സുഹൃത്തുക്കളെ, ആ 2 തുള്ളി എന്നെ സൂചിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? സത്യവും ധർമ്മവും നീതിയുമാണ്.
1: അടുത്തത് ഒരു ഇംഗ്ലീഷ് പദ്യമാണ്. ചൊല്ലുന്നത് സേറ മരിയ ലിനീഷ്.
4: ഓൺ ദ ബാങ്ക് ഓഫ് ദ സ്ട്രീം, ഓൺ ദ ബാർക്ക് ഓഫ് എ ട്രീ, എ ജെനിയൻ വാക്ക് ഹാപ്പിലി. ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി ഹി. ഓൺ ദ ബാങ്ക് ഓഫ് ദ സ്ട്രീം, ഓൺ ദ ബാർക്ക് ഓഫ് എ ട്രീ, എ ജെനിയൻ വാക്ക് ഹാപ്പിലി. ഹി ഹി ഹി

0: അടുത്തതൊരു മലയാള കവിതയാണ്. ഈ കവിത ചൊല്ലുന്നത് ആർദ്രിക രതീഷ്.
1: ഞാൻ പാടാൻ പോകുന്ന കവിത സുഗതകുമാരി അമ്മയുടെ എന്തു പറ്റി നമുക്ക് എന്ന കവിത.

ൾ വന്നു മുട്ടുന്നി ദക്ഷമം, എന്തു പറ്റി ഇവൾക്കെന്നോ വാക്കെല്ലാം അസ്തമിക്കയാം. തൊണ്ട പൊട്ടു മലർച്ചയ്ക്കും കരച്ചിലിനുമപ്പുറം, എന്തു പറ്റി ഇവൾക്കെന്നോ കൊടുങ്കാറ്റ്.

കാടുകൾ, വെളുത്ത കുഞ്ഞിത്തുടകൾക്കിടയിൽ ചുടുചോര തന്നൊലിക്കൽ, സൂര്യ ഹേ കർമ്മസാക്ഷിൻ കാണുക കാണുക, കണ്ട കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കേണ്ടതു നിങ്ങളെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞവ. ഇവൾ പിഞ്ചോമൽ കൊഞ്ചിക്കൊണ്ടമ്മേ എന്നു വിളിക്കുവാൻ തുനിഞ്ഞതേയുള്ളു പിച്ച നിന്നതേ.

മറിയില്ല ഇവൾ എടുക്കാനിപ്പോഴും കുഞ്ഞി കൈകൾ പൊക്കിപ്പിടിച്ചവൾ നൊന്തു നൊന്തു ഞരങ്ങുന്നു തളർന്നവൾ തളർന്നവൾ പതുക്കെ ചത്തിടുന്നവൾ ഇരുൾ മാറ്റും സൂര്യ നിന്റെ വിരളിങ്ങോട്ടു നീട്ടുക ഇവളെ പാവമീച്ചാകും പൂവിനെ തൊട്ടുറക്കുക നോവു മാറ്റിക്കൊടുക്കുക ഇവൾ പൊയ്ക്കോട്ടെ ഇവൾ പൊയ്ക്കോട്ടെ പോകും മുമ്പോ മനെ കണ്ടുപോയി ഞാൻ കണ്ടു ഞെട്ടിത്തെറിച്ചു ഞാൻ അമ്മിഞ്ഞ നുകരും ചുണ്ടാൽ നിശബ്ദമിടിവെട്ടുപോൽ കണ്ണിൽ തീയാളി ദൈവം പോൽ നീ ശപിക്കുന്നു ഞങ്ങളെ അമ്മിഞ്ഞ നുകരും ചുണ്ടാൽ നിശബ്ദമി

0: ശപിക്കുന്നു ഞങ്ങളെ.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം ബിന്ദു വേണു.
2: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
4: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
4: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:00 ആകാശവാണി എഫ് എം വാർത്തകൾ തുടരുന്ന എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാക്കം, 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ തുടർന്ന് സ്മൃതിരാക്കം, 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ തുടർന്ന് ഓർമ്മചിന്ത്, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി.

നമ്പം അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം പ്രത്യേക പരിപാടി. ഏഴ് 20 വിപണി വാരാന്താവലോകനം. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ. തുടർന്ന് ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയപ്പെട്ട പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആന്റ് അവയർനെസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം, ആദ്യഭാഗം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യമുദ്രം. 4 പരിപാടികൾ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, വഞ്ചിതോംക വാര്യത എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ്, ഇതെവിടെയാണ്? മേഘാലയയിലെ കിഴക്കൻ ഖാസി കുന്നുകളിലെ മാവ്ലിനോങ് ആണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഏറെയും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ കൊച്ചുവീടുകളും പൂന്തോട്ടങ്ങളും നിറഞ്ഞതാണ് ഈ ഗ്രാമം. ഇവിടുത്തെ നിവാസികൾ പ്ലാസ്റ്റിക് പുകവലി നിരോധനം, ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ കർശനമായി നടപ്പാക്കുന്നു. മാലിന്യമുക്തമായ പ്രകൃതിയുടെ അനുഭവമാണ് മാവ്ലിനോങ് നൽകുന്നത്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ്, ഇതെവിടെയാണ്? ഇതിന്റെ ഉത്തരം മേഘാലയയിലെ കിഴക്കൻ ഖാസി കുന്നുകളിലെ മാവ്ലിനോങ് ആണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഏറെയും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ കൊച്ചുവീടുകളും പൂന്തോട്ടങ്ങളും നിറഞ്ഞതാണ് ഈ ഗ്രാമം. ഇവിടുത്തെ നിവാസികൾ പ്ലാസ്റ്റിക് പുകവലി നിരോധനം, ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ കർശനമായി നടപ്പാക്കുന്നു. മാലിന്യമുക്തമായ പ്രകൃതിയുടെ അനുഭവമാണ് മാവ്ലിനോങ് നൽകുന്നത്.

ചിന്താശകലം: സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് ശുചിത്വം. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിവ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ രാവിലെ 6:55 FM ഡയറി വിവിധ ഇനങ്ങളുമായി ആകാശവാണി കൊച്ചി FM 102.3 ൽ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ്. ഹാസ്യ നടനായി എത്തി അഭിനയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയ ചലച്ചിത്ര താരം സലിം കുമാർ അന്തരിച്ചു. മലയാള സിനിമയിൽ സലിം കുമാർ സൃഷ്ടിച്ച ചിരിമുഹൂർത്തങ്ങൾ സമാനതകളില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ തനതായ ശരീരഭാഷയും സംഭാഷണ ശൈലിയും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചു. ഹാസ്യനടൻ എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല തന്റെ പ്രതിഭയെന്ന് അദ്ദേഹം തെളിയിച്ചു. ഗൌരവമേറിയ കഥാപാത്രങ്ങളെ മനോഹരമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. അഭിനയത്തിന് പുറമെ ചലച്ചിത്ര സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു.

ഇനി ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനമാണ് പി ജയചന്ദ്രൻ, കെ ജെ ജീമോനും സംഘവും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. കേൾക്കാം ഈ ചിത്രത്തിലെ ഗാനം.

ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് ബാലകൃഷ്ണൻ. ഒരു ഗാനം കൂടി, കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലേത്. അനിൽ പനച്ചുരൻ, പ്രദീപ് പള്ളുരുത്തി എന്നിവർ പാടിയത്. വരികൾ അനിൽ പനച്ചുരൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: കുമാറിന് ആദരാഞ്ജലികൾ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ കേട്ടത്.
1: ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനത്തിൽ
2: നല്ല ഭക്ഷണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്, കാരണം അയാളെ പൈസ കൊടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണം.
1: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം.
3: പ്രത്യേക പരിപാടി ശബ്ദ സാന്നിധ്യം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
1: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
3: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
1: മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനം.
0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഇനി ആടുജീവിതം എന്ന ചിത്രത്തിലെ ഗാനമാണ്.

ആടുജീവിതം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാൻ. അടുത്ത ഗാനം കസിൻസ് എന്ന ചിത്രത്തിലേത്. ഹരിചരൺ, ചിന്മയി എന്നിവർ പാടിയത്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും 9:30. ഇപ്പോൾ
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയ ശ്രോതാക്കൾക്ക് അഭിപ്രായവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് കത്തുകൾ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടികൾ കേട്ട് ആസ്വാദനക്കുറിപ്പായിട്ടും അതിൻ്റെ വിമർശനാത്മകമായ കത്തുകളും ഉണ്ട്. നമുക്കത് വായിക്കാം. ആദ്യത്തെ കത്ത് ആരാണ്?
3: ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് എം ജോണി, ചെമ്പുക്കാവ്, തൃശൂർ നിന്നാണ്. May 24 മഹിത മലയാളത്തിൽ പണ്ട് മുതൽ ശീലിച്ച ഒരു പദപ്രയോഗം, മലയാളികൾ പറഞ്ഞു പോകുന്നതിനെക്കുറിച്ച് രാത്രി യാത്രയില്ല. ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു ചൊല്ലുണ്ട്, സന്ധ്യയ്ക്ക് വന്ന വിരുന്നും സന്ധ്യയ്ക്ക് വന്ന മഴയും പോകില്ല എന്ന്. ഇത് അകത്തളങ്ങളിൽ നിന്ന് വരുന്നതാണ്. കാരണം വീട്ടിലുള്ളവർക്ക് അത്താഴം കഷ്ടിയാണ്, അപ്പോൾ വിരുന്നുകാർ വന്നാലത്തെ അവസ്ഥയോ? എഴുത്തുകാരനും നാടകകൃത്തും സംവിധായകനുമായ TM എബ്രഹാം നടത്തിയ നാടകോത്സവത്തെക്കുറിച്ചുള്ള അവലോകനം, അതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യം, സീരിയലുകൾ കാണുമ്പോൾ അവ ഉപബോധ മനസ്സിൽ തട്ടുന്നില്ല, റേഡിയോ നാടകങ്ങൾ അങ്ങനെയല്ല, ഉപബോധ മനസ്സിനെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. 90 നിറവിൽ നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ നിർഗുണമായ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എം ജോണി, ചെമ്പൂക്കാവ്.
2: കത്തെഴുതിയ ജോണിക്ക് നന്ദി പറയുന്നു. ഇനിയും കത്തുകൾ എഴുതുക. ആകാശവാണി പരിപാടികൾ കേട്ടതിന് ശേഷം അതിന്റെ ആസ്വാദനങ്ങൾ എഴുതി അറിയിക്കുക.

0: അടുത്ത കത്ത് വി എൻ രവി മുട്ടടയുടേതാണ്. മെയ് മാസം 4-ാം തീയതി പ്രക്ഷേപണം ചെയ്ത മഹിതം മലയാളത്തിൽ ഡോക്ടർ ഷിമി പോൾ ബേബി പണി എന്ന വാക്കിന്റെ സന്ദർഭം വിശദമാക്കി നല്ലൊരു പണി കൊടുത്തു എന്ന് സരസമായി വിവരിച്ചതിനെ ആസ്വദിച്ചു. അന്നേ ദിവസം തന്നെ 8-5 ശാസ്ത്രദീപ്തിയിൽ അഭീഷ് രഘുവരൻ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളെ ആധാരമാക്കി ചൈനീസ് ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണങ്ങളും ശ്രദ്ധിച്ചു കേട്ടു. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതുമൂലം മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളും ദുരിതങ്ങളും അവയെ പ്രതിരോധിക്കുന്നതിനുള്ള പരിഹാരങ്ങളെപ്പറ്റിയും ഡോക്ടർ യഹിയ പറക്കവെട്ടിലിന്റെ നിർദ്ദേശങ്ങളും സന്ദർഭോചിതമായിരുന്നു. മെയ് മാസം 5-ാം തീയതി 9:30 കഥാപ്രസംഗം, പർണശാല എന്ന പുരാണ കഥാപ്രസംഗം ശ്രീ മാവേലിക്കര ചിത്രദാസ് അതിഗംഭീരമായി അവതരിപ്പിച്ചു. കഥയും ഗാനങ്ങളും വെറും അരമണിക്കൂറിൽ ഒതുക്കിയത് കഷ്ടമായി പോയി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മെയ് മാസം 7-ാം തീയതി കാവ്യധാരയിലെ കെ വി രാമകൃഷ്ണന്റെ ഈ വരണ്ട ഗംഗ എന്ന കവിത ചൊല്ലിയ ശ്രീയുക്ത വർമ്മയ്ക്ക് നന്ദി. രാത്രി 9:30 അന്നേ ദിവസം തന്നെ 7-ാം തീയതി ചേരുംകുളങ്ങര അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ്സ് നല്ലൊരു പരിപാടിയായി. മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച ഡോക്ടർ ധർമ്മരാജ് അടാട്ട് തയ്യാറാക്കിയ സുഭാഷിതം കേട്ടു, വളരെ ഇഷ്ടമായി എന്നും എഴുതിയിരിക്കുന്നു. മുട്ടടയിൽ നിന്നും വി എൻ രവി. സന്തോഷം അഭിപ്രായം എഴുതി അറിയിച്ചതിൽ.
1: ഈ കത്തെഴുതിയത് പി ടി മാധവൻ തുരുത്തിക്കരയാണ്. 22-ാം തീയതി പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിലെ ഒരു ഭാഗം മൃദുല ചൊല്ലിയത് ശ്രവണമധുരമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്.
0: പി ടി ജയൻ കടുത്തിരുത്തിയാണ് അടുത്ത കത്തെഴുതിയിരിക്കുന്നത്. മെയ് മാസം 19-ാം തീയതി പ്രഭാതഗീതത്തിൽ യേശുദാസിന്റെ ഭക്തിഗാനം കേട്ടുണർന്നപ്പോൾ അതൊരു നല്ല ദിവസത്തിന് തുടക്കമായി എന്ന് എഴുതിയിരിക്കുന്നു. തുടർന്ന് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നൊരു ഭാഗം മൃദുല ആലപിച്ചത് ശ്രദ്ധേയമായി. മെയ് മാസം 20-ാം തീയതിയിലെ പരിപാടികളെക്കുറിച്ചാണ് അടുത്ത ആസ്വാദനം. മംഗളവനം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ മെയ് മാസം 19-ാം തീയതിയിലെ ശാസ്ത്രദീപ്തിയിൽ എസ് സുധീഷ് ഷേണായി പറഞ്ഞത് ശ്രദ്ധിച്ചപ്പോഴാണ് മംഗളവനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് എന്നും പി ടി ജയൻ എഴുതിയിട്ടുണ്ട്. പിന്നെ മെയ് 20-ാം തീയതിയിലെ പ്രഭാതഗീതത്തിൽ ജയചന്ദ്രൻ, ചിത്ര, ജി വേണുഗോപാൽ എന്നിവർ അവതരിപ്പിച്ച ഗാനങ്ങൾ ഭക്തി സാന്ദ്രമായി എന്നെഴുതിയിരിക്കുന്നു. മെയ് 19-ാം തീയതിയിലെ മഹിത മലയാളം പ്രദക്ഷിണ വഴിയെ പോയപ്പോൾ അതൊരു കൗതുകമായി. കൊച്ചി നിലയത്തിന് ആശംസകളോടെ പി ടി ജയൻ കത്ത് നിർത്തുകയാണ്. നന്ദി പി ടി ജയൻ. സ്ഥിരമായി റേഡിയോ കേട്ട് അഭിപ്രായങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയാണെന്നറിയാം. ഞങ്ങളുടെ പരിപാടികൾ കേട്ട് ആസ്വാദനങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത കത്ത്
1: ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്ന് അയച്ചതാണ്. 20-ാം തീയതി ബുധനാഴ്ച കുട്ടികളുടെ അവധിക്കാല സങ്കല്പങ്ങളെക്കുറിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർകൂട്ട് അവതരിപ്പിച്ച സുഭാഷിതം, അത് വളരെ നന്നായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയകാലത്ത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയെ അറിഞ്ഞായിരുന്നു അവധിക്കാലം കുട്ടികൾ ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇന്നത് മാളുകളിലും മൊബൈലുകളുമായി ചുരുങ്ങിപ്പോയി. പ്രകൃതി നൽകുന്ന ശാന്തതയും സമാധാനവും അനുഭവിക്കുക എന്നത് ഒരു സിദ്ധി തന്നെയാണ്. അപ്പൊ കുട്ടികൾ അങ്ങനെയാണ് അവധിക്കാലം ചെലവഴിക്കേണ്ടത് എന്നാണ് ഗോപികൃഷ്ണൻ പറയുന്നത്. പിന്നെ ഡോക്ടർ പാർവതി അവതരിപ്പിച്ച മഹിതം മലയാളം ഏറെ നന്നായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് ഗോപികൃഷ്ണൻ. ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ച മഹിതം മലയാളം ഗാന്ധിജിയും മലയാള സാഹിത്യവും, സത്യം, അഹിംസ എന്നീ വഴികളിലൂടെ ഓരോ വ്യക്തികളെയും ആകർഷിച്ച വ്യക്തിയാണ് ഗാന്ധിജി. ഇന്നും ഗാന്ധിജിയെക്കുറിച്ച് ഗ്രന്ഥങ്ങളും കവിതകളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. വളരെ നന്നായി ആ പരിപാടി അവതരിപ്പിച്ചു ഡൊമിനിക് ജെ കാട്ടൂർ എന്നാണ് ഗോപികൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കാവ്യത്തിലെ ഒരു ഭാഗം മൃദുല ആലപിച്ചത് മനോഹരമായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ച ഗോപികൃഷ്ണന് നന്ദി. ഇനി അടുത്ത കത്ത് സിബി പൗലോസ് വെട്ടിമറ്റം ഇടുക്കി ജില്ലയിൽ നിന്നാണ്. കൊച്ചി നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ മെയ് മാസം 17-ാം തീയതി 9:30 പ്രക്ഷേപണം ചെയ്ത മുഹമ്മദ് റോഷൻ എഴുതിയ നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ മികച്ച നാടകമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രമുഖ നടൻ മോഹൻലാലിനും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നും എഴുതി അറിയിച്ചിരിക്കുകയാണ് സിബി പൗലോസ് വെട്ടിമറ്റം. ആ നാടകം ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകമായിരുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും നടിമാരും അഭിനയിച്ച നാടകം കൂടിയായിരുന്നു. അത് ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം.
1: ഒരു വിയോജന കുറിപ്പുണ്ട്. ജി അനിൽ തിരുവാണിയൂർ ആണ് അയച്ചത്. വാട്സാപ്പിൽ വന്ന മെസ്സേജാണ്. എത്രയോ പ്രഗത്ഭരായ ശബ്ദ കലാകാരന്മാർ ഉള്ളതാണ് നമ്മുടെ സമൂഹം, എന്നിട്ടും കൊച്ചിയുടെ റേഡിയോ നാടകത്തിന് കഥാപാത്ര ശബ്ദങ്ങൾക്ക് കണ്ടെത്തിയത് സിനിമാ താരങ്ങളെ. ചലച്ചിത്ര ഗാനങ്ങൾ തലങ്ങും വിലങ്ങും കോർത്തലങ്കരിക്കുന്ന കൊച്ചി എഫ്എമ്മിന്റെ പൂമുഖത്ത് ചലച്ചിത്ര താരങ്ങളെ നാടകത്തിന് വിളിക്കുന്നത് പുത്തരിയല്ല എങ്കിലും നാടകം ജീവിത സബരിയാക്കിയവരോട് നീതി പുലർത്താൻ നമുക്കാവേണ്ടതല്ലേ?
0: അത് റേഡിയോ നാടകോത്സവം എന്ന് പറയുന്നത് ആകാശവാണിയുടെ വർഷത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ്. അതിനകത്ത് ഒരു വർണ്ണരാജി ഉണ്ടാക്കുന്നത്

0: ത്താൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത്. എന്തായാലും കുറേ പേർ അതിനെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ജി അനിൽ തിരുവാണിയൂർ എഴുതിയത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നാടകം ജീവിത സബരിയാക്കിയവരെ കൂടുതലായിട്ട് നാടകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു ആവശ്യമാണ്. എന്നിരുന്നാലും ഇതൊരു ഉത്സവം ആകുമ്പോൾ നമ്മൾ കൂടുതൽ കളർഫുൾ ആക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടുത്തിയത്. കൂടുതൽ പേർക്കും അത് ഇഷ്ടമായി എന്നറിയുന്നു. എന്നിരുന്നാലും അനിൽ പറഞ്ഞ കാര്യം പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം.
1: ജബ്ബാർ ആലങ്ങാടിന് മെയ് 8-ാം തീയതി വെള്ളിത്തിര ശശികുമാർ അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നെന്നാണ് അഭിപ്രായം. എല്ലാ പരിപാടികളും അദ്ദേഹം ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ എന്നും അറിയിച്ചിട്ടുണ്ട്. 23-ാം തീയതി ആത്മസഖ്യ ആകാശവാണി ബാലനാരായണൻ പങ്കെടുത്തത് ഏറെ ഇഷ്ടപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ നടത്തിയ അഭിമുഖ പരിപാടി വിജ്ഞാനപ്രദമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. തക്ഷൻകുന്ന് സ്വരൂപം നോവൽ വായന ഏറെ നന്നാവുന്നു, അഭിനന്ദനങ്ങൾ എന്നും ജബ്ബാർ എഴുതിയിട്ടുണ്ട്.
0: ആസ്വാദനങ്ങൾ എഴുതി അറിയിച്ച ജബ്ബാറിന് നന്ദി.
1: ഇനി വാട്സാപ്പിൽ വന്ന അഭിപ്രായങ്ങളാണ്. അജിത് തേജി ഉഴവുത്തുകടവ് കൊടുങ്ങല്ലൂർ നിന്നും എഴുതിയത് ഇങ്ങനെയാണ്, ഫാദർ വിൻസെന്റ് വാര്യത്ത് അവതരിപ്പിച്ച സുഭാഷിതം സമൂഹത്തിന് ഏറെ ഉപകരിക്കുന്ന ഒരു സന്ദേശമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. പാട്ടിന്റെ നാട്ടുവഴി പരിപാടിയിലൂടെ അരയൻകാവിന്റെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. നിലയം പുനഃപ്രക്ഷേപണം ചെയ്ത KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, അതിൽ പിയാനോഹത്യ, ശാന്തസമുദ്രം, മികച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയും അവതരണവും നന്നായിരുന്നു. ചില്ലുജാലകം, ഓരോ ദിവസവും വ്യത്യസ്ത വിഷയവും അവയുടെ ഏറ്റവും മികച്ച അവതരണവും ഏറ്റവും മികച്ച ഗാനങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് എന്നാണ് അജിത് എഴുതിയിരിക്കുന്നത്.
0: അജിത്തിന്റെ അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഇക്കഴിഞ്ഞ 28-ാം തീയതി രാവിലെ 11 മണിക്ക് കേൾപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ട് കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ച പരിപാടി ഏറെ നന്നായിരുന്നു. പെരുന്നാൾ പരിപാടി അടിപൊളിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ചേർത്തലയിൽ നിന്ന് സബീന ബീഗമാണ് ഇത് എഴുതിയത്. ഇതേ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നാണ് എറണാകുളത്ത് നിന്ന് നിസ്സമോൾ എഴുതിയിരിക്കുന്നത്. 11 മണിക്ക് കേൾപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ട് വളരെ മനോഹരമായിരുന്നു. ഈ പ്രോഗ്രാമിലെ എല്ലാ കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിസ്സ. ഇപ്രാവശ്യം ബലിപെരുന്നാൾ ദിവസം 28-ാം തീയതി കേൾപ്പിച്ച പരിപാടി വളരെ മനോഹരവും ഗംഭീരവുമായിരുന്നു എന്നാണ് ബീനമോൾ അജീന ഫാത്തിമ ഹാഷിം എറണാകുളത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്. ഈ പരിപാടി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ ഇടയ്ക്ക് കേൾക്കാറുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്.
0: പെരുന്നാൾ ദിവസം കൊച്ചി നിലയം അവതരിപ്പിച്ച പരിപാടികൾ ഇഷ്ടമായി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
1: ഇതേ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് തിരുവനന്തപുരം പാറശാലയിൽ നിന്ന് റംലയും കുടുംബവും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കായംകുളത്ത് നിന്ന് സജീവും രാജുലയും ഈ പരിപാടി ഏറെ നന്നായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് തസ്നി ഈ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്.
0: പെരുന്നാൾ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം.
1: സിജു കോട്ടയത്ത് നിന്ന് അയച്ച അഭിപ്രായം ഇങ്ങനെയാണ്, കൊച്ചി നിലയം ഈ മാസം 25-28 തീയതികളിൽ യുവവാണിയിൽ പ്രക്ഷേപണം ചെയ്ത ക്വിസ് മത്സരം മികച്ച നിലവാരം പുലർത്തി. 80 മുതൽ 2000 വരെയുള്ള കാലയളവിൽ ഇടയ്ക്കിടെ പ്രക്ഷേപണം ചെയ്യുമായിരുന്ന ഇത്തരം പരിപാടികൾ നിർത്തിയിട്ട് കാലങ്ങളായി. ശ്രോതാക്കളിൽ അറിവ് വർദ്ധിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുവാൻ നിലയം കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് സിജു കോട്ടയം എഴുതിയിരിക്കുന്നത്.
0: കൊച്ചി നിലയം വിജ്ഞാനപ്രദമായ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നു. അതിന്റെ കൂടെ ഇപ്പോൾ പുതുതായിട്ട് ആരംഭിച്ച പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പേരിൽ ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു ക്വിസ് ബേസ്ഡ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. വിജ്ഞാനപ്രദമായ പരിപാടികൾ അവതരിപ്പിക്കുക എന്നത് കൊച്ചി നിലയത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
1: 28-ാം തീയതിയിലെ നാട്ടുചിന്ത കൈമുട്ട് മാപ്പിളപ്പാട്ട് ഇഷ്ടമായി എന്ന് ചന്ദിരൂർ നിന്ന് സൈനബയും കുടുംബവും, അതുപോലെ തന്നെ ദുബായിൽ നിന്ന് ആഷിന റമീസ് അസുവ, വൈക്കത്ത് നിന്ന് താഹിറ ഷമീറും കുടുംബവും എഴുതിയിട്ടുണ്ട്. ആത്മസഖി ആകാശവാണി പരിപാടിയിൽ മുൻ മേധാവി ബാലനാരായണനുമായി ഉണ്ണികൃഷ്ണൻ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായിരുന്നു. പരിസ്ഥിതി സംബന്ധമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പഠനകാലത്ത് തന്നെ അത്തരം സമരങ്ങളിൽ പങ്കാളിയായ അദ്ദേഹം ആവിഷ്കരിച്ച പരിസ്ഥിതി സംബന്ധിയായ പരിപാടികളെല്ലാം തന്നെ ഉന്നത നിലവാരം പുലർത്തുന്നവയായിരുന്നു. ആകാശവാണി വഴിയുള്ള പരിപാടികളിലൂടെ മില്ലറ്റുകളുടെ പ്രചാരണം ആ ആശയപ്രകാരമുള്ള കൃഷിയിലേക്ക് പലരെയും നയിച്ചു എന്നതും ശ്രദ്ധാർഹമായ ഒന്നായിരുന്നു. പിന്നെ KV ശരത്ചന്ദ്രന്റെ നാടകം ഒറ്റ, അഭിനയ ചക്രവർത്തി തിലകൻ നിറഞ്ഞാടി തകർത്ത ആ നാടകം എത്ര ഭാവതീവ്രമാണ്. മുകുന്ദൻ മേനോനും ഗോവിന്ദൻകുട്ടിയും സുധക്കൊച്ചും ചേട്ടനും അനിയനുമൊക്കെ എത്ര ഭംഗിയായാണ് രംഗത്ത് വന്നത്. അതും ഒരൊറ്റ കഥാപാത്രത്തിന്റെ പകർന്നാട്ടത്തിലൂടെ. TV ഹരികുമാർ കണിച്ചുകുളങ്ങരയുടെ നിരീക്ഷണമാണിത്.
0: ആത്മസഖി ആകാശവാണി എന്ന പരിപാടിയും KV ശരത്ചന്ദ്രന്റെ ഒറ്റ എന്ന നാടകവും ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം. അടുത്ത കത്ത്.
1: ശ്രോതാക്കളുടെ പൊതുവിജ്ഞാന വർധനയ്ക്കായി കൊച്ചി നിലയം നിത്യേന ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നത് ഉപകാരപ്രദമാണ്. ചില ചോദ്യങ്ങൾ സാങ്കേതിക രംഗത്തെ സങ്കീർണ കാര്യങ്ങളെക്കുറിച്ചാവാറുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. 31-ാം തീയതി ഞായറാഴ്ച ചോദിച്ചത് തമിഴ്നാട്ടിലെ ആവടി എന്ന സ്ഥലനാമത്തിന്റെ പൂർണ്ണ രൂപമാണ്. കേട്ട ഉത്തരമാണ് ഈ

0: ദേശത്തിന് ഹേതു. ആർമേഡ് വെഹിക്കിൾസ് ആൻഡ് അമ്യൂണിഷൻ ഡിപ്പോ ഓഫ് ഇന്ത്യ എന്നാണ് ഉത്തരം. അതായത് DEPOT എന്ന വാക്കിന്റെ ഉച്ചാരണം ഡിപ്പോട്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒടുവിലത്തെ ടി നിശബ്ദമാണ്. ആകാശവാണി ആധികാരികതയുമായി അകലാതെ നോക്കാൻ താല്പര്യപ്പെടുന്നു NK വിജയൻ, കിഴക്കമ്പലം.
1: അതൊരു തെറ്റ് തന്നെയാണ്, അത് ആകാശവാണി സമ്മതിക്കുന്നു. അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം.
0: ആത്മസഖി ആകാശവാണിയിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത ബാലനാരായണനുമായുള്ള അഭിമുഖവും ഈ ആഴ്ചയിലെ ശരത്ചന്ദ്രനുമായുള്ളതും കേട്ടു. രണ്ടും മികച്ചതായിരുന്നു. ശരത്ചന്ദ്രന് എല്ലാ ആശംസകളും നേരുന്നു. ആകാശവാണിയിൽ നിന്നും വിരമിച്ച എല്ലാവരെയും ഈ പരിപാടിയിൽ വിളിച്ച് അഭിമുഖം നടത്തണമെന്ന് അപേക്ഷിക്കുന്നു ശശികുമാർ എറണാകുളത്ത് നിന്ന്. അവരുടെ ആകാശവാണി ഓർമ്മകൾ കേൾക്കാൻ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ടാകുമല്ലോ.
1: ശശികുമാറിന്റെ ഈ അഭിപ്രായം ഞങ്ങൾ പരിഗണനയിൽ എടുത്തിരിക്കുകയാണ്.
0: നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേട്ടിരുന്നു. എല്ലാം വ്യത്യസ്തങ്ങളായ പുതിയ പ്രമേയങ്ങൾ. എല്ലാ നാടകങ്ങളും ഇഷ്ടമായി. ശ്രോതാക്കൾക്ക് വേണ്ടി തുടർച്ചയായി ഒരാഴ്ച പുതിയ നാടകങ്ങൾ സമ്മാനിച്ചതിന് നന്ദി പറയുന്നു മിനി മണലൂർ നിന്ന്. ഒരു നാടകത്തിന്റെ പിന്നിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. കൊച്ചിയുടെ കടങ്കഥയിലെ വിരുന്നുകാരൻ മുഹമ്മദ് റോഷിന്റെ രചനയും കൊച്ചി നിലയത്തിന്റെ നിർമ്മാണവും മോഹൻലാലിന്റെ ശബ്ദവും അഭിനയവും യോജിക്കുന്നതായിരുന്നു. കഥയിൽ കാഞ്ചനമാലയെ പോലെ ആമിനയ്ക്ക് ബഷീർ നഷ്ടപ്പെട്ടതൊരു നോവായി. എങ്കിലും മുഹമ്മദ് റോഷിന്റെ ആ പഴയ നാടകം കേൾക്കാത്തതിന്റെ വിഷമം മാറി. എല്ലാ നിലയത്തിനോടുമുള്ള സ്നേഹം കൊച്ചി നിലയത്തെ അറിയിക്കുന്നു. അവസാന ദിവസം ഒരു ഹാസ്യനാടകം ഉണ്ടാവാറുണ്ടായിരുന്നു. ശശികുമാറിന് വേണമെങ്കിൽ എഴുതാമായിരുന്നു. ശനിദശ നന്നായി എഴുതുന്നുണ്ടല്ലോ എന്നാണ് മിനി പറയുന്നത്.
1: മിനി പറഞ്ഞ അഭിപ്രായം ശരിയാണ്. മുൻപ് നാടകോത്സവത്തിലെ അവസാന നാടകം ഹാസ്യനാടകം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് നടന്നില്ല. ഇനിയും നല്ല ഹാസ്യ നാടകങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് റേഡിയോ നാടകോത്സവത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അഭിപ്രായവേദി ഇവിടെ സമാപിക്കുകയാണ്. കത്തുകൾ എഴുതി ആസ്വാദനങ്ങളും വിമർശനങ്ങളും യോജനക്കുറിപ്പുകളും ഒക്കെയായി നിങ്ങൾ ഇനിയും ആകാശവാണി കൊച്ചി നിലയത്തിന്റെ പരിപാടികൾ കേട്ട് കത്തുകൾ എഴുതുക. നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484263387 0484263387 അല്ലെങ്കിൽ 94 46 45 58 88. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 17 സെക്കൻഡും.
5: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
6: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
7: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
6: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
7: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
6: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
7: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
6: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ, പാടിയത് ഹരിചരൺ, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

0: മോളെ, ഇത് നിന്റെ പേരില്.
1: തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ?
0: അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്. ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
3: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനിയാക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
0: അരുതാത്ത് പറയല്ലേ, എന്താത്?
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: പട്ടം പോലെ എന്ന ചിത്രത്തിലെ ഗാനമാണ് FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി മധു ബാലകൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയത്. രചന അണ്ണാമലൈ, സംഗീതം MJ ജയചന്ദ്രൻ.

0: വിശേഷം എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജും ആനയമ്മയും പാടിയ ഗാനമാണ് കേട്ടത്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ശിക്കാരി ശംഭു എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പൊ മോർണിംഗ് സെലക്ഷൻസിൽ. ഇനി പാടിയത് വിജയ് യേശുദാസ്, രചന സന്തോഷ് വർമ്മ, സംഗീതം ശ്രീജിത്ത് എടവന.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://

0: awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം നിർണയം എന്ന ചിത്രത്തിലേത് എം ജി ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം ആനന്ദ്.

0: പാവ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. പി ജയചന്ദ്രൻ പാടിയത്. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം ആനന്ദ് മധുസൂദനൻ. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം.
1: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
2: ആകാശവാണി FM വാർത്തകൾ.
0: ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന് കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർ മൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. ഇന്നലെ രാത്രി കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീം കുമാറിന്റെ ഭൌതികദേഹം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകളായ ജനനി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മേയ് വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങൾ

0: മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ക്വീൻ എന്ന ചിത്രത്തിലെ ഗാനം ഇനി വിവിധ ഗായകർ പാടിയത്. രചന ജ്യോതിഷ് കാശി, ജെയ്ക്സ് ബിജോയ് സംഗീതം.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

0: ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനത്തിൽ
1: നല്ല ഭക്ഷണം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്, കാരണം അയാളെ പൈസ കൊടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണം.
0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം.
2: പ്രത്യേക പരിപാടി ശബ്ദ സാന്നിധ്യം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
0: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
2: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
0: മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനം.
3: മാലിക് എന്ന ചിത്രത്തിലെ ഗാനം സൂരജ്, സന്തോഷ്, ചിത്ര എന്നിവർ പാടിയത്. അൻവർ അലി രചന, സുശിൻ ശ്യാം ഈണം.

സോൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയത്. രചന മധു വാസുദേവൻ. അടുത്ത ഗാനം പാലും പഴവും എന്ന ചിത്രത്തിലേതാണ്. മുബാസ് പാടിയത്. സുഹേൽ കോയ രചന, സജിൻ ബാലു ഈണം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. സേവന വാർത്തകൾ. SSLC പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി 6 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള വിവിധ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ 20-ലധികം കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് 96-05-40-48-11, 96-05-40-48-11. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. KSCSA.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും. മുസ്ലിം ന്യൂനപക്ഷ സംവരണത്തിന് അർഹത നിശ്ചയിക്കുന്നതിനുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 13 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ പൊന്നാനി ഈശ്വരമംഗലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0494-2-66-54-89, 0494-2-66-54-89.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് 81-57-86-92-82, മറ്റൊരു നമ്പർ 80-75-98-94-15.

0: ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 8151-86-92-82, 80-75-98-94-15. ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.fcikerala.org. കൂടുതൽ വിവരങ്ങൾക്ക് 80-75-46-61-36, 80-75-46-61-36. കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് റിസോഴ്സസ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് നടത്തുന്നത്. 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. വിശദവിവരങ്ങൾ www.srcc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 99-95-11-30-19. 99-95-11-30-19. കോട്ടയം ഡിവിഷണൽ തപാൽ അദാലത്ത് ഈ മാസം 26 രാവിലെ 11 കോട്ടയം ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തും. കോട്ടയം ഡിവിഷനിലെ തപാൽ സംബന്ധമായ പരാതികൾ ഈ മാസം 19 സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് കോട്ടയം ഡിവിഷൻ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കവറിന് പുറത്ത് ഡാക് അദാലത്ത് ജൂൺ 2026 എന്ന് എഴുതണം. പാലക്കാട് കെൽട്രോണിൽ 1 വർഷത്തെ സൗജന്യ ഒ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് 85-90-60-52-73, 85-90-60-52-73. ലക്കിടി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. അവസാന തീയതി ഈ മാസം 12. കൂടുതൽ വിവരങ്ങൾക്ക് 94-95-99-96-67, 94-95-99-96-67. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനി ഉപകേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 82-81-09-88-68. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റും 10 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 14,000 രൂപ നിരക്കിലും പവന് 1,12,000 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സ് FM ബാൻഡിൽ ആകാശവാണി കൊച്ചി FM നിലയത്തിൽ നിന്നുള്ള പ്രഭാത പരിപാടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 55 സെക്കൻഡും.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഇതാ സ്മൃതിരാഗം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം പഴയ മലയാള ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക്. ആദ്യ ഗാനം ജയചന്ദ്രനും സംഘവും ആലപിച്ചതാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

അമൃത ചുംബനം എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം യേശുദാസ് ലൈറ്റ് ഹൗസ് എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ചത്. ഗാനശില്പികൾ

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം, എസ് ജാനകി മദാലസ എന്ന ചിത്രത്തിനായി ആലപിച്ചത്.

ശ്രോതാക്കൾ കേട്ട ഗാനം നൈറ്റ് ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും ആലപിച്ചത്. വയലാറിന്റെ വരികൾ വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ധർമ്മയുദ്ധം ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ജയചന്ദ്രനും മാധുരിയും കവിയൂർ പൊന്നമ്മയും ആലപിച്ചത്. ഗാനരചന പി ഭാസ്കരൻ, ഈണം പകർന്നത് ജി ദേവരാജൻ.

സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം സ്വർണമത്സ്യം ഈ ചിത്രത്തിലേതാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS ബാബുരാജ്, ഗായകർ ബ്രഹ്മാനന്ദൻ, MS ബാബുരാജ്, P സുശീലാദേവി, രാധ.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാമചന്ദ്ര സ്മൃതി കഥകളി പ്രഹ്ലാദ ചരിതം. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിന പരിപാടി ഇന്ന് വൈകിട്ട് 4 മണിക്ക് വായനശാല ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87, 0484-2-42-63-97. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94-46-45-58-88. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0484-24-26-387, 0484-24-26-397, 944-65-5-8-8-8. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയണം. അറിയിപ്പ് കഴിഞ്ഞു.
4: ഇന്ന് ചൊവ്വയാണോ?
5: ആണെങ്കിൽ.
4: ഇന്ന് വ്യാഴമാണോ?
5: ആണെങ്കിൽ.
4: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
5: ആണെങ്കിൽ.
4: ആണെങ്കിൽ.
5: ആണെങ്കിൽ.
4: ആണെങ്കിൽ. ആണെങ്കിൽ.
5: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
4: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം.
5: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്.
6: ആകാശവാണി FM വാർത്തകൾ.
0: ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ന്യൂഡൽഹിയിൽ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 77th പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്ലിക് ഭൂമിയെ വൃത്തിയായി സൂക്ഷിക്കുകയും ഗതാഗതക്കുരുക്ക് എന്ന പ്രധാന പ്രശ്നത്തിന് പരിഹാരം നൽകുകയും ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പറവൂർ ടൗൺ ഹാളിലെത്തി. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി PC വിഷ്ണുനാഥ്, ഹൈബി ഇടൻ MP, രമേശ് പിഷാരടി MLA, ചലച്ചിത്ര പ്രവർത്തകരായ കമൽ ജയറാം ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീം കുമാറിന്റെ നിര്യാണത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണെന്ന് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കം. BJP സംസ്ഥാന വക്താവ് കേണൽ SD ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st വർഷ

0: പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് ഒന്നാം അലോട്ട്മെന്റ്. കണ്ണൂരിൽ 7-ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായ പ്രദർശന മത്സരത്തിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും KUWJ സ്റ്റേറ്റ് ടീമും മലപ്പുറവും കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം നേടിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം തുടരുന്നു. കള്ളിപ്പെണ്ണ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾ ഈണം പകർന്നത് BA ചിദംബരനാഥ്.

ശ്രോതാക്കൾ കേട്ട ഗാനം ഇനിയും പുഴ ഒഴുകും എന്ന ചിത്രത്തിലേതാണ്. ശബ്ദം പങ്കിട്ടത് പി ജയചന്ദ്രൻ, സി ഒ ആൻഡോ, പി മാധുരി, ലതാ രാജു എന്നിവർ. യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. അടുത്ത ഗാനം ജയചന്ദ്രനും പി സുശീലയും ആലപിച്ചതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈണം പകർന്നത് ആർ കെ ശേഖർ. ചിത്രം മിസ് മേരി.

ജയചന്ദ്രനും സുശീലയും പാടിയ മറ്റൊരു ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ചിത്രം വാഴ്വേ മായം.

നഗരം സാഗരം ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. അമ്പിളി ആലപിച്ചത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

സ്മൃതിരാഗത്തിൽ ഒരു ഗാനം കൂടി. ഭർത്താവ് എന്ന ചിത്രത്തിൽ യേശുദാസും എല്ലാ ഈശ്വരിയും പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണമൂർത്തി.

0: സ്മൃതിരാഗം സമാപിച്ചു.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എനിമി എന്ന ചിത്രത്തിൽ ശ്രീവർദ്ധിനി, അതിഥി, സത്യായാമിനി, റോഷ്നി, തേജസ്വിനി എന്നിവർ ആലപിച്ചത്. വിവേകിന്റെ വരികൾ, എസ് തമന്റെ സംഗീതം.

വിവേക് രചിച്ച മറ്റൊരു ഗാനം, ഈണം പകർന്നത് സന്തോഷ് നാരായണൻ, ഗായിക ധി. ഇരുതി സുട്രു ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

ചിത്രം യൂത്ത്, കെൻ കരുണാസ് രചിച്ച് പാടിയ ഗാനം. ചിട്ടപ്പെടുത്തിയത് ജി ബി പ്രകാശ് കുമാർ.

ഹരിഹരൻ, ശ്വേതാമോഹൻ, ചിന്മയി ഇവർ പാടിയ ഗാനമാണ് അടുത്തത്. വിവേകയുടെ വരികൾ, ഹാരിസ് ജയരാജിന്റെ സംഗീതം, ചിത്രം കോ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കൂ ഫോൺ ഔട്ട് ഗാനോത്സവം.
1: സ്ഥലം
2: ചാലക്കുടി.
1: ചാലക്കുടി സ്വർണപ്പണി. എന്ത് വർക്ക ചെയ്യണ അപ്പൊ ദീപ അവിടെ?
2: അത് ഞങ്ങ ഒരു ചെയിൻ ആണ് അവിടെ ഉണ്ടാക്കണേ, കനകം എന്നാണ് അതിന്റെ പേര്.
1: കനകം ചെയിൻ. ആ,
2: അപ്പൊ അത് ഞങ്ങൾ 9 പേരുണ്ട് ലേഡീസ്.
1: ഓ ഓ ഓ, നിങ്ങളാണ് ഡിസൈൻ ചെയ്യണതൊക്കെ അല്ലേ?
2: ആ, അത് കുറച്ച് വിളക്കി ചെയിൻ ആക്കി.

0: ഓ അത് ശരി. പണ്ടൊക്കെ ഇതിൽ എനിക്ക് വേണം പുരുഷന്മാരാണ് കൂടുതലും ചെയ്തിരുന്നത് അല്ലേ?
1: അതെ അതെ,
0: ഇപ്പൊ നിങ്ങൾ
1: ഇതെന്ന് വെച്ചാ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇത് ഇപ്പൊ ഗ്യാസില് പൈപ്പ് ഇട്ടേക്കാ, ഓസ് ആണ് വിളക്ക്, അതിലാണ് ഇപ്പൊ വിളക്കണ.
2: പ്രിയ ശ്രോതാക്കളെ കേൾക്കാൻ മറക്കരുത്, ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
0: ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വിളക്ക് യോജിപ്പിച്ച്
1: ചെറിയ കണ്ണികളായിട്ട്.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, ക്ഷമിക്കണം, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സിയാൻ റോൾഡൻ സംഗീതം നൽകി പാടിയത്, രചന മോഹൻ രാജൻ. ചിത്രം ഗുഡ് നൈറ്റ്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനത്തിൽ
2: നല്ല ഭക്ഷണം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്, കാരണം അയാളെ പൈസ കൊടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണം.
1: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം.
3: പ്രത്യേക പരിപാടി ശബ്ദ സാന്നിധ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
1: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
3: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
1: മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനം.
4: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
0: ഇപ്പോൾ സമയം 12:00.
5: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നടൻ സലീംകുമാറിന് മുഖ്യമന്ത്രി VD സതീശൻ പറവൂർ ടൌൺ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഏതു പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ KC വേണുഗോപാൽ MP അനുശോചിച്ചു. കോൺഗ്രസുകാരനായതിന്റെ പേരിൽ മാത്രം വന്നുചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ സംസ്ഥാനത്ത് 241 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരം ഡോക്ടർ M ലീലാവതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. നാളെയാണ് ഇളനീരാട്ടും അഷ്ടമി ആരാധനയും. മാധ്യമപ്രവർത്തകൻ ഐസമീൽ തായ്ലൻഡിൽ അന്തരിച്ചു. മാധ്യമം ദിനപത്രത്തിന്റെ മലപ്പുറം ബ്യൂറോ ചീഫും മലപ്പുറം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാണുക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി.
5: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 ഫോൺ ഔട്ട് ഗാനോത്സവം. 2 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഓർമ്മചിന്ത. 3 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. ഇന്നലെ അന്തരിച്ച നടൻ സലീംകുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക

0: പരിപാടി. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് 4 മണിപ്പുകൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനത്തിൽ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. പ്രത്യേക പരിപാടി പങ്കെടുക്കുന്നവർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ, കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ പി കൃഷ്ണകുമാരി, ക്ഷമിക്കണം, ആർ കൃഷ്ണകുമാരി. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ. 7:35 മുതൽ 9 മണിവരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
5: എടാ, നീ കൈയഴുകുന്നില്ലേ?
6: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
5: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
6: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
7: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാര ശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം, ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. എഫ് എം ഡയറിയിലെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സത് ഭരണത്തിന്റെ 12 വർഷങ്ങൾ, വഞ്ചിതോ കാ വാര്യത എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹിറിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ചിത്ര ആലപിച്ച ഗാനം, ഒ എൻ വിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ലളിതഗാനത്തിൽ അടുത്ത ഗാനം എലിസബത്ത് രാജു ആലപിച്ചത്. വരികൾ ശ്രീജിത്ത് മൂത്തേടത്ത്, സംഗീതം പി ഡി തോമസ്.

0: പ്രിയ ശ്രോതാക്കളെ, ലളിതഗാനം ഇനി 6:10 അറിയിപ്പിനെ തുടർന്നുള്ള മധുരം ഗീതം ലളിതഗാനത്തിൽ കേൾക്കാം.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ.

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05-ന് യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം, ആദ്യ ഭാഗം. കേൾക്കാൻ മറക്കരുത് യുവവാണി സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ ഇന്ന് രാത്രി 8:05-ന്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:25. സേവന വാർത്തകൾ. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഈ മാസം 16 മുതൽ ലഭ്യമാകും. ഈ മാസം 16 മുതൽ 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് SE.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11-അക്ക പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെടും. ഈ മാസം 30-നകം വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ DCP വിഭാഗത്തിൽ ഒഴിവുള്ള ഇനി പറയുന്ന തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 0484-2-55-66-24, 0484-2-55-66-24. തസ്തികകൾ DCP വിഭാഗം ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ്, DCP വിഭാഗം ഇൻസ്ട്രക്ടർ ഇൻ SP ആൻഡ് BC. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-2-55-66-24. കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ
3: ഗാനം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല 2026 പത്മവിഭൂഷൺ ഡോക്ടർ MS വെല്ലിത്താൻ സ്മാരക പ്രഭാഷണത്തിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രഭാഷകന് ഡോക്ടർ വെല്ലിത്താൻ സ്മാരക മെഡലും പ്രശസ്തി പത്രവും 1,00,000 രൂപയുടെ പാരിതോഷികവും ലഭിക്കും. ഇമെയിൽ മുഖേന നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. ഹാർഡ് കോപ്പികൾ ഓഗസ്റ്റ് 7-നകം സർവകലാശാലയിൽ ലഭിക്കണം.

അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയിൽ 70 വയസ്സ് കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്കും നാമനിർദ്ദേശ ഫോമിനും www.kuhs.ac.in സന്ദർശിക്കുക. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷ കാലയളവിൽ പരിശീലനത്തിനായി കൊമേഴ്സ്യൽ അപ്രന്റീസിനെ നിയമിക്കുന്നതിന് ഈ മാസം 9 രാവിലെ 11 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിളിക്കേണ്ട നമ്പർ 0491352236 0491352236. വെബ്സൈറ്റ് www.kspcb.kerala.gov.in kspcb.kerala.gov.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും യുഎസ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം എൽപിജി സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം എൽപിജി പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർദ്ധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ടൌൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലീംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലീംകുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, പി സി വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലീംകുമാറെന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലീംകുമാറെന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീംകുമാർ. ഹാസ്യ നടനെന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ

0: ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മെഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
1: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമുള്ളതായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-ന് ഒന്നാം അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 mm വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജനങ്ങൾ, ഗർഭിണികൾ, മറ്റു ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: വയനാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അനുവദിക്കില്ല. ജില്ലയിലെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും എല്ലാ ട്രക്കിംഗുകളും നിർത്തിവച്ചിട്ടുണ്ട്. കണ്ണൂരിൽ രാവിലെയുണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 wicketന് 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും KL രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലുവ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ സ്ഥിര താമസമാക്കിയവരാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന്

ആയിരം രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് എൻടിഎ അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എൻടിഎ വ്യക്തമാക്കി. കുവൈറ്റിലെയും ബഹ്റിനിലെയും യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
1: എന്താണ് CTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നോക്കാം. മോതിരവിരലിന്റെ പകുതി മുതൽ നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നീ കൈവിരലുകളിലേക്ക് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നതിനെ CTS എന്ന് വിളിക്കാം. കൈക്കുഴയുടെ ഭാഗത്ത് മീഡിയൻ എന്ന പേരുള്ള ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ടാണ് ഈ കൈവിരലുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നാഡി ഞെരുങ്ങുന്നതിനുള്ള കാരണം ആ ഭാഗത്തുള്ള സ്നായുവിന്റെ സമ്മർദ്ദം മൂലമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും കൈവിരലുകൾ മുറുക്കി പിടിക്കുമ്പോഴും തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് സാധാരണയായി ഇതിന്റെ ലക്ഷണമായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് CTS എന്ന അസുഖത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒരു പ്രത്യേക ഭാഗത്തെ നാഡി ഞെരുങ്ങുന്ന രോഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ രോഗം പഴകുന്നതിനനുസരിച്ച് ബലക്കുറവ് അനുഭവപ്പെടുക, തൊട്ടാൽ അറിയാൻ കഴിയാതെ വരിക, സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത വസ്തുത. നാളുകൾ പഴകുമ്പോൾ കൈക്കുഴയുടെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് കൈമുട്ടിന്റെ ഭാഗത്തേക്കും വേദന അനുഭവപ്പെടുക എന്നുള്ളത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പേശികൾക്ക് ബലക്കുറവുണ്ടായാൽ പിന്നീട് അത് തിരിച്ചു പൂർവ്വസ്ഥിതിയിലെത്താൻ പ്രയാസമാണ്. രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും വീണ്ടും ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ കൈക്കുഴയും വിരലുകളും മുറുക്കി പിടിച്ചു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വേദന, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും. ടു വീലർ ഓടിക്കുക, മുറ്റമടിക്കുക, കറിക്ക് അരിയുക, കത്തി കയ്യിൽ പിടിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ബുദ്ധിമുട്ട് കുറയുന്നതായി കണ്ടുവരുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ ലക്ഷണങ്ങൾ എല്ലാ സമയവും ഒരേപോലെ തന്നെ അനുഭവപ്പെടുകയും അതിനൊപ്പം തന്നെ ബലക്കുറവ്, സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, കൈകളിൽ നിന്ന് അറിയാതെ സാധനങ്ങൾ താഴെ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെടും. മൂന്നാമത്തെ ഘട്ടത്തിലെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായി മാറാൻ പ്രയാസമാണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് CTS വരാമെന്ന് മനസ്സിലാക്കാം. മുമ്പ് സംഭവിച്ച പരിക്കുകൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, പ്രമേഹം, അമിതവണ്ണം, ഗർഭിണിയായിരിക്കുമ്പോഴുള്ള നീര്, പോഷകക്കുറവ്, ആ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാക്കുന്ന മുഴകൾ, ജനിതകമായ കാരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധന അത്യന്താപേക്ഷിതമാണ്. എന്ത് കാരണം കൊണ്ടുവന്നു എന്ന് കണ്ടുപിടിച്ചാൽ

ചികിത്സ എളുപ്പമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാരണം അറിഞ്ഞ് ചികിത്സിക്കുന്നത് പെട്ടെന്നുള്ള രോഗശമനത്തിന് സഹായകരവും രണ്ടാമത് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നിരട്ടിയോളം സ്ത്രീകളിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. സാധാരണയായി 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യത വിരളമാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ CTS വരാനുള്ള സാധ്യത ഇരട്ടിയോളമാണ്. കൈവിരലുകൾക്ക് ബലക്കുറവ് വരുന്ന മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ശാരീരിക പരിശോധനയിലൂടെയും നാഡീചാലക വേഗത പരിശോധന, ലാബ് പരിശോധന, കഴുത്തിന്റെ എക്സ്റേ പരിശോധന തുടങ്ങിയവയിലൂടെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് രോഗനിർണയത്തിലും തുടർന്നുള്ള ചികിത്സയിലും വളരെ പ്രധാനമാണ്. CTS എന്ന അസുഖമുള്ള രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാം. ശാരീരിക പരിശോധനയിലൂടെ തന്നെ രോഗനിർണയം എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രോഗനിർണയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് മറ്റു പരിശോധനകൾ ആവശ്യമുള്ളത്. രോഗം വരാനുള്ള കാരണത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാരീതികളാണ് അവലംബിക്കേണ്ടത്. ഉദാഹരണത്തിന്, പ്രമേഹം എന്ന പ്രാഥമിക രോഗം ആണ് CTS എന്ന അസുഖത്തിന്റെ കാരണമെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് CTS കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളിലും ഇതേപോലെ തന്നെ പ്രാഥമിക അസുഖത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പോഷകക്കുറവ് കാരണമാണ് രോഗലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ഇത്തരത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായ രോഗശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ. രാത്രി രോഗലക്ഷണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ബാധിച്ചിരിക്കുന്ന കൈക്കുഴയിൽ റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മുറുകാതിരിക്കുക എന്നുള്ളതും തീരെ അയഞ്ഞു പോകരുത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതും വൈദ്യനിർദ്ദേശം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം പരിപൂർണമായി അവസാനിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കൈക്കുഴ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുമ്പോൾ ഞരമ്പിന് സമ്മർദ്ദം വന്ന് രോഗലക്ഷണങ്ങൾ കൂടും എന്നുള്ളതുകൊണ്ട് കൈക്കുഴ സാധാരണ രീതിയിൽ നിവർന്നു തന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇരിക്കുക എന്നുള്ളതാണ് റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. CTS എന്ന അസുഖത്തിന്റെ ആയുർവേദ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. രോഗത്തിന്റെ ഘട്ടമനുസരിച്ചാണ് എന്തു ചികിത്സ വേണമെന്നും എത്ര കാലമെടുക്കുമെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നിശ്ചയിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള രോഗിക്ക് ആ ഭാഗത്ത് നാഡിക്ക് സംഭവിച്ച സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഏകദേശം 2-4 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. ആ ഭാഗത്തെ ചലനക്ഷമത്വം വീണ്ടെടുക്കുന്നതിനുള്ള വ്യായാമങ്ങളോടൊപ്പം ബലം കിട്ടുന്നതിനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നതിനും വേണ്ട മരുന്നുകൾ ഏകദേശം 2 മുതൽ 4 വരെയുള്ള കാലയളവിൽ കഴിച്ച് മരുന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും. മറ്റു രോഗങ്ങൾ ഉള്ള രോഗികൾ അത്തരം രോഗങ്ങളെ വരുതിയിൽ നിർത്തുന്നതിനുള്ള ശ്രദ്ധ തുടർന്നും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ രണ്ടാമത് വരുന്നതിനെ തടയാൻ സാധിക്കൂ. ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള വ്യായാമം കുറച്ചുനാൾ കൂടി തുടരുന്നത് ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഗുണം നിലനിൽക്കുന്നതിനു വേണ്ടി രസായന ഗുണമുള്ള ആയുർവേദ ഔഷധങ്ങൾ നിശ്ചിതകാലത്തേക്ക് വൈദ്യനിർദ്ദേശത്തോടെ ശീലിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലെ മരുന്നുകൾ കഴിച്ച് ലക്ഷണങ്ങൾ കുറഞ്ഞതിനു ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ബലം കിട്ടുന്നതിനും രോഗം രണ്ടാമത് വീണ്ടും വരാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രദ്ധ കൂടി തുടരേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സയോടുള്ള രോഗത്തിന്റെയും രോഗിയുടെയും പ്രതികരണത്തിനനുസരിച്ചും മരുന്ന് അല്ലാതെ ശ്രദ്ധിക്കേണ്ട വ്യായാമം, ജീവിതശൈലി ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചും ഈ കാലഗണനയിൽ വ്യത്യാസം വരാം. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗികൾക്ക് ആദ്യഘട്ടം മരുന്നുകൊണ്ട് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി ശമിച്ചില്ലെങ്കിൽ മർമ്മ ചികിത്സ, അനുശസ്ത്ര ചികിത്സ, വിദ്ധകർമ്മം, അഗ്നികർമ്മം, ശൃംഗ ചികിത്സ തുടങ്ങിയവ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കും എന്നുള്ളതും രണ്ടാമത് വരാനുള്ള സാധ്യതയെ കുറയ്ക്കും എന്നുള്ളതുമാണ് ഇത്തരം ചികിത്സാരീതികളുടെ പ്രത്യേകത. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇത്തരം ചികിത്സകൾ ചെയ്താൽ മതിയാകും. ഈ ചികിത്സാരീതികൾക്കും മുൻപും ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളും രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളത് പൂർണ്ണമായ രോഗമുക്തിക്ക് പ്രധാനമാണ്. രോഗലക്ഷണങ്ങൾ ശമിച്ചതിനു ശേഷം ഈ അസുഖം വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിനു വേണ്ടി വ്യായാമങ്ങൾ ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ ഉള്ള രോഗികളിൽ ലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും പേശികളുടെ ബലക്കുറവും തൊട്ടാൽ അറിയായിക തുടങ്ങിയ ലക്ഷണങ്ങളും 100% ഇല്ലാതെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തിയാൽ ചികിത്സ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ വൈദ്യനിർദ്ദേശം പാലിക്കുകയും പരിപൂർണമായ രോഗശമനത്തിന് വേണ്ട കാര്യങ്ങൾ രോഗി ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ഘട്ടത്തിലെ ചികിത്സ ആദ്യ 2 ഘട്ടത്തിലുള്ള രോഗികളെ അപേക്ഷിച്ച് സമയം കൂടുതലെടുക്കുകയും എന്നാൽ അത്രയും ഫലപ്രദം അല്ലാതെയാണ് കണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുന്ന ആയുർവേദ ചികിത്സാരീതികൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, വ്യായാമം തുടങ്ങിയവ CTS എന്ന അസുഖത്തിന് വളരെ പ്രയോജനകരമായി കണ്ടുവരുന്നു. ശരിയായ രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ എല്ലാ അസുഖങ്ങളിലും എന്ന പോലെ ഇവിടെയും പ്രസക്തമാണ്.
നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അസുഖം വളരെ ശ്രദ്ധയോടും കൃത്യതയോടും സമീപിക്കേണ്ട ഒന്നാണ്. നമുക്കൊന്നു ചേർന്ന് സ്വാഭാവികമായ ആരോഗ്യം നിലനിർത്തുന്നു.

0: ഉയർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളാം.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
2: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശം

0: അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് എൻഡിഎ അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എൻഡിഎ വ്യക്തമാക്കി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഇ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहती है. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
0: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെഎൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര

0: അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ രണ്ട് ഡ്രോണുകൾ വെടിവച്ചിട്ടതായി യുഎസ്. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ യുഎസ് സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:12.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
3: ഫോൺ ഔട്ട് ഗാനോത്സവം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ച് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ ഞാൻ മനു. നമസ്കാരം, പ്രീജ മാഡാണ്.
4: അതെ,
1: ഞാൻ ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുകയാണ്. ഓ, അത് ശരി. അപ്പൊ എല്ലാം പറഞ്ഞ് ഞാനൊരു സർപ്രൈസ് തരാലോ എന്നൊക്കെ ഓർത്താണ് ഇരുന്നത്.
4: ഞാൻ ഇടയ്ക്ക് പോകുമ്പോ അവര് FM റേഡിയോ വെക്കണത് കേട്ട് കുറച്ച് നിക്കാറുണ്ട്, പാട്ടൊക്കെ കേൾക്കാറുണ്ട്. സമയം കിട്ടാറില്ല അപ്പൊ കേൾക്കാനായിട്ട്.
1: ഓ, അത് ശരി. ഇതിനകത്ത് സിന്ധു എഴുതിയിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നു ഇരിഞ്ഞാലക്കുടയിലെ പുല്ലൂര് കശുവണ്ടി ഫാക്ടറിയിലാണ്. അവിടുത്തെ ഞങ്ങളുടെ പ്രീജ മാഡം മാഡത്തിനെ ഒന്ന് വിളിക്കണേന്നാണ് പറഞ്ഞത്. എന്നിട്ട് എഴുതിയേക്കാണ്, ആള് റേഡിയോ കേൾക്കാനൊന്നും സമയമില്ല, പക്ഷെ ഞങ്ങളുടെ ഷെഡിൽ വരുമ്പോ കുറച്ച് നേരം പാട്ട് കേട്ട് നിൽക്കും. അപ്പൊ മാഡം പറയും, പണ്ടത്തെ കാലമല്ലല്ലോ, ഇപ്പോ നമ്മൾക്കും റേഡിയോയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ അല്ലേ, കാലം പോയ പോക്കേ എന്ന്.
4: അത് ഞാൻ പറയാറുണ്ട്. ആദ്യത്തെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളുണ്ടല്ലോ, ഓരോ സമയം നമ്മള് ചലച്ചിത്ര ഗാനങ്ങള് അതൊക്കെ കേൾക്കാനുള്ള ഒരു ഇഷ്ടം ഭയങ്കരമായിരുന്നു. അതുപോലെ ശബ്ദരേഖ അതൊക്കെ കേട്ടിരിക്കുമല്ലോ നമ്മള്, പണ്ടൊക്കെ അങ്ങനെയല്ലേ.
1: പണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയും, നീ എന്താ റേഡിയോയാണോ എന്ന് ചോദിക്കും. കാരണം ഇങ്ങോട്ട് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി അങ്ങോട്ടും
4: ഇങ്ങോട്ടും
1: ഒരേപോലെ സംസാരിക്കാവുന്ന. സ്ഥലം എവിടെയാണ്?
4: എന്റെ വീട് ഇവിടെ തന്നെ, പുല്ലൂര് തന്നെയാ.
1: പുല്ലൂര് എന്ന് പറഞ്ഞാൽ സ്ഥലം എവിടെ? അങ്കമാലി.
4: അവിടെ ഇരിഞ്ഞാലക്കുട.
1: പുല്ലൂര്,
4: തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട.
1: അപ്പൊ അവിടെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്?
4: നടന്നു വരാനുള്ള ദൂരമുള്ളൂ ജോലി.
1: ഫാക്ടറി മാനേജറും ക്ലർക്കും കൂടിയാണ്.
4: ക്ലർക്കായിട്ട് ചാർജ് തന്നേക്കണം, മാനേജർക്ക് ചാർജ് തന്നിരിക്കുക.
1: ഓ, അത് ശരി. നിങ്ങളുടെ ഇവിടെ ശരിക്കും കശുവണ്ടിയുടെ പരിപാടിയാണ് അല്ലേ?
4: കശുവണ്ടി പ്രോസസിംഗ് ആണ്.
1: അപ്പൊ നിങ്ങൾക്ക് എവിടുന്നാ ഇത്, ഈ ഐറ്റം കിട്ടുന്ന എവിടുന്ന?
4: ഐറ്റം നമുക്ക് ആഫ്രിക്കനും ഉണ്ടാവും, പിന്നെ നാടൻ വരും, ഐവറി കോസ്റ്റ്, ഗാന, ഗിനിയ ബിസാവോ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുണ്ട്.
1: നമ്മള് കാര്യം ഇതെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പേരുണ്ടെന്ന് അറിയുന്നു.
4: നാടൻ വരും നമുക്ക് ഈ മെയ് മാസങ്ങളിൽ വരും, പക്ഷെ അത് പ്രോസസ് ചെയ്യാ ഓണത്തിന്റെ സമയത്തായിരിക്കും ചെയ്യാ.
1: ഈ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്?
4: അത് നമ്മൾ റോനിട്ട് കൊണ്ടുവന്ന് അത് ഫസ്റ്റ് റോസ്റ്റ് വറുത്തെടുക്കും, കരിച്ചു വറുക്കും. അതിന് തന്നെ സ്റ്റാഫുകളുണ്ട്. അവര് കഴിഞ്ഞ അതൊരു സെക്ഷൻ വേറൊരു സെക്ഷനിലേക്ക് പോവും, ഷെല്ലിങ് എന്ന് പറഞ്ഞത്. അവരതിനെ തോട് തല്ലി പരിപ്പ് ആക്കി മാറ്റും. ആ പരിപ്പിനെ പിന്നെ ഓർമ്മ ചെയ്ത് അതാണ് പിന്നെ പീലിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വരിക. സിന്ധുനെല്ലൊക്കെ ഇരിക്കുന്നത് ആ സെക്ഷനിലാണ്.
1: വീട്ടിലായിരിക്കണ്ടെന്ന് പറഞ്ഞില്ല?
4: വീട്ടില് ഇപ്പൊ ഹസ്ബൻഡ് ഞാനേ ഉള്ളൂ, രണ്ട് പെമ്മക്കളാണ്, രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ്. മോള് എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്.
1: ഓ, അത് ശരി. മൂത്താളുകളെ
4: ഇവിടെ അധികം ദൂരം ഒരു 4

0: 5 കിലോമീറ്റർ ഉള്ള പുറത്തശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുളക് വാങ്ങാൻ കഴിച്ചു കൊടുത്തേക്കണ. അവിടെ താമസിക്കുന്നത്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡിന് ഇത് മേസൺ വർക്ക്.
1: മേസൺ വർക്ക് ആണ്. എന്താണ് റേഡിയോ കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല.
0: സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടായിരിക്കും. ഞാൻ ഷെഡുകളിലേക്ക് ഇടയ്ക്ക് മാത്രമേ പോവുള്ളൂ. ക്ലറിക്കൽ വർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ.
1: ആ കൂടെ റേഡിയോ വെച്ച് കേൾക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടിവി പോലെ
0: അത് കുഴപ്പമില്ല.
1: എന്തായാലും വളരെ സന്തോഷം. എല്ലാരും അന്വേഷണം പറയാം. ഹസ്ബൻഡിന്റെ പേരെന്താ മാഡം?
0: ഹസ്ബൻഡ് പേര് ധർമ്മൻ.
1: ധർമ്മൻ. മക്കളുടെ പേര്?
0: മക്കള് ഒരാള് നിവേദിത, നിമിഷ, പിന്നെ കൊച്ചുമോനുണ്ട് ആര്യൻ പ്രശാന്ത്.
1: ആര്യൻ പ്രശാന്ത്. ഓക്കെ. അപ്പൊ എല്ലാവരും അന്വേഷണം പറയാം. അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറയാമോ? ഓ, മാധുരി പാടി പാട്ടല്ലേ. അപ്പൊ എന്തായാലും നീ എത്ര ധന്യയിലെ ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനെ ഒരു ആ പാട്ടല്ലേ, പാട്ട് വെച്ച് തരാം. എല്ലാരും അന്വേഷണം പറയാം. താങ്ക് യു.
0: പറയാം. ഓക്കെ, താങ്ക്സ് സാറേ. ശരി കേട്ടോ.

0: ഹലോ,
1: നമസ്കാരം. മുരളി ചേട്ടനാണോ?
0: അതെ.
1: ജൂൺ 10 പിറന്നാളല്ലേ, ആശംസകൾ. ആരാന്ന് പറഞ്ഞു? ഇത്ര ചിരിച്ചല്ലോ ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാന്ന് മനസ്സിലായോ?
0: അയ്യോ, എനിക്ക് ആളെ മനസ്സിലായില്ലേ, ഞാൻ നമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇല്ലേ
1: ആകാശവാണി.

0: ഈ കൊച്ചി എഫ് എം ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ശരണ്യാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. ശരണ്യ വിനോദ്, തൃശ്ശൂര്.
1: മകളാണ്.
0: മകളാണ്. ആ ജൂൺ 10 എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് അച്ഛനെ വിളിച്ച് ആശംസകൾ അറിയിക്കണം. ഇതൊരു സർപ്രൈസ് ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് കൊടുക്കണം. ഞങ്ങൾ സ്ഥിരം ആകാശവാണി കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ പേര് മുരളി എന്നാണ്. അമ്മയുടെ പേര് സുധ. എൻ്റെ അനിയത്തി ശ്രീലക്ഷ്മി.

0: സുധ, എൻ്റെ അനിയത്തി ശ്രീലക്ഷ്മി, പിന്നെ ഹസ്ബൻഡ് വിനോദ്, മകൻ കേദാർ കൃഷ്ണ. പിറന്നാളായിട്ട് ഒരു സർപ്രൈസ് ആണിത്, വലിയ സന്തോഷമാകും, വിളിക്കണേ എന്നാ പറഞ്ഞത്. സന്തോഷമായോ? എന്താ ചെയ്യുന്നേ?
1: ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു.
0: ഓ, അത് ശരി. എറണാകുളത്താണ് അല്ലേ?
1: എറണാകുളത്താണ്. താമസിക്കുന്നത് വൈപ്പിൻകരയിലാണ്.
0: വൈപ്പിൻകരയും വൈപ്പിനും തമ്മിൽ വ്യത്യാസമുണ്ടോ?
1: അല്ല, വൈപ്പിൻ എന്ന് പറയുന്നത് മറ്റേ തെക്കേ അറ്റമാണ്. വൈപ്പിൻ മുൻപം എന്ന് പറഞ്ഞൊരു ദ്വീപാണല്ല,
0: ആ
1: ദ്വീപിന്റെ മധ്യത്തിലായിട്ട് വരും എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലം.
0: വൈപ്പിൻ എടവനക്കാട് അല്ലേ?
1: അതെ അതെ.
0: ആ, ഞാൻ ചിലപ്പോ ഒക്കെ കാണാറുണ്ട്. ഇടയ്ക്ക് വെള്ളത്തിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ.
1: ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സമരങ്ങൾ ഉണ്ടാവാറുണ്ട്,
0: വേലിയേറ്റ
1: ഭയങ്കര പ്രശ്നങ്ങളാണ്.
0: വൈഫ് എന്ത് ചെയ്യുന്നു? സുധചേച്ചി എന്ത് ചെയ്യുന്നു?
1: ഏ, എന്റെ അടുത്ത് നിപ്പുണ്ട്, പുള്ളിക്കാരത്തി ഹൗസ് വൈഫാണ്.
0: പിന്നെ അടുത്തല്ലേ നിക്കേണ്ടത്? എപ്പോഴും അടുത്ത്, നമ്മള് വാമഭാഗം എന്ന് പറയാം, അപ്പൊ അടുത്ത് തന്നെ നിക്കേണ്ടത്.
1: എന്റെ തൊട്ടടുത്ത് ഇപ്പുണ്ട്.
0: കൊടുക്ക്.
1: ഹലോ.
0: രണ്ടുപേരും കൂടെ ഇങ്ങനെ അടി കൂടണം, എന്തിനാ ഫോണൊന്ന് വാങ്ങിച്ചു കൂടെ? പറഞ്ഞു പറഞ്ഞു ചേച്ചി. ഇതേ ശരണ്യ മെസ്സേജ് അയച്ചു, അച്ഛന്റെ പിറന്നാളാണ് 10-ാം തീയതി. ആ പറ വിശേഷങ്ങൾ പറ. ശരണ്യ വരാറുണ്ടോ, വിളിക്കാറുണ്ടോ? ശരണ്യ എവിടെയാണ്? തൃശ്ശൂർ അല്ലേ?
2: ശരണ്യ തൃശ്ശൂര് ഒളരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്.
0: ഒളരി. ശരണ്യ എന്താ ചെയ്യുന്നേ?
2: സാനിറ്ററീസിന്റെ ഇതിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണേ.
0: സാനിറ്ററി ഷോപ്പ് അല്ലേ? അദ്ദേഹത്തിന് ഹസ്ബൻഡ് വിനോദോ?
2: വിനോദന് ഈ ബിസിനസ്സാണ്.
0: ബിസിനസ്
2: പൂജാക്കട.
0: കുഞ്ഞിന്റെ പേര് കേദാർ കൃഷ്ണ.
2: കേദാർ കൃഷ്ണ.
0: എത്ര വയസ്സുണ്ട് ഭാവിക്ക്?
2: അവനിപ്പോ 12 വയസ്സ് കഴിഞ്ഞു, 13-ലേക്ക് കടന്നു, 8-ാം ക്ലാസ്സിലേക്ക്.
0: 8-ാം ക്ലാസ്സിലേക്ക്. അവര് വരാറുണ്ടോ?
2: പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോയല്ലോ, സ്കൂൾ നോക്കണേന്റെ ഒരാഴ്ച മുമ്പ് പോയുള്ളൂ.
0: ഓ, അത് ശരി. അമ്മൂമ്മയും അപ്പൂപ്പനെയും കാണാൻ വന്നതാണല്ലേ?
2: അതെ, ഇവിടെ ഉണ്ടായിരുന്നു 1 മാസം.
0: അനിയത്തി ഉണ്ടല്ലോ ഒരാള്.
2: ഓ, ശ്രീലക്ഷ്മി.
0: ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്താ ചെയ്യുന്നേ?
2: ശ്രീലക്ഷ്മി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചോണ്ടിരിക്കണു.
0: ഓ ഓ, അതൊക്കെ ഉടനെ കിട്ടുമെന്നേ?
2: അന്വേഷിക്കുന്നുണ്ട്. എല്ലാവർക്കും എക്സ്പീരിയൻസ് ആണ് ചോദിക്കണേ. 4 വർഷം 5 വർഷം ഒക്കെ, 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളേ.
0: അല്ല, അത് അങ്ങനെയുള്ള ഏതെങ്കിലും ഷോപ്പ് ഉണ്ടാവും? കാരണം നമ്മൾ ഇങ്ങനെ എവിടെങ്കിലും കേറിയിട്ടാണല്ലോ എക്സ്പീരിയൻസ് ആവുന്നത്.
2: അത് നമ്മൾ പറയണ്ട്, ആരെങ്കിലും എടുക്കാണ്ട് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന നമ്മളല്ല, ഞങ്ങൾ സ്വയം ഇരുന്ന് പറയാറുണ്ട്.
0: ഒക്കെ ശരിയാവും, ശരിയാവും, എവിടെ പോവാൻ.
2: അതെ.
0: പിന്നെ 10-ാം തീയതി എന്താ പരിപാടി എന്ന് പറഞ്ഞില്ല, അച്ഛന്റെ പിറന്നാളാണെന്നൊക്കെ പറഞ്ഞു. എന്താ പരിപാടി?
2: പരിപാടി അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, മഴയൊക്കെ അല്ലേ. അപ്പൊ മോൾക്കാണെങ്കിൽ കൊച്ചിന് സ്കൂളുണ്ട്, മോൾക്ക് ജോലിയുണ്ട്.
0: കുഴപ്പമില്ല, അവധി ദിവസം വെച്ചാ പറയാം.
2: ഞായറാഴ്ച വെച്ചാന്നാണ് മോള് പറഞ്ഞേക്കണേ.
0: അപ്പൊ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ?
2: അതെന്നും പറഞ്ഞ പോയത്.
0: പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ ആകാശവാണിയുടെ?
2: പിന്നെ ഇവിടെ രാവിലെ 5:50 വെക്കും ഞാൻ.
0: ആ, 5:48 വെക്കണം. ഞങ്ങള് ഈ സമയം കുറച്ച് പിന്നോട്ടാക്കി.
2: തുറക്കണത് തന്നെ വെക്കണേ.
0: ആണോ? 5:48. നല്ല കാര്യം, എപ്പോഴും കൂടെ ഉണ്ടാവണം. എപ്പോഴും എവിടെയും ജിങ്കിൾ കേട്ടിട്ടില്ലേ? എപ്പോഴും എവിടെയും ഒപ്പം ഉണ്ടൻ പ്രിയ കൂട്ടുകാരി. മുരളിച്ചേരൻ എവിടെ? ഫോൺ തന്നിട്ട് ഓടിയോ?
1: പറഞ്ഞോളൂ
0: കേട്ടോ. ഞങ്ങളെല്ലാരും കൂടെ ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. വളരെ സന്തോഷം അത് കേട്ടപ്പോ. സുധചേച്ചി പറഞ്ഞു ആകാശവാണി ഫുൾ ടൈം കൂടെ ഉണ്ടെന്ന്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പിന്നെ അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് പഴയ പാട്ടുകളോ കൂടുതൽ താല്പര്യമുള്ളതേ.
0: ഹലോ, നിങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് തമ്മിൽ തല്ലണ്ട, ഞാനൊരു പഴയ പാട്ട് തരാന്ന. പഴയ പാട്ട് തന്ന പരിപാടിക്ക് തിരശ്ശീല ഇടാം. ഓക്കെ കേട്ടോ. ശരണ്യെ, ശരണ്യെ, വിനോദേട്ടനെ, കുഞ്ഞിനെയൊക്കെ അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഹലോ,
2: മിസ്റ്റർ ജസ്റ്റിൻ ആണോ?
1: അതെ,
2: ഞാൻ കൊച്ചി FM-ൽ നിന്നാണ് വിളിക്കുന്നത്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. എന്താ ചെയ്യുന്നേ? എന്നിട്ട് ഈ ബാക്കി പറയാം, ആരാണ് അയച്ചെന്നൊക്കെ ഞാൻ പറയാം. എന്ത് ചെയ്യുന്നു ജസ്റ്റിൻ?
1: ഞാൻ കോൺട്രാക്ടറായിരുന്നു ഇൻഡസ്ട്രിയൽ.
2: ഓ ഓ ഓ ഓ, നീറിക്കോടാണ് സ്ഥലം അല്ലേ?
1: ആലങ്ങാട് പഞ്ചായത്ത് ആലുവക്കും
2: വരാപ്പുഴയ്ക്കും ഇടയിൽ. ഓക്കെ ഓക്കെ. ഇത് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത് അഗസ്റ്റിൻ തിയാടിയാണ് കേട്ടോ.
1: നമ്മുടെ സുഹൃത്താണ്, കാരണം ഞങ്ങൾ ഒന്നിച്ച് ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സാധുജനസംഘം വർക്ക് ചെയ്യുന്നുണ്ട്.
2: സാധുജനസംഘം? ഓ ഓ,
1: പറ്റാൻ കൂട്ടായ്മ. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു ധനസഹായം കൊടുക്കുക എന്നുള്ള,
2: മരിച്ചവർക്ക് വേണ്ടി, ആരെങ്കിലും മരിച്ചാൽ അവരുടെ വീട്ടുകാർക്ക് ഒരു
1: വീട്ടുകാർക്ക് കിട്ടുന്ന ഒരു സഹായം.
2: അപ്പൊ അതെങ്ങനെയാ നിങ്ങൾ ഈ ഫണ്ട് സ്വരുക്കൂട്ടുന്ന? എങ്ങനെയാ
1: ഫണ്ട്? ഇത് കാലകാലങ്ങളായിട്ട് ചെറിയ തുകയിൽ തുടങ്ങിയേക്കാം.

0: കൊണ്ടാണ്. ഇപ്പൊ അങ്ങനെയല്ല ഞങ്ങൾ ചേർക്കണേ. ഇപ്പൊ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ അത് ഒരു 500 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആജീവനാന്ത മെമ്പർഷിപ്പ് ആവും, സഹായമായിട്ട് ഒരു തുക കൊടുക്കും.
1: കിട്ടണ തുക ഫുള്ളല്ല, അതിൽ നിന്ന് ഒരു പോർഷൻ നിങ്ങളുടെ ഈ ഫണ്ടിൽ ടോട്ടൽ വന്നേക്കണേ ഒരു പോർഷൻ ഒരു വീട്ടുകാർക്ക് കൊടുക്കും അല്ലേ?
0: ഒരു വീട്ടുകാർക്ക് കൊടുക്കും.
1: വളരെ നല്ല കാര്യമാണല്ലോ. അത് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടോ നിങ്ങൾക്ക്? പള്ളിയുടെ കീഴിൽ വരുന്ന ഏതെങ്കിലും വീടുകളിൽ മരണം നടന്ന അവർക്കൊരു സഹായമായിട്ട് നിങ്ങളൊരു തുക കൊടുക്കുന്നു അല്ലേ? ഓ ശരി
0: ശരി.
1: ഓ അത് ശരി. അത്ര ഇതുള്ള സംഘടനയാണ് അല്ലേ? ഓ ഓ ഓ ശരി, നല്ല കാര്യം.
0: വലിയൊരു ഭാരവാഹിയാണ് ഞാനും ഈ രാജനുണ്ട്.
1: പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ? വളരെ വളരെ നല്ല കാര്യം. ഇങ്ങനെ ഒരു സാധുജന പരിപാലന സംഘം അല്ലേ? അപ്പൊ എന്തായാലും 27/6 പിറന്നാളെന്ന് പറഞ്ഞത്. പിറന്നാളിന്റെ എല്ലാവിധ ആശംസകളും അഡ്വാൻസ് ആയിട്ട് തരുകയാണ്.
0: 27/6
1: ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിൽ വൈഫുണ്ട്, ഒരാണ്, ഒരു പെണ്ണുണ്ട്, രണ്ട് മക്കള്, രണ്ടുപേരും വിവാഹിതരാണ്.
1: വൈഫ് എന്ത് ചെയ്യുന്നു?
0: വൈഫ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു,
1: അവിടുന്ന് റിട്ടയർ ആയതാണ് അല്ലേ? മക്കളൊക്കെ എവിടെയാ?
0: രണ്ടുപേരും ഇവിടെ നാട്ടിൽ തന്നെയാണ്. അപ്പൊ മകൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു.
1: മകള്?
0: മകള് വടുതല, ചിറ്റൂരിയാണ് വിവാഹം ചെയ്ത് കൊടുത്തേക്കണ. മകളും എടപ്പള്ളിയിൽ ജോലി, അക്കൗണ്ടന്റ് ആണ്, അവിടെ ജോലി ചെയ്യുന്നു.
1: മുത്തശ്ശനായോ?
0: മകനൊരു 2 വയസ്സുള്ള കുട്ടിയുണ്ട്.
1: ഓ, 2 വയസ്സ് പറയുമ്പോ ഓടി നടക്കുന്ന പ്രായം നമ്മള്. പിന്നെ മുത്തശ്ശനെ ഓടിക്കും നന്നായിട്ട്.
0: ആളുടെ
1: പേരെന്താ, കുഞ്ഞിന്റെ പേരെന്താ?
0: വിശ്വാസം.
1: ഫെയ്ത്ത്. ഓ, ഞാൻ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഫെയ്ത്ത്. നല്ല പേര്. ഓക്കെ ഓക്കെ ഓക്കെ. മോന്റെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ?
0: മോന്റെ വൈഫ് ഈ ആശുപത്രി മേഖലയിൽ തന്നെ.
1: ഓ ശരി, വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടി ആയിരിക്കും വീട്ടിലുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ പിറന്നാളാശംസ നേരത്തെ നേർന്നു എങ്കിലും ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയാമോ? അഗസ്റ്റിൻ ചേട്ടൻ പാട്ടൊന്നും ചോദിച്ചിട്ടില്ല.
0: നമുക്ക് വർക്കാൻ മുന്തിരി തോപ്പുകൾ സിനിമയിലെ
1: ആകാശമാകെ കണിമലർ, ഭയങ്കര രസമുള്ള പടമാണ്. പത്മരാജൻ സാറിന്റെ വളരെ മനോഹരമായ പടമാണ്.
0: എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോ വന്നാലും അത് കാണും.
1: സിനിമകൾ ഇഷ്ടമാണോ?
0: സിനിമകളുണ്ട്.
1: ഓ അത് ശരി. സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം. ഫെയ്ത്ത് കുഞ്ഞാവോടൊക്കെ അന്വേഷണം പറയാം, വീട്ടില് വൈഫിനോട് പറയാം, മോനോട്, മോളോട്, എല്ലാരോടും അന്വേഷണം പറയാട്ടോ. അപ്പൊ എന്തായാലും ജസ്റ്റിൻ ചേട്ടാ, നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ തീയാടി, അദ്ദേഹത്തോടും വിവരം പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.

0: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്ത് പറ്റി?
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
0: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ഹലോ,
4: നമസ്കാരം. രഘുകുമാറാണോ?
3: ആ,
4: അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ജൂൺ 13-ാം തീയതി ബർത്ത്ഡേ അല്ലേ?
3: ഓക്കെ,
4: നേരത്തെ ഒരു ബർത്ത്ഡേ ആശംസിക്കാൻ വേണ്ടി വിളിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ആകാശവാണി കൊച്ചി എഫ് എം ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് മനു എന്നാണ് എൻ്റെ പേര്.
3: ആ,
4: ഒരു സന്ദേശം വന്നിട്ടുണ്ട്. എൻ്റെ പേര് ശ്രീലക്ഷ്മി, വീട് എടവനക്കാടാണ്. ജൂൺ 13 ചേട്ടൻ്റെ പിറന്നാളാണ്. ചേട്ടൻ്റെ പേര് രഘുകുമാർ, ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ചേട്ടനെ വിളിച്ച് പിറന്നാൾ ആശംസകൾ അറിയിക്കണം, ഒപ്പം ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു കൊടുക്കണം. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് വിളിക്കണേന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ടോ. ശ്രീലക്ഷ്മി
3: അങ്ങനെ
4: വിളിച്ചത്. ശ്രീലക്ഷ്മി അനിയത്തിയാണ് അല്ലേ? ശരിക്കും സ്ഥലം എടവനക്കാട്?
3: അല്ല, ഞാൻ ബാംഗ്ലൂരാണ്, ഇവിടെ പറവൂരാണ്.
4: പറവൂരാണല്ലേ? അല്ല, അപ്പൊ ഞങ്ങളുടെ വീട് എടവനക്കാട് എന്ന് എഴുതിയേക്കണ ശ്രീലക്ഷ്മി. ഓൺ സിസ്റ്റർ അല്ല അല്ലേ? ഓ, അത് ശരി. വിളിക്കാറുണ്ടോ ശ്രീലക്ഷ്മി? എന്തെങ്കിലും ക്ലൂ തന്നിരുന്നോ ഇതിനെ കുറിച്ച്? ഒന്നും തന്നിരുന്നില്ല. ബാംഗ്ലൂർ ഏത്? ഐ ടി ഫീൽഡാണോ?
3: ഓൺലൈൻ സെയിൽസിന്റെ ആണ്.
4: ഓൺലൈൻ സെയിൽസ്. നാട്ടിൽ എങ്ങനെ വരണം? അവിടെ സെറ്റിൽ ആണോ അതോ നാട്ടിൽ വന്ന് പോയി?
3: എങ്ങനെയാ
4: ലാസ്റ്റ് നാട്ടിൽ വന്നേ? അത് ശരി, നാട്ടിലുണ്ടോ? ബാംഗ്ലൂരാണ്, ദൂരെയാണ്. നിർത്തി ലീവാണ്? അപ്പൊ അതോ നമ്മള് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം?
3: അപ്പൊ
4: എന്തായാലും സന്തോഷം ഇങ്ങനെ സംസാരിച്ചില്ല. ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
3: വീട്ടില് അമ്മ, രണ്ട് ചേട്ടന്മാര്, അവരുടെ ഭാര്യമാരുണ്ട്.
4: നമ്മള് വിവാഹത്തിനായി തയ്യാറെടുക്കുന്നു അല്ലേ?
3: ആയിട്ടില്ല.
4: പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
3: ഇഷ്ടമാണ്.
4: ഓക്കെ, എന്താണ് പെരുന്നാളിന് പരിപാടി ആസൂത്രണം ചെയ്തേക്കണം? നാട്ടിലുണ്ടല്ലോ എന്തായാലും.
3: പരിപാടി ഒന്നുമില്ല. ഒന്നുമില്ല.
4: ശ്രീലക്ഷ്മിക്കെങ്കിലും ഒന്ന് ചെലവ് കൊടുക്കണം കേട്ടോ. ശ്രീലക്ഷ്മി ഒരു സർപ്രൈസ് ഒക്കെ തന്നല്ലേ. എങ്ങനെ സാധാരണ

0: സാറിന് ഫിലിം കാണാനാണോ ഇഷ്ടം, പാട്ട് കേൾക്കണാണോ, എന്തൊക്കെയാണ് ഇഷ്ടം?
1: ആ സിനിമ കാണാറുണ്ട്.
0: ആണോ? പാട്ടുകൾ?
1: ആ പാട്ടുകളും കേൾക്കാറുണ്ട്.
0: പാട്ടുകൾ ഇഷ്ടമാണ്. ആ അപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയാമോ? ഇഷ്ടമുള്ളൊരു പാട്ട്,
1: ഏതെങ്കിലും പുതിയൊരു പാട്ട് വെച്ചാൽ മതി, കുഴപ്പമില്ല.
0: പുതിയ പാട്ട് മതി അല്ലേ? അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി കൊച്ചി FM ന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. താങ്ക് യു.
1: താങ്ക് യു. താങ്ക് യു.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ആകാശവാണി കൊച്ചി എഫ് എം നിലയത്തിൽ നിന്നുള്ള മധ്യാഹ്ന പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലൂടെ പരിപാടി തുടരുന്നു.
2: ഹലോ, ഷിനിയാണോ? ഷിനി ഗാനമേളയിലൊക്കെ പാടുന്ന ആളാണ്, നല്ല പാട്ടുകാരിയാണെന്ന് പറഞ്ഞു. 10-ാം തീയതി പിറന്നാളാണെന്ന് പറഞ്ഞു, ശരിയാണോ? ബാക്കി പറയാം, എന്താ ചോദിക്കാമെന്ന്? ഞാൻ ആകാശവാണി കൊച്ചി എഫ് എം ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ദീപ ഒരു കത്ത് അയച്ചിരുന്നു, തൊടുപുഴയുള്ള ദീപ. പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ്, ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിലെ വില്ലേജിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്യുന്ന, എൻ്റെ കൂടെ വില്ലേജിൽ ജോലി ചെയ്യുന്ന ഷിനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. നല്ലൊരു പാട്ടുകാരിയാന്ന് പറഞ്ഞു, മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഒത്തിരി സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഗാനമേളയിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. പറ, വിശേഷങ്ങൾ പറ കേക്കട്ടെ. നടന്നു പോവാണോ? അപ്പൊ കുഴപ്പമില്ല, അപ്പൊ എന്തായാലും വീട്ടിലെത്താണോ, രണ്ടു മിനിറ്റ് സംസാരിക്കാമല്ലോ. ബസ്സിൽ ഒരുമിച്ചാണ് പോണേന്ന് പറഞ്ഞു അടുത്ത കൂട്ടുകാരിയെന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് കണ്ടപ്പോൾ മനസ്സിലായി.

0: ചങ്ക് ഫ്രണ്ട്സ് ആണെന്നല്ലേ?
1: അതെ അതെ, നല്ല കൂട്ടുകാരാണ്.
0: ആ ഷിനി ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യണേ?
1: ഞാൻ വില്ലേജ് ഓഫീസിൽ തന്നെ.
0: ആ അല്ല, അവിടെ
1: ഫീൽഡ് അസിസ്റ്റന്റ്.
0: ആ ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ, ഇടുക്കി കഞ്ഞിക്കുഴി അല്ലേ?
1: ഇടുക്കി കഞ്ഞിക്കുഴി.
0: ആ ഈ കോട്ടയത്ത് ഒരു കഞ്ഞിക്കുഴി ഉണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത്, രണ്ട് കഞ്ഞിക്കുഴി ഉണ്ട്.
1: ഇടുക്കി കഞ്ഞി.
0: ആ ആ ഇവിടെയായിരുന്നു ആദ്യം പോസ്റ്റിംഗ്, അതോ വേറെ എവിടെയെങ്കിലായിരുന്നു?
1: ആദ്യം ഇടുക്കി വില്ലേജിലായിരുന്നു.
0: ആ അവിടെ നിന്ന് കഞ്ഞിക്കുഴിയിലേക്ക് മാറി. ആ ഇപ്പൊ ഗാനമേളയിൽ പാടുന്നില്ലേ?
1: ഇപ്പം ഇല്ല, എനിക്ക് രണ്ട് കുഞ്ഞു പിള്ളേരാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പാടുമെന്നുള്ളതേ ഉള്ളൂ.
0: കുഞ്ഞു കുട്ടികൾ എന്ന് വെച്ചാൽ എത്ര ഏജുള്ള കുട്ടികളാണ്?
1: മുത്തയാളും മൂന്നാം ക്ലാസ്സില്, ഇളയാളും ഒന്നില്.
0: ഇത് കുഞ്ഞുകൂടും, അപ്പൊ അമ്മയ്ക്ക് എന്തായാലും പാടാം. കുഞ്ഞുങ്ങൾ നല്ല താരാട്ടൊക്കെ കേട്ടായിരിക്കും വളർന്നെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട് ഷിനി?
1: ഇല്ല, ഹസ്ബൻഡ്, ഞങ്ങള് രണ്ട് പിള്ളേരും.
0: ആ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
1: ഹസ്ബൻഡ് സ്കൂളിൽ പഠിപ്പിക്കണം.
0: എവിടെ, ഏത് സ്കൂളിലാ?
1: തൊടുപുഴ.
0: അതും വീടിനടുത്ത് തന്നെ അല്ലേ?
1: വീടിനടുത്തല്ല,
0: ഒരാളല്ലേ സ്കൂളിൽ ചേർത്തുള്ളൂ?
1: അല്ല, രണ്ടുപേരെ അതേ സ്കൂളിൽ തന്നെയാണ് അവർ പഠിക്കുന്നത്.
0: അതെ. ഓ, മറ്റേ ഹസ്ബൻഡ് പോണ സ്കൂളിൽ തന്നെ രണ്ടുപേരും അല്ലേ? ഹസ്ബൻഡ് പോരുമ്പോ അവരെയും കൊണ്ടുവരും. ഓക്കെ. ബർത്ത്ഡേ ആന്ന് പറഞ്ഞു, ജൂൺ 10-ാം തീയതി. അപ്പൊ കൂട്ടുകാരികൾക്കൊക്കെ ചെലവില്ലേ?
1: ആ പിന്നെ ഓഫീസിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കേക്കൊക്കെ കട്ടിയാറുണ്ട്, എല്ലാവരും ബർത്ത്ഡേക്കും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് നന്നായിട്ട്.
0: അതല്ലാതെ വേറെ വല്ല പുറത്തു പോയി ഫുഡ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
1: പുറത്തു പോയി അങ്ങനെ ഇന്ന് ബർത്ത്ഡേക്ക് വേണ്ടിട്ടൊന്നില്ല, ബർത്ത്ഡേ ഉള്ള ആളെ ഓഫീസിൽ എല്ലാവർക്കും ചെലവ് ചെയ്യും.
0: ചെലവ് ചെയ്യും. അത് നമ്മളങ്ങനെ ചേച്ചി അടങ്ങുമല്ലോ, അത് എല്ലായിടത്തും അതൊരു ദേശീയ വഴക്കമാണല്ലോ.
1: ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി എന്താ ഒരു കാരണം ഒന്ന് നോക്കിയിരിക്കണം.
0: ഓ ഓ ഓ ഓ ഓ ഓ ഓ
1: ഉറപ്പായിട്ട് ചെലവ് ചെയ്യിപ്പിക്കും അങ്ങനെ.
0: അത് ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് നിങ്ങളുടെ പറ? നിങ്ങളുടെ നോക്കട്ടെ.
1: എനിക്ക് ഒരുപാട് പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുണ്ട്.
0: നല്ല ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അത് കൊടുക്കാനാണ് ഞങ്ങളോട് ആള് പറഞ്ഞേക്കണത്.
1: കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടി വെറുതെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു.
0: ഏതായിരുന്നു?
1: ജൂൺ എന്നുള്ള സിനിമയില്.
0: ആ
1: ആദ്യം തമ്മിൽ എന്ന് പറഞ്ഞിട്ട്.
0: ഓ, ആദ്യം തമ്മിൽ ജൂൺ സിനിമയില.
1: ഞാൻ പാടിയത് നാദേരി.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഒരു പാട്ട് പറ്റുമെങ്കിൽ പാടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷിനി എങ്ങനെയാ, ഒന്ന് പാടുകല്ലേ ദീപ പറഞ്ഞ പോലെ?
1: ഉറപ്പായിട്ടും.
0: ആ എന്നാ പാട് കേക്കട്ടെ.
1: മലരേ

0: ഇത് കർണയില് എസ് പി ബാലസുബ്രഹ്മണ്യം സാറും അതുപോലെ ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട, വളരെ മനോഹരമായ പാട്ടാണ്. ഭയങ്കര രസം കേട്ടോ കേൾക്കാനായിട്ട്, നല്ല രസം, വളരെ മെലഡി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോയി.
1: താങ്ക് യു സോ മച്ച്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: വളരെ നല്ല പാട്ടാണ്. ജാനകിയമ്മയുടെ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം അതോ?
1: എല്ലാവരെയും പാട്ട് കേൾക്കും, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം.
0: എന്തായാലും വളരെ നല്ല സ്വീറ്റ് വോയിസ്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഞാൻ പാടുന്നില്ല എന്ന് പറയരുത്, എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ സംഗീത ഒരു വരദാനാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും പറ്റുന്നതല്ല. ഒന്ന് ചോദിക്കട്ടെ, എവിടെ പഠിച്ചതാണോ അതോ അല്ലാതെ തന്നെ ഉള്ളിലുള്ള?
1: പാട്ട് അധികം അങ്ങനെ പഠിച്ചിട്ടില്ല, ചെറുപ്പത്തില് കുറച്ച് നാളൊക്കെ പഠിച്ചിട്ടുണ്ട്.
0: സ്വരസ്ഥാനമൊക്കെ ഉറപ്പിച്ച് ഓക്കെ ആക്കിയതാണ് അല്ലേ? അപ്പൊ ഏതായാലും സന്തോഷം, എല്ലാ ആശംസകളും നേരുന്നു. ഇനി ഒത്തിരി നന്നായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ
1: ഓക്കെ. എനിക്കിത് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ ദീപ സാറില് ഇപ്പൊ തന്നെ ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇത് കൂടെ തന്നെ.
0: അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ നൽകുന്നു ഷിനിക്ക് വേണ്ടി. അപ്പോ ജൂണിലെ പാട്ട് വെച്ചുതരാട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ഹലോ,
3: നമസ്കാരം. ശുഭലക്ഷ്മിയാണോ?
2: അതെ.
3: തിരക്കിലാണോ?
2: പറഞ്ഞോളൂ.
3: ഞാൻ ആകാശവാണി കൊച്ചി എഫ് എം ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുകയാണ്. ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമസ്കാരം സാർ, ഞാൻ ദീപാ വെങ്കടേഷ് ഫ്രം ഇരിങ്ങാലക്കുട. എന്റെ സിസ്റ്റർ ശുഭലക്ഷ്മിക്ക് വേണ്ടി ഒരു സോങ് വെച്ചു കൊടുക്കുമോ എന്നാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞിരുന്നില്ല അല്ലേ? ശുഭലക്ഷ്മി, ഇത് ശുഭലക്ഷ്മി എന്താ ചെയ്യുന്നത്?
2: ഞാനിവിടെ വർക്ക് ചെയ്യാണ്, ആർടി ഓഫീസില്.
3: ഓ, അതാണ് ഇത് തന്നിട്ടുണ്ട്. എന്റെ ചേച്ചി എം വി ഡി ആണ് വർക്ക് ചെയ്യുന്നത്, ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലേ?
2: അതെ അതെ.

0: എനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ടാണ് ഞാൻ MVD എന്ന് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി.
1: അതെ അതെ അതെ,
0: ആ ദീപ വെങ്കടേഷിന്റെ സ്ഥലം എവിടെയാ?
1: ഇരിഞ്ഞാലക്കുട.
0: ഇരിഞ്ഞാലക്കുട. ശുഭലക്ഷ്മി എന്ന് പറഞ്ഞത് സ്വന്തം ഓൺ ചേച്ചിയാണോ അതോ?
1: അതെ അതെ
0: ആ
1: അതെ,
0: ആ
1: സ്വന്തം ചേച്ചി.
0: ആ ശുഭലക്ഷ്മി താമസിക്കുന്നത് ഒറ്റപ്പാലത്ത്.
1: അതെ അതെ
0: ഒറ്റപ്പാലം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ?
1: അതെ.
0: എങ്ങനെയുണ്ട് അവിടെ മഴയൊക്കെ? എങ്ങനെയുണ്ട്
1: മഴ? ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് മഴ, കുഴപ്പമൊന്നുമില്ല. രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ മഴയൊന്നുമില്ല.
0: ഓ ഓ ഓ. ഏത് സെക്ഷനിലാ വർക്ക് ചെയ്യണേ?
1: സെക്ഷൻ ആണോ ഇവിടെ? അങ്ങനെ ഒരുവിധം എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. നമ്മളങ്ങനെ നമ്പർ സീരീസ് അനുസരിച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് ചെയ്യേണ്ടി വരും. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ്, അങ്ങനെ കുറെ സെക്ഷനുകളുണ്ട്.
0: ഇപ്പൊ കുറെ പേപ്പർ വർക്ക് തീർന്നിട്ടില്ലേ? ഇപ്പൊ എല്ലാം നമ്മുടെ
1: അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ അങ്ങനെ വലിയ വലിയ ഓഫീസുകളിലൊക്കെ പേപ്പർ വർക്ക് മാത്രം അങ്ങനെ എല്ലാ ഈ ഓഫീസ് വഴി മാത്രമേ നടക്കൂ. പക്ഷെ നമ്മളുടെ ഇവിടെ അങ്ങനെ ഫുള്ള് പേപ്പർലെസ് ആയിട്ടില്ല.
0: ഓ ആയിട്ടില്ല അല്ലേ.
1: കുറെ അപേക്ഷകൾ അവര് കൊണ്ടുതരും.
0: ഓ കുറെയൊക്കെ ഇപ്പോഴും പേപ്പർ വഴിയാണ് അല്ലേ?
1: അതെ അതെ.
0: എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യമല്ലേ, കാരണം ഇതുപോലെ ഓൺലൈൻ ആയിട്ട്.
1: അല്ല, ഇതിപ്പോ എന്താണറിയോ, ഓൺലൈനും ചെയ്യേണ്ടി വരും, അല്ലാതെയും ചെയ്യേണ്ടി വരും. അപ്പൊ മൊത്തം ആകെ കുറെ അതും ഇതും. ഏതെങ്കിലും ഒന്നാണെങ്കിലും സുഖമായിരുന്നു, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഇത് അത് നോക്കണം, ഇത് നോക്കണം, എല്ലാം നോക്കണം.
0: രണ്ടും ഉണ്ട് അല്ലേ. ബാക്കി വിശേഷങ്ങൾ പറയാം. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എല്ലാരും ഉണ്ട്. ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, അമ്മയുണ്ട്.
0: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു സാറ്?
1: ഹസ്ബൻഡ് പോലീസിൽ വർക്ക് ചെയ്യുന്നു.
0: ആ അത് ശരി. ഒറ്റപ്പാലം തന്നെ
1: അല്ല, വടക്കഞ്ചേരി.
0: വടക്കഞ്ചേരി. മക്കൾ എന്ത് ചെയ്യുന്നു?
1: മക്കള് പഠിക്കുന്നു.
0: മക്കളുടെ പേര്?
1: അക്ഷയ്, ഐശ്വര്യ.
0: അക്ഷയ്, ഐശ്വര്യ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണവര്?
1: രണ്ടുപേരും മെഡിസിൻ പഠിക്കുന്നു.
0: മെഡിസിൻ എവിടെ?
1: ഒരാള് തൃശ്ശൂർ, ഒരാള് എറണാകുളം.
0: എറണാകുളം. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: അത് ശരി, എന്റെ ഇഷ്ടത്തിനാണോ?
0: ആ അതെ, തീർച്ചയായിട്ടും.
1: അതല്ലാതെ അവള് പാട്ട് പറഞ്ഞിട്ടൊന്നും
0: ഇല്ല. ഇല്ല, ഇതില് പുള്ളിക്കാരത്തി ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് എന്നാണ് ഇത് പറഞ്ഞത്. അപ്പൊ നമ്മൾ സാധാരണ ചോദിക്കും, ഒന്നുകിൽ അവര് പറയും അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ചും കൊടുക്കാറുണ്ട്.
1: പെട്ടെന്ന് ചോദിച്ചിട്ട് പാട്ട് ഏതാ വേണ്ടത് ചോദിക്കുമ്പോ എനിക്ക് ആ കൺഫ്യൂഷൻ ആണ്.
0: ആണോ? അല്ല, എങ്ങനത്തെ പാട്ടാ വേണ്ട? മെലഡി ആണോ വേണ്ടേ അതോ?
1: മെലഡി പഴയ 90s.
0: 90s? ആ അപ്പൊ ഞാൻ 90s നല്ലൊരു പാട്ട് വെച്ച് തരാം. ആളെഴുതിയിട്ടുണ്ട്, ഒറ്റപ്പാലം MVD എല്ലാ സ്റ്റാഫിനും വേണ്ടി സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊന്നു കൂടി പ്രത്യേകം പറയണമെന്ന്. ഒറ്റപ്പാലം MVD എല്ലാ സ്റ്റാഫിനും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ദീപ വെങ്കടേഷനോട് പ്രത്യേകം പറയാം കേട്ടോ.
1: ഓ ആയിക്കോട്ടെ.
0: താങ്ക് യു.

0: ഹലോ.
1: ഹലോ, നമസ്കാരം. ദീപയാണോ? മാമ്പ്രയിലുള്ള ദീപ.
0: അതെ.
1: ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു കത്തയച്ചിരുന്നു. എൻ്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. അനിയത്തിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കണം. അവൾ ചെറുപ്പം മുതൽ പാടി നടക്കുന്ന പാട്ടാണ്. ഞാൻ അനിയത്തെ വിളിച്ചു നോക്കി, അനിയത്തി ഫോൺ എടുത്തില്ല. അനിയത്തെ വിളിച്ചൊരു സർപ്രൈസ് കൊടുക്കാന്ന് ഓർത്ത് കിട്ടിയില്ല അനിയത്തിയെ. ദീപ എന്താ ചെയ്യുന്നേ?
0: എനിക്കിവിടെ അടുത്ത് തന്നെ ഒരു വീട് സ്വർണ്ണപ്പണിയാണ്.
1: മാമ്പ്ര എന്ന് പറഞ്ഞ ഇവിടെ സ്ഥലം?
0: മാമ്പ്ര ചാലക്കുടി.
1: ചാലക്കുടി സ്വർണ്ണപ്പണി. എന്ത് വർക്ക ചെയ്യണ അപ്പൊ ദീപ അവിടെ?
0: അത് ഞങ്ങ ഒരു ചെയിനാണ് അവിടെ ഉണ്ടാക്കണ. കനകം എന്നാണ് അതിന്റെ പേര്.
1: കനകം ചെയിൻ.
0: അപ്പൊ അത് ഞങ്ങ 9 പേരുണ്ട് ലേഡീസ്.
1: ഓ ഓ, നിങ്ങളാണ് ഡിസൈൻ ചെയ്യണതൊക്കെ അല്ലേ?
0: അത് കുറച്ച് വിളക്കി ചെയിനാക്കും.
1: ഓ, അത് ശരി. പണ്ടൊക്കെ ഇതിൽ എനിക്ക് വേണം പുരുഷന്മാരാണ് കൂടുതലും ചെയ്തിരുന്നത് അല്ലേ?
0: അതെ അതെ.
1: ഇപ്പൊ നിങ്ങൾ
0: പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇത് ഇപ്പൊ ഗ്യാസില് പൈപ്പ് ഇട്ടേക്കാം. ഓസ് ആണ് വിളക്ക്, അതിലാണ് ഇപ്പൊ വിളക്കണ.
1: അപ്പൊ നിങ്ങൾ മാനുവലായിട്ട് അതോ മെഷീൻ വർക്ക് ആണോ ഇത്? അതോ മാനുവലായിട്ട്? നമ്മൾ
0: ഞങ്ങൾ
1: തന്നെ ചെയ്യണല്ലേ.
0: കണ്ണിയൊക്കെ അടിക്കേണ്ട വിഷയത്തിലാണ്.
1: ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വിളക്കി യോജിപ്പിച്ച്
0: ചെറിയ കണ്ണികളായിട്ട് വിഷയത്തിൽ തന്നെ അടിച്ചെടുത്തിട്ട് അത്
1: ഇതുപോലൊരു മാലയൊക്കെ കഴുത്തിയിടുമ്പോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് നമുക്ക് അറിയണമല്ലോ. നിങ്ങൾ എത്ര പേരുണ്ട് അവിടെ?
0: ഞങ്ങളുടെ 9 പേരുണ്ട്.
1: ഇത് എന്നിട്ട് നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കട കൊടുക്കണം അതോ ഏതെങ്കിലും?
0: ഹോൾസെയിൽ അത് ഞങ്ങൾ നേരിട്ട് കടകളിലേക്ക് കൊടുക്കണില്ല. ഞങ്ങൾക്ക് ഒരു ഓർഡറുകൾ തരുമ്പോ അതനുസരിച്ച് ഹോൾസെയിൽ ഉണ്ടാക്കി കൊടുക്കുക.
1: കണക്കുണ്ടോ ഒരു ദിവസം ഇത്ര മാല ചെയ്യും, അല്ലെങ്കിൽ ഒരു മാല ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരാളാണോ ചെയ്യുക അതോ പലരും കൂടിയാണോ ചെയ്യുക?
0: ഒരു പേരായിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാൾ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരാള് കോർത്ത് കൊടുക്കുക, ഒരാള് വിളക്ക, അങ്ങനെയാണ് ചെയ്യുക.
1: ഓ, രണ്ടുപേരും
0: ചെയ്യൻ. ഒരു 8 പിടിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു 12 മണിക്ക് ആകുമ്പത്തേനും കഴിയും.
1: ആഹാ, രാവിലെ ഇപ്പൊ തുടങ്ങും?
0: രാവിലെ 9 മണിക്ക് തുടങ്ങും.
1: 3 മണിക്കൂർ കൊണ്ട് ഒരു മാല ഉണ്ടാക്കും അല്ലേ? ശരി,
0: എക്സ്പീരിയൻസ് ആയില്ല. 11 വർഷമായി ഇപ്പൊ പോണേ.
1: സ്വർണ്ണ കൈകളാണ്. കൈയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ സ്വർണ്ണ തരികൾ കിട്ടും. അപ്പൊ
0: എല്ലാരും ഞങ്ങൾ കളിയാക്കും വരുമ്പോ ബാഗൊക്കെ കൊടിഞ്ഞാക്കിട്ട് സ്വർണ്ണ ഉണ്ടോ നോക്കാൻ. നമുക്ക് ഇത് സ്വർണ്ണാന്നും കൂടി തോന്നാറില്ല. ഇങ്ങനെ സ്ഥിരം കണ്ട് കണ്ടേ സ്വർണ്ണാണോ.
1: നിങ്ങൾക്ക് അതൊക്കെ വെറും ഇതല്ലേ?
0: അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല അനിയത്തിനെ.
1: കിട്ടിയില്ല അനിയത്തി വിളിച്ചിട്ട്. കുഴപ്പമില്ല, അനിയത്തിയോട് പറഞ്ഞാൽ മതി. നിനക്ക് വേണ്ടി ചേച്ചിയെ വിളിച്ചിരുന്നു. അതീവ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടില് ചേനുണ്ട്, 2 മക്കളുണ്ട്. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു. കാക്കനാടാണ് കെട്ടിച്ചേക്കണേ.
1: ആൾക്കാരൊക്കെ എറണാകുളത്തുണ്ടോ? നമ്മുടെ അയൽവക്കത്തുണ്ട് എല്ലാവരും അല്ലേ?
0: എല്ലാരും ഉണ്ട്.
1: മൂത്താളുടെ പേരെന്താ?
0: മൂത്താളുടെ പേര് ആദിത്യ.
1: ഹസ്ബൻഡിന്റെ
0: പേര് അനന്തു.
1: ആളെന്താ ചെയ്യുന്നേ? ഇവരെന്താ ചെയ്യുന്നേ? ആദിത്യ അനന്തു.
0: ആദിത്യ നഴ്സിംഗ് പഠിച്ചിട്ട് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങും ആയിട്ടില്ല, ജോലി ആയിട്ടില്ല.
1: ജോലിക്ക് കേറാൻ പോണേ ഉള്ളൂ.
0: അത് കർണാടക ബാംഗ്ലൂരാണ് പഠിച്ചത്. അപ്പൊ അതിപ്പൊ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യണം. നമ്മളിവിടെ എവിടെയെങ്കിലും കേറണം എന്നുണ്ടെങ്കിൽ.
1: മനസ്സിലായി മനസ്സിലായി. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ
0: കഴിഞ്ഞിട്ടില്ല.
1: അനന്തു അനന്തു എന്ത് ചെയ്യുന്നു?
0: അവന് വണ്ടികളാണ്, ഈ വെള്ളം ഓർഡർ വണ്ടികൾ വെള്ളത്തിന് വേണ്ടിട്ട് വിളിക്കില്ലേ.

0: ഓ,
1: എളമണ്ടി.
0: മനസ്സിലായി മനസ്സിലായി. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യുന്നു?
1: പിന്നെ രണ്ടാമത്തെ മോള് അശ്വിനി,
0: ആ
1: അവളിപ്പോ CMA BCOMന് പഠിക്കുന്ന ഡിഗ്രി.
0: പഠിക്കുന്നു. ആ വീടിനടുത്ത് തന്നെയാണോ?
1: അത് തൃശ്ശൂരാണ് പഠിക്കണേ.
0: ചേട്ടൻ എന്ത് ചെയ്യുന്നത്?
1: ആൾക്ക് ടൈൽസിന്റെ വർക്കാണ്.
0: ആ അനിയത്തി ഇവിടെയാണല്ലോ, എറണാകുളം സൈഡിലുള്ള തിരുവാങ്കുളത്ത്.
1: അവളെ തിരുവാങ്കുളം.
0: ഇപ്പൊ അനിയത്തിക്ക് വേണ്ടിയാണ് പാട്ട് ചോദിച്ചത്. അപ്പൊ പ്രത്യേകിച്ചും പാട്ട് ഏതാന്ന് ചോദിക്കുന്നില്ല, കാരണം ഈ പാട്ടാണ് പറഞ്ഞത്, പപ്പയുടെ സ്വന്തം അപ്പോസ്തലൻ എൻ പൂവേ.
1: ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ഇങ്ങനെ ഒരു മെസ്സേജ് ലെറ്റർ അയച്ചത്.
0: ഭാഗ്യദേവത കനിഞ്ഞു വിളിച്ചു.
1: ഞാൻ വെള്ളിത്തിരയിലേക്കൊക്കെ വിളിക്കാറുണ്ട്, ഇഷ്ടംപോലെ വെള്ളിത്തിര, നാലുമണി പൂക്കളിലേക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്.
0: എന്തായാലും സന്തോഷം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അനിയത്തി ദിവ്യക്ക് വേണ്ടിട്ട് എൻ പൂവേ പൊൻപൂവേ പാട്ട് വെച്ചു കൊടുക്കാം. അനിയത്തിയോട് പ്രത്യേകം പറയാം കേട്ടോ.
1: പറയാം പറയാം.
0: താങ്ക് യു.
1: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ച് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ മനു. വീണ്ടും വിശേഷങ്ങളുമായി ഫോണൗട്ട് ഗാനോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ഒരു മണിക്ക്.
1: ഫോണൗട്ട് ഗാനോത്സവം.
2: പ്രിയ ശ്രോതാക്കളെ, സേവന വാർത്തകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പി ജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് പ്രൊസീഡിംഗ്സ് ഇൻ ഹിന്ദി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ച്. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
2: കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ലാറ്ററൽ എൻട്രി അപേക്ഷകർക്ക് ഇന്നും റെഗുലർ അപേക്ഷകർക്ക് ഈ മാസം 22 വരെയും അപേക്ഷിക്കാം. www.polyadmission.org സന്ദർശിക്കുക. www.polyadmission.org. സേവന വാർത്തകൾ ഇനി 4:55 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 35 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
2: അന്താരാഷ്ട്ര വിപണിയിൽ LPG വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമേറിയ ഭക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിൽ. പറവൂർ ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർവെപ്പ്. നാളെയാണ് ഇളനീരാട്ടും അഷ്ടമി ആരാധനയും. മുളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് 8 നഷ്ടം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 564 റൺസ് എടുത്തിട്ടുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
6: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
7: ഓർമ്മ ചിന്ത

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഓർമ്മ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ റിയ. ആ, എന്തോ ഓർമ്മ ഇങ്ങനെ പറയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പോരട്ടെ പോരട്ടെ,
1: ഓർമ്മിച്ചിരുന്നു പക്ഷെ മറന്നുപോയി.
0: ആ, ഈ ഓർമ്മയിലേക്കൊപ്പം ഉള്ളതാണ് മറവിയും.
1: ആ, ഓർമ്മ വന്നു. മറവിയെ കുറിച്ചുള്ള ഓർമ്മയാണ്.
0: എന്തൊരു വിരോധാഭാസം.
1: അത് ഈ മറവി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളതിനൊരു നെഗറ്റീവായിട്ടാണ് കാണുക. മറവി അത്ര നല്ലതല്ല. പഠിക്കുന്ന കുട്ടികൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല ബ്രഹ്മി കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. മറവിയെ പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ചില സമയത്ത് മറവി

0: ഗുണം ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു കഥയാണ്, ഒരു 10-30 വർഷം മുമ്പ്
1: പുറകിലേക്ക്
0: ആ ട്യൂണിട്ട് കഴിഞ്ഞാൽ കുറേ ദൂരം പോകേണ്ടി വരും. ഫ്ലാഷ് ബാക്കിൻ്റെ ട്യൂണുണ്ടല്ലോ പഴയ സിനിമയിലൊക്കെ അതുപോലെ. അപ്പം ഞാൻ ആ സമയത്ത് ഒരു 1992 കാലഘട്ടത്തില്ല, ആ സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യാണ് തലശ്ശേരി കോടതിയിൽ. അപ്പോ
1: തലശ്ശേരി കോടതിയിൽ ആരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു?
0: വക്കീലായിട്ട്. ആ സമയത്ത് ജൂനിയർ അഡ്വക്കേറ്റ് ആണ്, വേറൊരു സീനിയറുടെ ഇതിലാണ്. നല്ല ഓഫീസാണ് എൻ്റെത്, വളരെ നല്ല ഓഫീസാണ്, നല്ല റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള ഓഫീസാണ്, അതൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും അക്കാലത്തുള്ള യൂത്തിൻ്റെ ഇടയിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു പാരലൽ കോളേജിൽ പോകും
1: പഠിപ്പിക്കാൻ.
0: അന്ന് ആകെ കിട്ടുന്ന ഒരു വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ കയറിയിട്ട് ഒരു 2-3 വർഷം പഠിക്കും, അതിൻ്റെ ഇടയ്ക്ക് PSC എഴുതി എവിടെയെങ്കിലുമൊക്കെ കയറും. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ അക്കാലത്ത് അതായിരുന്നു. പാരലൽ കോളേജ് ഒരു അത്താണിയാണ് ഈ ഫ്രഷ് ഗ്രാജുവേറ്റ്സിനൊക്കെ. അപ്പം ഞാനങ്ങനെ ഒരു പാരലൽ കോളേജിൽ കുറച്ച് പൈസ കിട്ടട്ടെ എന്നുള്ള ധാരണയിൽ പാരലൽ കോളേജിൽ ഈ മെർക്കൻറ്റൈൽ ലോ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് BCOM സ്റ്റുഡൻസിന്. അപ്പോൾ അത് ഞങ്ങൾ ലോ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലോ കോളേജിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ കോളേജിൽ പോകാറുണ്ട്.
1: രണ്ട് ജോലിയാണ്.
0: പക്ഷേ ശരിക്കു പറഞ്ഞാൽ ഈ പ്രാക്ടീസിങ് ലോയർ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പ്രാക്ടീസ് ചെയ്യുന്ന ലോയർ വേറെ അതർ അവോക്കേഷനൊന്നും സ്വീകരിക്കാൻ പാടില്ല. പക്ഷെ ലോ ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ക്ലാസ് എടുക്കാനൊക്കെ അനുവാദമുണ്ട്, അത് പ്രശ്നമില്ല. പാരലൽ കോളേജിൽ ഇപ്പം BCOM പാസ്സായ ഒരാൾക്ക് മെർക്കൻറ്റൈലോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഉടമകൾ എപ്പോഴും വക്കീലിനെ പ്രിഫർ ചെയ്യും. കാരണം വക്കീലാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആള് കൂടും, പൈസയും കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സ്റ്റാഫ് റൂം പോകുമ്പം ഒരു ലേഡി ടീച്ചറുണ്ട് അവിടെ, വേറെ ഏതൊരു സബ്ജക്റ്റ് എടുക്കുന്ന. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്നേ ദിവസം, അതായത് February 14, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതൊരു വാലന്റൈൻസ് ഡേ അല്ലേ, അന്ന് വാലന്റൈൻസ് ഡേ ഇത്ര വൈകിട്ടൊന്നുമില്ല. February 14 എൻ്റെ കല്യാണമാണ്, സാർ വരണം, ഒരു അമ്പലത്തിലാണ് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പോകുന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസമേ പോകുള്ളൂ. അപ്പം കുറച്ച് മുന്നെയാണ് അത് പറഞ്ഞത്. പിന്നെ ആ ദിവസമായപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി. മറവി എൻ്റെ ഒരു
1: കൂടപ്പിറപ്പാണ്,
0: സ്ട്രെങ്ത് ആണ്. അപ്പൊ അങ്ങനെ ഞാൻ മറന്നുപോയി. അപ്പൊ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ പോകുമ്പോൾ ഈ ടീച്ചർ അവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറാനൊരു മടി, ഞാൻ പോയില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തുകൂടെ 2-3 പ്രാവശ്യം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരു സാറ് വന്നിട്ട് ചോദിച്ചു, അല്ല വക്കീലെന്താ ഇവിടെ ഇങ്ങനെ നടന്നു വിളിക്കുന്നത്, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവരുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, ഞാനത് മറന്നുപോയി. ഓ, അതിന് പ്രശ്നമൊന്നുമില്ല, ആ കല്യാണം നടന്നില്ല, എന്തോ ഒരു കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് ആ കല്യാണം ക്യാൻസൽ ചെയ്തു. ആ അമ്പലത്തിൽ അന്ന് ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ജീവശ്വാസം കിട്ടിയ പോലെയായി എനിക്ക്.
1: കഷ്ടമൊരു കല്യാണം മുടങ്ങിയതല്ലേ,
0: മുടങ്ങിയതാണ്. എന്നാലും എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ അതിന് പോയില്ല, മറന്നുപോയി എന്ന് പറയേണ്ടതല്ലേ. അപ്പൊ ഞാൻ ധൈര്യപൂർവ്വം നേരെ സ്റ്റാഫ് റൂമിലേക്ക് കടന്നു ചെന്ന് ഇവരായിട്ട് സംസാരിച്ചു. അവർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ മറവി എനിക്കൊരു ഗുണമായി. ഇങ്ങനെ ഒരു മറവിയുടെ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോ പങ്കുവെക്കാനുള്ളത്.
1: അപ്പൊ മറവി കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഓർമ്മ ചിന്ത തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർമ്മ ചിന്തയിലേക്ക് സ്വാഗതം.

0: ഇന്ന് നമുക്ക് കുറച്ച് വാട്സാപ്പ് മെസ്സേജസ് ഉണ്ട് ഓർമ്മചിന്തല വന്നത്. അപ്പോൾ നമുക്കതൊക്കെ വായിക്കാം. ഓമനയായ സുട്ടു, അങ്ങനെയാണ് ഈ കത്തിന്റെ തലക്കെട്ട്.
1: തലക്കെട്ട്
0: സതീ സുധാകരൻ പൊന്നുരുന്നി.
1: ടൈറ്റിലുള്ള ഓർമ്മയാണ്.
0: അതെ അതെ, ടൈറ്റിലുള്ള ഓർമ്മയാണ്. അപ്പൊ ഇത് എഴുതിയത് സതീ സുധാകരൻ പൊന്നുരുന്നിയിൽ നിന്ന്. കുട്ടികളുടെ വെക്കേഷൻ കാലം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. മരപ്പൊത്തിൽ നിന്നും എന്തോ വീഴുന്നത് കണ്ടിട്ട് ഓടിച്ചെന്ന് നോക്കിയതാണ്. രോമമൊന്നും കിളിർക്കാത്ത, കണ്ണു തുറക്കാത്ത മാംസപിണ്ഡത്തിൽ കുഞ്ഞു ജീവന്റെ തുടിപ്പുകൾ ശരീരത്തിൽ കാണാമായിരുന്നു. ചുരുണ്ടുകൂടി കിടക്കുന്ന ഓമനത്തമുള്ള നാല് കാലുള്ളൊരു കുഞ്ഞ്. അതിനെ മകനെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കൈവെള്ളയിൽ വെച്ചപ്പോൾ കുഞ്ഞിന്റെ അമ്മയാണെന്ന് കരുതി ഉള്ളം കൈയിൽ ഒട്ടിച്ചേർന്ന് കിടന്നു. ചോരച്ചുണ്ടുകൾ, തളിരുപോലത്തെ കൈകാലുകൾ, ആര് കണ്ടാലും കൊതിച്ചുപോകും. അതെന്തായിരിക്കാം? അണ്ണാനായിരിക്കാം അല്ലേ?
1: എന്തോ ഒരു ചെറിയ ജീവിയാണ്, ഓമനത്തുള്ള ജീവിയാണ്.
0: അല്ല, എല്ലാത്തിനും ഇങ്ങനെ ഈ പ്രസവിച്ചിട്ട് കഴിയുമ്പോ ഇത്തിരിയല്ലേ ഉള്ളൂ, നമുക്ക് ഏതാ എന്താന്ന് മനസ്സിലാവില്ല. എങ്ങനെ വളർത്തുമെന്നോർത്ത് ഞാനും നോക്കിയിരുന്നു. പിന്നെ കുപ്പിയിൽ പാലൊഴിച്ച് നിപ്പിളിലൂടെ ഓരോ തുള്ളിയായി ഇറ്റിച്ചു കൊടുത്തു. ചുണ്ടുകൊണ്ട് നുണഞ്ഞ് കുറേശ്ശെ അകത്താക്കി. പാൽ കുറച്ചകത്തായി കഴിഞ്ഞപ്പോൾ അതിന് ജീവൻ വെച്ചതുപോലെയായി. ഓരോ ദിവസം കഴിയുന്തോറും കുഞ്ഞു വളരാൻ തുടങ്ങി. തുണിയിൽ പൊതിഞ്ഞ് കൈവെള്ളയിലിട്ട് ആട്ടിയുറക്കി. അവന് രോമം കിളിർത്തു. മുതുകത്തെ മൂന്ന് വരകൾ തെളിഞ്ഞു. ആ അപ്പണ്ണം തന്നെ. മുറിയിലൂടെയും കുട്ടികളുടെ ശരീരത്തിലൂടെയും എല്ലാം ഓടിക്കയറാൻ തുടങ്ങി. ഞങ്ങളവനെ സുട്ടു എന്ന് പേരിട്ടു. അവനെ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി. എല്ലായിടവും ഓടി നടക്കും. കയ്യിൽ നിന്നും ഓടി തെങ്ങിൽ കയറും. സുട്ടു എന്ന് വിളിച്ചാൽ ഓടി വന്ന് തലയിലിരിക്കും. മകനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അവന് പക്ഷികളോടും മൃഗങ്ങളോടും വളരെ ഇഷ്ടമാണ്. അവൻ വിളിച്ചാൽ ഓടി വന്ന് അവന്റെ തലയിലൂടെ ഓടി നടക്കും. നഖം കൊള്ളുമെന്ന് വിചാരിച്ച് എനിക്ക് പേടിയായിരുന്നു. പിന്നീട് സുട്ടുവിന് ഒരു കൂട് പണിത് കൂട്ടിലാക്കി. ഞങ്ങൾ അടുത്തു ചെന്നാൽ കൂടിന്റെ കമ്പിയിൽ പിടിച്ച് നോക്കി നിൽക്കും. പഴം കൊടുത്താൽ രണ്ട് കൈകൊണ്ടും പിടിച്ച് നിന്നു തിന്നും. അവന്റെ സ്നേഹപ്രകടനം കമ്പിയിൽ പിടിച്ചു നിന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് മൂത്രമൊഴിക്കുക എന്നതായിരുന്നു. നല്ല സ്നേഹപ്രകടന അല്ലേ? അല്ല, അതിനെ അഴിച്ചിട്ടാൽ ഈ സ്നേഹപ്രകടനം ഉണ്ടാവില്ലായിരുന്നു, കൂട്ടിലിട്ടത് കൊണ്ടാവും. അടുത്തുള്ള കുട്ടികളും കാണാൻ വരും. മകൻ ചെന്നാൽ ഒരു കുഴപ്പവുമില്ല.

0: അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവനും നാട് കാണണമെന്നുള്ള മോഹമുണ്ടായി. നമ്മൾ എത്ര പരിപാലിച്ചാലും അവരുടെ സ്വഭാവം കാണിക്കാതിരിക്കില്ല. കൂടു തുറന്നാൽ മരത്തിലേക്ക് ഓടിക്കയറും. മകൻ വിളിച്ചാൽ മാത്രം ഇറങ്ങിവന്ന് കൈവെള്ളയിലിരിക്കും. ഒരു ദിവസം കൂടടയ്ക്കാൻ മറന്നു. അവൻ പുറത്തിറങ്ങി ഓടി നടന്നു. തക്കം വാർത്തു നിന്ന പൂച്ച അവനെ പിടിച്ചു. അയ്യോ, കരച്ചിൽ കേട്ട് ഓടിച്ചെന്നപ്പോൾ പൂച്ച കുഞ്ഞിനെ ഇട്ടിട്ട് ഓടിപ്പോയി. സുട്ടുവിനെ കിട്ടിയ സന്തോഷത്തിൽ ഓടിച്ചെന്നെടുത്തു. പക്ഷേ അനങ്ങാൻ പറ്റാതെ കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. കുട്ടികൾ കരച്ചിലായി. മുറിവിൽ മഞ്ഞൾപ്പൊടി വെച്ച് കെട്ടിയെങ്കിലും പിറ്റേ ദിവസം ശരീരം പനിച്ചു വിറച്ച മഞ്ഞ നിറമായി. വിളിക്കുമ്പോൾ കണ്ണു തുറന്നു നോക്കും. പല മരുന്നും ചെയ്തിട്ട് ഫലിച്ചില്ല. പിറ്റേ ദിവസം അനക്കമില്ലാതായി. ആകെ മഞ്ഞ നിറമായി. സുട്ടു എന്ന് വിളിക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സുട്ടു യാത്രയായി. കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികൾ കരച്ചിലായി. അത്രയും സ്നേഹിച്ചിരുന്നു അവനെ. വിട്ടുപിരിയുമ്പോഴും അവന്റെ ദയനീയമായ നോട്ടവും കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരും മറക്കാൻ പറ്റില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞും ഇന്നും ഓർക്കുമ്പോൾ എന്റെ നെഞ്ചു പിടയ്ക്കും. കൂടിന്റെ കമ്പിയിൽ പിടിച്ചു നിന്നും മൂത്രമൊഴിച്ചാണ് അവന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. മറക്കാൻ പറ്റാത്ത ഓർമ്മയായി ഹൃദയത്തിൽ ഒരു കറുത്ത പൊട്ടായി മാറി ഞങ്ങളുടെ സുട്ടു. എഴുതിയിരിക്കുന്നത് സതി സുധാകരൻ പൊന്നുരുന്നി.
1: ടൈറ്റിൽ ഉള്ള ഒരു കഥ തന്നെയാണ്.
0: അതെ അതെ, ഒരു തലക്കെട്ട് കൊടുക്കാൻ മാത്രം
1: ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എഴുത്തില്. പലപ്പോഴും നമ്മള് ഈ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു കാര്യമുണ്ട്. അത് സ്വതന്ത്രമായി നടക്കേണ്ട ഒരു ജീവിയെ പിടിച്ച് കൂട്ടിലിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ അവരത്രമാത്രം സ്നേഹിച്ചിരുന്നു. പിന്നെ അതൊരു കഥനകഥയായി മാറി. അവർക്കുണ്ടാവുന്ന ആ വിഷമം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്.
0: ശരിയാ, എനിക്ക് മനസ്സിലാവാത്തേ, ഈ നമ്മുടെ നാട്ടിൽ പൂച്ചകളും ഈ മറ്റു മൃഗങ്ങളും തമ്മിൽ ഒട്ടും ഇണക്കില്ല കേട്ടോ. ഈ ഞാനിങ്ങനെ ഇരുന്ന് ഒരുപാട് വീഡിയോസ് ഒക്കെ കാണും. ഈ മൃഗങ്ങളുടെ വീഡിയോസ് കാണുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരു ചാനലുണ്ട്. ഇതിലെന്താന്ന് വെച്ചാൽ മുഴുവൻ മൃഗങ്ങളുടെ യഥാർത്ഥ റിയൽ ലൈഫ് സ്റ്റോറീസ് ആണ്. ഓക്കെ, അവരെ എങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നതും അതുപോലെ തന്നെ തേനീച്ച വരെ ആളുകളോട് ഇണങ്ങിയ കഥകൾ അതിലുണ്ട്. കഥകളല്ല, ശരിക്കും ഉള്ളത് ആ തേനീച്ചയെ കാണിക്കുന്ന ഉൾപ്പെടെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പൂച്ചകളും പട്ടികളും മറ്റു മൃഗങ്ങളും ഒക്കെ എന്ത് വെൽ ബിഹേവ്ഡ് ആണ്, നമ്മുടെ ഇവിടെയാണ് അല്ലേ, എന്തൊരു ആറ്റിറ്റ്യൂഡ് ആണ് എല്ലാത്തിനും.
1: തക്കം കിട്ടിയാൽ
0: കടിച്ചും പറിക്കുകയും ചെയ്യും,
1: ഉപദ്രവിക്കും. പിന്നെ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിക്കൊണ്ടുപോകും. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
0: വിളിച്ചാൽ വരികയല്ലേ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട്
1: പോകും. നമ്മളെ മലയാളി സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കും. മലയാളികളുടെ ഒരു സ്വഭാവത്തിൽ ചെറിയൊരു ടിഞ്ച് ഓഫ് അറഗൻസ് ഉണ്ട് എന്നുള്ളതാണ് ബാക്കി എല്ലാ സ്ഥലത്തുള്ളവരുടെ ഒരു ഒപ്പീനിയൻ.
0: അതായിരിക്കും നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്.
1: ഇപ്പൊ
0: പറഞ്ഞു പറഞ്ഞു വേറെ പലതിലേക്ക് പോയി. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം.

0: അടുത്ത ഓർമ്മ വാട്സാപ്പ് ചെയ്തിരിക്കുന്നത് ടി ഡി ജോസഫ്, തളിയൻ വീട്, കാഞ്ഞൂർ. പ്രിയ ഓർമ്മ ചിന്തേ, 1949 നടന്ന ഒരു ഓർമ്മയാണ്. അത് അവിടുന്ന് പോയി. അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. അന്ന് 8 വയസ്സ്. എൻ്റെ വീടിൻ്റെ ഏകദേശം 700 മീറ്റർ അകലെ ഒരു ജലാശയമുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് ഒരു ഏക്കറോളം സ്ഥലം കൃഷി കഴിഞ്ഞ് മാർച്ച് മാസമാകുമ്പോൾ കളിക്കാൻ പരുവത്തിലാവും. ധാരാളം ആളുകൾ ജലാശയത്തിൽ കുളിക്കാൻ വരും. ഞങ്ങൾ സ്കൂൾ അടയ്ക്കുമ്പോൾ കളിയും കുളിയും അവിടെയായിരുന്നു. ഒരു ദിവസം കുളിക്കുമ്പോൾ വലിയ കുട്ടികൾ രണ്ടാൾ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അതിലൊരാളെ ഇരുത്തി കയത്തിലേക്ക് എറിയും. അവിടെ നിന്ന് നീന്തി പുറകിൽ വന്ന് നിൽക്കും. അവരെ വീണ്ടും എറിയും. അന്ന് നീന്തലറിയാത്ത ഞാനും വേറൊരു ചേട്ടനും കൂടി കഴുത്തിൽ കയറി ഇരുന്നു മറിഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ മറിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയോ പൊങ്ങി വരാൻ സാധിച്ചില്ല. ഞാൻ തോടിന്റെ അടിത്തട്ടിൽ ബോധം നഷ്ടപ്പെട്ട് കിടന്നു. ഓ,
1: എനിക്ക്
0: ശ്വാസം മുട്ടാണ്. പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ പറയുമ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ തന്നെ ശ്വാസം മുട്ടിത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ എന്നെ അന്വേഷിച്ചു. ഞാൻ കയറിപ്പോയി എന്നും ഇല്ല എന്നും അവൻ്റെ ട്രൗസർ ഇവിടെ കിടക്കുന്നുണ്ടെന്നും ചിലർ പറഞ്ഞു. കൂട്ടത്തിൽ പ്രായമുള്ള ഒരാൾ അവിടെ പരിശോധിച്ചു. ബോധം നഷ്ടപ്പെട്ട് കിടന്ന എന്നെ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊക്കിയെടുത്ത് തോളിൽ കിടത്തി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. ഞാൻ മരിച്ചു എന്നും അല്ല ജീവനുണ്ടെന്നും തർക്കമായി. ഇവര് ഭയങ്കര
1: തർക്കക്കാരാണ്.
0: ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ചൂടൻ ചാരം ഇട്ട് തിരുമാൻ. അങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ കുടിച്ച വെള്ളം ഛർദ്ദിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അന്ന് എന്നെ രക്ഷിച്ച മഹാത്മാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ആത്മാവിന് മുൻപിൽ ആദരാഞ്ജലികൾ. ഇനി സംഭവത്തിലേക്ക് കടക്കാം. എന്നെ രക്ഷിച്ച ആ ചേട്ടന്റെ അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഒരു

0: ദിവസം രാവിലെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ പറമ്പിൽ ഒരു മുയൽ നിൽക്കുന്നു. അതിനെ ഓടിച്ചോടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഒരു 5 ഏക്കർ പറമ്പിലേക്ക് മുയൽ ഓടി. അതിൻ്റെ മതിൽ ഈ ചേട്ടൻ ചാടിക്കടക്കുന്ന സമയത്ത് മുയൽ തിരിച്ച് ഇങ്ങോട്ട് ഓടി വന്നു. കാൽ മടക്കി 2 അടി കൊടുത്തു. കാലിൻ്റെ എല്ല് പൊട്ടിയോ എന്ന് ഒരു സംശയം. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ബെഡിൽ തന്നെ കിടക്കുന്നു. ഓർമ്മകൾ നീണ്ടുപോയെങ്കിൽ 2 പ്രാവശ്യമായി വായിക്കാം. അത് പലപ്പോഴും സംഭവിക്കുന്ന ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ ഓർത്തു പോകും. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാണ് അതിന്റെ ഏറ്റവും മോശം ഭവിഷ്യത്ത് ഉണ്ടാവുക.
1: ഇതെന്താ രസം,
0: കാലുമടക്കി അടിക്കും. അങ്ങനെയൊക്കെയാണ്
1: ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടാവുക അല്ലേ? വളരെ അമാനുഷിക കഴിവുകളൊക്കെ ആയിരിക്കും.
0: അതുവരെ ഫുട്ബോൾ കളിക്കാത്തവൻ ഫുട്ബോൾ കളിക്കും, നീന്താത്തവൻ നീന്തും, പോൾ വാൾട്ട് ചെയ്യാത്തവൻ പോൾ വാൾട്ട് ചെയ്യും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് ഈ പറയുന്ന കേട്ടിട്ടുണ്ട്, മൃഗങ്ങൾക്ക് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നേരത്തെ ഊഹിക്കാൻ പറ്റും. സുനാമി വരുമ്പോൾ അവർ മനസ്സിലാക്കുന്നൊക്കെ. പക്ഷേ ഒരു പക്ഷേ നമ്മൾ കൂടുതലായിട്ട് അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനും ഒക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ആ നേച്ചറുമായിട്ടുള്ള കണക്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പം അത് അങ്ങനെയൊരു കണക്ട് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മൃഗങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു മൃഗമായ മനുഷ്യനും ആ കഴിവൊക്കെ ഉണ്ടാവും. അത് ഏതോ ഒരു കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം.
1: സാർ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇത് എങ്ങനെ നമ്മൾ പ്രകൃതിയെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാണ് ഇങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്രകൃതി മാത്രമല്ല വൃക്ഷങ്ങൾ, എങ്ങനെ വൃക്ഷങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ കാറ്റുമായിട്ട് കാറ്റിന്റെ പാറ്റേൺ അനുസരിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അങ്ങനെ ഓരോന്നുണ്ട്. അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പുസ്തകങ്ങളിൽ ചിലത് ഈ പ്രത്യേകിച്ച് വൃക്ഷങ്ങളെ കുറിച്ചിട്ടുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒന്ന് മനസ്സിലാക്കാൻ പാടായിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ നമ്മളുടെ ഇവിടെ നാട്ടിലും അറിയാവുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, പഴയകാല അറിവുകൾ നമ്മൾ ഒന്നിനെ തള്ളിക്കളയാൻ പാടില്ല. കുറേ
0: അതൊക്കെ നിരീക്ഷണങ്ങളും അവരുടെ എക്സ്പീരിയൻസ് അവരുടെ അനുഭവങ്ങളിൽ നിന്നും കുറേയധികം പാഠങ്ങളുണ്ടാകും. അവരൊക്കെ മരിച്ചു പോകുന്നതോടുകൂടി ആ അനുഭവങ്ങളുടെ ആ ഒരു ട്രഷറും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്.
1: അപ്പോ വളരെ രസകരമായി എഴുതാൻ പറ്റുന്ന ഒരു ശാഖയാണിത്.
0: അതെ,
1: നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്തായാലും പാട്ടിലേക്ക് പോവാം അല്ലേ.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: അടുത്ത വാട്സപ്പ് മെസ്സേജ് ആണ്. ഇത് അയച്ചിരിക്കുന്നത് റാണി ജേക്കബ്. നമസ്കാരം, ഞാൻ റാണി ജേക്കബ്. ഞാൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്തെ ഒരു കാളരാത്രി അനുഭവമാണ് ഈ കത്തിന് ആധാരം. ആദ്യമേ തന്നെ എന്താണ് വരാൻ പോകുന്നത് എന്നൊരു ഹിന്റ് തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മെഡിക്കൽ മേഖലയിലെ തെറ്റുകൾ കേട്ടിട്ടുണ്ടാവും. ബ്രാക്കറ്റിൽ മെഡിക്കൽ എറേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് വളരെ ഗൗരവമുള്ളതാണ്. മരുന്നുകൾ രണ്ടുപേർ നോക്കി കൗണ്ടർ ചെക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് തെറ്റുകൾ കുറയ്ക്കാനുള്ള ഒരു രീതി. പിന്നെ ഓപ്പറേഷൻ ആണെങ്കിൽ ആ വശം മാർക്ക് ചെയ്യണം, ഇടത് വലത് എന്നിങ്ങനെ. കാല്, കയ്യ്, ചെവി മുതലായ ഭാഗങ്ങളാണ് മാർക്ക് ചെയ്യുക. കാലാണെങ്കിൽ ഇടതുകാൽ, വലതുകാൽ എന്നിങ്ങനെ. ഞാൻ സൗദി അറേബ്യയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയം 2000. അവിടെ കൂടുതലും ഈജിപ്ഷ്യൻ ഡോക്ടേഴ്സ് ആയിരുന്നു. ഇടയ്ക്ക് വിസിറ്റിംഗ് ആയി ജർമ്മൻ ഡോക്ടർമാർ വന്നിരുന്നു. അവിടെ ന്യൂറോ മെഡിസിനിൽ ഇഇജി, പെറ്റ് സ്കാൻ മുതലായ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഫിറ്റ്സ് വന്ന രോഗികൾക്കാണ് ഇത് ചെയ്യുന്നത്. ഇഇജി സ്കാൻ രോഗിയെ അഡ്മിറ്റായി തുടർച്ചയായി ചെയ്യുന്നതായിരുന്നു. അതിനൊരു ടെക്നീഷ്യൻ ഉണ്ട് അവിടെ. രോഗിയുടെ മുറിയിൽ ചെറിയ ഫ്രിഡ്ജും ഉണ്ടായിരുന്നു, വലിയ സെറ്റപ്പ് പ്രൈവറ്റ് മുറി. ഇനി ഈ സംഭവം നടക്കുന്നത് രോഗിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് നടക്കാറുണ്ട്. സ്കാൻ ചെയ്യുന്ന രോഗിക്ക് ചുഴലി മൂർച്ചയാകുന്ന സമയത്ത് ഒരു ഡൈ വേഗം ഞരമ്പിൽ കുത്തിവെച്ച് പെറ്റ് സ്കാനിന് കൊണ്ടുപോകും. ഈ ഡൈയും രോഗിയുടെ മുറിയിലെ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞ പ്രകാരം എളുപ്പത്തിൽ എടുക്കാനായി അവിടെ വെച്ചു. രോഗിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ഡയബറ്റിക് ആയിരുന്നു. അവരുടെ ഇൻസുലിനും അതിൽ തന്നെയായിരുന്നു അവർ വെച്ചത്. ഇനി ഡോക്ടർമാർ നാസർ സെയ്ഫ് മെയിൻ, ഡോക്ടർ മുഹമ്മദ് ജൂനിയർ, രണ്ടുപേരും ഈജിപ്ഷ്യൻസ്. വലിയ വിവരമൊന്നുമില്ല എന്നതാണ് സത്യം. അന്ന് ഫിറ്റ്സ് കൂടിയപ്പോൾ ഡോക്ടർ മുഹമ്മദ് വേഗം രോഗിയുടെ മുറിയിൽ വെച്ചിരുന്ന ഫ്രിഡ്ജിൽ നിന്നും ഒരു മരുന്ന് കുപ്പിയെടുത്ത് സിറിഞ്ചിലെടുത്ത് രോഗിയുടെ കയ്യിൽ പൊയ്ക്കൊണ്ടിരുന്ന IV ലൈനിൽ കുത്തിവെച്ചു. രോഗിയെ ഫാസ്റ്റായി സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. സമയം രാവിലെയായിരുന്നു. ഈ സമയത്ത് കൂടെയിരിക്കുന്ന ബൈസ്റ്റാൻഡറായ അമ്മ പ്രഭാത ഭക്ഷണത്തിന് മുൻപ് ഇൻസുലിൻ എടുക്കാനായി നോക്കിയപ്പോൾ ഇൻസുലിൻ അവിടെ കാലിയായിരിക്കുന്നതാണ് കാണുന്നത്. രോഗിയുടെ ഡൈ ആയി ഉപയോഗിക്കേണ്ട മരുന്ന് തൊടാതെ ഇരിക്കുന്നു ഫ്രിഡ്ജിൽ. വേഗം അവർ നഴ്സിംഗ്

0: സ്റ്റേഷനിലേക്ക് ഓടി വന്ന് പറഞ്ഞു, സിസ്റ്ററെ, കുത്തിവെച്ച മരുന്ന് മാറിപ്പോയി, എന്റെ ഇൻസുലിൻ ആണ് രോഗിക്ക് കുത്തിവെച്ചത് എന്ന്. എനിക്കിതൊക്കെ കേട്ടിട്ടേ നല്ലോലെ. വേഗം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരിൽ ഒരാൾ സ്കാനിംഗ് റൂമിലേക്ക് ഗ്ലൂക്കോസ് ബോട്ടിലുമായി ഓടി ചെന്ന് വിവരം പറഞ്ഞ് ഷുഗർ നോക്കി ഗ്ലൂക്കോസ് കണക്ട് ചെയ്തു സ്കാൻ നിർത്തി. രോഗിയെ ഒബ്സർവേഷൻ മുറിയിലേക്ക് മാറ്റി. മെഡിക്കൽ എമർജൻസി, ഓരോ മണിക്കൂർ ഇടവിട്ട് ബ്ലഡ് ഷുഗർ നോക്കണം, അതനുസരിച്ച് ഗ്ലൂക്കോസ് ഡ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. സംഭവം അതീവ ഗൗരവം. അന്ന് വാർഡിലുണ്ടായിരുന്ന ഗ്ലൂക്കോസ് ഡ്രിപ്പുകൾ 5% 500 മില്ലി ലിറ്റർ, 10% 500 മില്ലി ലിറ്റർ, 25% 100 മില്ലി ലിറ്റർ, 50% 50 മില്ലി ലിറ്റർ ഇങ്ങനെയാണ്. ഇവയെല്ലാം വാർഡിൽ എമർജൻസിയായി ഉണ്ടാകും. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. വൈകിട്ട് ഈ മരുന്നുകളെല്ലാം തന്നെ തീർന്നിരുന്നു. അങ്ങനെ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ സമയത്ത് ഈ കഥ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാഫുകളായ ഞങ്ങൾ അറിയുന്നു. രോഗിയെ മോണിറ്റർ ചെയ്യുന്നു. ബ്ലഡ് ഷുഗർ മണിക്കൂർ ഇടവിട്ട് ചെയ്യുന്നത് കർശനം. രാവിലെ ഈ രോഗി ഇൻസുലിൻ ഓവർഡോസിന്റെ റിയാക്ഷൻ കാണിച്ചു തുടങ്ങി. ഭയങ്കരമായി വയലന്റായി പെരുമാറി തുടങ്ങി. ഹൈപ്പർ ആക്ഷൻ, ബെഡിൽ നിന്നും എടുത്തു ചാടുന്നു, ബെഡ്ഷീറ്റുകൾ വലിച്ചു കീറുന്നു, താഴേക്ക് ചാടുന്നു, ബെഡിൽ കയറി നിൽക്കുന്നു, നഴ്സുമാരെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിലും അടങ്ങുന്നില്ല. വേഗം ഡോക്ടർ മുഹമ്മദിനെ വിളിച്ച കാര്യം പറഞ്ഞു. അദ്ദേഹം ഓടിപ്പാഞ്ഞു വന്നു. മയക്കാനായി സെഡേഷൻ കുത്തിവെക്കണം. ഒരു വിധത്തിൽ ഡോക്ടറും നഴ്സുമാരും കൂടി രോഗിയെ പിടിച്ചു തളച്ചു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ അനങ്ങാതെ കിടത്തി, അല്ല തളച്ചു, മയക്കുമരുന്ന് കുത്തിവരിച്ചു. അങ്ങനെ ഡോക്ടർ മുഹമ്മദ് വിറയ്ക്കുകയായിരുന്നു സത്യത്തിൽ. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ഡ്യൂട്ടി തീർന്നു. അന്ന് പിറ്റേന്ന് ഈ കാര്യം ഹോസ്പിറ്റൽ മുഴുവൻ അറിഞ്ഞു. പിറ്റേന്ന് എന്നെ കണ്ടപ്പോൾ ഡോക്ടർ മുഹമ്മദ്, റാണി നീ ഒരു ഇമെയിൽ അയച്ച മാതിരി ആയല്ലോ, ആശുപത്രിയിൽ എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ ഡോക്ടറെയും ആശുപത്രിയും ബന്ധുക്കൾ കത്തിച്ചേനെ. ഞാൻ 3 വർഷം മാത്രമേ അവിടെ ജോലി ചെയ്തുള്ളൂ. ഞാനിപ്പോൾ ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു. നാട്ടിലാണ്, 10 സെന്റ് സ്ഥലം, വീട്, പച്ചക്കറി കൃഷി, സന്തോഷം. റാണി ജേക്കബ്, പൈങ്ങോട്ടൂർ.
1: അത് ചിരിക്കണോ കരയണോ എന്നുള്ള രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു.
0: അതെ അതെ.
1: ഒരു ഭാഗത്ത് രോഗിയുടെ കഷ്ടപ്പാടും, മറ്റൊരു ഭാഗത്ത് അതിന്റെ ഒരു കോമഡി വശവും ആക്കിക്കൊണ്ട് പോകും. എന്തൊക്കെ കോമഡി ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്താലും ആ കടന്നുപോയ സമയം ഭയങ്കര ക്രൂഷ്യലാണ്. ഒരാളുടെ ജീവിതമാണ്. ഡോക്ടർമാര് അതിന്റെ ഒരു സീരിയസ്നെസ് എടുത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണിത്. അപ്പൊ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ റിയാക്ഷൻ അത്രയും ഫാസ്റ്റ്
0: ആയിരിക്കും.
1: അവിടെയാണെങ്കിൽ അത്ര ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഏതായാലും റാണി ജേക്കബ് അല്ലേ, റാണി ജേക്കബ് അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത് നന്നായി. ഇങ്ങനെ ഒരു കത്ത് എഴുതാനും ഓർമ്മ ചിന്തയിൽ വായിക്കാനും ഓർമ്മിക്കാനൊക്കെ പറ്റിയല്ലോ.
0: ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു വേറെ ടോണിലായിരിക്കാം ഇത്
1: വായിക്കുന്നത്. ഇതിന്റെ ഒരു കോമഡി ഒക്കെ മാറും,
0: കോമഡി മാറും, ശരിക്കും
1: സീരിയസ് ആവും.
0: അപ്പൊ എന്തായാലും റാണി ജേക്കബ് പറഞ്ഞിരിക്കുന്നതേ, പാട്ട് കൊടുക്കുമ്പോ യേശുദാസിന്റെ പഴയ ഏതെങ്കിലും മെലഡി കൊടുക്കണേന്നാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പാട്ട് കൊടുക്കാം.

0: അടുത്ത ഓർമ്മ എം ജോണി, എം ജി നഗർ, ചെമ്പുക്കാവിൻ്റേതാണ്. 1967 മെയ് 28 തൃശ്ശൂർ ചേരൂർ എൻ എസ് യു പി സ്കൂളിൽ നിന്ന് ഇടപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൽ ചേർന്നു. താമസം പാലാരിവട്ടം സംസ്കാര ജംഗ്ഷൻ, അന്നത്തെ പേര് തെക്കേ പൈപ്പ് ലൈൻ. ചേരൂർ താമസിക്കുമ്പോൾ 4 വീടിനപ്പുറം സ്കൂൾ. ഇവിടെ വന്നപ്പോൾ 4 കിലോമീറ്റർ നടക്കണം. ഞങ്ങൾ 4-5 പേർ ഒരുമിച്ചാണ് പോകുന്നത്. ഉച്ചയ്ക്കുള്ള ചോറ് കൊണ്ടുപോകണം. ചോറ്റുപാത്രം ചരടുകൊണ്ടുള്ള ചെറിയ വലയിലാണ് കൊണ്ടുപോവുക. മഴക്കാലത്ത് റോഡരികിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാലുകൊണ്ട് ശക്തിയായി ചവിട്ടുമ്പോൾ വെള്ളം മുകളിലേക്ക് വരുമ്പോൾ കാലുകൊണ്ട് അടിക്കും. അതൊരു സ്ഥിരം പരിപാടിയാണ്. അത് ഒരു കാലം കൊണ്ട് അടിച്ച് മറ്റേ കാലം കൊണ്ട് അതിന് നല്ല ശബ്ദം ഉണ്ടാവും. നല്ല ഠേ എന്ന് പറഞ്ഞ ശബ്ദം വരും. അതാണ് അന്നത്തെ കാലത്ത് എന്റർടൈൻമെന്റ് ആണ്. കുട്ടികൾ സ്കൂളിൽ നടന്നു പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാം എല്ലാവർക്കും വാഹനത്തിൽ തൊട്ടടുത്ത സ്കൂളിൽ വരെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. പണ്ടൊക്കെ കിലോമീറ്ററുകൾ നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഒരു കാലം. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ കളികൾ സീസൺ മാറുന്നതിനനുസരിച്ച് കളികളും മാറും. കഴിഞ്ഞ വർഷം ഞാനും ഭാര്യയും നടക്കാനിറങ്ങിയപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ കൗമാരത്തിലെ വെള്ളം ചവിട്ടി പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പിൻവിളി, നമ്മൾക്ക് ആൺമക്കളില്ല എന്ന് ഭാര്യയുടെ ഓർമ്മപ്പെടുത്തൽ. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും മറ്റു വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട്. ഓ, ഇത് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് ഈ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുള്ള ഒരുപാട് തമാശകൾ പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ചവിട്ടി പടക്കം പൊട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അത്യാവശ്യം മാങ്ങയൊക്കെ ഉള്ള സമയമാണെങ്കിലും മാവുള്ള വീടുകളിലേക്ക് കല്ലെറിഞ്ഞ്
1: അവരുടെ വയലിരിക്കുന്ന കേൾക്കുക.
0: പിന്നെ ചില കോളിംഗ് ബെല്ലുള്ള വീടുകളുണ്ടാവും. ചിലപ്പം ഗേറ്റിന്റെ അടുത്ത് കോളിംഗ് ബെല്ലൊക്കെ ഉള്ള വീടുകളുണ്ടാവും. അവിടെ കോളിംഗ് ബെല്ലടിച്ച് ഓടി രക്ഷപ്പെടുക. അപ്പൊ അവര് വന്ന് നോക്കും. ഇത് സ്ഥിരമാകുമ്പോൾ ഭയങ്കര
1: പ്രശ്നമാകും.
0: ഇങ്ങനെയുള്ള കുറെ കുസൃതികളും അതൊക്കെ കുട്ടികളുടെ ഒരു കുസൃതിയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഓർമ്മ വരുന്നത്.
1: ഞാൻ ഈ എൽ പി സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്.
0: ഞാനിപ്പോ ഹൈസ്കൂൾ വരെയൊക്കെ പോയിട്ടുണ്ട്.
1: ആണല്ലേ? നടന്നേനെയാ പോയിട്ടുള്ള കാര്യം. എന്റെ വീട് തൊട്ടപ്പുറത്തായിരുന്നു സ്കൂളിന്റെ. അതുകൊണ്ട് നടന്നു തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഇച്ചിരി ദൂരത്ത് നടന്നു പോയിട്ടുള്ളത് ഇങ്ങനെ എൽ പി സ്കൂൾ കാലഘട്ടത്തിലാണ്. അപ്പോ ഇദ്ദേഹത്തിന് പാട്ട് വയ്ക്കാം അല്ലേ നമുക്ക്.

0: അങ്ങനെ ഓർമ്മച്ചിന്തിലെ അവസാന കത്തിലേക്ക് കടക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് സുരേഷ് സി ജി, NAD, എടത്തല. ഇപ്പോൾ കത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഓർമ്മച്ചിന്തിലേക്ക്: എൻ്റെ കാഴ്ചപ്പാടിൽ ജാതകം എന്ന വില്ലൻ, അതാണ് തലക്കെട്ട്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതുന്നത്. ഞാൻ വളരുന്നതനുസരിച്ച് ഭാവി ജീവിതം മുൻകൂട്ടി എങ്ങനെയൊക്കെയാകണം എന്നൊക്കെ ചില കണക്കുകൂട്ടൽ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആദ്യ ഘട്ടമായിരുന്നു പഠനത്തോടൊപ്പം ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന്. ഇത് ആകാശവാണിയിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. രണ്ടാമത്, പഠനം കഴിയുമ്പോൾ സ്ഥിരവരുമാനം കിട്ടുന്ന ജോലി തരപ്പെടുത്തുക എന്നത്. അതും നേടി. പിന്നീടുള്ളത് വിവാഹം കഴിക്കുന്നു എങ്കിൽ 26 വയസ്സിനുള്ളിൽ നടത്തണം എന്നത്. ഇതും മുൻ കണക്കുകൂട്ടലാണ്.
1: അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലല്ലേ?
0: അതെ അതെ,
1: കണക്കുകൂട്ടൽ ഉണ്ടാവുന്ന നല്ലതാണ്. ഒരു ലക്ഷ്യബോധം ഉണ്ടാവും.
0: അതെ. അപ്പോ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഓക്കെ ആയി കേട്ടോ. വയസ്സ് 25 ആയി, 2 വർഷത്തിനുള്ളിൽ വിവാഹം നടക്കണം. ഇതൊക്കെ വീട്ടുകാരോട് പറയണമല്ലോ. വിവാഹ കാര്യത്തിൽ പാതി സമ്മതമേ വീട്ടുകാർ തന്നുള്ളൂ. കാരണമുണ്ട്. എന്നിൽ താഴെ 2 വയസ്സിന് താഴെയുള്ള അനുജത്തിയുണ്ട്. അവളെയും വിവാഹം കഴിപ്പിക്കണം. ആലോചന പലതും വരുന്നുണ്ട്. ജാതകമെന്ന വില്ലനാണ് പ്രശ്നം. ഒന്നും ചേരുന്നില്ല. ചേർന്നാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് നടത്താൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിലോ, ഞാൻ മനസ്സിൽ കരുതി വെച്ച എന്റെ കെട്ടുപ്രായം അതിർത്തി കടന്നു പോകുമോ എന്ന് ആശങ്ക. കാത്തു നിൽക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. വീട്ടുകാർ അറിയാതെ ഞാൻ എന്റെ ആലോചന തുടങ്ങി. നമ്മുടെ വീരാ, ആദ്യം എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള, എന്നെ അറിയാവുന്ന വീട്ടിലെ ഒരു പെൺകുട്ടിയെ എന്റെ സ്നേഹിതൻ വഴി ആലോചിച്ചു. പെൺവീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല. പൊരുത്തം നോക്കണമെന്ന് അവർ പറഞ്ഞു. ഈ വിവരം ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു. എന്റെ ജാതകക്കുറിപ്പ് അവർക്ക് കൊടുത്തു. നോക്കി, മറുപടി നഹി, ചേരില്ല. അതവിടെ അവസാനിച്ചു. ജാതകം പ്രശ്നം, അത് തന്നെ കാരണം. കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. തൃശൂർ ഉള്ളതാണ്. കുട്ടിയുടെ ഇളയച്ചൻ കളമശ്ശേരിയിൽ താമസിക്കുന്നുണ്ട്. ഈ വീട്ടിൽ പഠനാവശ്യത്തിന് വേണ്ടി കുറച്ചു നാൾ താമസിക്കാൻ വന്നിരിക്കുകയാണ്. ഈ വീടിന്റെ അടുത്താണ് ഞാൻ അപ്പോൾ ജോലി ചെയ്യുന്നത്. പലനാൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഒന്ന് ആലോചിച്ചാലോ, ഈ വീട്ടിലെ ഒരാളോട് വിവരം മറ്റൊരാൾ വഴി ഞാൻ അറിയിച്ചു. അവർ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞു. എതിർപ്പൊന്നും പറഞ്ഞില്ല. നാൾ പൊരുത്തം നോക്കി തീരുമാനമെടുക്കാമെന്ന്. എന്റെ കുടുംബ വിവരങ്ങളും ജാതകക്കുറിപ്പും മേടിച്ചു കൊണ്ടുപോയി. അടുത്ത അവധിക്ക് കുട്ടി വീട്ടിൽ പോയപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. പെൺകുട്ടിയുടെ വിവരങ്ങൾ ഇളയച്ചന്റെ വീട്ടുകാർ വഴി എന്റെ കയ്യിൽ കിട്ടി. പിന്നീട് ഈ വീട്ടിലെ ഒരാളും ഞാനും കൂടി കളമശ്ശേരിയിലുള്ള ഒരു ജ്യോത്സ്യന്റെ അടുത്തുപോയി. ജാതകമൊത്തു നോക്കിയിട്ട് ഒറ്റ വാചകം, നടത്തണ്ട. എന്റെ മനസ്സിലെ ലഡ്ഡു ഒറ്റ നിമിഷം കൊണ്ട് കരിക്കട്ട. ഒന്നുകൂടി നോക്കൂ തിരുമേനി, ഞാൻ ചോദിച്ചു. കാരണം ആ കുട്ടിയെ അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് അത് ചോദിച്ചത്. ഉത്തരം: നടത്തിയാൽ 2-ൽ 1, ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. നോക്കിയതിന് പ്രതിഫലവും കൊടുത്ത് ഇല്ലത്തു നിന്നിറങ്ങി. ഒരിടവേളയ്ക്ക് ശേഷം ഞാറക്കിലുള്ള എന്റെ ഒരു സ്നേഹിതൻ എന്നെ കാണാൻ വന്നു. അവന്റെ അമ്മായിയുടെ മകൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട്. എന്റെ കാര്യം പറഞ്ഞുവെന്നും അവർ ആലോചിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നും അവൻ പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു, പെൺകുട്ടിയെ കാണട്ടെ, അത് കഴിയട്ടെ എന്ന് പറഞ്ഞു പിരിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സ്നേഹിതൻ വഴി ഒരു വിവരമറിഞ്ഞു. പെൺകുട്ടി അടുത്ത ഞായറാഴ്ച ആലുവയിലുള്ള അവളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ വരുന്നുണ്ട്. സ്നേഹിതന്റെ അമ്മയും കൂടെയുണ്ടാകും.

0: എന്നോടവിടെ ചെല്ലണമെന്നും പെണ്ണിനെ കാണണമെന്നും പറഞ്ഞു. കൃത്യസമയത്ത് ഞാൻ പോയി പെണ്ണിനെ കണ്ടു. എന്റെ കൈവശം ജാതകക്കുറിപ്പും ഉണ്ടായിരുന്നു. എവിടെ പോയാലും അതുണ്ട് കേട്ടോ.
1: അത് നിർബന്ധമാണ്.
0: അതെ അതെ, അതും അവിടെ കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു മാസത്തിനുള്ളിൽ മറുപടി എത്തി. വില്ലൻ ചേരുന്നില്ല, അതും ശുഭം. ഇതോടുകൂടി ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു. കാര്യം പുറകെ വരുന്നുണ്ടെന്നാണ് പറയണേ, എന്താണെന്ന് നമ്മളോട് അപ്പ പറയുന്നില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്റെ അയൽവാസിയായ ഒരു ചേട്ടൻ എന്റെ അച്ഛനെ കാണാൻ എന്റെ വീട്ടിൽ വന്നു. ചേട്ടന്റെ ഭാര്യ വീട് ചിറ്റൂർ വടുതലയാണ്. ഭാര്യ വീടിനടുത്ത് മകനെ ആലോചിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്, നമുക്കൊന്ന് ആലോചിക്കാമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അച്ഛൻ എന്നോട് ഈ വിവരം പറഞ്ഞു. മുൻകാലത്തെ തിക്താനുഭവങ്ങൾ ഓർത്ത് ഞാൻ പറഞ്ഞു, ആദ്യം അച്ഛൻ പോയി കാണു. പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. കഥകൾ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ജാതകവും കൊടുത്തു. അടുത്ത അവധി ദിവസം ഞാനും അയൽവക്കത്തെ ചേട്ടനും കൂടി പെണ്ണ് കാണാൻ പോയി. ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ട പേരുമാണ് ബേബി. അതെ, ബേബി എന്ന് തന്നെ വിളിക്കാമല്ലോ. ജീവിതാവസാനം വരെ കൊച്ചാണല്ലോ ബേബി. ഇനി നാൾ പൊരുത്തം നോക്കണ്ടേ? നോക്കണം. അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കാൻ പോയത്, അത് നന്നായി എന്ന് പിന്നീട് എനിക്ക് തോന്നി. അയാൾ പറഞ്ഞ മറുപടി കേട്ടാൽ ചിലപ്പോൾ ഞാൻ ആ ജ്യോത്സ്യന്റെ കഷണ്ടിത്തല ബാക്കിയൊന്നും പറയുന്നില്ല. കുറെ ഡാഷ് ഡാഷ് ഡാഷാണോ? ഈ വിവാഹം നടന്നാൽ വീട്ടിൽ ഇന്നും കലഹമായിരിക്കും, സമാധാനം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള വിശദീകരണങ്ങളും അച്ഛന് കൊടുത്തു. ഞാൻ കൊടുത്തുവിട്ട 100 രൂപയും 1 രൂപ തുട്ടും ചേർത്ത് 101 രൂപ കൊടുത്തിട്ട് ഇങ്ങ് പോന്നു. വിവരങ്ങളൊക്കെ ചേട്ടൻ വഴി പെൺവീട്ടുകാരെ അറിയിച്ചു. അവർക്കിഷ്ടപ്പെട്ട ബന്ധമായിരുന്നു എന്റേത്. പിന്നീട് പെൺകുട്ടിയുടെ അമ്മ അവരുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ശാന്തിയോടെ ഈ വിവരങ്ങൾ പറഞ്ഞു. ശാന്തി ഇരുവരുടെയും ജാതകക്കുറിപ്പ് മേടിച്ച് നാളെ വരാൻ ആവശ്യപ്പെട്ടു. പിന്നീട് ശാന്തി ഇവരോട് പറഞ്ഞു, പെൺകുട്ടിക്കും ചെറുക്കനും ഇരു വീട്ടുകാർക്കും ഇഷ്ടമെങ്കിൽ നടത്തിക്കൊടുക്കാനാണ് പറഞ്ഞത്. കൊള്ളാം, മനഃപൊരുത്തമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു ദൂതൻ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നീട് 6 മാസം ഒരു പെണ്ണ് കാണലും ഉണ്ടായില്ല. ആലോചനയും നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം മനസ്സിൽ ഞാൻ ഉറപ്പിച്ചെന്ന്? 1987 ജനുവരി 21-ാം തീയതി 26-ാം വയസ്സിന്റെ ബോർഡർ എന്റെ വിവാഹം ഒരു പെൺകൊച്ചുമായി നടന്നു. എന്റെ പേര് സുരേഷ് സി ജി. എനിക്ക് ഒരു മകൾ വിനീത, 2 കൊച്ചുമക്കൾ ദേവിക ജയൻ, മീനാക്ഷി ജയൻ, മരുമകൻ ജയൻ. എന്റെ ഭാര്യയുടെ പേര് പറയട്ടെ? പറയട്ടെ, ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. റിയ മാഡത്തിനോട് കൂടിയാണ് പറയുന്നതെന്ന്. അത് ഇങ്ങനെ അറിഞ്ഞു ഞാനാണിത് വായിക്കുന്നതെന്ന്. ബേബി എം എസ്, ആ വടുതലക്കരി ഞങ്ങളതങ്ങ് ഊഹിച്ചു അല്ലേ സാർ?
1: അതെ, ആ കരിക്കട്ട അങ്ങ് ലഡുവായി വീണ്ടും
0: പൊട്ടി. അപ്പൊ എന്തായാലും ബേബിയുടെയും സുരേഷിന്റെയും മനോഹരമായ ജീവിതത്തിന്റെ ഒരേടാണ് ഇത്.
1: സുരേഷിന്റെ ബേബിയായിട്ട് തുടരുന്നുണ്ട്, സന്തോഷം.
0: അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോ എന്തോരം കഥകളല്ലേ.
1: ജാതകം വില്ലനായെങ്കിലും സുരേഷിന് ബേബിയെ കിട്ടിയില്ലേ.
0: അതാണ് ഇതിലെ ഹൈലൈറ്റ് അല്ലെ. ഇതിന് മുമ്പുണ്ടായ ഈ കഥകളൊക്കെ ഈ ബേബി ചേച്ചിക്ക് അറിയാവോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് നമ്മൾ വായിക്കുമ്പോ ചേച്ചി എല്ലാം അറിയും. അതറിയില്ലെങ്കിൽ അല്ലെ. അപ്പോ എന്തായാലും രസകരമായ കഥ അല്ലെ, ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഈട്. അപ്പോ ഇവർക്ക് വേണ്ടി ഏത് പാട്ട് കൊടുക്കണം? രണ്ടുപേർക്കുമായിട്ട് സുരേഷ് സി ജിക്കും ബേബി എം എസിനും വേണ്ടി

0: അങ്ങനെ ഇന്ന് നമ്മൾ വാട്സാപ്പ് മെസ്സേജുകൾ ഒരുപാട് വായിച്ചു
1: അല്ലേ.
0: എന്തായാലും നമുക്ക് ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ അയക്കേണ്ട വിലാസവും ഫോൺ നമ്പറും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഓർമ്മകൾ ഉണ്ടെങ്കിൽ എഴുതിയങ്ങ് അയച്ചോളൂ, മടിക്കരുത്. ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം
1: ഓർമ്മചിന്ത് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, പിൻകോഡ് 68 20 21.
0: അപ്പൊ ഇനി നമ്പർ പറയാം അല്ലേ, നമുക്ക് വാട്സാപ്പായിട്ട് അയക്കാം കേട്ടോ. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന് തലക്കെട്ട് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മെസ്സേജുകളിൽ മുങ്ങിത്താണ് പോകും ഇത്. അതുകൊണ്ട് ഓർമ്മചിന്ത എന്ന തലക്കെട്ട് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എന്തായാലും നമ്പർ പറയാം, 94 47 56 22 12. ഒരിക്കൽ കൂടി പറയുന്നു, 94 47 56 22 12. അപ്പോൾ ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റിയ,
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: സഹകരണം ബിശ്വാസ് ദാസ്. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മചിന്ത.

0: സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 3 കഴിഞ്ഞ് 18 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീംകുമാറിന് വിട നൽകാനൊരുക്കി മലയാളികൾ. അന്തിമോപചാരമർപ്പിച്ച ആയിരങ്ങൾ. സംസ്കാരം അല്പസമയത്തിനകം ഔദ്യോഗിക ബഹുമതികളോടെ. സലീംകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അതുല്യമായി അവതരിപ്പിച്ച് അഭിനയരംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A ബാച്ചിലെ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിവയ്ക്ക് കിരീടം. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1 ഇന്നിംഗ്സിൽ ഇന്ത്യ 8 564 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കൂ
3: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട.
4: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
5: ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി. ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം.
3: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീംകുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചിരിയുടെ ചിന്തയുടെ ആ കുമാരൻ.

0: തമാശയുടെ സ്ഥിരം നിർവചനങ്ങളിൽ നിന്ന് മാറി നടന്ന സലീം കുമാർ ഒരു ഹാസ്യ നടൻ മാത്രമായി ഒതുങ്ങിയില്ല. മിമിക്രി കലാകാരൻ, ടെലിവിഷൻ അവതാരകൻ, സ്വഭാവ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശോഭിച്ചു. 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.
3: എന്താ
2: ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്? സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ്. സലീം കുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിഭവം

വിമർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീം കുമാറിന്റെ ആത്മകഥാ കുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ.

0: നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിനു ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് BA. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീംകുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
1: സലീംകുമാറിനെ അവസാനമായിട്ടിപ്പോ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീംകുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യത്തെ വിലക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരു ആത്മധൈര്യമുള്ള നടൻ. അദ്ദേഹം കൊമേഡിയനാണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനി ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഈ വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീംകുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീംകുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
0: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
2: സിനിമ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടു വരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയി കല്യാണം പൊടി പാറി. പാർട്ടിയാണെങ്കിൽ അതിഗംഭീരം.
3: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
2: ചെറു പ്രസാദേ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു യുപ്പ ഡ്യുവറ്റ് ആയിക്കോട്ടെ. എങ്കിൽ താമസിക്കണ്ട, അടിച്ചു പൊളിയടോ ഒരു ദമ്പതി ഗാനം എങ്കിൽ എടുത്തടിയാ.
0: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട് മറിഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
4: എനിക്ക് സലീം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധം അല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്ട് ചെയ്തിരുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നത്. അന്ന് എന്റെ ഫാദർ ആയിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി മിമിക്രി. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നിട്ട് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയില് വരുന്നത് ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീം ആയിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് സലീം ഞമ്മ കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ള, എന്നിട്ട് പോലും സലീം പറഞ്ഞു ഇല്ല ഞാൻ വരില്ല, അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തതിനും വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റാണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞ എന്താ, സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ദിവസം

ദിവസങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു, ധാരണി ആർട്ടിസ്റ്റ് ഉണ്ട്, എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു, സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺസ് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 hour പ്രോഗ്രാം ചെയ്യണം. എന്നാ ഈശ്വരന്റെ തുടക്കമാണ്. അപ്പൊ ഒരു 1 hour പ്രോഗ്രാം ഒക്കെ റെയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 years സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ചിന്ത രവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അങ്ങനെ ആ ഒരു ട്രാവലോഗായിരുന്നു. അപ്പോ ചിന്ത രവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം

0: ആയിരുന്നു. അപ്പോ ചിന്താരവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലെ ഓരോ ഷോർട്സ് വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെ ഇത്ര കറക്റ്റായിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ടാൽ ചിന്താരവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിലെ നമ്മളെ എല്ലാ വൺ അവർ പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്റ്റും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോൾ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും, പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. എന്നെ എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതെ ഇരിക്കൂല. പിന്നെ 50th ബർത്ത്ഡേ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരും. ഒരു എന്തൊരു നമ്മുടെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഞങ്ങൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട്, ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം സലീം ഈ ഡയലോഗിൽ ഇതിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് കാണും, അത് കാണും. വന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞാനിരുന്ന് സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്. അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി. അത് ഇങ്ങനെ ഒരു ഇതേന്ന് ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഡൽഹി റിട്ടയേർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളിയെടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണത്, ഫാക്കൾട്ടിയാണ്. അപ്പോ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ അപ്പോൾ പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ, ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം, എന്നാലും ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ളത് കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000 തെങ്കാശി പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലീം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ടേ നന്നായി, കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
3: മാനേജർമാർക്ക് കുതിരവണ്ടിയാ?
2: ഏ, ഇതാണ് കേഡി കമ്പനിയുടെ ആംബുലൻസും മോർച്ചറിയും.
3: അയ്യോ,
2: വലത് കലച്ചു കേറിക്കോ.
3: ഞാൻ എന്റെ പെട്ടി ആൾത്തർക്ക് വെച്ചിരിക്കും, എടുത്തിട്ട് വരാം.
2: ഓഹോ, അപ്പൊ ഷവപ്പെട്ടി ആയിട്ടാണോ വന്നിരിക്കുന്നത്?
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശമാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കുമുണ്ടാവില്ല. ചിരിപ്പിച്ചു നിന്ന സലീംകുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിനു പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015 കമ്പാർട്ട്മെൻ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.
2: അപ്പോ ശരി.

0: മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിനു മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്ക് മേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
1: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തൻ്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈ തൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ. സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീം കുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫി അറ്റ് എം ജി റോഡ് എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പലവട്ടം കാത്തുനിന്ന നായകനായും ഗായകനായും അദ്ദേഹം വന്നു. അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി. രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീം കുമാർ ജീവിക്കും. വാട്സപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം. ചിരിയോടെ വിട. ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. ഇന്ന് അന്തരിച്ച നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3 മണി കഴിഞ്ഞ് 19:25. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭാഗ് മിൽക്ക ഭാഗ്, ഈ ചിത്രത്തിൽ ജാവേദ് ബഷീർ, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ച ഗാനം. വരികൾ പ്രസൂൺ ജോഷി, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനത്തിൽ
1: നല്ല ഭക്ഷണം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്, കാരണം അയാളെ പൈസ കൊടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണം.
0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം.
2: പ്രത്യേക പരിപാടി, ശബ്ദ സാന്നിധ്യം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
0: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
2: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
0: മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനം.
3: അടുത്ത ഗാനം തേരി ബാത്തോ മേ ഐസാ ഉൽഛാ ജിയാ, ഇച്ചിത്രത്തിലേതാണ്. തൽവിന്ദർ, MC സ്ക്വയർ എന്നിവർ രചന നിർവഹിച്ച് സംഗീതം നൽകി ആലപിച്ചതാണ്.

ദിൽ ചാഹത്താ ഹേ. ഈ ചിത്രത്തിൽ ഷാൻ, കവിത, കൃഷ്ണമൂർത്തി എന്നിവർ ആലപിച്ചത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയി.

0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
1: മോഹിത് ചൗഹാൻ, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ച ഗാനം. സുഭാഷ് കപൂറിന്റെ വരികൾ, കൃഷ്ണ സോളയുടെ സംഗീതം. ചിത്രം ജോളി LLB.

സയ്യാര എന്ന ചിത്രത്തിൽ വിശാൽ മിശ്ര ഈണം നൽകി പാടിയത്, വരികൾ രാജശേഖർ, ഒപ്പം പാടിയത് ഹൻസിക പരീഖ്.

0: ശങ്കർ എസോൻ ലോയ് ഈണമിട്ട ഒരു ഗാനം കൂടി. ഗുൽസാർ രചിച്ചതാണ്. ദിൽജിത്ത് ദോസാഞ്ച്, താപ്സി പന്നു എന്നിവർ പാടിയത്. ചിത്രം സൂർമ.
1: കഭി ഉസേ നൂർ നൂർ കഹതാ ഹൂ കഭി മൈ ഹൂ

ദുരന്തർ എന്ന ചിത്രത്തിൽ ആശാ ഭോസ്ലെ, റബ്ലെ എന്നിവർ ആലപിച്ചത്. സംഗീതം സശ്വന്ത് സച്ദേവ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകുന്നേരം 4 മണിക്ക് ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2386-387, 0484-2386-397, 9446-55888. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയണം. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ചലച്ചിത്രതാരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. സലീംകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അതുല്യമായി അവതരിപ്പിച്ച അഭിനയരംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമെന്ന് NTA. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A ബാച്ചിലെ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ലാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: പ്രിയ ശ്രോതാക്കളെ, 4 മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഒരു ഗാനം വാട്സാപ്പിലൂടെ ഒരു സന്ദേശമായി അയക്കൂ. നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. നമ്പർ 9446455888. ഇന്ന് മലയാളികൾക്ക് സങ്കടമുള്ള ദിവസമാണ്. പ്രിയ നടൻ സലീംകുമാർ ഇന്നലെ രാത്രി വിട പറഞ്ഞു. ആഘോഷിക്കാൻ കൈനിറയെ മനസ്സ് നിറയെ ഫലിതങ്ങളും കഥാപാത്രങ്ങളും തന്ന ശ്രീനിവാസിന് പിന്നാലെ സലീംകുമാറും യാത്രയായി. ഒരു സിനിമ പോലെ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എല്ലാവരും പോവും, സമയമാകുമ്പോൾ ഞാനും നിങ്ങളും. അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വേദന സഹിക്കാൻ കുടുംബത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. ഡിയർ 4 മണിപ്പൂവേ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സലീംകുമാറിന്റെ ആത്മശാന്തിക്ക് നിത്യശാന്തി നേരുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത, മക്കൾ ചന്തു, ആരോമൽ, മറ്റ് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അച്ഛനുറങ്ങാത്ത വീടിന്റെ അല്ലെങ്കിൽ സലീംകുമാർ അഭിനയിച്ച ചിത്രത്തിലെ ഏതെങ്കിലും സിനിമയിലെ ഗാനം കേൾപ്പിക്കുവാൻ താൽപര്യപ്പെടുന്നു. ഇത് കൊച്ചി CMFRIയിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ കെ മധുവാണ്. അപ്പോ മധു ആവശ്യപ്പെട്ട സലീംകുമാറിന്റെ ഒരു പാട്ട് നമുക്ക് രാക്കിളിതൻ, നമുക്ക് ആ പാട്ട് കേട്ടാലോ? സുജാത പാടിയത്, ചിത്രം പെരുമഴക്കാലം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത സന്ദേശം. ഹായ് നാലുമണിപ്പൂവേ, ചിരിയുടെ മഹാനായ കലാകാരൻ സലീം കുമാറിന് പ്രണാമം. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മുത്തോലക്കൊന്നത്തെ എന്ന ഗാനം കേൾപ്പിക്കാമോ? ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാഗി ജോർജ് വൈപ്പിൻ എന്നാണ്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചുവരാം.

എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെക്കാമോ? പാട്ട് വെച്ചു തരാലോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള, അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ചന്ദനലേപ സുഗന്ധം. അപ്പം നമുക്ക് വടക്കൻ വീരഗാഥയിലെ, മമ്മൂട്ടി ഫാനായിരിക്കുമല്ലേ അമ്മ, നമുക്ക് യേശുദാസ് പാടിയ, കെ ജയകുമാറിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം, ഐശ്വര്യ, ഇതാ ഐശ്വര്യയുടെ അമ്മയ്ക്കായിട്ട് നാലുമണിപ്പൂക്കളുടെ വക.

0: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
1: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
0: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
0: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
1: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാലുമണിപ്പൂക്കൾ. അടുത്ത സന്ദേശത്തിലേക്ക്. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണല്ലോ. എൻ്റെ പേര് ഐശ്വര്യ, ദേശമാണ് വീട്. ഐശ്വര്യയ്ക്ക് സുഖമാണോ?

അടുത്ത സന്ദേശം. ഹലോ നാലുമണിപ്പൂവേ, എന്റെ പേര് നിർമ്മല, എന്റെ വീട് കാക്കാതുരുത്തി. സലീം കുമാർ സാറിന്റെ ഓർമ്മയ്ക്കു വേണ്ടി തെങ്കാശിപ്പട്ടണം എന്ന സിനിമയിൽ നല്ലൊരു പാട്ട് വെച്ചു തരണേ. ഇത് നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി വെച്ചു തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്നേഹം അടിപൊളി,

0: നിർമ്മല കാക്കത്തിരുത്തിയിലെ ആവശ്യപ്പെട്ട തെങ്കാശി പട്ടണത്തിലെ നമുക്ക് കടമിഴിയിൽ നല്ലൊരു സന്തോഷപ്പാട്ട് നമുക്ക് യാത്രയാവുന്ന സലീം കുമാറിനെ നമുക്ക് അടിപൊളിയായിട്ട് യാത്രയാക്കാം അല്ലേ. ഇതാ
1: കടമഴിയിൽ കമലതലം നടന്നാൽ പുലരി മഴ.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം, കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന

0: ആദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
1: അടുത്ത സന്ദേശത്തിലേക്ക്. ഹായ്, 4 മണിക്ക് വിരിയുന്ന പൂവേ. നമസ്കാരം. നമസ്കാരം. സുഖമെന്ന് കരുതുന്നു, സുഖാണല്ലോ. BSNL നിന്നും May 30 റിട്ടയർ ചെയ്യുന്ന, June 30 ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നു, സുനിൽ കുമാർ, കുമാരൻ ശിവരാമകൃഷ്ണൻ, ശിവദാസ്, ലതിക സുരേഷ് കുമാർ എന്നിവർക്കായി നല്ലൊരു കവിതപ്പാട്ട് വെച്ചു തരാമോ? എല്ലാ അവതാരകർക്കും 1000 ആശംസകൾ നേരുന്നു, നന്ദി എന്ന് ചന്ദ്രിക ഷാജി മാമ്പറമ്പത്ത് കയ്പമംഗലം കളമുറി തൃശൂർ. ചന്ദ്രിക ഷാജി, ഏതെങ്കിലും ഒരു കവിതപ്പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു പാട്ട് നീ വരുവോളം എന്ന ചിത്രത്തിലേതാണ്, ഗിരീഷ് പൊത്തഞ്ചേരി രചിച്ച പാട്ടാണ്. അത് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. സുനിൽ കുമാർ, കുമാരൻ, ശിവരാമകൃഷ്ണൻ, ശിവദാസ്, ലതിക സുരേഷ് കുമാർ എന്നിവർക്കായിട്ട് June 30 BSNL നിന്ന് റിട്ടയർ ചെയ്യുകയാണ് ചന്ദ്രിക ഷാജിയുടെ വക. ഇതാ നിങ്ങൾക്കായി ഈ ഗാനം.

അടുത്ത സന്ദേശത്തിലേക്ക് എന്റെ 4 മണിപ്പൂ വിരിഞ്ഞു, എനിക്ക് ഒരു പാട്ട് വെച്ച് തരാമോ? നമ്മളെ കരയിപ്പിച്ചും ചിരിപ്പിച്ചും അച്ഛനായും ചേട്ടനായും എല്ലാ വേഷത്തിലും ഒരുപാട് കോമഡി തന്ന ആളാണ് സലീം കുമാർ. അവരുടെ വേർപാടിൽ ഒരുപാട് സങ്കടമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട്, പാണ്ടിപ്പടയിലെ നല്ലൊരു പാട്ട് വെച്ചു തരണം. എന്റെ പേര് ലത, പാലക്കാട് നിന്നുമാണ്. സലീം കുമാറിന്റെ ജനപ്രിയതയാണിപ്പോൾ ഓർക്കുന്നത്. എത്ര പേർക്ക്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനായിരുന്നു. എന്തായാലും അഫ്സൽ, വിധു, സുജാത ഇവരൊക്കെ പാടിയ പാട്ടാണ്. നമുക്ക് പാണ്ടിപ്പടയിലെ നല്ലൊരു പാട്ട് തന്നെ കേൾക്കാം.

ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. 4 മണിപ്പൂക്കളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം, ഹായ് 4 മണിപ്പൂവേ, 4 മണിപ്പൂവിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അവതരണം നല്ലത് തന്നെ, സുഖാണല്ലോ. ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തോന്നുന്നു ഓരോ വിവരണവും കേൾക്കുമ്പോൾ. എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? വെച്ചു തരാലോ. ഇത് പാണാവള്ളി പഞ്ചായത്ത് 3ാം വാർഡ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കു വേണ്ടിയും വിശിഷ്യ വാർഡ് 1 മെമ്പറായ കിഷോറിനും അതുപോലെ വാർഡിൽ ചെയ്യുന്ന വികസന പ്രവർത്തനവും മനസ്സിലാക്കി എല്ലാ ആളുകൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് കൊള്ളാം. യോദ്ധ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് വേണ്ടത്. ഇത് പരിഗണിക്കുമെന്ന വിശ്വാസത്തോടെ വിശ്വസിച്ചോളൂ. ഇതാ പരിഗണിച്ചു കഴിഞ്ഞു. ഇത് അയച്ചിരിക്കുന്നത് രമേശ്, തൃച്ചാറ്റുകുളം, പാണാവള്ളി പഞ്ചായത്ത്. എന്തായാലും കിഷോറിനും ആ വാർഡിലെ എല്ലാ വികസന പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് യോദ്ധയിലെ പാട്ട് രമേശ് ആവശ്യപ്പെട്ടത് ഇതാണ്.

0: ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനത്തിൽ
1: നല്ല ഭക്ഷണം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്, കാരണം അയാളെ പൈസ കൊടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണം.
0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം.
2: പ്രത്യേക പരിപാടി ശബ്ദ സാന്നിധ്യം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
0: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
2: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
0: മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 കാർഷിക ജീവനം.

പ്രിയ ശ്രോതാക്കളെ, നാലുമണിപ്പൂക്കൾ തുടരുന്നു. അടുത്ത സന്ദേശം ഹായ് നാലുമണിപ്പൂവെ, ചേർത്തലയിൽ നിന്ന് സുമിത്രയാണ്. എനിക്ക് മേലെ മേലെ വാനം എന്ന ഗാനം കേൾപ്പിക്കാമോ? കേൾപ്പിച്ചു തരാലോ. വി പി കോയറിലെ തമ്പി, സന്തോഷ്, വിനു, അനീഷ്, നിധിൻ, മറ്റെല്ലാവർക്കും വേണ്ടി. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. സുമിത്ര അവിടെയായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ചയല്ലേ, അതായിരിക്കാം ഇങ്ങനൊരു സന്ദേശം വന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കണേ. കൂടുതലൊന്നും ഇതിൽ കാണിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സുമിത്ര ആവശ്യപ്പെട്ട, ചേർത്തലയിൽ നിന്ന് സുമിത്ര ആവശ്യപ്പെട്ട ഗാനം വി പി കോയറിലെ തമ്പി, സന്തോഷ്, വിനു, അനീഷ്, നിഥിൻ, മറ്റെല്ലാവർക്കും വേണ്ടി. അപ്പം ഇനിയും കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നണം അവിടെ. സുമിത്ര ആവശ്യപ്പെട്ട ഗാനം നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്, ഈ ചിത്രത്തിലേതാണ് ഇത് ഗാനം.

സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

0: നമ്മുടെ നാലുമണിപ്പൂക്കളിലെ അവസാനത്തെ സന്ദേശമാണിത്. നമസ്കാരം നാലുമണിപ്പൂവേ.
1: നമസ്കാരം.
0: ഷിലുമോൾ എറണാകുളം, ഷിലുമോളാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ദുഃഖത്തിന്റെ ദിവസമാണ്. പ്രിയ ചിരിയുടെ നർമ്മങ്ങൾ വാരിവിതറിയ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇന്നത്തെ നാലുമണിപ്പൂവിന്റെ സമയം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. പ്രിയ നടൻ അഭിനയിച്ച മൂവിയിലെ നല്ലൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണീർ പൂക്കൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മായാവി എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടാലോ? അതിൽ ഭയങ്കര രസമായിട്ട് അതിലെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്കൊപ്പം നിന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ മുന്നിൽ നിന്ന് ചെയ്തൊരു കഥാപാത്രമാണ് ആശാനും ശിഷ്യനുമായിട്ട്. ഭയങ്കര രസമാണ്. അതിലെ പല ഡയലോഗുകളും നമ്മളിപ്പോഴും ഓർത്തു വയ്ക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇതൊന്നും മറക്കില്ലല്ലോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഈ നാലുമണിപ്പൂക്കളുടെ അവസാന പാട്ടും സലീം കുമാറിന്റെ തന്നെ ആവട്ടെ. ഷിലുമോൾ എറണാകുളം ആവശ്യപ്പെട്ട ഗാനമാണ്. നമുക്കിപ്പോൾ മായാവിയിലെ പാട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാ ഗാനം.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും. സേവന വാർത്തകൾ. ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോം ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20 ഓഗസ്റ്റ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-2-25-17-28, 0477-2-25-17-28. അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിൽ ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ടെയ്ലറിംഗ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇന്റർവ്യൂ നടത്തുന്നു. മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും ബയോഡേറ്റയും സഹിതം ഈ മാസം 9, അതായത് വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് അടിമാലി സൂപ്രണ്ട് മുമ്പാകെ

0: ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 94000064481, 94000064481.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrdadmissions.org സന്ദർശിക്കുക. www.ihrdadmissions.org. വിളിക്കേണ്ട നമ്പർ 85 47 00 5 00 00, 85 47 00 05 00 00. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62 82 84 17 72, 62 82 84 17 72. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷവും 6 മാസവും ദൈർഘ്യമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റേൺഷിപ്പ് അവസരവും ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 79 94 44 93 14, 799 44 4 9 3 1 4. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി തുടങ്ങുന്നതിന്റെ ഭാഗമായി ഡോക്ടർ നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന സെൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 10 രാവിലെ 11 കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 2 84 02 54, 0491 2 84 02 54. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ഇപ്പോൾ സമയം 5 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചലച്ചിത്രതാരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരമർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. IAS ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഈ അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ ദീർഘിപ്പിച്ചതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ

0: ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ലാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 wicketsന് 564 റൺ എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 21 സെക്കൻഡ്.

കഴിഞ്ഞ ആഴ്ച പാട്ടിനെ നാട്ടുവഴിയിൽ നമ്മൾ എത്തിയത് മുനമ്പത്തായിരുന്നു. മുനമ്പത്തെ ഹാർബർ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കേട്ടത്. ഈ ആഴ്ച നമുക്ക് നാടിൻ്റെ കുറച്ച് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം, കേൾക്കാം.

0: മുനമ്പം എന്ന നാടിൻ്റെ വിശേഷങ്ങൾ പറയാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹം ഒരു കവി കൂടിയാണ്. നാടിൻ്റെ വിശേഷങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിശേഷങ്ങൾ കൂടി കേൾക്കാം.
1: എൻ്റെ പേര് വിവേകാനന്ദൻ മുനമ്പം. എൻ്റെ തൊഴിൽ ഈ ഫിഷിംഗ് ഹാർബറിലെ ചെറിയ ബിസിനസ്സാണ് വർഷങ്ങളായി. പിന്നെ കഥാ കവിത ഗാനങ്ങൾ ഒക്കെ എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം 50 വർഷമായിട്ടുണ്ട്. ഒരു 48 വർഷമായി എൻ്റെ ആദ്യ കവിത എക്സ്പ്രസ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ട്. ടൈംസിൻ്റെ സത്യനാഥം എന്ന് പറഞ്ഞിട്ട് ഒരു സൺഡേ സപ്ലിമെൻ്റ് ഉണ്ട്, അതിനകത്ത് ഒരു കവിത വന്നു. എഴുത്തത് എൻ്റെ ഭംഗിയായിട്ട് നടന്നു പോയി, പുസ്തകങ്ങളിൽ എഴുതി പോകും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ചെറായി ഭാഗത്ത് നിന്ന് ഓടക്കുഴൽ എന്ന് പറഞ്ഞൊരു സായാഹ്ന പത്രം ഇറങ്ങിയിരുന്നു. അതിൻ്റെ പത്രാധിപരി ഒരു അധ്യാപകനാണ്, നമ്മളെ ഏറ്റക്കോലിന് അടുപ്പമുള്ള ആളായിരുന്നു. കാരണം സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് പോസ്റ്റൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അതിനകത്ത് ആദ്യം സർഗസംഗീതം എന്നുള്ള പേരിൽ ഒരു ചെറിയ കഥ, തുടർന്ന് അതിനകത്ത് തന്നെ കുറേ കവിതകൾ വന്നു. പിന്നെ ഞങ്ങളിവിടെ ഒരു സാരഥി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് രൂപീകരിച്ച് അതിനകത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കഥാപ്രസംഗം നടത്തിയത് പിന്നത്തെ കൊല്ലം 78-ൽ 79-ൽ തോന്നുന്നു. ഞങ്ങൾ അഗ്നിരേഖ എന്ന് പറഞ്ഞ് മരടയിരിക്കുന്നതിൻ്റെ ഒരു നാടകം എടുത്ത് ഞങ്ങൾ കളിച്ചു. അതിനകത്ത് 3 പാട്ടുകൾ എഴുതി. ആ നാടകവും വിജയിച്ചു, ആ പാട്ടും വിജയിച്ചു. അപ്പോഴാണ് എന്നെ ചെറുതായിട്ട് എന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. ആ നാടകത്തിൽ പാട്ട് എഴുതിയപ്പോഴാണ് എന്നെ കുറച്ചുപേരൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. തുടർന്നിപ്പോൾ ഒരു 19-ഓളം പ്രൊഫഷണൽ അമേച്ചർ നാടകങ്ങൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. 40-ൽ പരം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു തെലുങ്ക് സിനിമയ്ക്ക് അവരുടെ സംഗീതം വരികൾ മാറ്റി ഞാൻ മലയാളത്തിൽ ആ പാട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. സാവിത്രി എന്നാണ് ആ സിനിമയുടെ പേര്. പിന്നെ ആകാശവാണി കൊച്ചിയിലെ എൻ്റെ വളർച്ചയ്ക്ക് ആകാശവാണി കൊച്ചി FM എന്നെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിടരുന്ന മുട്ടുകളിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ക്ലബ്ബ് മുഖേനെ അവതരിപ്പിച്ചത്. അന്ന് ഇനി ഞങ്ങൾക്ക് 916 രൂപയെ കിട്ടുകയും ചെയ്തു. അതിനുശേഷം ലളിതഗാനം അവതരിപ്പിച്ചിട്ടുണ്ട്.
0: വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും കലാരംഗത്തുണ്ടായിരുന്നോ? ഈ എഴുത്ത് അഭിരുചി ഇപ്പോൾ കവിതയാണെങ്കിലും ഇങ്ങനെ പകർന്നു കിട്ടിയതാണോ?
1: അമ്മ പാട്ട് പാടുമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ തിരുവാതിര പാട്ടുകൾ ഒക്കെ പാടും. അത് ഒരാൾ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ബൈഹാട്ടാവും. ആ പാട്ട് കേട്ട് ആ പാട്ട് വെച്ച് ആ കാലഘട്ടത്തിൽ പാരഡി ഗാനം ഒരു ഭയങ്കര ഹിറ്റായിരുന്നു. ഓണം കളിക്കൊക്കെ ആളുകൾ പാരഡി ഗാനം അവതരിപ്പിക്കും. അപ്പം ഞാനും ആ ഗാനം വെച്ച് അല്ലെങ്കിൽ പഴയ ഇപ്പം നമ്മുടെ തൈപ്പൂയ കാവടിയാട്ടം എന്നുള്ള പാട്ടിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു പാരഡി ഉണ്ടാക്കി, നാലുപേരി ഉണ്ടാക്കിയിട്ട് നമ്മൾ പാടും. അങ്ങനെ പാടിപ്പാടി അങ്ങനെ എന്തോ വന്ന് കിട്ടിയതാണ്. ഇപ്പം എവിടെ ചെന്നാലും നമുക്കൊരു സീറ്റ് ഉണ്ട്. ആ കവിരിക്കി അല്ലെങ്കിൽ വിവേകാനന്ദ സാർ ഇരിക്കി എന്ന് പറയുന്നത് നമ്മളാ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്.
0: ഇനി നമ്മുടെ നാടിൻ്റെ കഥകൾ പറയാം. ഒരു ബാല്യകാല ഓർമ്മകളാണെങ്കിലും ഇപ്പോൾ ബീച്ചിനോട് ചേർന്നാണ് ജനിച്ചു വളർന്നതും.
1: ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കറണ്ട് പോലും ഇല്ല. ബസ് വരെയും അവിടെ കച്ചേരിപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വരെ വരുവുള്ളൂ. ഇങ്ങോട്ട് കറണ്ട് പോലും ഇല്ല. ചെറ്റക്കുടിലുകളായിരുന്നു ഈ ഭാഗത്തേക്ക് മിക്കറും. ഒന്നോ രണ്ടോ എൻ്റെ ഓർമ്മയിൽ 1-ഓ 2 ഓടിട്ട വീടുള്ളൂ ഇവിടെ. പിന്നെ മത്സ്യബന്ധനവുമായിട്ട് ആണ് എല്ലാവരും ഉപജീവന മാർഗം. ഒരു പിന്നെ അധ്യാപകരോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാരോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കുടർന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഒരു 5-10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ഫിഷിംഗ് ഫീൽഡ് മെക്കാനിസം ഫിഷിംഗ് മേഖല ഡെവലപ്പായി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരുടെ കയ്യിലും അല്പം പൈസയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവരെ എല്ലാവരും ചെറ്റക്കുടിലൊക്കെ മാറ്റി വീടുകളുണ്ടാക്കി. ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു 2-3 ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സാരഥി ആർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, ചിന്താ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഉഷസന്ധ്യ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഭാവന ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉണ്ടായിരുന്നു, ചെറുകാട് സ്മാരക വായനശാല ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ആ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായതാണ്. ഉണ്ടായ ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതെല്ലാം അസ്തമിച്ചു പോകും. അത് ഇവിടെ മാത്രമല്ല, മനമ്പത്ത് മാത്രമല്ല, എല്ലാ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായിരുന്ന ക്ലബ്ബുകളൊക്കെ പോണത് ഈ ജോലിപരമായിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടും അവർക്ക് സംഘടിപ്പിച്ച് ഒന്നിച്ച് കൂടാൻ പറ്റാതെ വരുമ്പോഴാണ് ചില സംഘടനകൾ ഇല്ലാണ്ടായി പോണത്. പിന്നെ ഫൈനാൻസ് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ നല്ല നല്ല നാടകങ്ങൾ തിയേറ്റർ

0: വീടുകളിൽ വളരെ ചുരുങ്ങിയ തുകക്ക് 20 രൂപ, വെറും 20 രൂപക്ക് കാണാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കെ ടി മുഹമ്മദിന്റെയൊക്കെ നാടകങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടേക്കുന്നത്.
1: ഇപ്പൊ വീടിനോട് ചേർന്ന് തന്നെയാണ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ആ കാലത്തെ മത്സ്യബന്ധനവും ഇപ്പോഴത്തെ ഇപ്പോ ഈ മുനമ്പം വന്നിട്ടുള്ള മാറ്റം എങ്ങനെയാണ്? ഒരു
0: ഹാർബർ ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറമാണ് ഹാർബർ റോഡ്. അതായത് മെയിൻ റോഡിൽ നിന്ന് ഹാർബറിൽ കയറുമ്പോൾ ആദ്യത്തെ ഹാർബർ റോഡിന് ആദ്യത്തെ വീടാണ്ടായത്. ഇപ്പൊ ഈ റോഡ്

0: പഞ്ചായത്ത് വീടാണ്ടായത്. ഇപ്പോൾ ഈ റോഡ് പണിതിട്ട് ഒരു 12 മാസം പോലും ആയിട്ടില്ല. ടാർട്ട റോഡായിരുന്നു, കുണ്ടും കുഴിയായിരുന്നു. ഇപ്പം നന്നായിട്ട് വീതി കൂട്ടി 10 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി, രണ്ട് സൈഡിലും കാണയൊക്കെ പണിത് ഗംഭീരമാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിലെ മാതൃകാ ഹാർബറാണിത്. കൊച്ചി പോലും മാതൃകാ ഹാർബറല്ല, ഇത് മാതൃകാ ഹാർബറാണ്. അത്ര ഹൈജീനിക്കാണ്. ബോട്ടുകൾ ധാരാളം 600 ഓളം ചെറിയതും വലുതുമായ ബോട്ടുകൾ ഇവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്പ്, ഒരു മീൻ ലേലം അന്നൊക്കെ ഈ കമ്പനികളിൽ പിടിച്ചിട്ട് തൂക്കി കൊടുത്തിരുന്നതാണ്. ചരക്കും ബോട്ടിൽ പണിക്കൊണ്ടെന്നുണ്ടെങ്കിൽ 4-5 രൂപ, കരിക്കാടിക്ക് 3 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് തൂക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് ശരിക്കും പണിക്കാരനെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി, പരസ്യ ലേലമാണ്. ആർക്കൊന്നും ഈ ഹാർബറിൽ ചരക്ക് ലേലം വിളിക്കാം, പൈസ ഉണ്ടെങ്കിൽ. ഇനി പൈസ ഇല്ലെങ്കിൽ തന്നെ വിളിക്കുക, അവനെ വേറൊരു ഏജൻറ്റിനെ വെച്ച് ചീത്തുള്ളവനെ വിളിച്ച് അവന് മറിച്ചു കൊടുക്കുക, അപ്പോൾ അവന് കമ്മീഷൻ കിട്ടും. അങ്ങനെയുള്ള രീതിയായി. പിന്നെ പച്ചമീൻ്റെ കാര്യം, അത് ഇത് ഞാനീ പറഞ്ഞതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ്. അതായത് കണവ, കൂന്തൽ, പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ മീനുകളൊക്കെ. കിനാവള്ളി
1: മുനമ്പത്തുനിന്ന് വിവിധ ഇടങ്ങളിലേക്ക് ചെന്നുകയറുന്ന മീനിന്റെ വിശേഷങ്ങൾ നമുക്ക് ഒരു പാട്ടിന് ശേഷം കേൾക്കാം.

0: മുനമ്പത്തെ കലാകാരൻ കവി വിവേകാനന്ദനാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തുടരുകയാണ്.
1: മീനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുനമ്പം മീനിന് ഒരു പ്രത്യേകത ഉണ്ട്. മുനമ്പം മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് മീൻ ആയിരിക്കുമെന്നും അതിനകത്ത് കൃത്രിമം കാണിക്കില്ല എന്നും. ഇപ്പം മറ്റ് ഈ പെരുമ്പാവൂർ, ആലുവ അങ്ങനെയുള്ള ഈ ചെമ്പക്കര ഉള്ള സ്ഥലങ്ങളിലൊക്കെ മീൻ പച്ച മീൻ എന്ന് പറഞ്ഞ് മുനമ്പം മീൻ എന്നാണ് എഴുതി വെക്കണം. മീൻ നല്ല എഴുതി വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് മുനമ്പം മീൻ. അപ്പം നമുക്കൊരു ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് മുനമ്പ്. നമ്മുടെ മുനമ്പത്തേറാനല്ല ഞാൻ. അപ്പം മുനമ്പം മീൻ എന്ന് ഇപ്പം ഞാൻ അവരോട് മുനമ്പത്തേറാൻ അറിയാതെ തന്നെ ചോദിക്കും, എന്താണ് ഈ മുനമ്പം മീൻ എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറയും മുനമ്പത്തെ മീൻ നല്ലതായിരിക്കും, അതിനകത്തൊരു ഒരു കളവ ഉണ്ടാവില്ല, കളവ ചതി ഉണ്ടാവില്ല. ഈ ആറന്മുള കണ്ണാടിയുടെ പേറ്റന്റ് ഉള്ളതുപോലെ അത് നമുക്കൊരു വലിയ ആത്മാഭിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്
0: ഇപ്പൊ മുനമ്പം ബീച്ചിനെ കുറിച്ച് പറയാം. വൈപ്പിലെ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉള്ള ബീച്ചാണല്ലോ മുനമ്പം ബീച്ച്. അതിന്റെ ഒരു പ്രത്യേകതകളും ഭംഗി സൗകര്യങ്ങൾ ഇനി പരിമിതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ്, പോവാറുണ്ടോ ബീച്ച് സവാരി എങ്ങനെയാ, രാവിലെ വൈകിട്ടൊക്കെ ഉണ്ടോ?
1: നടക്കാൻ പോവാറില്ല. പക്ഷെ മുനമ്പം ബീച്ചിന്റെ ഇത് പറയുന്നെങ്കിലേ അതിനെ കുറിച്ചൊരു ചരിത്രം പറയുകയെങ്കിൽ മുനമ്പം ഒരു മണൽത്തിട്ട ഉണ്ടായിരുന്നു. മുനമ്പത്തിൽ മണൽത്തിട്ട ഈ ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ടാക്കണം 1972 എൻ്റെ ഒരു ഓർമ്മ. അന്ന് മണൽത്തിട്ടയിൽ പലപ്പോഴായിട്ട് ബോട്ടുകൾ മുങ്ങി, ബോട്ടുകൾ ഇടിച്ചു കയറി മുങ്ങി 72 ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അത് ഭയങ്കര വിഷയമാക്കി ഇവിടെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് എറണാകുളം കളക്ടറേറ്റിലൊക്കെ പോയി പിക്കറ്റിങ്ങും സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അച്യുതനൻ മന്ത്രിസഭയുടെ കാലത്താണെന്ന് തോന്നണം ഇവിടെ ഇത് മൈനർ പോർട്ടായിട്ട് പ്രഖ്യാപിക്കുകയും ഡ്രെഡ്ജിങ് നടക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാർബറിന്റെ പണി തുടങ്ങിയത് ഇക്കെ നായനാരാണ്. ഇക്കെ നായനാരാണ് കല്ലിട്ടത്. അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പുലിമുട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇട്ടതോടുകൂടി മുനമ്പം പിന്നെ ബോട്ടുകൾ മുട്ടി തകർന്ന് തരിപ്പണ എന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല, ആഴം ഉണ്ടാവും. പുലിമുട്ടിന്റെ പ്രത്യേകതയാണ് അത്. കടലിൽ നിന്ന് നേരിട്ടുള്ള ഇതല്ല, ഒരു ചരിച്ചാണ് ഈ പുലിമുട്ട് ഇട്ടേക്കുന്നത്. ഏറ്റവും ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല ഒഴുക്കുണ്ടാവും. ഒഴുക്കുണ്ടുമ്പോൾ ചെളിക്കും മണ്ണിനും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെന്നൈ IITയിലുള്ള എഞ്ചിനീയേഴ്സാണ് അതിൻ്റെ അത് ഡിസൈൻ ചെയ്തത് തോന്നുന്നു. സുവർണ തീരം എന്നാണ് ഈ മുനമ്പം ബീച്ച് അറിയപ്പെടുന്നത്, സുവർണ തീരം. അതിന് മുമ്പ് വെറും കടപ്പുറമായിരുന്നു, ആളുകൾ ആരും വരാത്ത, വെറും കുറച്ച് മണലുണ്ടെന്നല്ലാതെ സൈഡിൽ കൂടെ റോഡും പോകണ്ടെന്നല്ലാതെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പുലിമുട്ട് വരികയും ആ പുലിമുട്ടിൻ്റെ മുകളിൽ വീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വീതിൻ്റെ ഒരു 10-40 അടി വീതിയുണ്ട്. ഇനി കുറേ സ്ഥലത്ത് ടൈലിട്ട് മനോഹരമായ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് കാറുകൾ. മറ്റൊന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗതാഗത തടസ്സം ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല, പിന്നെ കൾച്ചറ പൊളിച്ചി വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടെ തെക്കുവശമായിട്ട് പൊളിച്ചി കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടെ സംയുക്തമായിട്ട് കുറേ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബെഞ്ചുകൾ, ചാര് ബെഞ്ചുകൾ, അങ്ങനെ എല്ലാ സൗകര്യവും. ഇപ്പോൾ ഒരു ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് അവിടെ ഇരുന്ന് സമയം ചെലവഴിച്ച് വാച്ച് ടവറുണ്ട്, വേണമെങ്കിൽ എൻ്റെ മുകളിൽ കയറാം. ശാന്തമായ അത് കടൽ ഒട്ടുമില്ലാത്ത കടലുണ്ട്, വേണമെങ്കിൽ കുളിക്കാം അല്ലെങ്കിൽ നനക്കാം. അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം ഗംഭീരമാണ്. അത് പറഞ്ഞ് നേരെ ഒരു 4-4.5 km പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് മാപ്പിൽ ഉള്ള ചെറായി ബീച്ചിലെത്താം. മുനമ്പം ബീച്ചിനെ വെച്ച് നോക്കുമ്പോൾ ചെറായി ബീച്ച് ഒന്നുമല്ല. ഞാൻ ഒരു മുനമ്പത്തുകാരനായിട്ട് അഭിമാനം കൊണ്ട് പറഞ്ഞല്ല, അതിവിടെ വന്ന് നോക്കുമ്പോൾ അറിയാം. ഇവിടെ ഫാമിലി ആയിട്ടല്ലാതെ ഒറ്റക്ക തെറ്റക്ക വന്നു കഴിഞ്ഞാലും ഇഷ്ടംപോലെ നടക്കാനും ഇരിക്കാനും ശാന്തമായ അന്തരീക്ഷം. അതായത് ഈ പിന്നെ കൾച്ചറിനല്ല പുലിമുട്ടെന്ന് പറഞ്ഞത്, അതറിയാമല്ല. ഈ കൾച്ചറിമ കൂടി കുറേ ദൂരം ടൈലിട്ടോർത്ത് നമുക്ക് നടന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സാഹസികമാണ്. എങ്ങനെ കടലടിച്ചാലും അതുമ്മലൊന്നും പറ്റില്ല. അപ്പം അതുമ്മൽ നടന്നു പോകും ആൾക്കാർ, നല്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് അത് കൂടുതൽ പോണത്. അതിവിടെ പോയിരുന്ന് ചൂണ്ടിയിടും. അപ്പം സൂര്യൻ ഇങ്ങനെ കടലിലോട്ട് താഴെയൊക്കെ കാണാനായിട്ട് ഇത്തു മനോഹര ഭംഗിയാണ്, നല്ല ഉഗ്രം. അത് സൂര്യൻ ഉദിക്കണത് നമുക്ക് കാണാൻ പറ്റില്ല, കുറച്ച് പൊങ്ങാണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അസ്തമയം ഒരു 5 മുതൽ 6-6.5 വരെ നല്ല സൂപ്പറാണ്. തൊട്ടപ്പുറം അഴീക്കോട്, അഴീക്കോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ചരിത്രം അറിയാമല്ലേ. മുജിരിയാണ് ഇപ്പം മുസ്സരീസായിട്ട് മാറിയത്.

0: ഇവിടെയാണ് ഈ നമ്മുടെ പോർച്ചുഗീസുകാരും മറ്റേ വിദേശികളൊക്കെ കപ്പലായിട്ട് വന്നിരുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള ഈ ചാനൽ, ഈ അഴിമുഖം മൂടിപ്പോയി മണ്ണ് വന്ന്, ഒന്നുമില്ലാത്ത കൊച്ചി തുറന്നു കിട്ടി. കൊടുങ്ങല്ലൂർ പോർട്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു വള്ളക്കാർ പോയാലും അടിമുട്ടുന്ന രീതിയിലായിരുന്നു മണ്ണൽ. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞ ഈ 1985 തുടങ്ങി 1987 തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ പതുക്കെ ട്രെഡ് ചെയ്ത് ഈ പുലി വിട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഈ വൈപ്പിംഗ് എങ്ങനെയായത്. കായൽ ടൂറിസം ആണ് ഇനി വികസിക്കാനുള്ളത്. കായൽ ടൂറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ശൈശവദേശയിലാണ്. അതിലേക്കൂടെ റോഡ് വരണം, അത് വികസിക്കണം. പടിഞ്ഞാറ് വശത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തീരദേശ റോഡ് വരാൻ വേണം. മുനമ്പഴിക്കൂട് പാലത്തിന്റെ പണിയാറിന്റെ 70% കഴിഞ്ഞു. 156 കോടി രൂപയുടെ പദ്ധതിയാണത്. അതിപ്പോൾ ഇനിയിപ്പോൾ 3 സ്പാനും കൂടി ഇനി വെള്ളത്തിൽ വെക്കാനുള്ളു. സ്പാൻ എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ സ്പാൻ അങ്ങനെ വെച്ച് തത്തടിച്ച് വാർക്കണില്ല. ഇത് കേരളത്തിൽ ആദ്യമാണെന്ന് പറയണത്. സെഗ്മെന്റുകളാണ്, 22 സെഗ്മെന്റുകൾ, 22 കഷ്ണം ആണ്, 22 പീസാണ്. ഇത് ഈ 22 പീസിനെയും വേറെ സ്ഥലത്തിട്ട് വാർത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ക്രെയിൻ വഴി കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കമ്പി കോർത്ത് ടൈറ്റ് ചെയ്ത് പശ വെച്ച് ഒട്ടിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് കായലിൽ ഒരു തരി പോലും സിമെന്റിന്റെ അവശിഷ്ടങ്ങൾ വീണത് അത് മലിനമാകൂല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഗീതം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇനി 3-4 എണ്ണം ബാക്കിയുള്ളു. അപ്പോൾ ഇങ്ങേക്കര എത്തി മനപ്പത്ത് എത്തി അഴീക്കോട് നിന്ന് പണിത് വന്നേക്കുന്നത്. അപ്പോൾ മനപ്പത്ത് മറ്റേ അപ്രോച്ചിൻ്റെ എൻ്റെ പണിയും അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളുടെയൊക്കെ മൊത്തത്തിൽ കണക്കൂട്ടിൽ ഒരു 7-8 മാസത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റും.
1: നമ്മളിപ്പോൾ മുനമ്പത്ത് ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, നാടിൻ്റെ വിശേഷങ്ങൾ കേട്ടു, സാഹിത്യ കലാരംഗത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഒരു കവിത ചൊല്ലാമോ?
0: ഇന്ന് പദ്യമാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കണം. ഒരു ഗദ്യ കവിത ഞാൻ ചൊല്ലാം. കവിതയുടെ ഒരു മാപ്പ്: മനസ്സിൽ വിശുദ്ധ ചിന്തകൾ തിരിച്ചു വന്നപ്പോൾ അവൾ വസ്ത്രങ്ങൾക്ക് വേണ്ടി പരതി. നിലാവിൻ്റെ നരച്ച വെളിച്ചത്തിൽ അകലെയുള്ള കുരിശടിയിൽ കന്യാമറിയത്തിൻ്റെ നിഷ്കളങ്ക മുഖം. കുളിരുള്ള രാത്രി, നെറ്റിയിൽ വിയർപ്പും മനസ്സിൽ പകപ്പും. കർത്താവേ, മാപ്പ്. നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താതെ പടിയിറങ്ങിപ്പോയ ധൈര്യശാലിക്ക് അവൾ സ്തുതി പറഞ്ഞു.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈയഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: അങ്ങനെ പാട്ടിന്റെ നാട്ടുവഴി മുനമ്പത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നടക്കുകയാണ്. അതായത് ഹാർബറിൽ നിന്ന് മുനമ്പം ബീച്ച് വരെ നടന്നു കാണുന്ന കാഴ്ചകളൊന്നും വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു പാലം കയറുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കി അവിടെയും ഒരു കുഞ്ഞ് ഹാർബറുണ്ട്. അപ്പോൾ നമ്മൾ മുനമ്പം ഹാർബറിൽ പോയ സമയത്തും ഹസീന ഉണക്കമീനിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ലാത്തതിൻ്റെ സങ്കടം ഇവിടെ തീർക്കാം. പക്ഷേ നമ്മൾ പാലത്തിൻ്റെ മുകളിലും ഹാർബർ താഴെ ഭാഗത്തും ആയതുകൊണ്ടും നമ്മുടെ ലക്ഷ്യം ബീച്ചായതുകൊണ്ടും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് മീൻ, വലിയ വലിയ മീനൊക്കെ ഇങ്ങനെ ഉണക്കാൻ വെയിലത്ത് വല വിരിച്ച് ഇട്ടിട്ടുണ്ട്. പരുന്തും കാക്കയൊന്നും കൊത്തിക്കൊണ്ട് പോകരുതല്ലോ. അപ്പോൾ അതാണ് മുനമ്പം ബീച്ചിന് തൊട്ട് മുമ്പേ ഉള്ള ആദ്യത്തെ കാഴ്ച. ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറയുന്ന രീതിയിൽ കാറ്റുമുണ്ട് അല്ലേ.
5: പാലം ഇറങ്ങിയപ്പോൾ തന്നെ മുനമ്പത്ത് നിന്ന് അക്കരെ, അത് മറ്റേ അഴീക്കോട് ഭാഗം, ആ ഒരു അവിടെ ഒരു ഹാർബർ ഉണ്ട് അഴീക്കോട്. അപ്പൊ അതും കൂടി നമുക്ക് ഈ ഇവിടെ നിന്നാ കാണാം. മൊത്തത്തിൽ നമ്മൾ 3 ഹാർബറാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നമ്മളെ ഇപ്പൊ പുല്ലുവഴിയൊക്കെ പോയപ്പോണ്ടല്ലോ നമ്മള് കണ്ടില്ലേ മുനമ്പം മീൻ. എന്നപ്പോ നമുക്കൊരു കൗതുകമാണ്, ഓ നമ്മൾ ഇത്ര ദൂരം, അതായത് നമ്മള് ഈ പടിഞ്ഞാറേ അറ്റത്തു നിന്ന് കിഴക്കേ അറ്റത്തോട്ടും വീഴും മുനമ്പം ഫിഷ് കാണുക നമുക്ക്, അയ്യോ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ തീരദേശത്തെ. അങ്ങനെ അദ്ദേഹം പറഞ്ഞവരി, വിവേകാനന്ദൻ സാർ പറഞ്ഞവരി, മുനമ്പം ഫിഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പേറ്റന്റ് ഉള്ളൊരു ഐറ്റം ആയിട്ട് മാറി ശരിക്കും കേരളത്തില്.
4: പക്ഷെ ചില കാര്യങ്ങൾ എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടാലും അത് നേരിട്ട് കാണുമ്പോൾ, കാരണം ഏറ്റവും ഹൈലൈറ്റ് സംഭവങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അതിനിടയിലെല്ലാം രസകരമായ നമ്മൾ പോയി കണ്ടാൽ മാത്രം കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ചീനവലകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇറക്കിയിട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇപ്പം മീൻ അങ്ങനെ പിടിക്കുന്ന സമയമായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ വിദേശ നാടുകളിൽ പോലും കൊച്ചി എന്ന് പറയുമ്പോൾ വരയ്ക്കപ്പെടുന്ന ചിത്രങ്ങളിലൊന്നാണല്ലോ ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറഞ്ഞാൽ ചീനവല എന്ന് പറഞ്ഞത്. അത് ഒരുപാടെണ്ണം ഇക്കരെയും അക്കരെയുമായി ഒരുപാടെണ്ണമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ നടന്നു വരും.

പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ല് കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യബന്ധന വലകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് ഉണ്ടാവല്ലോ, അപ്പം നമ്മളൊക്കെ തന്നെ എന്തോരം പ്ലാസ്റ്റിക് എറിയരുതെന്ന് പറഞ്ഞാലും മനുഷ്യർ തന്നെ എന്തോരം എറിയുന്നു, അങ്ങനെ വലയിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങുകയാണെങ്കിൽ അത് മാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കൂട് ഇവിടെയുണ്ട്. പക്ഷേ അതിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സിൻ്റെയൊക്കെ കവറാണ്. അതാണ് നമ്മുടെ രീതി. പ്ലാസ്റ്റിക് മാലിന്യ മുക്തമായ കടലിനും തീരത്തിനും നമ്മൾക്ക് കൈ കോർക്കാം എന്ന മോട്ടിവേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബീച്ചിന് സൈഡിലുള്ള റോഡിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് ഉള്ള യാത്ര, ബാക്കി വിശേഷങ്ങൾ മുനമ്പം ബീച്ചിലെത്തിയിട്ട്.

0: മുൻപത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമുക്കൊപ്പം ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര്?
1: എന്റെ പേര് അൻസാർ എം കെ എന്നാണ്.
0: അഴീക്കോടും മുനമ്പും പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു പാലത്തിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പറയുന്നത്, ഈ പാലത്തിന്റെ പേരെന്താ?
1: ഇതിന് അഴീക്കോടും മുനമ്പും പാലം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് രണ്ട് കരകളെ, രണ്ട് നിയോജക മണ്ഡലത്തിൽ കിടക്കുന്ന രണ്ട് കരകളാണ്. ഒന്ന് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ മുനമ്പവും കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ അഴീക്കോടുമായി ബന്ധിപ്പിക്കുന്ന, തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 167 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പാലത്തിന് 7 മാസങ്ങൾക്കുള്ളിൽ പണി പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 3 ഗർഡറും കൂടിയാണ് മുനമ്പം കരയിലേക്ക് നീങ്ങാനുള്ളത്. അത് കഴിഞ്ഞാൽ ശരിക്കും ഒരു തീരദേശ മേഖലയിലേക്ക് ഒരു വലിയൊരു റോഡിനുള്ള ഇതാണ് ആവിഷ്കരിക്കുന്നത്.
0: ഇപ്പോ ഏകദേശം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പാലം കൂടി വന്നാൽ എങ്ങനെയാണ് ഈ ഒരു രണ്ട് പ്രദേശങ്ങളെ, അവരുടെ ജീവിതത്തെ ഇങ്ങനെ ബാധിക്കുന്നത്? അതായത് അവിടുത്തെ ഗതാഗത സംവിധാനത്തെ മൊത്തത്തിൽ
1: എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ നിന്നും പോകുന്ന വണ്ടികളെല്ലാം മാലിങ്ങര പാലം വഴി കറങ്ങി മൂത്തുകുന്നം കൊടുങ്ങല്ലൂർ ഹൈവേ ടച്ച് ചെയ്തിട്ടാണ് അപ്പുറം മറുകര കടക്കുന്നത്. കൂടുതലും പോകുന്നത് വലപ്പാട് വാടാനപ്പള്ളി റൂട്ടിലേക്കൊക്കെ പോകുന്ന വണ്ടികൾക്ക്, ചാവക്കാടൊക്കെ പോകുന്ന വണ്ടികൾക്ക് ഈ വഴി, ഈ തീരദേശ പാലം വഴി, തീരദേശ ഹൈവേ വഴി പോകാൻ വളരെ എളുപ്പമായിരിക്കും. വളരെ കിലോമീറ്ററുകൾ ലാഭം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
0: വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാത അല്ലെങ്കിൽ വൈപ്പിൻ പള്ളിപ്പുറം സംസ്ഥാന പാത, അങ്ങനെയാണോ ഏതാ പറയുന്നത്?
1: ശരിക്കും എറണാകുളം പള്ളിപ്പുറം സംസ്ഥാന പാത എന്നാണ് ഇതിന്റെ യഥാർത്ഥ നാമം. അതായത് എറണാകുളം ഗോശ്രീ പാലങ്ങളെയോട് കണക്ട് ചെയ്തിട്ട് മുനമ്പം വരെ എത്തി നിൽക്കുന്ന, മുനമ്പം പള്ളിപ്പുറം മാലിങ്ങര പാലം വരെ എത്തി നിൽക്കുന്ന അതാണ് സംസ്ഥാന പാത എന്ന് അറിയപ്പെടുന്നത്. ഇത് വീണ്ടും അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മുനമ്പം കവർ ചെയ്യുമ്പോൾ സംസ്ഥാന പാത വേറൊരു പുതിയൊരു നാമധേയത്തിലും പുതിയൊരു പശ്ചാത്തലത്തിലും ആയിരിക്കും ഈ പാലം വരാൻ പോകുന്നത്.
0: ഇപ്പോ നമ്മള് വൈപ്പിലെ പല പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് വൈപ്പിൻ സംസ്ഥാന പാതയ്ക്ക് തന്നെ വീതി കുറവ്, അപകടങ്ങള്, എന്താ പറയുക, വാഹന ഞെരുക്കം ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊരു ഒരു പാലം കൂടി വരുമ്പോൾ മറ്റൊരു ജില്ലയെ കൂടി ബന്ധിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള വാഹനങ്ങൾ കൂടി വരും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വേറെ ഗതാഗത സംവിധാനം അല്ലെങ്കിൽ വീതി കൂട്ടുന്നതോ മറ്റു പാത പുനരാവിഷ്കരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ പാതകളുടെ ഇരുവശവും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച സ്ലാബ് ഇട്ട് അതിനുമേൽ ടൈൽ വിരിച്ചിട്ട് സൗന്ദര്യവൽക്കരിച്ചപ്പോൾ ഇപ്പോൾ ശരിക്കും റോഡ് സംസ്ഥാന പാത ഇടുങ്ങിയതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതായത് ഒരു വണ്ടി ഒരു സ്റ്റോപ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിന് പിന്നിലായിട്ട് കുറേ വണ്ടികളുടെ ബ്ലോക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് ബദലെന്നോണം ഒരു സംസ്ഥാന തീരദേശ പാതക്ക് അലൈൻമെൻ്റ് എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് ഈ പാലം വഴിയായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ പറഞ്ഞ സംസ്ഥാന പാതയെ ബാധിക്കില്ല എന്നുള്ളതാണ് ഉള്ളത്. പക്ഷേ ആദ്യം ഈ 7 മാസത്തിനുള്ളിൽ പാലം ആണ് നിലവിൽ വരുന്നത്. സംസ്ഥാന പാതയ്ക്ക് ഇപ്പോഴും അക്വിസിഷനൊന്നും ശരിക്കും നടന്നിട്ടില്ല. അപ്പോൾ തീരദേശ പാത വീണ്ടും അതേപോലെ തന്നെ കിടക്കും. വീണ്ടും ഈ പാലം തുറക്കുന്നതോടുകൂടി കൂടുതൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫാക്ട്.
0: എന്തായാലും അഴീക്കോട് വൈപ്പിൻ നാടിന്റെ വികസനത്തിന് ഈ ഒരു പാലം നിർണായകമാകും എന്നതിൽ സംശയമില്ല അല്ലേ?
1: അത് വളരെ കറക്റ്റാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈപ്പമംഗലം മണ്ഡലത്തിലുള്ള ആളുകളെയൊക്കെ കൂടുതലും എറണാകുളം നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികൾ ചെയ്യുന്നവരും പല പ്രോഗ്രാമുകൾക്കും, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ബന്ധങ്ങൾ കിടക്കുന്നത് ശരിക്കും അഴീക്കോട് എറിയാട് ബന്ധങ്ങൾ കൂടുതലും വൈപ്പിൻകരയും കൊച്ചിയും എറണാകുളവുമായിട്ട് ഒക്കെയാണ് കുറേ കുടുംബ ബന്ധങ്ങൾ. അവർ തന്നെ ദിനേന പോകുന്ന ആളുകളുടെ എണ്ണം, നേരത്തെ ഉണ്ടായിരുന്ന ജങ്കാറിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യവും യാത്രക്കാരുടെ തിരക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് അവർക്കൊരു അനുഗ്രഹമായിട്ടാണ് ശരിക്കും അഴീക്കോട്, അതായത് കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിന് തോന്നുന്നത് എന്ന് പറയും. മുനമ്പം സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലൊരു മാലിങ്ങര പാലമുള്ളതിനാൽ അത് കൂടുതലായിട്ട് വരുമോ എന്നുള്ളത് സംശയം. പക്ഷേ മുനമ്പം ഫിഷിംഗ് ഹാർബറുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഈ വാഹനങ്ങൾ, ഇൻസുലേറ്റഡ് വണ്ടികളും മത്സ്യം കയറ്റി പോകുന്ന വണ്ടികൾക്കൊക്കെ തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമായിരിക്കും ഈ പാലം എന്നതാണ് വസ്തുത.
0: ഈ പാലം വരുന്നതിന് മുമ്പ് ജങ്കാറ് കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ എങ്ങനെ പോകണം, എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം?
1: ജങ്കാറ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാലിങ്ങര പാലം വഴി, അതായത് ശരിക്കും ഒരു 10-12 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് കൊടുങ്ങല്ലൂർ എത്തിയതിന് ശേഷം വീണ്ടും ഒരു 6 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ ഈ അഴീക്കോട് എന്നുള്ള പ്രദേശത്തെത്തുള്ളൂ. 10-18 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് പോകുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഇപ്പോൾ ജങ്കാർ നിർത്തിയ സമയത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലൊരു ചെറിയൊരു ടൂറിസ്റ്റ് ബോട്ടാണ് ഇവിടെ

ആളുകളെ കടത്താൻ വേണ്ടി കടത്തു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാഹനങ്ങൾക്കൊക്കെ 18-20 കിലോമീറ്റർ ചുറ്റി പോകുന്നതിനേക്കാൾ ഒരു 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്നുള്ളത്.

വെൽക്കം ടു മുനമ്പം ബീച്ച് എന്ന ബോർഡ് കണ്ടിരിക്കുന്നു. പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര മുനമ്പം ബീച്ചിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇത് കുറേ കൂടെ നമ്മളിങ്ങനെ ഒരു എൻട്രൻസ് ഭാഗം എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് വേ ടൈപ്പാട്ടോ. ഇനി കടൽ കയറി കയറി കര പോയതാണോ എന്നറിയില്ല. ഇതിപ്പോൾ വാക്ക് വേൻ്റെ സൈഡിൽ കായൽ പോലെയാണ് ഇരിക്കുന്നത്, ബീച്ച് എന്നാണ് പേരെങ്കിലും. അല്ലേ, ഇതിൻ്റെ തീരെ അവിടെ വേറെ കര. അപ്പോൾ ഒരുപാട് ഐസ്ക്രീം ഷോപ്സും ചെറിയ ചെറിയ ഷോപ്സും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ, നമ്മളിങ്ങനെ ഈ വാക്ക് വേ പോലത്തെ സ്ഥലത്തിൽ കൂടെ ഇങ്ങനെ നേരെ നടന്ന് നടന്ന് ലെഫ്റ്റിലോട്ട് ഉള്ള ഭാഗത്താണ് ഐഡിയലി ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കടൽ തീരവും തിരമാലകളും ഒക്കെ ഉണ്ട്. ഈ നമ്മൾ കയറുന്ന ഭാഗത്ത് കുറച്ചും കൂടെ അധികം തിരകളും ഓളങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സമാധാനമുള്ള കടലും, സമാധാനമുള്ള കടലിനെ കണ്ട്

0: ഇരിക്കാൻ പറ്റുന്ന കസേരകളും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല കാറ്റുണ്ട്. അങ്ങനെ കുറേ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള കസേരയുണ്ട്. പക്ഷെ ആ കസേരയിൽ ഇരുന്നില്ല, തൊട്ടടുത്ത് ഇങ്ങനെ തിണ്ണ പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കാനാണ് സുഖം. അവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഒരു ചീനവല ഇപ്പോൾ ജസ്റ്റ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മീനൊക്കെ ഉണ്ടോ എന്ന കാഴ്ചകൾ നോക്കി ഇവിടെ ഇരിക്കുകയാണ്.
1: നല്ല കാറ്റുണ്ട്. വെൽക്കം ടു മുനമ്പം ബീച്ച് എന്ന് പറഞ്ഞ ആർച്ച് കടന്ന് നമ്മൾ വരുന്നത്, കാല് വെക്കുന്നത് തന്നെ ഒരു പുലിമുട്ടിലേക്കാണ്. അത് ഈ മുനമ്പം ബീച്ചിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വൈപ്പിലെ മറ്റ് ബീച്ചുകളെടുത്താൽ മുനമ്പം ബീച്ചിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ഈ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അര കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു പുലിമുട്ട്. നമുക്ക് ഈ പുലിമുട്ടിലൂടെ നടന്ന് ചെന്നാൽ നമ്മൾ കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അത് ഒരു ഭയങ്കര രസമാണ്. നമ്മൾ സാധാരണ ചെറായിലും ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പുലിമുട്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോയി കടൽ കാണില്ലേ, പക്ഷെ ഇത് നമ്മൾ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ ഉച്ചനേരം ആണെങ്കിലും നല്ലൊരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം. പിന്നെ ചീനവലകൾ മുനമ്പം ബീച്ചിൻ്റെ പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ണെത്താ ദൂരത്തേക്ക് ചീനവലകളുണ്ട്. അവിടെ ചെറിയൊരു ഹട്ട് പോലെ അവിടെ ആൾക്കാരുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നാൽ കുറഞ്ഞ വിലയിലൊക്കെ മീൻ വാങ്ങിക്കാം എന്നാണ് ഇവിടെ പറയപ്പെടുന്നതും എഴുതി വെച്ചിട്ടുള്ളതും.
0: ഈ നമ്മളെ ഒരുപാട് നേരം ഈ ചീനവലകൾ ഇങ്ങനെ നോക്കി ഇരുത്തിക്കുന്നു തോന്നുന്നു. കാരണം ഇങ്ങനെ ഇപ്പോൾ പൊക്കുന്നുള്ള രീതിയിൽ ഒരു ലെവലിൽ വരെ എത്തിക്കും, പിന്നെയും താഴ്ത്തും, പിന്നെയും ഒരു ലെവൽ വരെ എത്തിക്കും താഴ്ത്തും. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രസമുണ്ട്. ഒരുപാടെണ്ണം, ഒരു അഞ്ചാറെണ്ണം ഒരേ സമയമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം ഇവിടെ ഇരുന്നാൽ നമുക്ക് അവിടെ അഴീക്കോട് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. അത് മാത്രമല്ല, ഇപ്പോൾ ബോട്ടുകളാണെങ്കിലും ഇപ്പോൾ മത്സ്യബന്ധനം കഴിഞ്ഞ് ഹാർബറിലേക്ക് അടുക്കുന്ന ആ ഒരു കാഴ്ചയെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ചൂണ്ടക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും ചൂണ്ടയിടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ മീനുകളാണ് പിടിക്കുന്നതെങ്കിൽ ഇവിടെ പക്ഷേ വലിയ മീനുകൾക്കാണ് സാധ്യത. അതാണ് ചൂണ്ടക്കാരുടെ ഇഷ്ട കേന്ദ്രമായി മുനമ്പം ബീച്ച് മാറിയത്.
0: അതെ, ഹസീന പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് മുനമ്പം ഹാർബറിലാണെങ്കിലും അത് വെട്ടുന്ന സ്ഥലത്താണെങ്കിലും മീൻ വെട്ടുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ വലിയ വലിയ മീനുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൂണ്ടക്കാർക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മീനിനെ കാണാൻ പറ്റുമോ എന്ന് നമ്മൾ കുറേ നേരം നോക്കിയിരിക്കേണ്ടി വരും. കാരണം ചീനവലകളൊക്കെ പൊന്തും, പിന്നെ ഒരു ലെവൽ കഴിയുമ്പോൾ പിന്നെയും വെള്ളത്തിനിടയിലേക്ക് താഴ്ത്തും, പൊന്തും താഴ്ത്തും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രസമുള്ളൊരു കാഴ്ചയാണ്. കാരണം ഒരു അഞ്ചാറെണ്ണം ഒരേ സമയത്താണ് ഈ ഒരു ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.

അപ്പോൾ ഇവിടെ മുനമ്പം ബീച്ചിൻ്റെ ഓരത്ത് കാറ്റൊക്കെ കൊണ്ടിരുന്ന് പാട്ടിൻ്റെ നാട്ട് വഴി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്രയിൽ ഒപ്പമുണ്ടായത് ഫെറൻ ആൻഡ് ഹസീന, നിർവഹണം റിയ.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 04 24 24 386 387, 04 24 24 386 397, അല്ലെങ്കിൽ 94 46 45 58 88. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04 84 24 86 387, 04 84 24 86 397. മറ്റൊരു നമ്പർ 94 46 45 58 88. ഓർക്കുക, എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും സ്ഥലവും വളരെ കൃത്യമായി തന്നെ പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 59:45. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല്ല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും

0: ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക. മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക. തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക. കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDS പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബർല ICDS ടീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ കൃഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പകൽസമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി കൃഷികൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല. ഇതേക്കുറിച്ച് 18 ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: This is Akashwani, the news read by V.C. Pramod. The 8th India-Indonesia Joint Commission meeting was held in New Delhi today. External Affairs Minister Dr. S. Jayashankar and his Indonesian counterpart Sugiono co-chaired the meeting. During the meeting, they reviewed the entire spectrum of bilateral relations under their comprehensive strategic partnership. Both sides discussed ways to further strengthen cooperation in a wider range of areas, including political affairs, defense and security, maritime cooperation, trade and investment, pharmaceuticals and healthcare, digital technology, energy, connectivity, space, education, consular matters, culture and people-to-people exchanges. Dr. Jayashankar and Mr. Sugiono welcomed the growing momentum in bilateral ties and agreed to hold the next Joint Commission meeting at a mutually convenient date in the near future. West Bengal Women and Child Development and Social Welfare Minister Agnimitra Paul today chaired a high-level administrative review meeting at Siliguri. Discussions focused on municipal affairs, women and child development, social welfare, disaster management, sanitation, drainage, waste management, traffic regulation and the implementation of various government schemes. Later addressing the media, Ms. Paul said, Darjeeling, Mirik, Karsiong, Kalimpong and Siliguri will soon be developed as 5 Himalayan cities. She said strict measures will be taken to improve urban infrastructure and cleanliness. Union Science and Technology Minister Dr. Jitendra Singh has said the Narendra Modi government has transformed India in the past 12 years into an aspirational

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം പ്രത്യേക പരിപാടി. ഇതിൽ പങ്കെടുക്കുന്നവർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ, കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതെങ്ങനെ? തുടർന്ന് ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. സ്റ്റാർ

സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇനീഷ്യേറ്റീവിൻ്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻ്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം, ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ: 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 അഭിപ്രായ വേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ

0: ഡൽഹിറിലെ 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. വഞ്ചി തോം കോവാരിയത്ത് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഈ പരിപാടിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷേ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
3: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
1: അരുതാത്ത് പറയല്ലേ, എന്തത്?
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വിദ്യുൽ പ്രഭ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിറിലെ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എസ് രമേശൻ നായരുടെ കിരാതം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ലോക സമുദ്ര ദിനം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ആസ്മ കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസ് ജോർജ് വർഗീസുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹെലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലെ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം.
7: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
8: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
7: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
8: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
7: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
4: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക സംരംഭകയായ രാജി രാജേന്ദ്രനുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കൃഷി വകുപ്പിലെ എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര S. കുമാർ സംസാരിക്കുന്നു. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
9: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: നാളെ വൈകിട്ട് 5:00 ആകാശവാണി FM

0: വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:16 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം ലോക സമുദ്രദിനം. ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപറ്റ പന്തിരുകുലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ രാത്രി 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ MC പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡോക്ടർ KJ യേശുദാസിന്റെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ കിസാൻ സശക്തീകരൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സമയം 6:00 കഴിഞ്ഞ് 20:33. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന രവീന്ദ്രൻ ചെന്നിലോട്. സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

0: പി ജയചന്ദ്രൻ പാടിയ ലളിതഗാനമാണ് മധുരം ഗീതത്തിൽ ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ എസ് സി എസ് ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10 മാസം ദൈർഘ്യമുള്ള സൗജന്യ സ്റ്റെനോഗ്രഫി ആൻഡ് വേർഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ സി ജി സി ഓഫീസിൽ ആരംഭിക്കുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളതും 18-നും 41-നും ഇടയിൽ പ്രായവുമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ആകെ 20 സീറ്റുകളാണുള്ളത്. പരിശീലന കാലയളവിൽ നിയമാനുസൃത സ്റ്റൈപ്പൻഡും സൗജന്യ പഠനോപകരണങ്ങളും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0484231 2944. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0484231 2944.
1: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
2: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
1: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
2: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായി, ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ പട്ടികജാതി പട്ടികവർഗ മറ്റർഹരായ മറ്റു പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ 6 മാസം ദൈർഘ്യമുള്ള സൗജന്യ

പരിശീലനം നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 4 മുൻപായി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 62 82 85 83 74 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62 82 85 83 74. വനിതാ ശിശു വികസന വകുപ്പ് അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 വർഷം ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തമായി ചുറ്റുപാടോ സൗകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് ഈ പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഡിസംബർ 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്, 04862 29 74 75, 04862 29 74 75. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 29:46. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹരിമണ്ടേ കുട്ട
0: കാണട്ടെ. വോ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
7: സ്കൂള് തുറക്കാറായി.
8: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
7: പക്ഷെ അവൻ എല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
8: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
9: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന്

0: കലാശ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എംപിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയാം എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ

0: നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
1: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
1: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മണിക്കാണ് മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സോരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 40:32. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വാണി ജയറാം പാടിയത് ചിത്രം ഭക്തഹനുമാൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മെറിൻ ഗ്രിഗറി, ബേബി നിയ ചാർലി എന്നിവർ പാടിയത്. ചിത്രം ദ പ്രീസ്റ്റ്. ബി കെ ഹരിനാരായണന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. സമയം 6:50.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം.
1: പ്രത്യേക പരിപാടി. ശബ്ദ സാന്നിധ്യം:
0: ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
1: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
0: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
1: ഇന്ന് June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ആഹാരത്തിന്റെ പ്രാധാന്യവും ഭക്ഷ്യജന്യ രോഗങ്ങളെ തടയുന്നതിനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. 2018 UN പൊതുസഭയാണ് ഇതിനായുള്ള ഔദ്യോഗിക പ്രമേയം പാസാക്കിയത്. മലിനമായ അവസ്ഥയിൽ നിന്നുള്ള ഭക്ഷണങ്ങളും അമിതമായ രാസ കീടനാശിനികൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളും മായം ചേർത്ത ഭക്ഷണങ്ങളും മാരക രോഗങ്ങളെ വിളിച്ചു വരുത്താം. ഈ വർഷത്തെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം: വെല്ലുവിളികളിൽ നിന്ന് പരിഹാരത്തിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യോൽപാദനത്തിനും വിതരണത്തിനും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ഒരു ആഗോള പ്രശ്നമായി തുടരുകയാണ്. എല്ലാ വർഷവും നിരവധി രോഗങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നു. ഇത്തരം കാര്യങ്ങൾ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ ഭാരപ്പെടുത്തുക മാത്രമല്ല, സാമ്പത്തിക അഭിവൃദ്ധിയെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. സമകാലീന ജീവിത സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷയുടെ പ്രസക്തി ചർച്ച ചെയ്യുകയാണ് ഇന്ന് കാർഷിക ജീവനത്തിൽ.

0: ഫ്രോം ബേർഡൻ ടു സൊല്യൂഷൻസ് സേഫ് ഫുഡ് എവരിവെയർ വെല്ലുവിളികളിൽ നിന്ന് പരിഹാരത്തിലേക്ക് സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും.
1: ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്.
0: ഭക്ഷ്യ കാർഷിക സംഘടനയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും സംയുക്ത നിർദ്ദേശത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 2018 ഡിസംബറിൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം രൂപീകരിച്ചു. ആദ്യത്തെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം 2019 June 7 ആഘോഷിച്ചു. ലോകമെമ്പാടുമുള്ള ഭക്ഷ്യജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഒരു വഴിത്തിരിവായി ഇത്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഗുരുതരമായ വെല്ലുവിളിയായി തുടരുന്നതിനാൽ ഈ വർഷത്തെ പ്രമേയം പ്രസക്തമാണ്. ഭക്ഷ്യ സംവിധാനങ്ങളെ ബാധിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായി മലിനീകരണ സാധ്യത വർദ്ധിക്കുന്നു. ഭക്ഷ്യവിതരണ ശൃംഖലകളുടെ ആഗോളവൽക്കരണം കണ്ടെത്തലും നിരീക്ഷണവും സങ്കീർണമാക്കുന്നു. നഗരവൽക്കരണവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും തെറ്റായി സംസ്കരിച്ചതോ നിർമ്മിച്ചതോ ആയ ഭക്ഷണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തിരിച്ചറിയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം പകരുക എന്നതാണ് ഈ വർഷത്തെ ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഭക്ഷ്യജന്യ അപകട സാധ്യതകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളമുള്ള ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. സുരക്ഷിതമായ ഭക്ഷണ ശീലങ്ങളിലൂടെ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക. ശാസ്ത്രീയമായ അപകട സാധ്യത വിലയിരുത്തലും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണവും പ്രോത്സാഹിപ്പിക്കുക. ഭക്ഷ്യ ശുചിത്വത്തെക്കുറിച്ചും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പൊതുജന അവബോധം മെച്ചപ്പെടുത്തുക. നല്ല രീതികൾ പിന്തുടരുന്നതിൽ കർഷകരെയും ഉൽപ്പാദകരെയും ഭക്ഷ്യ ബിസിനസ്സുകളെയും പിന്തുണയ്ക്കുക.
2: ഫുഡ് സേഫ്റ്റി ഈസ് എവരിവൺസ് ബിസിനസ്. ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് നമ്മുടെ രാജ്യത്ത് ഈ ദിനം ആചരിക്കുന്നത്.
1: ഭക്ഷ്യസുരക്ഷാ പരിശോധനാ രീതികൾ, കുടിവെള്ള പരിശോധന, നിലവിലെ അവസ്ഥ, ഹോട്ടലുകളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.
3: ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട്. പരിശോധനയിൽ പ്രധാനമായിട്ടും ഈ മഴക്കാല സമയത്തും വെള്ളത്തിൽ നിന്ന്, വെള്ളമാണ് പ്രധാനമായിട്ട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതിന് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുക, അതോടൊപ്പം തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കച്ചവടക്കാർക്ക് നമ്മൾ അവരോട് പറയുന്നുണ്ട്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്, അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഇപ്പം ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭകൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടലുകളും അതോടൊപ്പം തന്നെ വഴിയോര കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ പരിശോധന നടത്തുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ നല്ല ഭക്ഷണം, അതായത് ഒരു ആൾക്കാർ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്. കാരണം അയാൾ പൈസ കൊടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ഹോട്ടലുകാർക്കും നല്ല ഭക്ഷണം കൊടുക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ വൃത്തിയും ശുചിത്വവും ഉറപ്പുവരുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കച്ചവടക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, ഹോട്ടലുകാർക്ക് കൊടുത്തിട്ടുണ്ട്.
4: ഈ പരിശോധനാ ഘട്ടത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഏതെല്ലാം തലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്?
3: പരിശോധന എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ശുചിത്വ സംവിധാനങ്ങൾ പരിശോധിക്കും ആദ്യം. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം ലോക്കൽ ബോഡി ആണല്ലോ ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ ലൈസൻസിൽ തന്നെ പറയുന്നുണ്ട് അവിടെ ശുചിത്വ സംവിധാനങ്ങൾ തൃപ്തികരമാകണമെന്ന്. അപ്പൊ അവിടുത്തെ മാലിന്യ സംസ്കരണ ഉപാധികൾ ഉണ്ടോ എന്ന് നോക്കും. കാരണം ഇപ്പൊ മാലിന്യങ്ങൾ യഥാവിധി സംസ്കരിക്കുന്നുള്ള സംവിധാനം ഹോട്ടലിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള ഗവൺമെന്റ് ഏജൻസികൾക്ക് അവർ മാലിന്യം കൈമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ശുചിത്വം, ഭക്ഷണം തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ അടുക്കള ഭാഗങ്ങൾ എങ്ങനെയാണ്, വൃത്തിയുള്ളതാണോ എന്ന് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ അവര് സൂക്ഷിക്കുന്ന ഫ്രിഡ്ജ് പോലുള്ള സാധനങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് പല കടകളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഫ്രിഡ്ജ്

0: ഇതിന്റെ ഉൾഭാഗങ്ങൾ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് കാണുന്നത്. അപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. പിന്നെ ഹെൽത്ത് കാർഡ് എന്ന് വെച്ചാൽ ഇപ്പൊ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കൂടുതലായിട്ട് ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
1: വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്?
0: വെള്ളത്തിന്റെ ഗുണനിലവാരം എന്ന് പറയുമ്പോൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വെള്ളത്തിന്റെ സാമ്പിള് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഹോട്ടലുകൾക്ക് നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ അവരോട് പറയും, നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കർശനമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് എടുക്കുന്ന സമയത്ത് എവിടെ എന്നുള്ള വെള്ളത്തിന്റെ സോഴ്സ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ അതോടൊപ്പം തന്നെ വെള്ളം പരിശോധിച്ച റിപ്പോർട്ട് കൂടി ഹാജരാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ലൈസൻസ് കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ പരിശോധന സമയത്ത് നമ്മൾ അവരോട് പറയും, ഇതുപോലെ വെള്ളം ഒരു കാരണവശാലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ആൾക്കാർക്ക് കൊടുക്കാവൂ എന്നുള്ളതും മറ്റു കാര്യങ്ങളെ കുറിച്ചുമൊക്കെ വെള്ളത്തിനെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അവരോട് ഹോട്ടൽ ഉടമയോടും അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികളോടും ഒക്കെ നമ്മൾ പറയാം.
1: പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, ഇപ്പൊ ഹോട്ടലുകളിലാണെങ്കിലും ഉപയോഗിക്കുന്ന പച്ചക്കറികളും പാചകത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെയും സുരക്ഷ എന്നുള്ളത്, അത് ഉറപ്പാക്കാനായിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ?
0: ഹോട്ടലുകൾക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് നമ്മൾ നോട്ടീസ് ആയിട്ട് നമ്മൾ ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മളൊരു ഹോട്ടൽ പരിശോധിക്കാൻ പോകുന്ന സമയത്ത് ആ ഹോട്ടലിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഡിഫക്ട്സുകൾ എന്തൊക്കെയാണ്, അത് ഐഡന്റിഫൈ ചെയ്തൊക്കെ അവിടെ വെച്ച് തന്നെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ അവർക്ക് നോട്ടീസ്, ഇതുപോലെ അതിന് എന്തൊക്കെയാണ് ഡിഫക്ട്സ് എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് അത് അവർക്ക് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നമ്മളൊരു നോട്ടീസിനൊരു കാലാവധി ഉണ്ട്, ആ കാലാവധി വെച്ച് നമ്മൾ പരിശോധിച്ചിട്ട് അത് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തും. പ്രത്യേകിച്ചും ഈ അടിയന്തര സാഹചര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അത് അപ്പോൾ തന്നെ നമ്മൾ ചെയ്യിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ പലപ്പോഴും ഇവർ ഓപ്പൺ ആയിട്ടായിരിക്കും ഇട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എലി പോലുള്ള ജീവികൾ ആ പച്ചക്കറികളിലൊക്കെ വരാനും അത് ഉപയോഗശൂന്യമാക്കുവാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് അടച്ചു സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് ഉറപ്പുവരുത്തുകയും ചെയ്യും, അപ്പോൾ തന്നെ ഉറപ്പുവരും. അല്ലാതെ നമുക്ക് ചിലപ്പോൾ സമയമെടുത്ത് ചെയ്യേണ്ടത് കാണും. അങ്ങനെയുള്ളതിന് നമ്മൾ നോട്ടീസ് കൊടുത്ത് ഇതിന് തുടർ പരിശോധനകളിൽ അത് ഉണ്ടോ, അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഉറപ്പുവരുത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പ്രശ്നബാധിതമായിട്ടുള്ള ഹോട്ടലുകളാണെങ്കിൽ അടച്ചു കൂട്ടുന്നതിന് നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ്.
1: നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഗുരുതരമായ ഭക്ഷ്യസുരക്ഷാ വീഴ്ചകൾ എന്തൊക്കെയാണ്?
0: ഭക്ഷ്യസുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഹോട്ടലുകളിലും നമ്മൾ ഇറച്ചി അതുപോലെ മത്സ്യം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് മതിയായിട്ടുള്ള അതിന്റെ ഒരു ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നതിന് അതിനൊരു ഇത്ര ഡിഗ്രി സെൽഷ്യസിലുള്ള അത് അങ്ങനെയുള്ള സൂക്ഷിക്കണമെന്നാണ് നിയമമെന്ന് പറയുന്നത്. അത് പലപ്പോഴും പല ഹോട്ടലുകാരും അത് ചെയ്യാറില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വെക്കുന്ന ഈ ഇറച്ചി മീൻ പോലുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കേട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ചെറിയ കേട്, പക്ഷെ അത് മനുഷ്യന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ചില മനുഷ്യർക്ക് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതാണ് മൂന്നാമത്തെ പ്രശ്നം. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കാണുന്ന ചില ആൾക്കാർ ഉപയോഗിച്ച എണ്ണകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. അപ്പൊ അത് ഉപയോഗിച്ച എണ്ണകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. അത് നമ്മളുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ എണ്ണ യഥാർത്ഥത്തിൽ ഉപയോഗശൂന്യമായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചില ആൾക്കാർ അത് കുറച്ച് ലാഭത്തിന് വേണ്ടി അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ആൾക്കാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ബാത്റൂം പ്രവർത്തിക്കുക, അതോടൊപ്പം തന്നെ മലിനജലം അടുക്കള ഭാഗത്ത് കെട്ടിക്കിടക്കുക, അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന അവിടെ ഈച്ചകളുടെ സാന്നിധ്യം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഈച്ചകൾ നമ്മൾ ഈ പാചകം ചെയ്തു വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അതുവഴി ആൾക്കാർക്ക് രോഗം പകരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും.
1: ഇത്തരം സാഹചര്യങ്ങളിൽ ഏത് രീതിയിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്?
0: മുനിസിപ്പൽ നിയമം അനുസരിച്ച് ഒരു കടക്ക് ലൈസൻസ് കൊടുക്കുന്ന അധികാരി എന്ന് പറയുന്നത് നഗരസഭയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നഗരസഭയുടെ ജൂറിസ്ഡിക്ഷനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലൈസൻസ് കൊടുക്കുമ്പോൾ ലൈസൻസിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കട പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്നും ആ കടയുടെ ശുചിത്വ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നൊക്കെ നിഷ്കർഷിച്ചുകൊണ്ടാണ് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ലൈസൻസ് റദ്ദി ചെയ്യുന്നതിന് മുമ്പ് തന്നെയായിട്ട് അവർക്കൊരു അവസരം കൊടുക്കും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന്. അതിനുവേണ്ടി നമ്മൾ നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് പ്രകാരം പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദിയും അതോടൊപ്പം തന്നെ ഫൈനും. ഫൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചില തെറ്റുകളാണെങ്കിൽ ചില ഫൈനടക്കി. ഫൈനടക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ ഫൈനിലൂടെ നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവരത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെയുള്ള ഫൈൻ നടപടികളൊക്കെ നമ്മുടെ നഗരസഭാ പരിധിയിൽ നമ്മൾ ഈ പ്രത്യേകിച്ചും ഹോട്ടലുകൾക്കെതിരെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിച്ചിട്ടുമുണ്ട്.
1: ഇപ്പൊ മുൻവർഷം

0: ഞങ്ങളെ അപേക്ഷിച്ച് നിലവിലെ ഒരു സാഹചര്യത്തില് ഭക്ഷ്യസുരക്ഷയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്?
1: ഭക്ഷ്യസുരക്ഷയിൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പം ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻസുകളുണ്ട്. അപ്പൊ അവരെ നമ്മൾ പലപ്പോഴും, ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ അവരെന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയിരുന്നു. അപ്പൊ നമ്മൾ അവരുമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ തെറ്റുകൾ അവരോട് തന്നെ നമ്മൾ പറയും. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് ജീവിക്കുന്നത്, സ്വാഭാവികമായിട്ടും അവർക്ക് കേൾക്കാനുള്ളത് നമ്മൾ കേൾക്കണം. അപ്പൊ അത് അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അപ്പൊ നമ്മളൊരു കടയിൽ കയറി പരിശോധിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ എതിർപ്പുകൾ ഉണ്ടാവും. എല്ലാ ആൾക്കാരും എതിർക്കണമെന്നില്ല, ചില ആൾക്കാർ എതിർപ്പുകളുണ്ടാവും. അപ്പൊ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ഇന്ന ഇന്ന തെറ്റുകൾ ഹോട്ടലുകളിൽ നിന്ന് കാണുന്നുണ്ട് എന്ന് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കും. അപ്പൊ അവർ പലരും അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഈ സംഘടനക്കാർ. അപ്പൊ അതിന്റെ ഫലമായിട്ട് കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പരിശോധനയ്ക്ക് പോയിട്ടുള്ള ഹോട്ടലുകൾക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവർ പല തെറ്റുകളിൽ നിന്നും അവർ മാറിപ്പോയിട്ടുണ്ട്. അവരത് റീവൈറ്റ് ചെയ്തിട്ടുണ്ട്. ചില അടുത്താണെങ്കിൽ ഇപ്പം തന്നെ ചില സ്ഥലത്ത് നമ്മൾ പരിശോധനയ്ക്ക് പോകുമ്പോൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓടയിലേക്കായിരിക്കും അവർ ചിലപ്പോൾ പിന്നെ അഴുക്ക് വെള്ളം ഒഴുക്കി വിടുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവിടെ കെട്ടിക്കിടക്കുകയും അത് കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ പറഞ്ഞവർക്ക് നോട്ടീസ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവർ അവിടുന്ന് അത് മാറ്റിയിട്ട് അവർ സ്വന്തമായിട്ട് പിറ്റ് സ്ഥാപിക്കുകയും വെള്ളം ഒഴുകി പോകുക, വെള്ളം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. അത് നമ്മുടെ പരിശോധനയുടെ ഒരു ഫലമാണ്. പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം വലിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ പരിശോധന നടത്തിയപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പൊ അതിനുള്ള ടൈം, അവിടെ ഡേറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം വെച്ചിട്ട് ഇത്ര സമയത്തിന് ഉപയോഗിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് ചില സ്ഥലങ്ങളിൽ നമ്മളത് കാണാറില്ല. പക്ഷെ നമ്മളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഡേറ്റ് ഇടുകയും അതിനുള്ള എക്സ്പയറി സമയം, അതിനുള്ള ഇപ്പൊ ഇത്ര സമയത്തിനായി നമ്മൾ ഭക്ഷണം ഉപയോഗിക്കണമെന്നുള്ളത് ലേബൽ അതിനകത്ത് കാണിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ പരിശോധനയുടെ ഫലമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എണ്ണയുടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമെന്ന് പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഹോട്ടലുകൾക്ക് പഴയതിനേക്കാളും നമ്മൾ പരിശോധന നടത്തുന്നതിന്റെ ഫലമായിട്ട് കുറേയധികം മാറ്റങ്ങൾ ഹോട്ടലുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം.
0: ഓക്കെ, ഇതിപ്പം ഈ ഹോട്ടലുകളെ സംബന്ധിച്ച് ഇത്തരം നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നു. ഇത് കൂടാതെ പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി ഗാർഹിക തലത്തിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്?
1: ഗാർഹിക തലത്തിൽ ഇപ്പൊ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം വിഷയങ്ങളുണ്ട്. വേസ്റ്റ് മാനേജ്, പല ആൾക്കാരും വേസ്റ്റുകൾ കൊണ്ടുവന്ന് സ്ഥലത്ത് നിക്ഷേപിക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. അത് യഥാർത്ഥത്തിൽ പൊതുജന ആരോഗ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ നൈറ്റ് സ്പോട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ക്യാമറകൾ സ്ഥാപിച്ച് ഇതുപോലെയുള്ള തെറ്റുകൾ, ഇപ്പം മാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്ന ആൾക്കാരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ തന്നെ സിംഗിൾ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വാഹനമോ അല്ലെങ്കിൽ വാഹനത്തിൽ കൊണ്ടിടുകയോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാറുണ്ട്, അവർക്ക് ഫൈൻ ഈടാക്കാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഓടകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നതിന്റെ ഫലമായിട്ടാണ് കൊതുക് ജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഓടകളുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ഓടകൾ യഥാസമയങ്ങളിൽ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പൊ മഴക്കാലപൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഏരിയകളിലുള്ള എല്ലാ മിക്കവാറും ഉള്ള ചെറിയ ഓടകളെല്ലാം നഗരസഭയുടെ ശുചീകരണ വിഭാഗ തൊഴിലാളികളെ കൊണ്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. വലിയ തന്നെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ഇപ്പം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ, ഇപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് നമ്മൾ തന്നെ മാങ്കായി എന്ന് പറയുന്ന സ്കൂളിൽ ഒരു മത്സരം സംഘടിപ്പിച്ചു. ആ കുട്ടികൾക്ക് ഈ ശുചിത്വ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് പ്രസംഗ മത്സരം, അങ്ങനെ കുട്ടികളിലൂടെ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളെ, ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭാവി തലമുറയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ നഗരസഭ നിലവിൽ സ്വീകരിച്ചു വരുന്നു.
2: ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീയുടെ പങ്കിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി.
3: കേരളത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ ജീവനോപാധി ദൗത്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് FNHW ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് വാഷ്. FNHW പദ്ധതിയുടെ ഭാഗമായിട്ട് പോഷകാഹാരം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, ജലം, ശുചിത്വം എന്നീ മേഖലകളിൽ കുടുംബങ്ങളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുന്നതിനായി അയൽക്കൂട്ടതലത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്നുണ്ട്. കേരളത്തിൻ്റെ തനതായ ഭക്ഷണവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഫുഡ് ഫെസ്റ്റുകളും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഫെസ്റ്റുകൾ, പ്രദർശന മേളകൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നു. ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധമായ ജലം. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ജലത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വീടുകളിലെ ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണം ഹാൻഡ് വാഷിങ്ങിൻ്റെ പ്രാധാന്യം എന്നിവ പോലുള്ള വിഷയങ്ങൾ

0: ാണ് അയൽക്കൂട്ട തലത്തിൽ FNHW പദ്ധതിയുടെ ഭാഗമായിട്ട് ചർച്ചകൾ നടത്തി വരുന്നത്. ഭക്ഷ്യസുരക്ഷയും പോഷകാഹാര സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കുടുംബശ്രീയുടെ ഫാം ലൈവ്ലിഹുഡ് വിഭാഗവുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പ്രധാന സംരംഭമാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി. ഈ പദ്ധതി ലക്ഷ്യമെന്ന് പറയുന്നത് ഡയറ്റ് ഡൈവേഴ്സിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറികൾ അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ളത്. വീടിൻ്റെ പരിസരത്ത് തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇലക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മുരിങ്ങ, കരിവേപ്പ് തുടങ്ങിയവ, കൂടാതെ വിവിധ പഴവർഗ്ഗങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്ന രീതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നത്. ഈ പദ്ധതിയിലൂടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുകയും ഡയറ്റ് ഡൈവേഴ്സിറ്റി എൻഷുർ ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിലൂടെ ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുന്നതിനും കുടുംബ ചെലവ് കുറയ്ക്കുന്നതിനും അധിക ഉൽപ്പന്നങ്ങൾ വിറ്റുവരുമാനം നേടുന്നതിനും സാധിക്കുന്നു. ഈ പദ്ധതിയിലൂടെ തികച്ചും വിഷരഹിതമായ പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. 2025-26 കാലയളവിൽ ഏകദേശം 3 ലക്ഷം കുടുംബങ്ങളിലേക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് വിത്തുകളും ഫലവൃക്ഷ തൈകളും നൽകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. 2026-27 കാലയളവിൽ 1 ലക്ഷം കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീയിലെ തന്നെ വേറൊരു വിഭാഗമാണ് മൃഗസംരക്ഷണ വിഭാഗം. ഈ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടക്കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് മുട്ടക്കോഴികൾ, ഹൈടെക് കൂടുകൾ, അവയുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ അയൽക്കൂട്ട അംഗങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നൽകി വരുന്നു. കുടുംബങ്ങളിൽ മുട്ടയുടെയും പാലിൻ്റെയും ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക തരം ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നു. കൂടാതെ ക്ഷീരമേഖലയിലും മൃഗസംരക്ഷണ വിഭാഗം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ക്ഷീര ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവ കുടുംബങ്ങളിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം FNHW പദ്ധതിയുടെ ഭാഗമായിട്ട് അവബോധ പ്രവർത്തനങ്ങളും കുടുംബങ്ങളിൽ അവയുടെ ഉപയോഗവും എൻഷുർ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയുടെ മൈക്രോ എൻ്റർപ്രൈസസ് വിഭാഗം വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനായി സംരംഭകർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ, അതുപോലെ തന്നെ FSSAI സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള സപ്പോർട്ടുകൾ, ഗുണനിലവാര പരിശോധനകൾ, ജലപരിശോധനകൾ എന്നിവ ഉറപ്പുവരുത്തുന്നു. കൂടാതെ ഈ സംരംഭകരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിനും ഉൽപ്പന്നങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനുമായിട്ട് വിവിധ മേഖലകളിൽ കുടുംബശ്രീ പ്രൊഫഷണലുകളുടെ സേവനവും ലഭ്യമാക്കുന്നുണ്ട്. കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് വിഭാഗം വനിതാ ശിശു വികസന വകുപ്പുമായി സംയോജിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് അമൃതം ന്യൂട്രി മിക്സ്. ഇത് അംഗൻവാടികളിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അവയുടെ ഗുണമേന്മ കുടുംബശ്രീ, WCD എന്നിവ കാലാകാലങ്ങളായി ഷുവർ ചെയ്യുന്നുണ്ട്. കൂടാതെ കുടുംബശ്രീയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡുകളാക്കി വിപണിയിൽ എത്തിച്ചു വരുന്നുണ്ട്. അതിനുദാഹരണമാണ് കേരള ചിക്കൻ, അതുപോലെ തന്നെ കേയിനം ഉൽപ്പന്നങ്ങൾ. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യപരമായ ജീവിതശൈലിയും സുരക്ഷിതമായ ഭക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ FNHW പദ്ധതിയിലൂടെ കുടുംബശ്രീ ഉറപ്പാക്കി വരുന്നു. പോഷകസമൃദ്ധമായ ഭക്ഷണം, സുരക്ഷിതമായ ആഹാര ഉൽപ്പാദനം, അതുപോലെ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി, സ്ത്രീ ശാക്തീകരണം, സംരംഭകത്വ വികസനം എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമഗ്ര മാതൃകയാണ് കുടുംബശ്രീയുടെ FNHW പദ്ധതി.
1: മായം ചേർക്കാത്ത ഭക്ഷണമാണ് ശക്തമായ ഒരു സമൂഹത്തിൻ്റെ അടിത്തറ. ഓരോ ഭക്ഷണവും പോഷക സമൃദ്ധമായിരിക്കണം. ആരോഗ്യത്തിനത് അപകടമാകരുത്. ഭക്ഷ്യസുരക്ഷ ഒരു ആഡംബരമല്ല, അത് നിഷേധിക്കാനാവാത്ത അടിസ്ഥാന മനുഷ്യാവകാശമാണ്. കൃഷിയിടം മുതൽ തീന്മേശ വരെ വളരെ കരുതലോടെയും ജാഗ്രതയോടെയും നമ്മൾ മുന്നോട്ടു പോകണം. എല്ലാവർക്കും സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ഉറപ്പാക്കാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: ശബ്ദ സാന്നിധ്യം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസ് ലോറൻസ്,
0: കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ കൃഷ്ണകുമാരി,
1: സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ.

0: ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു.
1: നിർവഹണം റിയ, സഹകരണം ലക്ഷ്മി നാരായണൻ, ഡോക്ടർ സി വി സാബുജി.
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: കർഷകർക്കുള്ള കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. വീടുമുറ്റത്തെ മുയൽ വളർത്തൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി. മറക്കാതെ കേൾക്കൂ നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90 വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:20. ഇപ്പോൾ വിപണി. ഈ മാസം 5 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. കയർ, ഏലം, കാപ്പിക്കുരു, ചുക്ക്, റബ്ബർ, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തൊണ്ടില്ലാത്തത്, കുരുമുളക്, അടയ്ക്ക, കശുവണ്ടി എന്നിവയുടെ വിലയിൽ കുറവ്. നേന്ത്രക്കായ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, കൊട്ടപ്പാക്ക്, മഞ്ഞൾ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 1200 കുറഞ്ഞ കൊല്ലത്ത് 23,000, 1,000 കുറഞ്ഞ ആലുവയിൽ 24,500, 800 കുറഞ്ഞ കോട്ടയത്ത് 26,800, 600 കുറഞ്ഞ ആലപ്പുഴയിൽ 24,000, 500 കുറഞ്ഞ കൊച്ചി റെഡി 23,300, 400 കുറഞ്ഞ വടക്കൻ പറവൂർ 25,200, 200 കുറഞ്ഞ എറണാകുളം 22,800, 100 കുറഞ്ഞ പാലായിൽ 25,800 വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്വിന്റലിന് 1200 കുറഞ്ഞ് കൊല്ലത്ത് 13,600, 600 കുറഞ്ഞ് ആലപ്പുഴ പുകരാശി 13,650, ആലപ്പുഴ തെളിവ് 13,700, 400 കുറഞ്ഞ് വടക്കൻ പറവൂർ 13,900, 300 കുറഞ്ഞ് കൊച്ചിയിൽ 13,900, 200 കുറഞ്ഞ് എറണാകുളത്ത് 13,500 വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. കയർ ക്വിന്റലിന് 100 വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,300 വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 400 കുറഞ്ഞ കൊല്ലത്ത് 3,300 വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കുറഞ്ഞ് എറണാകുളത്ത് 24,000, 600 കുറഞ്ഞ് കൊല്ലത്ത് 30,200, 500 കുറഞ്ഞ് പുത്തൂർ 27,500 വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 വർദ്ധിച്ച് കട്ടപ്പന 2,500 വിപണനം നടന്നപ്പോൾ തൊടുപുഴ, കൊച്ചി എന്നിവിടങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല.

0: കാപ്പിക്കുരു ക്വിൻ്റലിന് 200 രൂപ വർദ്ധിച്ച് കോട്ടയത്ത് 38,000 രൂപയ്ക്കും 1,000 രൂപ വർദ്ധിച്ച് കട്ടപ്പനയിൽ 35,000 രൂപയ്ക്കും വിപണനം നടന്നു. ചുക്ക് ക്വിൻ്റലിന് 1,000 രൂപ വർദ്ധിച്ച് അടൂരിൽ 28,000, 2,000 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴയിൽ 30,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. അടയ്ക്ക ക്വിൻ്റലിന് 500 രൂപ കുറഞ്ഞ ആലപ്പുഴയിൽ 5,000, 300 രൂപ കുറഞ്ഞ പുത്തൂർ 4,200 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. പുൽത്തൈലം ക്വിൻ്റലിന് 2,000 രൂപ വർദ്ധിച്ച് ആലുവയിൽ 1,65,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കൊച്ചിയിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. കശുവണ്ടി ക്വിൻ്റലിന് 1,000 രൂപ കുറഞ്ഞ അടൂരിൽ 12,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ തുടർന്നു. കോഴിമുട്ട 100-ന് 550 രൂപ മുതൽ 660 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കൊക്കോ ക്വിൻ്റലിന് 500 രൂപ കുറഞ്ഞ തൊടുപുഴയിൽ 9,000, 300 രൂപ വർദ്ധിച്ച് കോതമംഗലത്ത് 8,000, 2,000 രൂപ വർദ്ധിച്ച് കട്ടപ്പനയിൽ 9,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ഇതുവരെ കേട്ടത് ഈ മാസം 5-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. സമയം 7:24:48. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ 1,000,000 പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിഷൻ

0: mission.vhscportal.kerala.gov.in ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭാ ഐ ഡി കഹതേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നെ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഓർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഓർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഓർ സുവിധാജനക് ഓർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ എൽ പി ജി വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ എൽ പി ജി വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും യു എൻ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, ആർടിഒ, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും

0: ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാനവ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21 അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 23 സെക്കൻഡ്.

FM ഈവനിംഗ്. പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാദരവോടെ സ്വാഗതം ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക്.

0: എഫ് എം ഇവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ആധുനിക യുഗത്തിൽ സ്ത്രീകൾ എല്ലാ മേഖലകളിലും തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ചു മുന്നേറുമ്പോഴും പൊതുവഴികളിലും തൊഴിലിടങ്ങളിലും അവർ നേരിടുന്ന അതിക്രമങ്ങൾ നിരവധിയാണ്. കൊച്ചി കലൂരിൽ കഴിഞ്ഞ ദിവസം വെളുപ്പിനെ ചായ കുടിക്കാനായി പോയ രണ്ട് പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമം സ്ത്രീ സുരക്ഷ എന്ന വിഷയം എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ സ്ത്രീ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം എന്നും അതിനായി സ്വീകരിക്കേണ്ട പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കുകയാണ് ഇന്ന് സമകാലികം.
3: ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടും ജനശ്രദ്ധ കിട്ടിയതുകൊണ്ടുമാണ് ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ എറണാകുളത്ത് ഉണ്ടാവുന്നുണ്ട്.
2: സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലെ യാത്ര പെൺകുട്ടികൾക്ക് ഭയാനകമാണ്.
3: ഞാൻ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജിനകത്ത് നമ്മൾ സാരിയൊക്കെ ഉടുത്ത് നല്ല മാലയൊക്കെ ഇട്ടായിരിക്കും നിൽക്കുന്നത്. കോളേജിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും മാലയൊക്കെ ഉരുമാറ്റി ഒരു തരത്തിലും അട്രാക്റ്റീവ് അല്ലാത്ത ലുക്കിൽ പുറത്തിറങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്.
2: അലീന,
3: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ

0: അരി ഉടുത്ത് ഒരു മാലയൊക്കെ ഇട്ട് വരികയാണെങ്കിൽ ഓണം ആയാലും വിഷു ആയാലും നമ്മളുടെ അടുത്ത് വന്നിട്ട് റേറ്റ് ചോദിക്കുന്ന സാഹചര്യം എറണാകുളത്തുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി 24 ഹവർ നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. കോളേജിലെ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 6 മണി സമയമൊക്കെ ആകും. 6 മണിക്ക് നമ്മൾ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. ഈവൻ ദോ നമ്മൾ ഒരു നോർമൽ ഡ്രസ്സിലാണ് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ പോലും സ്വാഭാവികമായിട്ടും നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. 10, 20, 24 വയസ്സുള്ള വളരെ ചെറുപ്പമായിട്ടുള്ള ആൺകുട്ടികളാണ് നമ്മളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാറ്. സ്ഥിരം കാര്യമാണ്. നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകുന്ന ഒരു കടയാണ്, നല്ല തിരക്കുള്ള ഒരു സ്പേസിൽ വന്നിട്ട് അവര് ഭയങ്കര കൂളായിട്ട് വണ്ടി നിർത്തിയിട്ട് വന്ന് റേറ്റ് ചോദിക്കുന്ന ഒരു പരിപാടി. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മള് പുറത്ത് നടക്കുന്ന സമയത്ത് ബൈക്കിൽ വന്ന് നമ്മുടെ പിൻഭാഗത്ത് അടിക്കുക, എറണാകുളത്തുള്ള ചില പ്രത്യേക ആൺകുട്ടികളുടെ വിനോദമാണത്. കുറേ നാളത്തെ ട്രോമയാണ് പിന്നെ അത്. എറണാകുളം എത്ര നൈറ്റ് ലൈഫ് ഉണ്ട്, എത്ര വളർന്നു എന്ന് പറഞ്ഞാലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആണുങ്ങൾ ഉള്ളത് കൊണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. ഞാനൊക്കെ പെപ്പർ സ്പ്രേയും കൊണ്ടാണ് നടന്നിരുന്നത്. ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ പാർട്ട് ടൈം വർക്ക് കഴിഞ്ഞ് താമസിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല പേടിയായിരിക്കും. പ്രത്യേകിച്ച് ഉൾവഴികളിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് പേടിക്കാതെ നടക്കാനൊന്നും പറ്റില്ല. നമ്മൾ പെപ്പർ സ്പ്രേയും കൊണ്ട് നടക്കും. പക്ഷെ പല സാഹചര്യങ്ങളിലും നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയ കുട്ടികളുണ്ട്. ഡ്രസ്സിംഗ് ആണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം കലൂരത്തെ വിഷയത്തിൽ തന്നെ പോലീസ് ആദ്യം വന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ സമയത്ത് പോയി, നിങ്ങൾ എന്തിനാ ആ ഡ്രസ് ഇട്ടു, ഏത് ഡ്രസ് എന്നുള്ളതാണ്. പെൺകുട്ടികൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു സംഗതി ഉള്ളത്. ഡ്രസ്സ് സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഇനി ഒരു 2 മുഴം സാരി ഉടുത്ത് നടന്നാലും ഒരു കാര്യമില്ല, സ്വാഭാവികമായിട്ടും ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടും. അത് ഡ്രസ്സൊന്നും അതിൽ മാറ്റർ അല്ല, ഇത് കാണുന്ന ആളുടെ കണ്ണിന്റെ കുഴപ്പമാണത്. ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അതും ആൺകുട്ടികളായിരിക്കും. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ പോലും വളരെ ട്രിഗർ ആകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സദാചാരം പറയുന്നവരെന്നും ആ വിക്ടിമിനെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയുള്ളൂ. കൊച്ചിക്കാരെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കാറുണ്ട്, കൊച്ചി പ്രശ്നമാണെന്നുള്ള. പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് പ്രതികളായി വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ രാത്രി പോലീസ് പട്രോളിംഗ് ഒക്കെ ഒന്ന് ശക്തമാക്കുക, പിങ്ക് പോലീസ് അവരൊക്കെ ഒന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. ഈ പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി രാത്രി മറൈൻ ഡ്രൈവ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടോ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഈ സ്ട്രീറ്റുകൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. ഇപ്പം ഫൈൻ അടയ്ക്കാൻ വേണ്ടി ക്യാമറ ഒരുപാട് സ്ഥലത്തുണ്ട്, വണ്ടിയുടെ ഫൈൻ പിടിക്കാൻ ഹെൽമെറ്റ് വെക്കാത്തതും. അതേസമയത്ത് എല്ലാ മനുഷ്യരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇതുപോലുള്ള സ്ട്രീറ്റുകളിൽ ക്യാമറ എന്നുള്ള സംവിധാനം ഉറപ്പുവരുത്തുക.
1: ഭയമില്ലാതെ ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ പ്രാഥമിക കടമയാണ്.
2: സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും മാത്രമല്ല, ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും സുരക്ഷിതരായിട്ട് ഇരിക്കേണ്ടതുണ്ട്.
1: സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ.
2: എന്നാൽ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർക്ക് നേരെ അതിക്രമം നടക്കുമ്പോൾ അവര് എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ചു, എന്തിന് അവിടെ പോയി, ഇത്തരത്തിലുള്ള മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സമൂഹം ഈ അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സംരക്ഷണത്തിന് നമ്മൾ പ്രത്യേക പരിഗണനകളും പ്രത്യേക നിയമങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടി വരുന്നത്. അത് യഥാർത്ഥത്തിൽ നടപ്പിലാകണം എന്നുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് സ്വതന്ത്രമായ ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അവരെ ആക്രമിക്കാനുള്ള റൈറ്റ് നമുക്ക് ഇല്ല എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ ഒരു ബോധത്തിന്റെ നിർമ്മാണമാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നത്, ഒന്ന് അസമയത്ത് പോയിട്ടല്ലേ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഏത് സമയത്തായാലും എവിടെ പോയാലും ഒരാളെ ആക്രമിക്കാനുള്ള അവകാശം ഒരാൾക്കും ഇല്ല. അത് തടയാനുള്ള ബാധ്യത ഗവൺമെന്റിനും പൊതുസമൂഹത്തിനും ഉണ്ട്. ഇത്തരത്തിലുള്ള അക്രമത്തിന് ഇതൊരു ബേസിക് ബോധമാണെങ്കിലും മറ്റു പല കാരണങ്ങളും, ഒന്ന് ലഹരിയുടെ ഉപയോഗം, അത് ഇന്ന് വർദ്ധിച്ചു വരികയാണ്. മറ്റൊന്ന് ആർഭാടകരമായ ജീവിതത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളുടെ നേരിൽ വയലൻസ് നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും കാരണമാകാറുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പല പദ്ധതികളും, ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
1: പ്രതികരിക്കാനുള്ള ആർജവം സ്ത്രീകൾ കൈവരിക്കുന്നതുവരെ സ്ത്രീ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.
3: അതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് ആ കുറ്റമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ വേണം, അല്ലാതെ ഇത് കംപ്ലെയിന്റ് ചെയ്തിട്ട് കാര്യമില്ല.
1: IMG യുടെ കോർഡിനേറ്റർ ആയിരുന്ന ഡോക്ടർ നീന ജോസഫ്.
3: പിന്നെ വളരെ പതറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും വയലൻസിന് വിധേയായിട്ടുള്ള ഒരു സ്ത്രീ. അപ്പൊ അവർക്ക് മനഃശാസ്ത്രപരമായ ഒരു ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യമാണ്. പിന്നെ ലീഗലായിട്ട് എന്ത് നടപടി എടുക്കണം എന്നുള്ളത് ആവശ്യമാണ്. പിന്നെ അവർക്ക് സിസ്റ്റത്തിൽ ഒരു വിശ്വാസം വേണം. ഇന്ന് നമുക്കറിയാം അക്രമത്തിന് വിധേയായിട്ടുള്ള പല സ്ത്രീകളും കംപ്ലയിന്റ് ചെയ്യാൻ പോലും വരുന്നില്ല. കുറച്ച് വർഷം മുമ്പുള്ള ഒരു

0: കണക്ക് പറയുകയാണെങ്കിൽ 14% സ്ത്രീകളെ കംപ്ലൈന്റ് ചെയ്യുള്ളൂ. കംപ്ലൈന്റ് ചെയ്യുന്നത് ആരോടാണ്? സ്വന്തമായിട്ടുള്ള വീട്ടിലെ മെമ്പേഴ്സിനോടോ സഹോദരിയോടോ അമ്മയോടോ അല്ലെങ്കിൽ മത സ്ഥാപനങ്ങളിലെ ലീഡേഴ്സിനോടൊക്കെ ആയിരിക്കും. ഈ 14%-ൽ 10% മാത്രമേ നീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കുന്നുള്ളൂ. അപ്പോ ഇവരൊരു വിശ്വാസ്യത ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇത് നടപടിക്രമങ്ങളെ പറ്റി പലർക്കും ഒരു അന്താളിപ്പുണ്ട്. അതെന്താണെന്നുള്ളതിനെ പറ്റി കേട്ടുകേൾവിയൊക്കെ കാണും, അവിടെ ഇവിടെയൊക്കെ വായിച്ചത് കാണും. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളെ പറ്റി വ്യക്തത കുറവുണ്ട്. അപ്പൊ അവര് വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം വേണം. ഇവരെ കൈപിടിച്ച് അവരുടെ സിറ്റുവേഷനിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുന്ന ആ പ്രക്രിയയിൽ തന്നെ ഈ സ്ത്രീയെ ശാക്തീകരിക്കാനായി സഹായിക്കുന്നവർ ചെയ്യേണ്ടത്.
1: ഇത്തരം പെരുമാറ്റ വൈകല്യത്തിന്റെ മനഃശാസ്ത്ര വശം എന്താണ്?
2: ആൺകുട്ടികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം പെൺകുട്ടികൾ ധരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള തരത്തിൽ ഉള്ള കാലാകാലങ്ങളിൽ നമ്മുടെ സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ള ചില സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ്സ് അനുസരിച്ച് സ്ത്രീകൾ ഇങ്ങനെ പാടുള്ളൂ, പെൺകുട്ടികൾ ഇങ്ങനെ പാടുള്ളൂ, ആൺകുട്ടികൾ ഇങ്ങനെ ആവാം, അത് ആ തരത്തിൽ നമ്മുടെ സമൂഹം പിണഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്.
1: കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ:
2: പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പെൺകുട്ടികൾ ഒരുപാട് മുന്നിട്ട് വരുന്നുണ്ട്. എല്ലാവരും തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും തുല്യതയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിൽ പുരുഷന്മാരോടൊപ്പം അവർ വളർന്നു വരണം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ തരത്തിലുള്ള സാഹചര്യവും കിട്ടണം. അപ്പോ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായ സംഭവം, അവരെ ഒരു വെളുപ്പാങ്കാലമായപ്പോ 4:50 ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരൊരു പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും വെളുപ്പാങ്കാലത്ത് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപരാധമായി ചിത്രീകരിച്ച് ആ സമയത്ത് ആൺകുട്ടികൾ അവരോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് എന്നാക്കി തീർക്കുന്നത് വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്ത്രീകൾ ഏത് സമയത്ത് പുറത്തിറങ്ങിയാലും അവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ദൗത്യം നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ സമൂഹവും പരിഷ്കൃത സമൂഹവുമായി വളർന്നു വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സമയത്തിന്റെ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആന്റി സോഷ്യൽ എലമെന്റ്സ് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധത മനസ്സിലുള്ള തലച്ചോറ് ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു പക്ഷേ 100% എടുത്താൽ ഒരു 6% വരെ ഉണ്ടാകാം ഇത്തരം തലച്ചോറുകൾ പേറുന്നവർ. അപ്പൊ അവർക്ക് സമൂഹത്തോട് തന്നെ ഒരു വിരുദ്ധ മനോഭാവമായിരിക്കും. പ്രായഭേദമോ ജെൻഡറോ ഒന്നും വ്യത്യാസമില്ലാതെ മോശമായിട്ട് പെരുമാറാനും, പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ പെരുമാറാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് ഏത് കാലത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹം ഫേസ് ചെയ്യേണ്ട ഒരു റിസ്ക് ആണ്. അതുകൊണ്ട് ആ തരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് വേണ്ടുന്ന സുരക്ഷ പെൺകുട്ടികൾക്ക് ഉറപ്പാക്കുകയാണ് വേണ്ടത്. പണ്ട് കാലത്ത് പെൺകുട്ടികൾ പുറത്തിറങ്ങില്ലായിരുന്നു, വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ തന്നെ വളരെ അപൂർവമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ആൺകുട്ടികളോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആൺകുട്ടികളെക്കാട്ടിൽ ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് പെൺകുട്ടികൾക്കുള്ളത്. അപ്പോ ആ തരത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും കൊടുക്കേണ്ടത് ഒരാവശ്യമാണ്. അത് തന്നെയല്ല, അവരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് മറ്റൊരു പ്രധാന ഘടകം തന്നെയാണ്.
1: ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് ടി ബി മിനി:
3: കൊച്ചി എന്ന് പറയുന്നത് ധാരാളം ഐടി മേഖലകൾ വികസിച്ചു. രാത്രി ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളെ ഇപ്പോഴും നിയമപ്രകാരം അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. പിന്നെ ജെൻസി എന്ന് വിളിക്കുന്ന ജനറേഷനായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അവർക്ക് രാത്രിയും പകലും ഒരേപോലെ അവർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. കാരണം അവർക്ക് രാത്രിയാണ് ജോലി, അവരുടെ സുരക്ഷിതത്വം സർക്കാരിന്റെ ചുമതലയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ മറ്റുള്ള ആളുകൾക്ക് സ്ത്രീകളെ ട്രേഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന അതിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, സ്ത്രീകൾക്ക് രാത്രി നടത്താൻ അവകാശമില്ലേ? ആണുങ്ങൾ എന്തിനാണ് അവരെ പരിഹസിക്കുന്നത്? ആണുങ്ങൾ പരിഹസിക്കുകയല്ല, അവരെ യൂട്ടിലൈസ് ചെയ്യാൻ നിന്ന ആളുകളാണ് ഇന്ന് കൊച്ചി നഗരത്തിൽ 7 കഴിഞ്ഞാൽ കാണുന്നത്. അതേസമയം പുതിയ ജനറേഷനെ സംബന്ധിച്ച് സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന ഒരു കൾച്ചർ അവർക്കില്ല. അവര് ഈക്വലായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് നടക്കുന്ന ആളുകൾ രാത്രിയും പകലും പുരുഷനുള്ളതുപോലെ തന്നെ സ്ത്രീകൾ സുരക്ഷിതത്വം ആവശ്യമാണ്.
4: രാത്രി ആയാലും പകലായാലും നടക്കുന്ന സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള സംസാരം നടത്തിയാൽ അത് ആ സ്ത്രീയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതാണെങ്കിൽ, അന്തസ് മീൻസ് മോഡസ്റ്റി, ആ ഉദ്ദേശമുണ്ട് എന്ന് ആ സ്ത്രീക്ക് തോന്നിയാൽ മതി. അങ്ങനെ നടത്തുന്ന കേസിൽ പുതിയ BNS പ്രകാരം Section 74 പ്രകാരം കേസെടുക്കാനും 5 വരെ കഠിന തടവിന് വിധിക്കാനും BNS വകുപ്പുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, രാത്രിയിലൊക്കെ നടത്തുമ്പോൾ അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയോ അസഭ്യം പറയുകയോ അല്ലെങ്കിൽ പിന്തുടരുകയോ അങ്ങനെ ചെയ്യുന്ന കേസുകളിൽ BNS സെക്ഷൻ 79 പ്രകാരം അവർക്കെതിരെ 3 വർഷം വരെ തടവിന് കേസെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ നഗ്നയാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും

0: കേന്ദ്രത്തിൽ, അത് രാത്രിയായാലും പകലായാലും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ BNS സെക്ഷൻ 83 പ്രകാരം 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്.
1: ഇതേക്കുറിച്ച് കൊച്ചി സിറ്റി DCP അശ്വതി.
2: കൊച്ചി സിറ്റിനെ സംബന്ധിച്ചിട്ട് ധാരാളം വനിതകളുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവരുണ്ട്, അതുപോലെ ജോലിക്ക് വരുന്നവരുണ്ട്. അപ്പൊ ഇവരുടെ സുരക്ഷയുമായിട്ടനുബന്ധിച്ച് നമുക്ക് സിറ്റിയിൽ പ്രത്യേക തരം പാട്രോളിങ് ഇപ്പൊ തന്നെ നിലവിലുണ്ട്. നമുക്ക് രാവിലെ 8 മുതൽ പിങ്ക് പാട്രോൾ വെഹിക്കിൾസ്, നമുക്ക് സിറ്റിയിൽ മൊത്തം 4 പാട്രോൾ വെഹിക്കിൾസ് ഉണ്ട്. അപ്പോ ഇത് തിരക്ക് വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും കേന്ദ്രീകരിക്കുക. പിന്നെയുള്ളത് നമുക്ക് നൈറ്റ് ആവുമ്പം സ്പെഷ്യൽ പാട്രോളിംഗ് വെഹിക്കിൾസ് ഉണ്ട്, വുമൺ ഓൺലി പാട്രോളിംഗ് വെഹിക്കിൾ ആണത്. അത് സിറ്റിക്ക് മൊത്തം 1 വെഹിക്കിളും എവിടേക്കാണോ തിരക്കുള്ളത് സിറ്റിയുടെ നൈറ്റ് ലൈഫിൽ ഇവിടെയാണ് ആ വെഹിക്കിൾ ഫോക്കസ് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് നിർഭയ നിശ എന്നുള്ള ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ സിറ്റിയില് 5 ട്രോളിംഗ് വെഹിക്കിൾസിൽ ഒരു വനിത പോലീസ് ഉണ്ടാവും. അപ്പം ഈ 5 നമ്മൾ പാട്രോൾ വെഹിക്കിൾസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ നൈറ്റ് ലൈഫ് കൂടുതലായിട്ടുള്ള സ്റ്റേഷൻ പരിധികൾ, ഫോർ എക്സാമ്പിൾ തലൂർ സ്റ്റേഡിയം, ചാത്തിയാത്ത് ജംഗ്ഷൻ, അല്ലെങ്കിൽ ക്വീൻസ് വാക്ക്വേ, മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി. അപ്പൊ ഇങ്ങനെയുള്ള കൺട്രോൾ റൂം വെഹിക്കിൾസിലാണ് നമുക്ക് ഒരു വനിതയുള്ളത്. അപ്പോൾ ഇത്രയും മെഷേഴ്സ് നമുക്ക് ഓൾറെഡി ഇൻ പ്ലേസ് ആണ്. പിന്നെ വനിതാ സെല്ലിൽ നിന്ന് നമുക്ക് ബസ് പാട്രോൾസ്, റാൻഡമായിട്ട് ബസ്സിൽ പാട്രോളിംഗ് ഉണ്ട്, എന്തെങ്കിലും ഒഫൻസസ് അഗൻസ്റ്റ് വുമൻ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കുള്ളത് 112 112 എന്ന് പറഞ്ഞ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, അത് 24/7 ആക്റ്റീവ് ആണ്. നമ്മുടെ 112 ഡയൽ ചെയ്താൽ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഡയൽ ചെയ്താൽ സിറ്റിയിലെ ടൈമിംഗ് അനുസരിച്ച് ലെസ് ദാൻ 8 മിനിറ്റ്സിൽ വെഹിക്കിൾ ആ സ്പോട്ടിൽ എത്തും. അപ്പം ഇത്രയും മെഷേഴ്സ് നമുക്ക് സിറ്റിയിലുണ്ട്. കേരള പോലീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്താൽ അതിൽ തന്നെ SOS ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ സിംഗിൾ വുമൻ ലിവിങ് അലോൺ എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, ലോക്ക്ഡ് ഹോം എന്ന ഫെസിലിറ്റി ഉണ്ട്. ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഡേറ്റ നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസിന് കിട്ടും. അതനുസരിച്ച് നമ്മൾ ആ കൺസേൺഡ് ഏരിയാസിൽ പാട്രോളിംഗ് കൂടുതലായിട്ട് ചെയ്യും. നമ്മൾ ഏതെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രേസ് ചെയ്യാനായിട്ടുള്ള വണ്ടിയുടെ നമ്പറും ഒക്കെ നിങ്ങളുടെ ട്രിപ്പ് ട്രാക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റി അതിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് യൂസർ രജിസ്റ്റർ ചെയ്യണം. ബാക്കി നമ്മളിപ്പം ഒരു ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് സിറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും അൺസേഫ് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട്സ് ഉണ്ടോ, അവിടെ നമ്മൾ എന്ത് മെഷേഴ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ പോണെങ്കിൽ ഒരുപാട് മെഷേഴ്സ് നമ്മൾ എടുക്കണം. കാരണം എല്ലായിടത്തും CCTV വേണം, ഏതൊക്കെ ഹോസ്റ്റൽസ് ആരൊക്കെ താമസിക്കുന്നുണ്ടെന്നുള്ളത് ഓണേഴ്സ് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് വേണം. അതുപോലെ ഓണേഴ്സ് വീട് റെന്റിന് കൊടുക്കുമ്പോൾ പോലീസിന് ക്ലിയറൻസ് ഉണ്ടോ, ആരെങ്കിലും കേസിലെ പ്രതികളാണോ, ആ സർട്ടിഫിക്കറ്റ് ആദ്യം ഹാജരാക്കിയതിനു ശേഷം മാത്രം റെന്റിന് കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പം ആലോചിച്ച് വരുന്നുണ്ട്. ഡിസ്കഷൻ ഫേസിലാണ്, അത് നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് സിറ്റിയിലെ റെസിഡൻസിനെയൊക്കെ അറിയിക്കുന്നതായിരിക്കും.
1: സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്നത് നിയമനിർമ്മാണം കൊണ്ടോ പോലീസ് കാവൽ കൊണ്ടോ മാത്രം പൂർണ്ണമായി സാധ്യമാകുന്ന ഒന്നല്ല. ശക്തമായ നിയമങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും സുരക്ഷയ്ക്കായി ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം പൂർണ്ണ സുരക്ഷിതത്വം അകലെയായിരിക്കും. അനീതിക്കെതിരെ പ്രതികരിക്കാൻ പൊതുസമൂഹം കാണിക്കുന്ന ആർജവമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഏറ്റവും വലിയ ആയുധം. പരസ്പര ബഹുമാനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെയും ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. പെൺകരുത്ത് എന്നാൽ കേവലം അതിജീവനമല്ല, മറിച്ച് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഇടമൊരുക്കുക എന്നതാണ് ഇവിടെ ആവശ്യം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
4: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

സേവന വാർത്ത. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം

10 രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0462 22 04 50 0462 22 04 50

0: പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സമയം 7 മണി കഴിഞ്ഞ 55 മിനിറ്റ്.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
3: ഇറങ്ങി വരൂ മോനെ, ഇറങ്ങി വരൂ. വിറയ്ക്കുന്ന ശരീരവുമായി ജാനു പറഞ്ഞു. അവൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ശ്വാസം പോലും വിടാതെ അച്ഛനും അമ്മയും ആ കാഴ്ച നോക്കി നിന്നു. സുരക്ഷിതനായി രാരിച്ചൻ താഴെയെത്തി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ രാരിച്ചൻ മുള്ളിലം കുലകൾ കയ്യിലെടുത്തു. മകന്റെ സാഹസിക ബുദ്ധി, ശ്രദ്ധ, തന്റെ ഇടം, ആശിച്ചത് നേടിയെടുക്കാനുള്ള വ്യഗ്രത. എന്റെ മോനെ, പെരുന്തച്ഛൻ മകനെ വാരിയെടുത്തു. രാരിച്ചന് പാട്ടുണ്ടാക്കാനറിയാമായിരുന്നു. തന്റെ അധീനത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഈണത്തിൽ അവൻ പാടിയിരുന്നു. അച്ഛന്റെ ബലമുള്ള കൈകളിൽ കിടന്ന് അപ്പോഴവൻ പാടി.

പെരുന്തച്ഛൻ ചിന്തയിൽ നിന്നും ഉണർന്നു. എവിടെ നിന്നാണ് ആ പാട്ട് കേട്ടത്? പെരുന്തച്ഛൻ ഭ്രാന്തനെ പോലെ ചുറ്റും നോക്കി. കാതോർത്തു. ചിതയിൽ നിന്നാണോ? മകനെ സംസ്കരിച്ച ആ മണ്ണിൽ നിന്നാണോ? അച്ഛൻ്റെ മുന്നിൽ ഞാൻ തോൽക്കില്ല. മകനെ, അച്ഛനിതാ തോറ്റിരിക്കുന്നു. മാപ്പ് തരൂ മകനെ, മാപ്പ് തരൂ. പെരുന്തച്ഛൻ്റെ ഭാര്യ ജാനുവിന് ആധിയായി. ഭർത്താവ് ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കുന്നു. ഉഴക്ക് കഞ്ഞിവെള്ളം പോലും അകത്താക്കുന്നില്ല. ഏറിയ സമയവും മൂകനായി ഒരേ ഇരിപ്പ്. ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയും, പിന്നെ മിണ്ടാട്ടമില്ല. മകനെ സംസ്കരിച്ച സ്ഥലത്ത് ചെന്ന് നിൽക്കും ചിലപ്പോൾ. എന്നിട്ട് പൊട്ടിക്കരയും. വെറും മണ്ണിൽ ചമ്രം പടിഞ്ഞിരിക്കും. രാരിച്ചാ,

0: രരിച്ച എന്നുറക്ക വിളിക്കും. നാലഞ്ച് പ്രാവശ്യം ഇത് ആവർത്തിക്കും. രാത്രിയുടെ നീണ്ട നിശബ്ദതയിൽ തന്റെ ഭർത്താവ് പിറുപിറുക്കുന്നത് ജാനു ശ്രദ്ധിക്കും. ഉറക്കം വരുന്നില്ലേ, ജാനു ഉറങ്ങിക്കോളൂ. ഇങ്ങനെ നീറിനീറി മരിക്കാനാണോ ഭാവം? എനിക്കിത് സഹിക്കാനാവുന്നില്ല. ജാനു, അതാ നമ്മുടെ മകൻ രാരിച്ചൻ ചിതയിൽ നിന്ന് എണീറ്റു വരുന്നു. നീ കാണുന്നില്ലേ? അവൻ അച്ഛാ അമ്മേ എന്ന് വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? എല്ലാം നിങ്ങളുടെ തോന്നലാണ്. രാരിച്ചൻ മരിച്ചു, ഇനി അവൻ വരില്ല. നിങ്ങൾ കണ്ണടച്ചു കിടക്കിൻ, ഉറങ്ങാൻ നോക്കിൻ. ജാനു ഉറങ്ങിക്കോളൂ.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനമേർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. അഫ്ഗാനിസ്ഥാനെതിരെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ബിന മാഡം, ബിന മാഡം, എക്സ്ക്യൂസ് മീ.
2: ഓ, ശല്യ എവിടെ ഉണ്ടായിരുന്നു? യെസ് രമേഷ്, വാട്ട് നൗ?
1: അല്ല അല്ല, രമേശ് അല്ല, രമേശ് അല്ല മാഡം, സുമേഷ്, സുമേഷ്. അല്ല ബീന മാഡം, വെരി ഹംഗ്രി, വലിയ ക്യൂ ആണല്ലോ, ഞാൻ ഒന്ന് ഫ്രണ്ടിൽ നിന്നോട്ടെ.
2: ഫ്രണ്ട്? യു മീൻ യു വോണ്ട് ടു ഗോ അഹെഡ് ഓഫ് ദ ലൈൻ?
1: അഹെഡോ?
2: യെസ്, ദാറ്റ്സ് ദ കറക്റ്റ് യൂസേജ്, ഗോ അഹെഡ് ഓഫ് ദ ലൈൻ. ബട്ട് നോ സുമേഷ്, യു കാനോട്ട്.
1: ഓ, ഞാൻ ഓർത്തു കറക്റ്റായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ കേറ്റ് വിടുമെന്ന്.
2: സുമേഷ്, നോ. See, I'm also starving.
1: അയ്യോ മാഡം, ഇത് ഓഫീസ് കാന്റീൻ, ഇവിടെ സ്റ്റാർ ഫിഷ് ഒന്നും കിട്ടൂല, നെയ്ച്ചാള കിട്ടിയാ ഭാഗ്യം.
2: Oh my god, സ്റ്റാർ ഫിഷ് അല്ല, starving. STARVING, starving. വിശന്ന്

0: കുടൽ കരിയുന്നു എന്ന്.
1: ഓ അങ്ങനെ വേണമെങ്കിൽ ഈ പാളയംകുടം പഴം തിന്നാ മാഡം, എന്റെ വീട്ടിലുണ്ടായതാ.
0: പാള വാട്ട് ഗ്രോസ്. ഐ വിൽ ഓൺലി ഈറ്റ് സംതിങ് മേഡ് ഹൈജീനിക്കലി. കീപ് ഇറ്റ് അവേ.
1: ഓ എന്നാ ശരി. മാഡം മാഡം ദേ ദേ ദേ ദേ ദോണ്ടേ. ആ മീശ വെച്ച സാർ കുത്തിക്കേറാൻ നോക്കുന്നുണ്ടോ
0: കേട്ടോ. ക്വയറ്റ്. ഹീസ് ആർ ജനറൽ മാനേജർ ഓൾസോ. കുത്തിക്കേറുന്നു അല്ല, ഹീസ് കട്ടിംഗ് ദ ലൈൻ. കട്ടിംഗ് ദ ലൈൻ, അണ്ടർസ്റ്റാൻഡ്?
1: ആ കട്ടായാലും ഇല്ലെങ്കിലും കാന്റീനുകാരൻ ഷട്ടർ ഇട്ടു. ഊണ് തീർന്നു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വാ പോകാ.
0: കർത്താവ്, ഊണ് തീർന്നു, വിശന്നിട്ട് കുടല് കരിഞ്ഞിട്ട് വയ്യ. സുമേഷ് ഡിയർ, ദാറ്റ് പാളയം കോടൻ പഴം, വേർ ഈസ് ഇറ്റ്? ആക്ച്വലി ഐ ലൈക്ക് ഓർഗാനിക് ബനാനാസ്, യു നോ.
1: അയ്യോ, അത് പിന്നെ മാഡം മാഡത്തിന് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ അതങ്ങട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, നാളെ വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

0: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഒരു സംരംഭം എന്നത് ഇന്ന് യുവാക്കൾക്കിടയിൽ ഒരു വലിയ സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു സ്റ്റാർട്ടപ്പ് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ അതിൻ്റെ പിന്നിലുള്ള പ്ലാനിംഗ്, അതിൻ്റെ ഒരു സ്ട്രാറ്റജി, അതിനാവശ്യമായ ഒരു മെന്റർഷിപ്പ് എന്നിവയെക്കുറിച്ച് പലർക്കും ഒരുപാട് സംശയങ്ങളാണ്. ഇതിനെപ്പറ്റിയെല്ലാം സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നിരവധി സംരംഭകരെ അവരുടെ ആശയങ്ങളിൽ നിന്ന് വിജയകരമായ ബിസിനസ്സുകളിലേക്ക് നയിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു. യുവാണിയിലേക്ക് സ്വാഗതം ബ്രയാൻ.
1: താങ്ക് യു.
0: അപ്പോൾ സ്റ്റാർട്ടപ്പ്, സംരംഭം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ബ്രയാനെ കുറിച്ച് വിശേഷങ്ങൾ കേൾക്കാം. ബ്രയാൻ എന്താണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം.
1: ഓക്കെ, മൈസെൽഫ് ബ്രയാൻ. എൻ്റെ ഒരു പഠനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ പുറത്തായിരുന്നു, സൗദിയിലാണ് പഠിച്ചു വളർന്നതൊക്കെ. ഒരു ടെൻത്ത് വരെ അവിടെയായിരുന്നു, അതിന് ശേഷം നാട്ടിലേക്ക് വന്നു. ഇപ്പോഴും പാരൻസ് പുറത്താണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പേഴ്സ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫൈനൽ ഇയറിൽ.
0: എഞ്ചിനീയറിംഗ്
1: പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയറാണ്. ആൻഡ് ഇവിടെ ആദിശങ്കരയിലാണ് പഠിക്കുന്നത്, കാലടി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പേഴ്സ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് ഒരു ബേസിക്കായിട്ട് എൻ്റെ ഒരു ബിഹൈൻഡ് ദി സീൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. ഈ ബിസിനസ് അതുപോലെ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഭയങ്കര ഡെപ്തിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേസ് സ്റ്റഡീസ് എടുക്കുക, ഓരോ ബിസിനസ്സുകൾ എങ്ങനെ പോയി, എന്തായിരുന്നു ഫെയിലായതിൻ്റെ കാരണം, അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. എഞ്ചിനീയറിംഗിന് കയറി കഴിഞ്ഞപ്പോൾ ഇനിയൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അത് പേഴ്സ്യൂ ചെയ്യാൻ. പഠിച്ച കോളേജിലാണെങ്കിലും അങ്ങനെ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. സോ നല്ലൊരു എൻവയോൺമെൻറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് അങ്ങ് ചാടിയായിരുന്നു.
0: അത് ശരി. ഇപ്പോൾ ട്രിപ്പിൾ ഇയാണ് പഠിക്കുന്നത്.
1: അതെ അതെ,
0: ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ.
1: അതെ.
0: അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു ബിസിനസ് കൺസൾട്ടൻ്റായി മാറിക്കഴിഞ്ഞു. ഈ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന ഒരു ഐഡിയയിലേക്കെല്ലാം വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു?
1: ഞാൻ ഭയങ്കരമായിട്ട് നെറ്റ്വർക്ക് ചെയ്യായിരുന്നു, ആൾക്കാരെ മീറ്റ് ചെയ്യാൻ

0: താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഞാൻ പല കാര്യങ്ങൾ പല ഇവൻസിന് പോകാറുണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്ന ഇവൻസ്, അവരുടെ സ്റ്റോറീസ് കേൾക്കാൻ, നിഖിൽ കാമത്ത്, രാജമാനി, അവരുടെയൊക്കെ പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു മോൾഡിങ്ങിൽ കയറി വന്നുകൊണ്ട് തന്നെ കോളേജ് തീരെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്കൊരു എക്സ്പോഷർ കിട്ടി തുടങ്ങിയത്. കോളേജിൽ ഇപ്പോൾ ഇവൻസിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ ആൾക്കാർ വരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന രീതിയിലൊക്കെ ക്ലബ്ബുകൾ നമ്മുടെ കോളേജിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഇവൻസ്, അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നെറ്റ്വർക്കും എക്സ്പോഷറും കിട്ടി തുടങ്ങിയായിരുന്നു ഫസ്റ്റ് ഇയർ തൊട്ട്. പിന്നെ കയറുമ്പോഴേ തന്നെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു, കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പേരിൽ എനിക്കൊരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആവട്ടെ, സംതിങ് ഒരു രീതിയിൽ
1: ഒന്ന് തുടങ്ങണമെന്ന്
0: തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിലെ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി, അത് ഫെയിലായി. സെക്കൻഡ് ഇയർ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കി, അതിൻ്റെ ഔട്ട്കത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്തു. അത് അക്യുസേഷൻ വഴി വേറൊരു സ്ഥലത്തേക്ക് അത് മാറ്റാൻ വേറൊരു കമ്പനി അത് ഏറ്റെടുത്തു, അതിൻ്റെ ഒരു ഫീച്ചർ മാത്രം.
1: ശരി.
0: അതിനുശേഷം തേർഡ് ഇയറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം ആയിട്ട് അപ്പോഴാണ് സ്റ്റുഡൻസ് പോലെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നു ആ ഒരു മൈൻഡ് സെറ്റ് കോളേജിൻ്റെ അകത്തും കയറി വരാൻ തുടങ്ങി. ചുറ്റുപാടും ഒക്കെ തന്നെ അതിനൊരു ഹൈപ്പ് കിട്ടി തുടങ്ങി, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടാനുള്ള രീതിയിൽ.
1: അപ്പോൾ അത് ശങ്കരയുടെ അകത്ത് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ട്?
0: ഉണ്ട് ഉണ്ട്, യെസ്. ഇൻക്യുബേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. സ്റ്റാർട്ടപ്പുകൾ ഉള്ളിലേക്ക് വരുന്നു, ആ സ്റ്റാർട്ടപ്സിൽ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഇക്കോ സിസ്റ്റത്തെ ടാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: അത് ഒരുപാട് സഹായിച്ചു അങ്ങനെ.
0: ഉണ്ട്, ഉറപ്പായും ഉറപ്പായും. കാരണം അവിടുത്തെ ഒരു സാറ് തന്നെ എൽദോസ് എന്നാട്ടോ സാറിൻ്റെ പേര്, ആൻഡ് അവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നോഡൽ ഓഫീസറായിരുന്നു, ഐ ഡി സി നോഡൽ ഓഫീസർ. പുള്ളിക്കാരൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് പുള്ളിക്കാരൻ ക്ലാസ്സിൽ ഒരു ചെറിയൊരു സെഷൻ പോലും എടുത്ത സമയത്ത് പറഞ്ഞതാണ് ഇങ്ങനെ, നമ്മുടെ ചുറ്റും സോൾവ് ചെയ്യാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെ കണ്ടെത്തി അത് ടാപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഓണ്ടർപ്രണർ. ഇന്നോവേറ്റ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ ഓണ്ടർപ്രണർഷിപ്പ്. ആൻഡ് പുള്ളിക്കാരൻ പറഞ്ഞാണ്, ഓണ്ടർപ്രണർഷിപ്പ് ഇസ് നോട്ട് എ ടൈറ്റിൽ, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് എന്നത്.
1: അതെ, തീർച്ചയായും. അപ്പോൾ ബ്രയൻ ആദ്യ വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത ഐഡിയ ഉണ്ടല്ലോ, അത് തന്നെയാണോ, അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ ഇയർ വരെ എത്തിക്കുകയായിരുന്നു? സെയിം ഐഡിയ തന്നെയായിരുന്നോ സ്റ്റാർട്ടപ്പിൻ്റെ?
0: അല്ല അല്ല, ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട് ഒരു ആക്ച്വലി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ടെക്നിക്കലി ഇൻവോൾവ് ആയി നിൽക്കുന്നതുകൊണ്ട് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് പല കാര്യങ്ങളാണ് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഒരു സിമ്പിളായിട്ട് നമ്മുടെ ഒരു ഓട്ടോമേഷൻ രീതിയിലൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കി. ആ ഒരു ടൈമിൽ അത് അത്രയ്ക്ക് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നില്ല, കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം അവിടെ ഒരു ഫെയിലിയർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള ടീം ഉണ്ടാവുക എന്നുള്ള അത്യാവശ്യമാണ്. നമ്മൾ ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ കൂടെ കൂട്ടുന്നു അങ്ങനെ. അപ്പോൾ ചിലപ്പോൾ അവരും എഫിഷ്യൻ്റ് ആയിരിക്കും, പക്ഷെ അവരുടെ എഫിഷ്യൻസിക്കൊപ്പം നമുക്ക് എത്താൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഫസ്റ്റ് എനിക്ക് ഒന്നും ചെയ്തെത്തിക്കാൻ പറ്റിയില്ല. ഐഡിയ വാസ് ഗുഡ്, എക്സിക്യൂഷൻ വാസ് ബാഡ്.
1: അതായത് കൂടെ ഉള്ളവരും കോളേജിലെ സ്റ്റുഡൻസ് തന്നെയായിരിക്കും.
0: അതെ അതെ,
1: അപ്പോൾ എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല.
0: ഇല്ല ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് പറയുകയാണ് ഇത് ഇതിൻ്റെ ടാസ്ക് ഇത്ര ഡെഡ്ലൈനുള്ളിൽ തീർക്കണം, ഇങ്ങനെ തീർക്കണം എന്ന് പറയുമ്പോഴും പലപ്പോഴും അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. കാരണം ഒരു പ്രശ്നം എനിക്കന്ന് തോന്നിയത്, നമ്മുടെ മൈൻഡിലുള്ള ആശയത്തെ അവർക്ക് മനസ്സിലാണെങ്കിൽ നമ്മളത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പറ്റണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ടെക്നിക്കൽ ടേംസ് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു പ്രോബ്ലത്തിലാണ് ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യണത്. സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ ഒരു പക്ക സോഫ്റ്റ്വെയർ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്തു, ഈ ഓട്ടോമേഷൻ ബേസ് ചെയ്ത് തന്നെ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ഫീച്ചർ, ഒരു ജസ്റ്റ് ഒരു സ്മോൾ ഫീച്ചർ അന്ന് നമ്മുടെ നാട്ടിൽ കയറി വന്നിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഞാൻ ഈ സംഭവം പിച്ച് ചെയ്തു, അവർക്കത് ഇഷ്ടമായി, ആൻഡ് അവരുടെ ഇംപ്ലിമെൻറ്റേഷന് ഞാനത് ഹെൽപ്പ് ചെയ്തു, ആ ഒരു ചെറിയൊരു കാര്യം മാത്രം. സോ കുറച്ച് നാൾ ആ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനുള്ള ഒരവസരം കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തു. പിന്നെയാണ് ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. നമ്മുടെ നാട്ടിൽ ടെക്നിക്കൽ സൊസൈറ്റീസ് ഉണ്ട്, കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലാകുമ്പോൾ നമുക്ക് ഐ ട്രിപ്ലി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ കൊച്ചി കളമശ്ശേരി ബേസ്ഡ് ആയിട്ട് ടിങ്കർ ഹബ് വന്നു, ടിങ്കർ സ്പേസ് എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി, നമുക്കിങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റുള്ള പിള്ളേരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അതിലൊരു 400-500 പിള്ളേരോളം വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
1: ഐഡിയാസും
0: മെയിനായിട്ടുള്ള ആശയം പ്രൊജക്ട് ബിൽഡ് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ഫെയിലായത് പിള്ളേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ ഞാനൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ആശയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ബിൽഡേഴ്സ് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടെങ്കിൽ, അങ്ങനെ ടെക്കിപീഡിയ എന്നാട്ടോ കമ്മ്യൂണിറ്റിയുടെ പേര്, ടെക്കിപീഡിയ തുടങ്ങി അതിൻ്റെ അകത്ത് തന്നെ ആൾക്കാർ സ്റ്റാർട്ടപ്പ്സ് പിച്ച് ചെയ്യാൻ തുടങ്ങി. ഒരാളെ ഐഡിയ വന്ന് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈനേഴ്സ്, അങ്ങനെ ഏറ്റവും ഇഷ്ടമായ എല്ലാ കാറ്റഗറിയിലും ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്,

റീസെന്റ്ലി തന്നെ മോട്ടർ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കുറേ പേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റുകൾ വന്നപ്പോൾ അങ്ങനെ നമുക്ക് F1 വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിനെ നമുക്ക് ആക്ച്വലി കിട്ടി. പുള്ളിക്കാരൻ അവിടെ ഒരു ഇന്റേൺ ആയിട്ടാണ്, പെർഫോമൻസ് എഞ്ചിനീയർ ഇന്റേൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കോൺടാക്ടിൽ ഹി ഓൾസോ സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ടിങ് വന്നു. ഞാനിങ്ങനെ പലരും ഐഡിയാസ് ആയിട്ട് എൻ്റെ അടുത്ത് വരും, ഞാനിങ്ങനെ ഒരു കണക്ടർ എന്ന പേഴ്സണാലിറ്റിയിൽ നിൽക്കുവാണ്. സോ എൻ്റെ അടുത്ത് വരുന്നവരെ കൃത്യമായ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുക, കൃത്യമായ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു കൺസൾട്ടന്റ്, ആ കൃത്യം പറഞ്ഞ ഒരു കൺസൾട്ടന്റ് എന്ന രീതിക്ക്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കുറച്ച് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. അത് കമ്മ്യൂണിറ്റി കാരണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴം സി വി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വെരി ഫണ്ണി നെയിം ആണ് പഴം സി വി. അത് ആക്ച്വലി നമ്മുടെ റെസ്യൂമേസും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ റെസ്യൂമ് അല്ലെങ്കിൽ

0: റെസ്യൂമേഴ്സും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ റെസ്യൂം അല്ലെങ്കിൽ സി വി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു റോസ്റ്റ് ചെയ്യുക, ഹാസ്യമായിട്ട് നമ്മൾക്ക് തിരിച്ച് റിപ്ലൈ തരുന്ന ഒരു രീതി. അപ്പോൾ കൃത്യമായി അത് എഡ്യൂക്കേഷണൽ എന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്ര കറക്ഷൻ വരുത്തണം, ഇന്നത് ചെയ്യണം എന്നുള്ളതൊക്കെ. അത് അങ്ങനെ ഒരു പ്രൊജക്റ്റിന് അങ്ങനെ പല പ്രൊജക്റ്റുകൾ വന്ന് വന്ന് വന്ന് അതിൽ നിന്നും നമുക്കിങ്ങനെ ആൾക്കാർക്ക് ഹയറിംഗ് എന്ന രീതിക്കായി. സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ ഒക്കെ ഇന്ന ആശയത്തിലേക്ക് ആർക്കൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എൻ്റെ കൂടെ കൂടിക്കോ, അങ്ങനെ വന്ന് തുടങ്ങിയ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട്. ഇപ്പോഴും പ്രോപ്പറായിട്ട് അവർ എത്തി എന്ന് പറയാൻ പറ്റില്ല, നല്ല അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ലൈനിൽ ആണ് പിന്നെ ഓണ്ടർപ്രണർഷിപ്പിനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്.
1: ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ഒരു ഐ ടി വേവ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു AI, പിന്നെ ഒരു സസ്റ്റൈനബിലിറ്റി, പിന്നെ ഒരു റൂറൽ ഇന്നോവേഷൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു ഒരു സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ ബ്രെയിൻ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇതിന്റെ സാധ്യതകൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
0: ആക്ച്വലി നമ്മൾക്ക് തുടക്കത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ടെക് വേവ് ഉണ്ടായിരുന്നു. ഒരു SaaS, അതായത് സോഫ്റ്റ്വെയറും സർവീസ് പ്രൊവിഷനും ഒക്കെ ആയിട്ട് കമ്പനികൾ വന്നു. പിന്നെ ഇപ്പോൾ AI വേവ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ AI ബിൽഡർ കുറവാണ്, AIയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം കുറവാണ്. കോർ AI എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഈ കമ്പനികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ മേഖലകളുണ്ട്. ഇപ്പോൾ റൂറൽ ഏരിയാസിലാവട്ടെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സിലാവട്ടെ, AI വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പിള്ളേർ AI ഈ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും അവരുടെ ആ സർവീസ് എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ലെയറിലായിരിക്കും വർക്ക് ചെയ്യുക. സോ അതിനെ ഉപയോഗിച്ചിപ്പോൾ ChatGPT, ഓപ്പൺ AI, ആൻഡ്രോപിക് എന്നൊക്കെ പറയുന്ന പല സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ChatGPT നിന്നും അവരുടെ API അതുപോലുള്ള കാര്യങ്ങൾ അവരുടെ അതേ സർവീസ് നമ്മൾ എടുത്തിട്ട് ഒരു പുതിയ ലെയർ ബിൽഡ് ചെയ്തിട്ട് ഈ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ പഴം CV എന്ന് പറഞ്ഞ ആശയം ഉണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ തന്നെ ജെമിനൈ, നമ്മുടെ ഗൂഗിളിൽ ജെമിനൈയുടെ പുറത്ത് പണിതേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി തുടങ്ങി. കാരണം ഇത്രയും കാലം നമുക്കൊരു ഒരു ബ്ലോക്കായിരുന്നു എങ്ങനെ ഈ സംഭവം നമ്മുടെ നാട്ടിൽ, കാരണം നമ്മുടെ നാട്ടിലൊന്നും റിസോഴ്സ് ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള. മെൻറ്റേഴ്സിന്റെ കുറവുണ്ട്. അതുപോലെ തന്നെ ഇനി ഹൈടെക്കിനുള്ള എക്സ്പോഷർ, ഇപ്പോൾ സിലിക്കൺ വാലി പോലെ നമുക്കിപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉണ്ടെങ്കിലും സിലിക്കൺ വാലിയുടെ അത്രയും എക്സ്പോഷർ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർക്ക് സിലിക്കൺ വാലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മുടെ റൂറൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓണ്ടർപ്രണർഷിപ്പ് ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സ് നോക്കുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ലെയർ തന്നെയാണ്. ഓൾസോ ഇതൊരു നല്ലൊരു കാര്യമുണ്ട്, കാരണം പല പ്രോബ്ലംസിന് സൊല്യൂഷൻ കിട്ടാണ്ടിരുന്ന കാലഘട്ടമുണ്ട്. വെരി റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വായിച്ച, നമ്മുടെ നാട്ടിലല്ല, ഒരു പുള്ളിക്കാരൻ, പുള്ളിക്കാരൻ്റെ ഡോഗിന്, ഒരു പട്ടിക്ക് ഒരു ക്യാൻസർ ബാധിച്ചു, അതിന് ചികിത്സയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓപ്പൺ AI യൂസ് ചെയ്തിട്ട്, ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഒരു പുതിയ വാക്സിൻ കണ്ടുപിടിച്ചു റിസർച്ച് ചെയ്തിട്ട്, ആൻഡ് അത് ടെസ്റ്റ് ഔട്ട് ചെയ്തു. അത് ആക്ച്വലി ഹെൽപ്ഫുള്ളായിരുന്നു, ആ പട്ടിയുടെ പുറത്ത് ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ AIയുടെ ഒരു വേവ് വന്നതിന് ശേഷം ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് വന്നു തുടങ്ങി. നമ്മുടെ നാട്ടിൽ റൂറലി കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും നോക്കി ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. ആ ഒരു സംഭവത്തെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നല്ല വികസനം ഉണ്ടാവും, രണ്ട് നല്ലൊരു മണി ഫ്ലോ കൊണ്ടുവരാൻ പറ്റും.
1: പിന്നെ ഇന്നത്തെ യൂത്ത് എല്ലാം തന്നെ ഒരു സംരംഭം എന്നുള്ളതിലേക്ക് ഒരുപാട്
0: അതെ
1: ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ ഒരു ഐഡിയ.
0: ഇപ്പോൾ അതൊന്ന് മെയിൻലി അതിൻ്റെ ഒരു റീസൺ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴായിരിക്കും.
1: പിന്നെ ബ്രയാൻ്റെ ഈ ഒരു ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻസി ഫിനാൻഷ്യലായിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ?
0: ആ ഉണ്ട്. സോ ഞാനിപ്പോ നമുക്ക് പല വെഞ്ചർ ക്യാപിറ്റൽസ്, വെഞ്ചർ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന
1: ഇൻവെസ്റ്റേഴ്സിനെ
0: അറിയുന്ന രീതിയല്ലേ. അതെ, എൻ്റെ അടുത്ത് വരുന്ന ആശയങ്ങൾ കൃത്യമായി അതിനെ റിഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അവർക്ക് വേണ്ട ഫണ്ടിങ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ ആദ്യം തന്നെ അവരുടെ ഐഡിയാസ് കേട്ടതിന് ശേഷം ഞാൻ പറയും ഇന്നെ കുറവുകൾ ഉണ്ടാവാം, ഇന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഐഡിയാസിനെ പൊളിച്ചെഴുതാൻ പറ്റില്ല, അവർ ചിന്തിക്കുന്ന രീതി എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അവരുടെ ആശയത്തിന് വാലിഡിറ്റി ഉണ്ടാവും.
1: അപ്പോൾ ബ്രെയിൻ ആദ്യം തന്നെ ഐഡിയാസ് ആയിട്ട് വരുന്ന സംരംഭകരെ ഒന്ന് കേൾക്കും അല്ലേ, അതാണ് അവരുടെ ഐഡിയ.
0: അതെ അതെ.
1: അതിൻ്റെ ഒരു എന്താ പറയുക, മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ പറ്റും?
0: ഇതിപ്പോഴത്തെ ഒരു ഒരു പ്രോബ്ലം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ, അതായത് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ഇപ്പോൾ കുട്ടികൾ പൊതുവെ AIനെ ഒത്തിരി ആശ്രയിക്കാൻ തുടങ്ങി, ChatGPT പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ചെന്നിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്ന ചാറ്റ് ജി പി ടിയുടെ അടുത്തായിരിക്കും. അപ്പൊ ചാറ്റ് ജി പി ടിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ

0: പറയാം, ഒരു ഡെപ്ത് ഇല്ല, തരുന്ന സംഭവം വളരെ ജനറിക്കാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇപ്പോൾ ഒരു 90% പിള്ളേർ വരുന്നതും അങ്ങനെയുള്ള ഐഡിയാസ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് ഫിൽട്ടറിങ് എളുപ്പം. പിന്നെ മാർക്കറ്റ് റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്താണ്, അതിനൊരു പ്രസ്സിങ് ഇഷ്യൂ ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതലായിട്ട് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഞാൻ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഫീൽഡിൽ നമ്മൾ പോകണം. അതായത് ഈ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്ന സൊല്യൂഷൻ ഓൾറെഡി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, നമ്മൾ പറയുന്ന ഐഡിയ ഇതിനു മുമ്പ് ആരെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടോ, ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളായിരിക്കില്ല ഈ ഒരു ആശയം ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഒരു ബിഗ് ടെക് കമ്പനി ഇത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നമായിരിക്കും, അവർ സോൾവ് ചെയ്യുന്നത് വലിയൊരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, അവർ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്, ഇന്ന റീസൺ, അതാണ് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ ഇതിന് ഓഡിയൻസ് ഉണ്ടാവുമോ? അഗ്രികൾച്ചർ ബേസ്ഡ് ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിൽ അഗ്രികൾച്ചറിനകത്ത് ടെക് ഇൻ്റഗ്രേഷൻ കുറവാണ്. ഇപ്പോഴും പാവപ്പെട്ട കൃഷിക്കാരാണ്, കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ ടെക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂ ജനറേഷനിൽ വരുന്നവർ പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു മെജോറിറ്റി ഓഡിയൻസ് എന്നുള്ള അവിടെ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ അവർക്കും ഓൺബോർഡ് ചെയ്യാൻ എളുപ്പമായിരിക്കണം, കയറി വരാനായിട്ടുള്ള എളുപ്പം ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ നല്ല ആശയങ്ങൾ ഉണ്ടാവും, പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ആശയത്തിന് അത്ര ഡെപ്ത് ഇല്ലെങ്കിലും അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ആശയമായിരിക്കും. ചിലപ്പോൾ ഒരു 5 വർഷമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഗ്യാപ്പ്. 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ യൂസ്
1: ചിലപ്പോൾ അത് ലോങ് ടേമിലായിരിക്കാം അതിൻ്റെ സക്സസ്.
0: അതെ അതെ, ചില സ്റ്റാർട്ടപ്സ് നമ്മൾ യൂണിക്കോൺ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ്. മാർക്കറ്റ് വാലിഡേഷൻ ചെയ്യുക എന്ന് പറയുന്നത് മെയിൻലി ഫീൽഡിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും അത് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്നാലോ അല്ലെങ്കിൽ ഒരു ചാറ്റ് ജിപിടി നോക്കിയെടുക്കുന്ന ആൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
1: അപ്പോൾ ബ്രെയിൻ തന്നെയായിരിക്കും ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത്.
0: ഞാൻ മോസ്റ്റ്ലി ഹെൽപ്പ് ഔട്ട് ചെയ്യാറാണ്, ലൈക് കൂടെ തന്നെ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെർട്ടീസ് കുറച്ചുകൂടി ഒന്ന് ഹെൽത്ത് കെയറും പിന്നെ ടെക് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വക സംഭവങ്ങളാണെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ആശയമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചു ചോദിക്കാം, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു പ്ലേ ബുക്ക് പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിങ്ങനെ ചെയ്യണം, ഫസ്റ്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക, ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്.
1: ഒരു മെന്റർഷിപ്പ് എന്ന രീതി,
0: മെന്റർഷിപ്പ് എന്ന രീതിക്ക് അങ്ങനെയാണ് മെയിൻലി മാർക്കറ്റ് വാലിഡേഷൻ കഴിയുന്നത്. മാർക്കറ്റ് വാലിഡേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഐഡിയ സക്സസ്ഫുൾ ആയിരിക്കും. ചില ഐഡിയാസൊക്കെ വളരെ ഏർലി ആയിരിക്കും നമ്മുടെ മാർക്കറ്റിലേക്ക്. എന്ന് പറഞ്ഞാൽ അവർ ഇന്നത്തെ പ്രോബ്ലം അല്ല, നാളത്തെ പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗൈഡൻസ് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ വെഞ്ചർ ക്യാപിറ്റൽസ്, വെഞ്ചർ സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. വെഞ്ചർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്, ഒന്നോ രണ്ടോ സ്ഥലങ്ങളുള്ളൂ. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ആശയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കോ ഫൗണ്ടർ എന്ന രീതിക്കായിരിക്കും. അപ്പം നമുക്ക് ആശയമുണ്ട്, അവരുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ പണിയാം. വെഞ്ചർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആശയത്തിന് പൈസ തരും അവർ. അങ്ങനൊരു വ്യത്യാസമാണുള്ളത്. അപ്പോൾ ചിലവർ ടീം ഉണ്ടാവില്ല, ടീം ഇല്ലാത്തവർക്ക് വെഞ്ചർ സ്റ്റുഡിയോസ് ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. ടീമുള്ള പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ഉള്ള ആൾക്കാർക്ക് വെഞ്ചർ ക്യാപിറ്റൽസും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കുറച്ചുകൂടി എളുപ്പം.
1: ഇപ്പോൾ ഒരു ഐഡിയ കേട്ടതിന് ശേഷം പറയാൻ തോന്നുന്നതാണ് ഇതൊരു നല്ല ഐഡിയ ആണ്, നമുക്ക് പിച്ച് ചെയ്യാം, അപ്പോൾ ഇതിന് സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഫണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ബ്രയാൻ എങ്ങനെ അതിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും?
0: ഒന്ന്, എൻ്റെ കയ്യിലുള്ള നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റേഴ്സ്, ഈ വെഞ്ചർ ക്യാപിറ്റൽസ്, അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഓടുന്ന ട്രസ്റ്റിൻ്റെ പുറത്താണ് രീതി പറയും. അപ്പോൾ നല്ലൊരു ആശയമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഐ വുഡ് ടോക്ക് ടു പീപ്പിൾ. സോ അവരുടെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഐ വുഡ് സെൻഡ് ദം ഇൻ, അവരെ അങ്ങോട്ട് അയക്കുക.
1: അതായത് ഈ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ അടുത്തേക്ക് അയക്കുക.
0: അതെ അതെ, ആ ഒരു രീതിയിൽ. അപ്പോൾ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണ് ഇത് നല്ലൊരാശയമാണ് കേട്ടു നോക്ക്, അപ്പോൾ തന്നെ ആൾക്കാർ കേൾക്കാൻ റെഡി ആണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരാശയാണെങ്കിൽ ഫണ്ടിങ് വളരെ എളുപ്പമാണ് കിട്ടാൻ.
1: അപ്പോൾ ബ്രാൻഡ് നെറ്റ്വർക്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്.
0: ഉണ്ട്, ഓക്കെ. അതും അത് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് അവരുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ പോയി ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ട് കയറി സംസാരിക്കും, സംസാരിച്ചിട്ട് എൻ്റെ നമ്പർ അവരുടെ ഫോണിൽ സേവ് ചെയ്യും അങ്ങനെ. സോ എന്നിട്ട് ലൈക്ക് വാട്സാപ്പിൽ എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നാളെ പെട്ടെന്നൊരു ഐഡിയ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു പുറത്തുനിന്നുള്ളൊരു വ്യക്തിയല്ല,
1: അടുപ്പമുള്ളൊരു
0: വ്യക്തിയായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എളുപ്പമായിരിക്കും ഈ ഒരു എന്താ പറയുക ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഒരു ആശയം, നല്ലൊരു ആശയം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഒന്ന്, സ്വന്തമായി തന്നെ ബൂട്ട്സ്ട്രാപ്പ് ചെയ്യാന്ന് പറയും. എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വഴി,
1: അതായത് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് എടുത്ത്
0: അതെ
1: ഇൻവെസ്റ്റ് ചെയ്യാം.
0: അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് നമുക്കൊരു ഫ്രീഡം ആണ്.

0: നമുക്ക് ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ആകട്ടെ വെഞ്ചർ സ്റ്റുഡിയോയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കുള്ളൂ എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ടീം ഡൈനാമിക്സിന് അത് ചേർന്നു എന്നും വരില്ല. നമ്മുടെ ടീം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ടീമായിരിക്കും.
1: അവരെ കൺവിൻസ് ചെയ്യുന്ന ജോലി ബ്രയാൻ്റെ ആണോ?
0: അല്ല, അവരെ മുട്ടിച്ചു കൊടുക്കുന്ന ജോലി കൊടുക്കണം. കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വരുന്ന പിള്ളേരുടെ ഫൗണ്ടേഴ്സിന്റെ തന്നെ ഡ്യൂട്ടിയാണ്. അപ്പോ കാരണം ഇപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു കൺസൾട്ടന്റ് എന്ന രീതിക്കായിരിക്കുമല്ലോ, പക്ഷെ ഫൗണ്ടേഴ്സിന് അവരുടേതായ ഒരു ഫിലോസഫി ഉണ്ട്, അവരുടേതായ ആശയം, അവര് ഫലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സോ എന്റെ അടുത്തൊരു ഐഡിയ വന്നു, അവരുടെ എ സ്റ്റാർട്ടപ്പ് ആണ്, കേട്ടു എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഒരു ചേട്ടനെ ഉണ്ടായിരുന്നു, അപ്പൊ ചേട്ടാ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഒന്ന് കേട്ട് നോക്കണം. അവര് അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു എന്താ ചെയ്യുന്നത് നിനക്ക് എന്താ മനസ്സിലായി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ എങ്ങനെയാണെന്ന്. അവരവിടെ കൊണ്ട് പിച്ച് ചെയ്ത ഐഡിയ വളരെ ഡിഫറെന്റ് ആയിട്ട്. എന്ന് പറഞ്ഞാ സംഭവിച്ചെന്ന് വെച്ചാൽ അവര് പുതിയ കുറെ സാധനങ്ങൾ ആഡ് ചെയ്തു ഇതിന്റെ അകത്തേക്ക്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഈ സ്റ്റാർട്ടപ്പ് അവരെ കൊണ്ടുപോയി അവിടെ അവതരിപ്പിച്ചത് വേറൊരു ഹെൽത്ത് കെയർ സെറ്റപ്പ്
1: ആയിരുന്നു.
0: ഐഡിയ മാറിപ്പോയി. അപ്പോ ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ദാറ്റ് ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നത്.
2: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം. നിർവഹണം പ്രിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, അന്തരിച്ച നടൻ സലീംകുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇന്ന് 9:30 കേൾക്കാം.

0: സേവന വാർത്തകളുമായി FM ഈവനിംഗ് തുടരുന്നു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ദ്വിവത്സര സ്റ്റെനോഗ്രഫി കോഴ്സിൽ ചേരുന്നതിന് പ്ലസ് ടു തത്തുല്യ പരീക്ഷ പാസായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠന കാലയളവിൽ സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 4-നു മുൻപ് നേരിട്ടെത്തി അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 62-82-85-83-74 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 62-82-85-83-74.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ചില്ല ജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

സ്വീപ്പറുടെ ഒഴിവിലേക്ക് ഏഴാം ക്ലാസ് വിജയിച്ച 35-നും 55-നുമിടയിൽ പ്രായമുള്ള വൈകല്യങ്ങളില്ലാത്ത പുരുഷന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഈ മാസം 9 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കുറിച്ചി ഗവൺമെന്റ് ITI ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സമയം ഓർക്കുക, ഈ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 9400044-8485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9400044-8485.

ഇപ്പോൾ സമയം 8:30. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. കവിതാ കൃഷ്ണമൂർത്തി പാടിയ ഗാനം, ചിത്രം സുബൈദ. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം AR റഹ്മാൻ.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്നീ വകുപ്പുകളിലാണ് ഒഴിവുകളുള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04842 57 60 30, 04842 57 60 30. കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇക്കണോമിക്സ് ജൂനിയർ വിഷയത്തിൽ ഒരു താത്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 10 രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം.

ഭാരതീയ തപാൽ വകുപ്പിന്റെ ആലപ്പുഴ ഡിവിഷന് കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലേക്ക് ഡയറക്റ്റ് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തെരഞ്ഞെടുക്കുന്നു. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് എന്നീ താലൂക്കുകളിൽ നിന്നുള്ളവർക്കാണ് അവസരം. ഈ മാസം 15 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. 10-ാം ക്ലാസ് തത്തുല്യ യോഗ്യതയും 18 വയസ്സ്

0: കേസ് പൂർത്തിയായവർക്കും ഡയറക്ട് ഏജന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് എ ബി തസ്തികകളിൽ നിന്നടക്കം വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഗ്രാമീൺ ഡാക്ക് സേവകർ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അഭിമുഖത്തിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി ഇനിപ്പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 85 47 68 03 24. ഫോൺ നമ്പർ ആവർത്തിക്കാം: 85 47 68 03 24. അവസാന തീയതി ഈ മാസം 15.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
4: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ റൂംമേറ്റ് ബാബു, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
3: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
4: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
3: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
4: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
5: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

പാലക്കാട് ജില്ലയിലെ SSLC +2 കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് എന്നീ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0491291-03-66 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491291-03-66.

ഉപ്പുതറ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 27 വൈകിട്ട് 3 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് 04-8682-52-007 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04-8682-20

0: അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ലക്കിടി നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 96 67 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 12. ഫോൺ നമ്പർ ആവർത്തിക്കാം: 94 95 99 96 67. കൊച്ചി എഫ് എമ്മിന്റെ സായാഹ്ന പ്രക്ഷേപണത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഈവനിംഗ്. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 3 സെക്കൻഡ്. ഇപ്പോൾ നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: അടയാളം വെക്കലിനെതിരെ പ്രത്യക്ഷപ്പെട്ട നോട്ടീസുകളെക്കുറിച്ച് നാട്ടിലുയർന്ന സംസാരം തെല്ലൊന്നടങ്ങിയെങ്കിലും രാമറിന്റെ മനസ്സിൽ അതെരിഞ്ഞുകൊണ്ടിരുന്നു. നോട്ടീസുകൾ നശിപ്പിച്ചുവെന്നല്ലാതെ മറ്റൊരു നീക്കവും വാഴുന്നവരുടെയോ ജന്മിമാരുടെയോ ഭാഗത്തുനിന്നുമുണ്ടായില്ല. ഒരുപക്ഷെ പ്രത്യക്ഷമായി ഇടപെട്ടാൽ ജനങ്ങളുടെ എതിർപ്പ് കൂടുതൽ ശക്തമാവും എന്ന ചിന്തയാവാം അവരുടെ മൗനത്തിന് കാരണം. ചിരുകണ്ഠന്റെ മകളുടെ ആത്മഹത്യയോടെ അടയാളം വെക്കൽ രീതിക്കെതിരെ ജനങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. എന്നാൽ പരസ്യമായി അത് പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ പ്രശ്നം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തേക്കുമെന്നും കേട്ടിരുന്നു. അതുകൊണ്ടാകാം നാട്ടുകാരെ പരസ്യമായി നേരിടാൻ ആരും മുതിരാതിരുന്നത്. എങ്കിലും അന്നത്തെ നോട്ടീസ് കനലുകളായി നാടിന്റെ പല ഭാഗത്തും എരിഞ്ഞുകൊണ്ടിരുന്നു. രാമറും അതറിയുന്നുണ്ടായിരുന്നു. കോവിലകത്തിന്റെ പടിപ്പുരയുടെ ചുമരിൽ പോലും നോട്ടീസ് പതിക്കുവാൻ ധൈര്യം കാണിച്ചയാൾ ആരാണ്? കുറെ നാളായി രാമർ അന്വേഷിച്ചത് അതായിരുന്നു. തക്ഷൻകുന്നിന്റെ ഏതോ ഒരിടത്ത് അയാൾ മറഞ്ഞു നിൽപ്പുണ്ട്. ഇതുമാത്രമല്ല, രാത്രിയുടെ അവസാനത്തെ യാമങ്ങളിൽ തക്ഷൻകുന്നിലെയും കീഴൂരിലെയും ഇടനാഴികളിലും കുന്നിൻ മുകളിലും പുഴത്തീരത്തും ചിതറി വീഴുന്ന ഒച്ചയുടെ ഉറവിടവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ സംശയം കുഞ്ഞിക്കേളുവുമായി രാമർ പല പ്രാവശ്യം പങ്കുവച്ചു. നമുക്കറിയാത്ത ആരോ ഒരാൾ ഈ നാട്ടിൽ രാത്രികാലങ്ങളിൽ ചുറ്റിത്തിരിയുന്നു. അയാൾ ആരാണ്? ഒരു തമാശ കേൾക്കുന്ന ലാഘവമായിരുന്നു അപ്പോഴൊക്കെ കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത്. മറുപടിക്ക് പകരം അയാൾ തിരികെ ചോദിച്ചു: പോലർച്ചയ്ക്കിങ്ങനെ വിളിച്ചു പറയുന്നതൊക്കെ മനസ്സിലാക്ക, ഉറക്കമില്ലാത്ത ആർക്കും അത് ചെയ്യാൻ കഴിയും. പക്കെങ്കിലും കൊയിലോത്ത പടിപ്പുരന്റെ ചുമരില് നോട്ടീസ് ഒട്ടിക്കാൻ വല്ലാത്ത മനക്കെട്ടി വേണം. ആരായിരിക്കും അത്? രാമറിന്റെ മനസ്സ് വീണ്ടും കുഴപ്പത്തിലകപ്പെട്ടു. തന്റെ സംശയം അതേപോലെ കിടക്കുകയാണ്, അയാൾ വിചാരിച്ചു. കുഞ്ഞിക്കേളു ആ ചോദ്യം ചോദിച്ചതിന് ശേഷം പീടിക അടയ്ക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. മാതാമ്മയുടെ ബസ് പേരാമ്പ്രയിൽ നിന്നുള്ള അവസാനത്തെ ഓട്ടവും കഴിഞ്ഞ് നിർത്തിയിടാൻ പോയ സമയമായിരുന്നു അത്. തക്ഷൻകുന്നങ്ങാടി ശൂന്യമാകാൻ തുടങ്ങിയിരുന്നു. കടകളിലെ റാന്തലുകൾ അണഞ്ഞു തുടങ്ങി. കോമപ്പൻ ഒരു കെട്ട് ചൂട്ടുമായി കോടതി കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് പോകുന്നത് കണ്ടു. കറുത്ത വാവിനോട് അടുത്തുള്ള ദിവസമായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാകും. കോമപ്പന് ഇന്ന് നല്ലൊരു കച്ചവടമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കുഞ്ഞിക്കേളു ഓരോ സാധനവും എടുത്ത് അകത്തേക്ക് കൊണ്ടിടുകയാണ്. തുന്നൽ മെഷീൻ അടക്കം എല്ലാം നന്നായി തുടയ്ക്കുകയായിരുന്നു അയാൾ. നിരത്തിലൂടെ ബസ്സോടാൻ തുടങ്ങിയപ്പോൾ പൊടിശല്യം കൂടിയെന്ന് കുഞ്ഞിക്കേളു ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. മുമ്പൊക്കെ വരാന്തയിലിരുന്ന് തുന്നുമ്പോൾ പൊടിയുടെ ഒരു നിഴൽപ്പാട് പോലും അടുത്തേക്ക് വരാറുണ്ടായിരുന്നില്ല. അത്ര ശുദ്ധമായിരുന്നു അന്തരീക്ഷം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ബസ് ഓരോ പ്രാവശ്യം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുമ്പോൾ റോഡിന്റെ ഇരുവശത്തേക്കും ചുവന്ന പൊടി അടിച്ചു കയറും. കോടതിയുടെയും ബാങ്കിന്റെയും മതിലുകൾ ഏതാണ്ട് ചുവന്നു കഴിഞ്ഞു. ചമ്പകപ്പൂക്കളുടെ നിറം പോലും മാറിയിരിക്കുന്നു. തുണികളിലും മണ്ണ് പുരളുമോ എന്നാണ് എന്റെ പേടി. തുന്നാനുള്ള തുണികൾ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോൾ കുഞ്ഞിക്കേളു ഭീതിയുടെ സ്വരത്തിൽ പറഞ്ഞു. രാമർ ഒന്നും പറഞ്ഞില്ല. അയാളുടെ മനസ്സിൽ ചോദ്യം തിളച്ചുകൊണ്ടേയിരുന്നു. ബസ് വന്നാൽ സുഖായിരിക്കുമെന്ന് നമ്മൾ കരുതി, ഇപ്പോളിതാ ഇങ്ങനെയൊരു ഏടാകൂടം. ഇതെവിടെ ചെന്ന് എത്തുമെന്ന് കണ്ടറിയണം. കുഞ്ഞിക്കേളു രോഷം പ്രകടിപ്പിച്ചു. എല്ലാം അടുക്കി വെച്ച് മെഷീൻ അകത്തേക്ക് വെച്ച ശേഷം അയാൾ രാമറോടൊപ്പം ഇരുന്നു. രാമറിന്റെ മനസ്സിൽ അപ്പോഴും സംശയമായിരുന്നു. അയാളുടെ മനസ്സിലുള്ളത് വായിച്ചെടുത്തിട്ടെന്നോണം കുഞ്ഞിക്കേളു പറഞ്ഞു: രാമറേ, നമ്മുടെ നാട്ടിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്.

0: ഒരുപാട് ആൾക്കാരുണ്ട്. പുറമേ എല്ലാവരും പാവങ്ങളെപ്പോലെ തോന്നിപ്പിക്കും, എന്നാൽ ചിലപ്പോൾ ഓലിയുടെ മനസ്സിലും തീയായിരിക്കും. അങ്ങനത്തെ ഒരാൾ ചെയ്തതായിരിക്കും ഇതെന്ന് കരുതിയാൽ മതി. അല്ലാതെ അത് ഓർത്ത് ഇനി മനസ്സ് പുണ്ണാക്കണ്ട. ചിലപ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്ന് കരുതി സമാധാനിക്കി. കുഞ്ഞിക്കേളു പിന്നീട് സംസാരിച്ചത് മാതാമ്മയെക്കുറിച്ചായിരുന്നു. ബസ് ഓടിക്കുവാൻ തുടങ്ങിയതോടെ അവർ ആകെ മാറിയിരിക്കുന്നു. മുമ്പ് ഹോട്ടലിന് പുറത്തേക്ക് അങ്ങനെയൊന്നും അവർ പോകാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കുപ്പായം ധരിച്ച് അവർ തക്ഷണകുന്ന് അങ്ങാടിയിലൂടെ നടക്കും. പലപ്പോഴും തിരക്കുള്ള സമയങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുക. അന്നേരമായിരിക്കും മാതാ ട്രാൻസ്പോർട്ട് ബസ് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അങ്ങാടിയിലൂടെ കടന്നു പോവുക. മാതാമ്മയെ അങ്ങാടിയിൽ കണ്ടാൽ ബസ് അറിയാതെ നിന്നുപോകും. ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്നും ഇറങ്ങി വന്ന് മാതാമ്മയുടെ സമീപത്ത് ഉപചാരത്തോടെ നിൽക്കും. എല്ലാവരും കേൾക്കെ വളരെ ഉച്ചത്തിലായിരിക്കും അപ്പോൾ മാതാമ്മയുടെ സംസാരം. രണ്ടുപേരും അത് വളരെ വിനയത്തോടെ കേട്ടു നിൽക്കും. ബസ് പോയി കഴിയുമ്പോൾ മാതാമ്മ തലയുയർത്തി ചുറ്റും നോക്കും. നാട്ടുകാർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭാവത്തിൽ. എല്ലാവരും തന്നെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് തോന്നിയാൽ മാതാമ്മയ്ക്ക് സന്തോഷമാകും. അവർ കൈവീശി നേരെ ഹോട്ടലിലേക്ക് നടക്കും.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: ഞാറ്റുവേല. രാശിചക്രത്തിലെ ഒരു നക്ഷത്രഭാഗം കടന്നുപോകാൻ സൂര്യന് വേണ്ട കാലയളവാണ് ഞാറ്റുവേല എന്നറിയപ്പെടുന്നത്. സൂര്യന്റെ സ്ഥാനമാറ്റത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ കാലാവസ്ഥയും കാർഷിക വൃത്തിയും ക്രമീകരിക്കുന്ന പരമ്പരാഗത രീതി കൂടിയാണത്. ആകെ 27 ഞാറ്റുവേലകളുണ്ട്. അവയ്ക്ക് 27 നാളുകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. സൂര്യൻ ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനെ ഞാറ്റുവേല പകർച്ച അഥവാ ഞാറ്റുവേല പോക്ക് എന്ന് പറയുന്നു. ശരാശരി 13.5 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കാലാവധി. ഏപ്രിൽ 14-15 അഥവാ മേടം 1 അശ്വതി ഞാറ്റുവേലയോടെ ആദിത്യ രാശിക്ക് തുടക്കമാകും. ഞായർ എന്നത് സൂര്യൻ്റെ മറ്റൊരു പേരാണല്ലോ. വേള എന്നാൽ സമയം. ഞായർ വേള എന്നതാണ് ഞായറ്റുവേള എന്നും ഞാറ്റുവേല എന്നുമായി തീർന്നത്. ഞാറ്റില, ഞാറ്റുനില, ഞായറ്റുവേല എന്നിങ്ങനെയും പലയിടങ്ങളിൽ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിശാസ്ത്രത്തിലും കാലാവസ്ഥാശാസ്ത്രത്തിലും അനുഭവജ്ഞാനത്തിലും ഊന്നി ഒരു കൊല്ലം ലഭ്യമാകുന്ന മഴയുടെ വിതരണത്തെ ഏറ്റവും ശാസ്ത്രീയമായി നിർണയിച്ചതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാറ്റുവേല സങ്കല്പം. ഞാറ്റുവേലയിലെ മഴയുടെ പ്രത്യേകതയെ മുൻനിർത്തിയുള്ള പഴഞ്ചൊല്ലുകളുമുണ്ട്. വേനൽ മഴയ്ക്കൊപ്പം ആദ്യ ഞാറ്റുവേലയായ അശ്വതി, ഭരണി ഞാറ്റുവേലകളിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. ഈ സാഹചര്യത്തിലാണ് വിത്ത് ഭരണിയിലിടണം എന്ന ചൊല്ലിന് പ്രസക്തി കൈവരുന്നത്. രണ്ടു രാശികളിലായി ലഭിക്കുന്ന കാർത്തിക ഞാറ്റുവേലയിൽ പൊതുവെ മഴ ഉണ്ടാകാറില്ല. എങ്കിലും കാർത്തിക കാലിൽ കാക്കക്കാൽ നനഞ്ഞാൽ മുക്കാലിൽ മുക്കും എന്ന ചൊല്ലിൽ നിന്ന് മേടം രാശിയിൽ വരുന്ന കാർത്തിക ഞാറ്റുവേലയുടെ കാൽ രാശിയിൽ ചെറിയ മഴ പെയ്താൽ തന്നെ ഇടവം രാശിയിൽ വരുന്ന മുക്കാൽ രാശിയിൽ നല്ല മഴ ലഭിക്കുമെന്ന അറിവ് ലഭിക്കുന്നു. രോഹിണി ഞാറ്റുവേലയുടെ കാലവർഷം വരവായി. രോഹിണിക്കിപ്പുറം അധികം വിത വേണ്ട, മകയീരം മതിച്ചു പെയ്യും, തിരുവാതിര ഞാറ്റുവേലയിൽ തിതിമുറിയാതെ മഴ പെയ്യും എന്നിങ്ങനെയൊക്കെ ചൊല്ലുണ്ട്. തിരുവാതിര ഞാറ്റുവേലയിൽ 101 മഴയും 101 വെയിലുമെന്നും ചൊല്ലുണ്ട്. മിഥുനമാസത്തിലെ തിരുവാതിര ഞാറ്റുവേലയാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി കണക്കാക്കുന്നത്. മഴയും വെയിലും തുല്യമായി ലഭിക്കുന്ന മിഥുനമാസത്തിൽ നട്ടാൽ കുറ്റിയോളം വളരും എന്നത് നാട്ടുചൊല്ലാണ്. കുരുമുളക് നടാനായി കർഷകർ തിരഞ്ഞെടുക്കുന്നത് ഈ സമയമാണ്. ഇതിനെ ആസ്പദമാക്കി ഒരു ഐതിഹ്യവുമുണ്ട്. പണ്ട് സാമൂതിരിയുടെ കാലത്ത് വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കുരുമുളക് തൈകൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകാൻ സാമൂതിരിയോട് അനുവാദം ചോദിച്ചു. സാമൂതിരി അനുവാദം നൽകുകയും ചോദിച്ചത്ര തൈകൾ നൽകുകയും ചെയ്തു. ഇത് കണ്ടുഭയന്ന മങ്ങാട്ടച്ചൻ പോർച്ചുഗീസുകാർ കുരുമുളക് കൊണ്ടുപോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയിച്ചപ്പോൾ അവർ നമ്മുടെ കുരുമുളക് തിരിയൽകളെ കൊണ്ടുപോകൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ എന്നായിരുന്നത്രേ സാമൂതിരിയുടെ മറുപടി. ചോതി ഞാറ്റുവേലയിലാണ് മഴ തീരുന്നത്. ചോതി പെയ്താൽ ചോറുറച്ചു എന്നും ചൊല്ലുണ്ട്. ഓരോ വിളയ്ക്കും അനുയോജ്യമായ ഞാറ്റുവേലകളെ കേരളീയ ജനത ഏറ്റവും പ്രായോഗിക

0: പ്രായോഗികമായി തിരിച്ചറിഞ്ഞിരുന്നു. ചാമയ്ക്ക് അശ്വതിനാറ്റുവേലയും പയർ, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ് എന്നിവയ്ക്ക് രോഹിണി ഞാറ്റുവേലയും എള്ളിന് മകം ഞാറ്റുവേലയും ഉത്തമമാണ്. അത്തത്തിൽ വാഴ നടാം. ഭരണി ഞാറ്റുവേലയിൽ മത്തൻ, കുമ്പളം, കയ്പ, വെണ്ട എന്നിവയുടെ വിത്തുകുത്താം. ഒരു ജനതയുടെ സാമൂഹ്യ പരിതസ്ഥിതികളുമായുള്ള അനുഭവാംശങ്ങൾ പ്രകടമായി കാണുന്ന ഞാറ്റുവേലകൾ കാർഷിക മേഖലയിലെ പാരമ്പര്യ അറിവുകളാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: പ്രിയ ശ്രോതാക്കളെ, അന്തരിച്ച നടൻ സലീംകുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇന്ന് 9:30-നുണ്ടായിരിക്കും.

0: ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം അതിന്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ്, ഇതെവിടെയാണ്? ഉത്തരം, മേഘാലയയിലെ കിഴക്കൻ ഖാസി കുന്നുകളിലെ മൌലിനോങ് ആണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഏറെയും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ കൊച്ചു വീടുകളും പൂന്തോട്ടങ്ങളും നിറഞ്ഞതാണ് ഈ ഗ്രാമം. ഇവിടുത്തെ നിവാസികൾ പ്ലാസ്റ്റിക് പുകവലി നിരോധനം, ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ കർശനമായി നടപ്പാക്കുന്നു. മാലിന്യമുക്തമായ പ്രകൃതിയുടെ അനുഭവമാണ് മൌലിനോങ് നൽകുന്നത്. ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വിദ്യുൽപ്രഭ. 6:32 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എസ് രമേശൻ നായരുടെ കിരാതം എന്ന കവിത. നാളെ രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, ആസ്മ കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസ് ജോർജ് വർഗീസുമായി അഭിമുഖം നാളെ രാവിലെ 8:05. നാളെ രാവിലെ 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ രാജി രാജേന്ദ്രനുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. ഈ പരിപാടിയിൽ കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കൃഷിവകുപ്പിലെ എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആദിര എസ് കുമാർ സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം, വീട്ടുമുറ്റത്തെ മുയൽ വളർത്തൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മൂവാറ്റുപുഴ സ്വദേശി ജോണി. നാളെ രാത്രി 8:05 യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ, ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം അവസാന ഭാഗം നാളെ രാത്രി 8:05 യുവവാണിയിൽ. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത

0: ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എഫ് എം ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

FM evening. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 46 സെക്കൻഡ്. അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: Kursiong, Kalimpong and Siliguri as Himalayan cities to boost tourism and regional economy. Southwest monsoon further advances into west central and an entire northeast Bay of Bengal. Indian wrestlers win 2 gold and 2 bronze in men's freestyle category at Ulaanbaatar Open in Mongolia. And in cricket, Afghanistan trails against India by 451 runs in first innings at stumps on second day of one-off test in New Chandigarh. And that's all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:15:03.
2: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: പ്രിയ ശ്രോതാക്കൾക്ക് അഭിപ്രായവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് കത്തുകൾ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടികൾ കേട്ട് ആസ്വാദനക്കുറിപ്പായിട്ടും അതിൻ്റെ വിമർശനാത്മകമായ കത്തുകളും ഉണ്ട്. നമുക്കത് വായിക്കാം. ആദ്യത്തെ കത്ത് ആരാണ്?
4: ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് എം ജോണി, ചെമ്പുക്കാവ്, തൃശൂർ നിന്നാണ്. May 24 മഹിത മലയാളത്തിൽ പണ്ട് മുതൽ ശീലിച്ച ഒരു പദപ്രയോഗം, മലയാളികൾ പറഞ്ഞു പോകുന്നതിനെക്കുറിച്ച് രാത്രി യാത്രയില്ല. ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു ചൊല്ലുണ്ട്, സന്ധ്യയ്ക്ക് വന്ന വിരുന്നും സന്ധ്യയ്ക്ക് വന്ന മഴയും പോകില്ല എന്ന്. ഇത് അകത്തളങ്ങളിൽ നിന്ന് വരുന്നതാണ്. കാരണം വീട്ടിലുള്ളവർക്ക് അത്താഴം കഷ്ടിയാണ്, അപ്പോൾ വിരുന്നുകാർ വന്നാലത്തെ അവസ്ഥയോ? എഴുത്തുകാരനും നാടകകൃത്തും സംവിധായകനുമായ TM എബ്രഹാം നടത്തിയ നാടകോത്സവത്തെക്കുറിച്ചുള്ള അവലോകനം, അതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യം, സീരിയലുകൾ കാണുമ്പോൾ അവ ഉപബോധ മനസ്സിൽ തട്ടുന്നില്ല, റേഡിയോ നാടകങ്ങൾ അങ്ങനെയല്ല, ഉപബോധ മനസ്സിനെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. 90 നിറവിൽ നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ നിറകുടമായ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എം ജോണി, ചെമ്പൂക്കാവ്.
3: കത്തെഴുതിയ ജോണിക്ക് നന്ദി പറയുന്നു. ഇനിയും കത്തുകൾ എഴുതുക, ആകാശവാണി പരിപാടികൾ കേട്ടതിന് ശേഷം അതിന്റെ ആസ്വാദനങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത കത്ത് VN രവി മുട്ടടയുടേതാണ്. May 4 പ്രക്ഷേപണം ചെയ്ത മഹിതം മലയാളത്തിൽ ഡോക്ടർ ഷിമി പോൾ ബേബി പണി എന്ന വാക്കിന്റെ സന്ദർഭം വിശദമാക്കി നല്ലൊരു പണി കൊടുത്തു എന്ന് സരസമായി വിവരിച്ചതിനെ ആസ്വദിച്ചു. അന്നേ ദിവസം തന്നെ 8:05 ശാസ്ത്രദീപ്തിയിൽ അഭേഷ് രഘുവരൻ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളെ ആധാരമാക്കി ചൈനീസ് ശാസ്ത്രജ്ഞൻ നടത്തിയ പരീക്ഷണങ്ങളും ശ്രദ്ധിച്ചു കേട്ടു. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതുമൂലം മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളും ദുരിതങ്ങളും അവയെ പ്രതിരോധിക്കുന്നതിനുള്ള പരിഹാരങ്ങളെപ്പറ്റിയും ഡോക്ടർ യഹ്യ പറക്കവെട്ടിലിന്റെ നിർദ്ദേശങ്ങളും സന്ദർഭോചിതമായിരുന്നു. May 5 9:30 കഥാപ്രസംഗം, പർണശാല എന്ന പുരാണ കഥാപ്രസംഗം ശ്രീ മാവേലിക്കര ചിത്രദാസ് അതിഗംഭീരമായി അവതരിപ്പിച്ചു. കഥയും ഗാനങ്ങളും വെറും അരമണിക്കൂറിൽ ഒതുക്കിയത് കഷ്ടമായിപ്പോയി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. May 7 കാവ്യധാരയിലെ KV രാമകൃഷ്ണന്റെ ഈ വരണ്ട ഗംഗ എന്ന കവിത ചൊല്ലിയ ശ്രീയുക്ത വർമ്മയ്ക്ക് നന്ദി. രാത്രി 9:30 അന്നേ ദിവസം തന്നെ 7 ചേരുംകുളങ്ങര അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ്സ് നല്ലൊരു പരിപാടിയായി. May 9 ശനിയാഴ്ച ഡോക്ടർ ധർമ്മരാജ് അടാട്ട് തയ്യാറാക്കിയ സുഭാഷിതം കേട്ടു, വളരെ ഇഷ്ടമായി എന്നും എഴുതിയിരിക്കുന്നു മുട്ടടയിൽ നിന്നും VN രവി. സന്തോഷം അഭിപ്രായം എഴുതി അറിയിച്ചതിൽ.
4: ഈ കത്തെഴുതിയത് PT മാധവൻ തുരുത്തിക്കരയാണ്. 22 പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിലെ ഒരു ഭാഗം, മൃദുല ചൊല്ലിയത് ശ്രവണ മധുരമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്.
3: PT ജയൻ കടുത്തിരുത്തിയാണ് അടുത്ത കത്തെഴുതിയിരിക്കുന്നത്. May 19 പ്രഭാതഗീതത്തിൽ യേശുദാസിന്റെ ഭക്തിഗാനം കേട്ടുണർന്നപ്പോൾ അതൊരു നല്ല ദിവസത്തിന് തുടക്കമായി എന്ന് എഴുതിയിരിക്കുന്നു. തുടർന്ന് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നൊരു ഭാഗം, മൃദുല ആലപിച്ചത് ശ്രദ്ധേയമായി. May 20 പരിപാടികളെ കുറിച്ചാണ് അടുത്ത ആസ്വാദനം. മംഗളവനം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ May 19 ശാസ്ത്രദീപ്തിയിൽ S. സുധീഷ് ഏണായി പറഞ്ഞത് ശ്രദ്ധിച്ചപ്പോഴാണ് മംഗളവനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് എന്നും PT ജയൻ എഴുതിയിട്ടുണ്ട്. പിന്നെ May 20 പ്രഭാതഗീതത്തിൽ ജയചന്ദ്രൻ, ചിത്ര, G. വേണുഗോപാൽ എന്നിവർ അവതരിപ്പിച്ച ഗാനങ്ങൾ ഭക്തിസാന്ദ്രമായി എന്നെഴുതിയിരിക്കുന്നു. May 19 മഹിത മലയാളം പ്രദക്ഷിണ വഴിയെ പോയപ്പോൾ അതൊരു കൗതുകമായി. കൊച്ചി നിലയത്തിന് ആശംസകളോടെ PT ജയൻ കത്ത് നിർത്തുകയാണ്. നന്ദി PT ജയൻ. സ്ഥിരമായി റേഡിയോ കേട്ട് അഭിപ്രായങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയാണെന്നറിയാം. ഞങ്ങളുടെ പരിപാടികൾ കേട്ട് ആസ്വാദനങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത കത്ത്.
4: ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്ന വായിച്ചതാണ്. 20-ാം തീയതി

0: ഈ ബുധനാഴ്ച കുട്ടികളുടെ അവധിക്കാല സങ്കല്പങ്ങളെക്കുറിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർകൂട്ട് അവതരിപ്പിച്ച സുഭാഷിതം. അത് വളരെ നന്നായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയകാലത്ത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയെ അറിഞ്ഞായിരുന്നു അവധിക്കാലം കുട്ടികൾ ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇന്നത് മാളുകളിലും മൊബൈലുകളുമായി ചുരുങ്ങിപ്പോയി. പ്രകൃതി നൽകുന്ന ശാന്തതയും സമാധാനവും അനുഭവിക്കുക എന്നത് ഒരു സിദ്ധി തന്നെയാണ്. അപ്പൊ കുട്ടികൾ അങ്ങനെയാണ് അവധിക്കാലം ചെലവഴിക്കേണ്ടത് എന്നാണ് ഗോപികൃഷ്ണൻ പറയുന്നത്. പിന്നെ ഡോക്ടർ പാർവതി അവതരിപ്പിച്ച മഹിതം മലയാളം ഏറെ നന്നായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് ഗോപികൃഷ്ണൻ. ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ച മഹിത മലയാളം, ഗാന്ധിജിയും മലയാള സാഹിത്യവും, സത്യം, അഹിംസ എന്നീ വഴികളിലൂടെ ഓരോ വ്യക്തികളെയും ആകർഷിച്ച വ്യക്തിയാണ് ഗാന്ധിജി. ഇന്നും ഗാന്ധിജിയെക്കുറിച്ച് ഗ്രന്ഥങ്ങളും കവിതകളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. വളരെ നന്നായി ആ പരിപാടി അവതരിപ്പിച്ചു ഡൊമിനിക് ജെ കാട്ടൂർ എന്നാണ് ഗോപികൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കാവ്യത്തിലെ ഒരു ഭാഗം, മൃദുല ആലപിച്ചത് മനോഹരമായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ച ഗോപികൃഷ്ണന് നന്ദി. ഇനി അടുത്ത കത്ത് സിബി പൗലോസ് വെട്ടിമറ്റം ഇടുക്കി ജില്ലയിൽ നിന്നാണ്. കൊച്ചി നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ മെയ് മാസം 17-ാം തീയതി 9:30 പ്രക്ഷേപണം ചെയ്ത മുഹമ്മദ് റോഷൻ എഴുതിയ നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ മികച്ച നാടകമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രമുഖ നടൻ മോഹൻലാലിനും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നും എഴുതി അറിയിച്ചിരിക്കുകയാണ് സിബി പൗലോസ് വെട്ടിമറ്റം. ആ നാടകം ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകമായിരുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും നടിമാരും അഭിനയിച്ച നാടകം കൂടിയായിരുന്നു. അത് ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം.
0: ഒരു വിയോജനക്കുറിപ്പുണ്ട്. ജി അനിൽ തിരുവാണിയൂരാണ് അയച്ചത്. വാട്സാപ്പിൽ വന്ന മെസ്സേജാണ്. എത്രയോ പ്രഗത്ഭരായ ശബ്ദ കലാകാരന്മാർ ഉള്ളതാണ് നമ്മുടെ സമൂഹം, എന്നിട്ടും കൊച്ചിയുടെ റേഡിയോ നാടകത്തിന് കഥാപാത്ര ശബ്ദങ്ങൾക്ക് കണ്ടെത്തിയത് സിനിമാ താരങ്ങളെ. ചലച്ചിത്ര ഗാനങ്ങൾ തലങ്ങും വിലങ്ങും കോർത്തലങ്കരിക്കുന്ന കൊച്ചി എഫ്എമ്മിന്റെ പൂമുഖത്ത് ചലച്ചിത്ര താരങ്ങളെ നാടകത്തിന് വിളിക്കുന്നത് പുത്തരിയല്ല എങ്കിലും നാടകം ജീവിത സബരിയാക്കിയവരോട് നീതി പുലർത്താൻ നമുക്കാവേണ്ടതല്ലേ?
1: അത് റേഡിയോ നാടകോത്സവം എന്ന് പറയുന്നത് ആകാശവാണിയുടെ വർഷത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ്. അതിനകത്ത് ഒരു വർണ്ണരാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത്. എന്തായാലും കുറെ പേർ അതിനെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ജി അനിൽ തിരുവാണിയൂർ എഴുതിയത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നാടകം ജീവിത സബരിയാക്കിയവരെ കൂടുതലായിട്ട് നാടകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു ആവശ്യമാണ്. എന്നിരുന്നാലും ഇതൊരു ഉത്സവം ആവുമ്പോൾ നമ്മൾ കൂടുതൽ കളർഫുൾ ആക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടുത്തിയത്. കൂടുതൽ പേർക്കും അത് ഇഷ്ടമായി എന്നറിയുന്നു. എന്നിരുന്നാലും അനിൽ പറഞ്ഞ കാര്യം പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം.
0: ജബ്ബാർ ആലങ്ങാടിന് മെയ് 8-ാം തീയതിയിലെ വെള്ളിത്തിര ശശികുമാർ അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നെന്നാണ് അഭിപ്രായം. എല്ലാ പരിപാടികളും അദ്ദേഹം ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ എന്നും അറിയിച്ചിട്ടുണ്ട്. 23-ാം തീയതിയിൽ ആത്മസഖി ആകാശവാണി ബാലനാരായണൻ പങ്കെടുത്തത് ഏറെ ഇഷ്ടപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ നടത്തിയ ആ അഭിമുഖ പരിപാടി വിജ്ഞാനപ്രദമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. തക്ഷൻകുന്ന് സ്വരൂപം നോവൽ വായന ഏറെ നന്നാവുന്നു, അഭിനന്ദനങ്ങൾ എന്നും ജബ്ബാർ എഴുതിയിട്ടുണ്ട്.
1: ആസ്വാദനങ്ങൾ എഴുതി അറിയിച്ച ജബ്ബാറിന് നന്ദി.
0: ഇനി വാട്സാപ്പിൽ വന്ന അഭിപ്രായങ്ങളാണ്. അജിത് തേജി ഉഴവത്തുകടവ് കൊടുങ്ങല്ലൂർ നിന്നും എഴുതിയത് ഇങ്ങനെയാണ്. ഫാദർ വിൻസെന്റ് വാര്യത്ത് അവതരിപ്പിച്ച സുഭാഷിതം സമൂഹത്തിന് ഏറെ ഉപകരിക്കുന്ന ഒരു സന്ദേശമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. പാട്ടിന്റെ നാട്ടുവഴി പരിപാടിയിലൂടെ അരയൻകാവിന്റെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. നിലയം പുനഃപ്രക്ഷേപണം ചെയ്ത KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, അതിൽ പിയാനോഹത്യ, ശാന്തസമുദ്രം, മികച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയും അവതരണവും നന്നായിരുന്നു. ചില്ലുജാലകം, ഓരോ ദിവസവും വ്യത്യസ്ത വിഷയവും അവയുടെ ഏറ്റവും മികച്ച അവതരണവും ഏറ്റവും മികച്ച ഗാനങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് എന്നാണ് അജിത്ത് എഴുതിയിരിക്കുന്നത്.
1: അജിത്തിന്റെ അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഇക്കഴിഞ്ഞ 28-ാം തീയതി രാവിലെ 11 മണിക്ക് കേൾപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ട് കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ച പരിപാടി ഏറെ നന്നായിരുന്നു. പെരുന്നാൾ പരിപാടി അടിപൊളിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ചേർത്തലയിൽ നിന്ന് സബീന ബീഗമാണ് ഇത് എഴുതിയത്. ഇതേ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നാണ് എറണാകുളത്ത് നിന്ന് നിസ്സമോൾ എഴുതിയിരിക്കുന്നത്. 11 മണിക്ക് കേൾപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ട് വളരെ മനോഹരമായിരുന്നു. ഈ പ്രോഗ്രാമിലെ എല്ലാ കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിസ്സ. ഇപ്രാവശ്യം ബലിപെരുന്നാൾ ദിവസം 28-ാം തീയതി കേൾപ്പിച്ച പരിപാടി വളരെ മനോഹരവും ഗംഭീരവുമായിരുന്നു എന്നാണ് ബീനമോൾ അജീന ഫാത്തിമ ഹാഷിം എറണാകുളത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്. ഈ പരിപാടി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ ഇടയ്ക്ക് കേൾക്കാറുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്.
1: പെരുന്നാൾ ദിവസം കൊച്ചി നിലയം അവതരിപ്പിച്ച പരിപാടികൾ ഇഷ്ടമായി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
0: ഇതേ പരിപാടി ഇഷ്ടപ്പെട്ടുവെന്ന് തിരുവനന്തപുരം പാറശാലയിൽ നിന്ന് റംലയും കുടുംബവും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കായംകുളത്ത് നിന്ന് സജീവും രാജുലയും ഈ പരിപാടി ഏറെ നന്നായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് തസ്നി ഈ പരിപാടി

0: ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്.
1: പെരുന്നാൾ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം.
0: സിജു കോട്ടയത്ത് നിന്ന് അയച്ച അഭിപ്രായം ഇങ്ങനെയാണ്. കൊച്ചി നിലയം ഈ മാസം 25-28 തീയതികളിൽ യുവവാണിയിൽ പ്രക്ഷേപണം ചെയ്ത ക്വിസ് മത്സരം മികച്ച നിലവാരം പുലർത്തി. 80 മുതൽ 2000 വരെയുള്ള കാലയളവിൽ ഇടയ്ക്കിടെ പ്രക്ഷേപണം ചെയ്യുമായിരുന്ന ഇത്തരം പരിപാടികൾ നിർത്തിയിട്ട് കാലങ്ങളായി. ശ്രോതാക്കളിൽ അറിവ് വർദ്ധിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുവാൻ നിലയം കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് സിജു കോട്ടയം എഴുതിയിരിക്കുന്നത്.
1: കൊച്ചി നിലയം വിജ്ഞാനപ്രദമായ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നു. അതിന്റെ കൂടെ ഇപ്പോൾ പുതുതായിട്ട് ആരംഭിച്ച പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പേരിൽ ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു ക്വിസ് ബേസ്ഡ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. വിജ്ഞാനപ്രദമായ പരിപാടികൾ അവതരിപ്പിക്കുക എന്നത് കൊച്ചി നിലയത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
0: 28-ാം തീയതിയിലെ നാട്ടുചിന്ത കൈമുട്ട് മാപ്പിളപ്പാട്ട് ഇഷ്ടമായി എന്ന് ചന്ദിരൂർ നിന്ന് സൈനബയും കുടുംബവും, അതുപോലെ തന്നെ ദുബായിൽ നിന്ന് ആഷിന റമീസ് അസുവ, വൈക്കത്ത് നിന്ന് താഹിറ ഷമീറും കുടുംബവും എഴുതിയിട്ടുണ്ട്. ആത്മസഖി ആകാശവാണി പരിപാടിയിൽ മുൻ മേധാവി ബാലനാരായണനുമായി ഉണ്ണികൃഷ്ണൻ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായിരുന്നു. പരിസ്ഥിതി സംബന്ധമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പഠനകാലത്ത് തന്നെ അത്തരം സമരങ്ങളിൽ പങ്കാളിയായ അദ്ദേഹം ആവിഷ്കരിച്ച പരിസ്ഥിതി സംബന്ധിയായ പരിപാടികളെല്ലാം തന്നെ ഉന്നത നിലവാരം പുലർത്തുന്നവയായിരുന്നു. ആകാശവാണി വഴിയുള്ള പരിപാടികളിലൂടെ മില്ലറ്റുകളുടെ പ്രചാരണം ആ ആശയപ്രകാരമുള്ള കൃഷിയിലേക്ക് പലരെയും നയിച്ചു എന്നതും ശ്രദ്ധാർഹമായ ഒന്നായിരുന്നു. പിന്നെ KV ശരത്ചന്ദ്രന്റെ നാടകം ഒറ്റ, അഭിനയ ചക്രവർത്തി തിലകൻ നിറഞ്ഞാടി തകർത്ത ആ നാടകം എത്ര ഭാവതീവ്രമാണ്. മുകുന്ദൻ മേനോനും ഗോവിന്ദൻകുട്ടിയും സുധക്കൊച്ചും ചേട്ടനും അനിയനുമൊക്കെ എത്ര ഭംഗിയായാണ് രംഗത്ത് വന്നത്. അതും ഒരൊറ്റ കഥാപാത്രത്തിന്റെ പകർന്നാട്ടത്തിലൂടെ. TV ഹരികുമാർ കണിച്ചുകുളങ്ങരയുടെ നിരീക്ഷണമാണിത്.
1: ആത്മസഖി ആകാശവാണി എന്ന പരിപാടിയും KV ശരത്ചന്ദ്രന്റെ ഒറ്റ എന്ന നാടകവും ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം. അടുത്ത കത്ത്.
0: ശ്രോതാക്കളുടെ പൊതുവിജ്ഞാന വർധനയ്ക്കായി കൊച്ചി നിലയം നിത്യേന ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നത് ഉപകാരപ്രദമാണ്. ചില ചോദ്യങ്ങൾ സാങ്കേതിക രംഗത്തെ സങ്കീർണ കാര്യങ്ങളെക്കുറിച്ചാവാറുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. 31-ാം തീയതി ഞായറാഴ്ച ചോദിച്ചത് തമിഴ്നാട്ടിലെ ആവടി എന്ന സ്ഥലനാമത്തിന്റെ പൂർണ്ണ രൂപമാണ്. കേട്ട ഉത്തരമാണ് ഈ സന്ദേശത്തിന് ഹേതു. ആർമേഡ് വെഹിക്കിൾസ് ആൻഡ് അമ്യൂണിഷൻ ഡിപ്പോ ഓഫ് ഇന്ത്യ എന്നാണ് ഉത്തരം. അതായത് DEPOT എന്ന വാക്കിന്റെ ഉച്ചാരണം ഡിപ്പോട്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒടുവിലത്തെ ടി നിശബ്ദമാണ്. ആകാശവാണി ആധികാരികതയുമായി അകലാതെ നോക്കാൻ താല്പര്യപ്പെടുന്നു NK വിജയൻ, കിഴക്കമ്പലം.
1: അതൊരു തെറ്റ് തന്നെയാണ്, അത് ആകാശവാണി സമ്മതിക്കുന്നു. അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം.
0: ആത്മസഖി ആകാശവാണിയിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത ബാലനാരായണനുമായുള്ള അഭിമുഖവും ഈ ആഴ്ചയിലെ ശരത്ചന്ദ്രനുമായുള്ളതും കേട്ടു. രണ്ടും മികച്ചതായിരുന്നു. ശരത്ചന്ദ്രന് എല്ലാ ആശംസകളും നേരുന്നു. ആകാശവാണിയിൽ നിന്നും വിരമിച്ച എല്ലാവരെയും ഈ പരിപാടിയിൽ വിളിച്ച് അഭിമുഖം നടത്തണമെന്ന് അപേക്ഷിക്കുന്നു ശശികുമാർ എറണാകുളത്ത് നിന്ന്. അവരുടെ ആകാശവാണി ഓർമ്മകൾ കേൾക്കാൻ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ടാകുമല്ലോ.
1: ശശികുമാറിന്റെ ഈ അഭിപ്രായം ഞങ്ങൾ പരിഗണനയിൽ എടുത്തിരിക്കുകയാണ്.
0: നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേട്ടിരുന്നു. എല്ലാം വ്യത്യസ്തങ്ങളായ പുതിയ പ്രമേയങ്ങൾ. എല്ലാ നാടകങ്ങളും ഇഷ്ടമായി. ശ്രോതാക്കൾക്ക് വേണ്ടി തുടർച്ചയായി ഒരാഴ്ച പുതിയ നാടകങ്ങൾ സമ്മാനിച്ചതിന് നന്ദി പറയുന്നു. മിനി മണലൂർ നിന്ന്. ഒരു നാടകത്തിന്റെ പിന്നിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. കൊച്ചിയുടെ കടങ്കഥയിലെ വിരുന്നുകാരൻ മുഹമ്മദ് റോഷന്റെ രചനയും കൊച്ചി നിലയത്തിന്റെ നിർമ്മാണവും മോഹൻലാലിന്റെ ശബ്ദവും അഭിനയവും യോജിക്കുന്നതായിരുന്നു. കഥയിൽ കാഞ്ചനമാലയെ പോലെ ആമിനയ്ക്ക് ബഷീർ നഷ്ടപ്പെട്ടതൊരു നോവായി. എങ്കിലും മുഹമ്മദ് റോഷന്റെ ആ പഴയ നാടകം കേൾക്കാത്തതിന്റെ വിഷമം മാറി. എല്ലാ നിലയത്തിനോടുമുള്ള സ്നേഹം കൊച്ചി നിലയത്തെ അറിയിക്കുന്നു. അവസാന ദിവസം ഒരു ഹാസ്യനാടകം ഉണ്ടാവാറുണ്ടായിരുന്നു. ശശികുമാറിന് വേണമെങ്കിൽ എഴുതാമായിരുന്നു. ശനിദശ നന്നായി എഴുതുന്നുണ്ടല്ലോ എന്നാണ് മിനി പറയുന്നത്.
1: മിനി പറഞ്ഞ അഭിപ്രായം ശരിയാണ്. മുൻപ് നാടകോത്സവത്തിലെ അവസാന നാടകം ഹാസ്യനാടകം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് നടന്നില്ല. ഇനിയും നല്ല ഹാസ്യ നാടകങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് റേഡിയോ നാടകോത്സവത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അഭിപ്രായവേദി ഇവിടെ സമാപിക്കുകയാണ്. കത്തുകൾ എഴുതി ആസ്വാദനങ്ങളും വിമർശനങ്ങളും യോജനക്കുറിപ്പുകളും ഒക്കെയായി നിങ്ങൾ ഇനിയും ആകാശവാണി കൊച്ചി നിലയത്തിന്റെ പരിപാടികൾ കേട്ട് കത്തുകൾ എഴുതുക. നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68-20-21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94-47-56-22-12. നമ്പർ ഒരിക്കൽ കൂടി 94-47-56-22-12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 39 സെക്കൻഡ്. അടുത്ത പരിപാടി അല്പസമയത്തിനകം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട.
2: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
3: ഇത്രക്ക് പോപ്പുലറാ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി. ചേഞ്ച് ചേഞ്ച് കൊടുക്കാം.
1: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീം കുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചിരിയുടെ ചിന്തയുടെ ആ കുമാരനു വിടാം.

0: തമാശയുടെ സ്ഥിരം നിർവചനങ്ങളിൽ നിന്ന് മാറി നടന്ന സലീം കുമാർ ഒരു ഹാസ്യ നടൻ മാത്രമായി ഒതുങ്ങിയില്ല. മിമിക്രി കലാകാരൻ, ടെലിവിഷൻ അവതാരകൻ, സ്വഭാവ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശോഭിച്ചു. 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രം ഉള്ളല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ്. സലീം കുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിമർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീം കുമാറിന്റെ ആത്മകഥാകുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ. നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിന് ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് BA. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീം കുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
3: സലീം കുമാറിന് അവസാനമായിട്ടിപ്പോ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യത്തെ വീലക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരാത്മധൈര്യമുള്ള നടൻ. അദ്ദേഹം കൊമേഡിയൻ ആണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും

0: സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനിയും ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഈ വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീം കുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീം കുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
1: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
2: സിനിമ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടുവരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെയായി കല്യാണം കൂടി മാറി. പാർട്ടിയാണെങ്കിൽ അതിഗംഭീരം.
3: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
2: ചെറു പ്രസാദേ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു യുപ്പ ആയിക്കോട്ടെ.
3: ശില്പിയും നമ്മൾ പാടും
2: എങ്കിലും താമസിക്കണ്ട, അടിച്ചു പൊളിയണോ ഒരു ദമ്പതി ഗാനം എങ്കിൽ എടുത്തടിയാ.
1: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ടു മറിഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
4: എനിക്ക് സലീമിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധം അല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നത്. അന്ന് എന്റെ ഫാദർ ആയിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി മിമിക്രി. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നിട്ട് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയിൽ വരുന്നത്, ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീമായിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കൊണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് സലീം ഞമ്മള കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ളൂ. എന്നിട്ട് പോലും സലീം പറഞ്ഞു ഇല്ല ഞാൻ വരില്ല, അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തതിന് വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റാണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞാൽ സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ദിവസങ്ങള് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു ഇതാരാണ് ഈ ആർട്ടിസ്റ്റ്, എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺസ് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 hour പ്രോഗ്രാം ചെയ്യണം. അന്ന് ഏഷ്യാനെറ്റിന്റെ തുടക്കമാണ്. അപ്പൊ ഒരു 1 hour പ്രോഗ്രാം ഒക്കെ റയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 വർഷം സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ചിന്ത രവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെ ആ ഒരു ട്രാവലോഗായിരുന്നു. അപ്പോ ചിന്ത രവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലെ ഓരോ ഷോർട്സ് വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെ ഇത്ര കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ട ചിന്ത രവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിൽ നമ്മളെ എല്ലാ 1 hour പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്ടും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും, പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. എന്നെ എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതിരിക്കൂല. പിന്നെ 50th birthday ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വരും.

0: ഒരു എന്തൊരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമില്ല, ഞങ്ങൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട്, ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം സലീം ഈ ഡയലോഗിൽ ഇത് ഇടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് കാണും, അത് കാണും. എന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. ഇന്നലെയും ഞാനിരുന്ന് സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്. അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി. അത് ഇങ്ങനെ ഒരു ഇതേ ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇന്ത്യയിലെ റിട്ടയേർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളി എടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണത്, ഫാക്കൾട്ടിയാണ്. അപ്പൊ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ അപ്പൊ പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ, ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം. എന്നാലും ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ള കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും മൈ സോൾ റെസ്റ്റ് ഇൻ പീസ്.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000-ലെ തെങ്കാശി പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലീം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്ക, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ട നന്നായി. കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കായിരുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ. ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശമാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കും ഉണ്ടാവില്ല.
4: ലാലു അലക്സ് സലീം കുമാറിനെ ഓർക്കുന്നു.
5: വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കലാകാരനായിരുന്നു എനിക്ക് സലീം കുമാർ. പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിനിമയില് അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും അഭിനയം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. അതിനുശേഷം പല പടങ്ങളിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനെത്തു. അദ്ദേഹത്തിന്റെ പല പടങ്ങളും എനിക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം ആണ്. ഒരു അതുല്യ കലാകാരൻ ആയിരുന്നു സലീം കുമാർ എന്നതിന് ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളും ഞാനും എല്ലാം മുന്നടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം നല്ലൊരു സഹൃദയനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. സലീം കുമാറിന് സലീം കുമാറിന്റേതായ ഒരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു, ഒരു ക്യാരക്ടർ ഉള്ള ആളായിരുന്നു. സങ്കടമുണ്ട്, മനസ്സിലൊരു വേങ്ങലുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലീം കുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005-ലെ അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിന് പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം 2010-ലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015-ൽ കമ്പാർട്ട്മെന്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017-ൽ അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.

0: ഇപ്പോ ശരി.
1: മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിന് മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
2: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തന്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈ തൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ. സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീം കുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫിയറ്റ് എം ജി റോഡ് എന്ന വിനീത് ശ്രീനിവാസൻ ആൽബത്തിൽ പലവട്ടം കാത്തുനിന്ന കാമുകനായി അദ്ദേഹം നൃത്തമാടി. അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി.
3: ചന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്റെ പേര് മലയാളം.
2: രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീം കുമാർ ജീവിക്കും. വാട്സപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം.
4: ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
2: ചിരിയോടെ വിട. നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ് 32 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഗാനമഞ്ജുഷയിലേക്ക്.

അനാമിക എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ഗാനരചന മജ്റു സുൽത്താൻപുരി, സംഗീതം ആർ ഡി ബർമൻ. അടുത്ത ഗാനം ടി എം സൗന്ദരരാജൻ, പി സുശീല എന്നിവർ പാടിയത് ചിത്രം പറക്കും പാവൈ. കണ്ണദാസിന്റെ വരികൾ, എം എസ് വിശ്വനാഥിന്റെ സംഗീതം.

0: കിഷോർ കുമാർ പാടിയ ഗാനം ചിത്രം ദില്ലി കാ തഗ്, രചന ശൈലേന്ദ്ര, സംഗീതം രവി. കിഷോർ കുമാറിനൊപ്പം ആശ ഭോസ്ലെയും.
1: മോസം നദീ കാ കിനാരാ.

ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം ടി എം സൗന്ദർരാജൻ, എൽ ആർ ഈശ്വരി എന്നിവർ പാടിയത്. ചിത്രം സർവർ സുന്ദരം. ഗാനരചന വാലി, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

എങ്ക വീട്ടുപിള്ള എന്ന പടത്തിൽ ടി എം സൗന്ദർരാജൻ, പി സുശീല എന്നിവർ പാടിയ ഗാനം അടുത്തത്. വാലിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് വിശ്വനാഥൻ രാമമൂർത്തി.

സമയം 10 മണി കഴിഞ്ഞ് 10:43. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ തുടരുന്നു.

കഭി കഭി എന്ന പടത്തിൽ മുകേഷ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സാഹിറിൻ്റെ വരികൾ, ഖയാമിൻ്റെ സംഗീതം. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം തായേക്കാത്ത തനയൻ എന്ന ചിത്രത്തിൽ ടി എം സൗന്ദർരാജൻ പാടിയത്, കണ്ണദാസിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് കെ വി മഹാദേവൻ.

ചിത്രം ദിൽ ഏക് മന്ദിർ, ഗായിക ലതാ മങ്കേഷ്കർ, രചന ഹസ്രത് ജയ്പൂരി, സംഗീതം ശങ്കർ ജയകിഷൻ.

ചിത്രം കാത്തിരുന്ത കൺകൾ, പി വി ശ്രീനിവാസ്, പി സുശീല എന്നിവർ പാടിയത്. ഗാനരചന കണ്ണദാസൻ, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം യേശുദാസിനൊപ്പം പി സുശീല പാടിയത്. ചിത്രം ഉരിമൈക്കുറൽ. കണദാസിന്റെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം.

സമയം 10 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 39 സെക്കൻഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പരാശക്തി എന്ന പടത്തിൽ MS രാജേശ്വരി പാടിയ ഗാനം. ഗാനരചന KP കാമാച്ചി സുന്ദരം. സംഗീതം MR സുദർശനൻ.

ടി എം സൗന്ദർരാജൻ പാടിയ ഗാനം ചിത്രം ഉലകം സുറ്റും വാലിബൻ. ഗാനരചന വാലി, സംഗീതം എം എസ് വിശ്വനാഥൻ.

ചിത്രം ജീവൻ മൃത്യു, ഗായകർ മുഹമ്മദ് റഫി, ലതാ മങ്കേഷ്കർ. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ.

ഗാനമഞ്ജുഷയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പകലിൽ ഒരു ഇരവ്, ഈ പടത്തിൽ ഇളയരാജ, ജൻസി എന്നിവർ പാടിയത്. കണ്ണദാസിന്റെ വരികൾ, സംഗീതം ഇളയരാജ.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 42:25. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും സുഖനിദ്രയോടെ ശുഭരാത്രി. ജയ് ഹിന്ദ്.